0: ബാലവേലക്കാരും വിധവകളുമെല്ലാം ആ സഭയിലെ അംഗങ്ങളായിട്ടുണ്ട്. നീണ്ടു നീണ്ട പ്രാർത്ഥനകളും ജീവാത്മാ പരമാത്മാ ബന്ധത്തെക്കുറിച്ചുള്ള പ്രസംഗങ്ങളും അവിടെ നടന്നു. നെടുങ്ങാടി അവയിൽ ലയിച്ചിരുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് കമ്പനിക്കാര്യം ശ്രദ്ധിക്കാനാവില്ല. അതുകൊണ്ട് കാർത്തികേയൻ തന്നെയായി കമ്പനിയുടെ ജീവനാടി. കൃഷ്ണൻ നമ്പിയുടെ സ്വാധീനത മൂലം നമ്പൂതിരിയും നെടുങ്ങാടിയും അല്പാൽപം പണമിറക്കി എന്നേ ഉള്ളൂ. കാർത്തികേയനാകട്ടെ, എല്ലാറ്റിനും മതിയായിരുന്നു താനും. ഇക്കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിൽ വ്യാപാര ലോകത്തിലും ഉദ്യോഗസ്ഥന്മാർക്കിടയിലും ഒരു സ്ഥാനം നേടാൻ അയാൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അവർക്കെല്ലാം അയാളെപ്പറ്റി നല്ലതേ പറയാനുണ്ടായിരുന്നുള്ളൂ. ചെറുപ്പമാണെങ്കിലെന്താ, ബഹു കണിശക്കാരൻ, നല്ല അന്തസ്സും നല്ല പെരുമാറ്റവും, അസലു വകതിരിവ്, ഭാഗ്യവാനാ. ഭാര്യയും പോന്ന പെണ്ണ, പെൺകുട്ടികളായാൽ അങ്ങനെ ഇരിക്കണം. എന്തു ചോറു ചോർക്ക്, ഭാഗ്യം വരുമ്പോഴും കൂട്ടത്തോടെ വരും. ആളുകളുടെ ഈ അഭിപ്രായം അക്ഷരം പ്രതി പരമാർത്ഥമായിരുന്നു. കാർത്തികേയനെ സംബന്ധിച്ച് ഒരു കുറ്റം പറയാൻ സാധ്യമല്ല. നാട്ടുകാർക്ക് അയാളെക്കൊണ്ട് ഗുണമുണ്ടായിട്ടുണ്ടു താനും. കളക്ടർ സാഹിബ് ഉദ്ഘാടനം ചെയ്ത ഒരു സ്കൂൾ കെട്ടിടത്തിന് ഈയിടെയാണ് അയാൾ പണം ശേഖരിച്ചു കൊടുത്തത്. ശാന്തയുടെ 5 നൃത്ത പ്രദർശനങ്ങളിലൂടെ 3000-ൽ പരം ഉറപ്പിക. ഒരു നവവധുവിനെക്കൊണ്ട് ഇത്രയും ചെയ്യിക്കാൻ ആരൊരുങ്ങും? എല്ലാം വസ്തുനിഷ്ഠമായി നോക്കിക്കാണാൻ കാർത്തികേയന് കഴിവുണ്ട്. ഭാര്യയെപ്പോലും ശാന്തയും പാകപ്പെടുകയാണ്. വിവാഹം ശാന്തയുടെ സ്വഭാവത്തിൽ സാരമായ പരിവർത്തനം വരുത്തി. സമുദായത്തിൽ ഒത്ത മുകളിൽ തന്നെ നിൽക്കാൻ അവൾ തീർച്ചപ്പെടുത്തി. മുകൾ പരപ്പ് പണമാണെന്ന് അവൾക്കറിയാം. അതു നേടണം. കാലണ വീണാൽ കൈവിരൽ ഒപ്പമെത്തണം. കടുകുമണിയും വെറുതെ പോക്കിക്കൂടാ. ഭൃത്യജനങ്ങളെ അടക്കി നിർത്തണം. ബാങ്ക് കണക്കുകളിൽ അവളുടെ കണ്ണു ചെല്ലണം. ലക്ഷ്മിക്കുട്ടിയമ്മ ഒരിക്കൽ അവളെ സന്ദർശിക്കാൻ വന്നു. അമ്മയെ കാണുന്നതുവരെ അവൾ അവരെപ്പറ്റി നല്ലതൊക്കെ വിചാരിച്ചു. കൺമുമ്പിലെത്തിയപ്പോൾ ഒരു കലി, ഒരു സ്വൈരക്കേട്. അവർ എന്തൊക്കെയോ സ്മരണകളും കൊണ്ടാണ് വരുന്നത്. നാശം. കാശ് തുമ്പില്ലാതെ കളയരുതേ ശാന്തേ, അമ്മ മകളെ ഉപദേശിച്ചു. എനിക്ക് ഭ്രാന്തുണ്ടോ? മകൾ പരുഷസ്വരത്തിലാണ് മറുപടി പറയുന്നത്. നീ കുറച്ച് ദിവസം അവിടെ വന്ന് താമസിക്കുന്നോ? ഇവിടെ ആര് നോക്കാൻ? 2 ദിവസം ഇപ്പോ സൗകര്യമില്ല. കുറുപ്പാശാൻ എപ്പോഴും നിന്നെപ്പറ്റി പറയും. ആ മനുഷ്യന് നീയെന്ന് വെച്ചാൽ പ്രാണനാണ്. പണം കൊടുത്താൽ പ്രാണനാക്കാൻ ആളെ കിട്ടാൻ വിഷമമില്ലമ്മേ. ആ മനുഷ്യൻ മതി, എനിക്ക് കേൾക്കണ്ട. ലക്ഷ്മിക്കുട്ടിയമ്മയ്ക്ക് മകളോട് വെറുപ്പ് തോന്നി. എന്ത് നന്ദിയില്ലാത്ത പെണ്ണ്! എങ്കിലും അത് പുറത്തു കാട്ടാതെ 2-3 ദിവസം കഴിച്ചുകൂട്ടി അവർ തിരിച്ചുപോയി.
1: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: ഈ പാതിരാത്രി SMS KYC അപ്ഡേറ്റ് ചെയ്യൂ, അല്ലെങ്കിൽ അക്കൗണ്ട് ലോക്കാകും. ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം, ബ്ലോക്കായി പോയാലോ?
3: നിൽക്കൂ, ചെക്ക് ചെയ്തോ ലിങ്ക് സുരക്ഷിതമാണോ? അയച്ചത് നിങ്ങളുടെ ബാങ്ക് തന്നെയല്ലേ? KYC അപ്ഡേറ്റ് ചെയ്യാൻ പരിചിതമല്ലാത്ത ലിങ്ക് ഓപ്പൺ ചെയ്യുന്നത് അപരിചിതർക്കായി നിങ്ങളുടെ അക്കൗണ്ടിന്റെ വാതിൽ തുറക്കുന്നത് പോലെയാണ്. അനാവശ്യമായ തിടുക്കത്തിൽ കബളിക്കപ്പെടരുത്. വ്യാജ KYC അപ്ഡേറ്റ് ലിങ്കുകൾ സൂക്ഷിക്കുക. RBI പറയുന്നു,
4: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
5: അടുത്ത ഗാനം ചുരം എന്ന ചിത്രത്തിന് വേണ്ടി ചിത്രപാടിയത് ഡോക്ടർ രാജീവിന്റെ വരികൾ, ചിട്ടപ്പെടുത്തിയത് ജോൺസൺ.

0: സ്മൃതിമധുരം സമാപിച്ചു.
1: ആകാശവാണി സംഗീതസരണി മൃദംഗപാഠം. പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൾ. പഠിക്കുന്നത് മാവേലിക്കര എച്ച് വിശ്വദേവ്.
2: നമസ്കാരം.
3: നമസ്കാരം. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും മൃദംഗ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു പാഠം നോക്കിയിരുന്നു. എന്ന പാഠമായിരുന്നു?
2: ആദ്യതാളത്തിൽ
3: വലിയ മോരാവും കോർവയും നോക്കിയിരുന്നു. ആ കോർവയെ ഒന്ന് നമ്മൾ രണ്ടുപേരും ചേർന്ന് ഒന്ന് വാശിട്ട് പുതിയ പാഠത്തിലോട്ട് വരാം.
2: ഓക്കെ സർ.
3: അതെങ്ങനെയായിരുന്നു? ഒന്ന് താളം മുട്ട് ആദ്യം പറയാമോ? തതിങ്കണകത തതിങ്കണക തതിങ്കണകത തതിങ്കണക തതിങ്കണക തതിങ്കണകത തളന്തതും തളന്തതും
2: തതിങ്കടകത തതിങ്കടക തതിങ്കടകത തതിങ്കടക തതിങ്കടക തതിങ്കടകത തളന്തതും തളന്തതും തതിങ്കടകത തതിങ്കടക തതിങ്കടകത തതിങ്കടക തതിങ്കടക തതിങ്കടകത തളന്തതും തളന്തതും തതിങ്കടകത തതിങ്കടക തതിങ്കടകത തതിങ്കടക തതിങ്കടക തതിങ്കടകത തളന്തതും തതിങ്കടക തതിങ്കടകത തളന്തതും തതിങ്കടക തതിങ്കടകത തളന്തതും തത്തും തളന്തതും തത്തും തളന്തതും
3: തതിങ്കടകത തതിങ്കടകതി തതിങ്കടകതും ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത്. രണ്ടുപേര് ചേർന്ന് ഈ പാടത്തോണ്ട് വാശിട്ട് പുതിയ പാടത്തിലോട്ട് പോകും.

0: മനസ്സിലായല്ലോ. കഴിഞ്ഞ ക്ലാസ്സിൽ അത് നമ്മൾ നോക്കിയിരുന്നു.
1: ഓക്കെ സർ,
0: ഇന്നത്തെ ക്ലാസ്സിൽ രൂപക താളത്തിൽ വരാം. രൂപക താളത്തിൽ ഒരു 96 മാത്രം കോർവ, സാധാരണ കോർവയാണ്. ഇത് കോർവയെ ചൊല്ലിയിട്ട് 3 പ്രാവശ്യം ദിസ്രം കീഴ്ക്കാലം ചൊല്ലുമ്പോൾ സമത്തിക്ക് വരും. ദിസ്രം കഴിഞ്ഞിട്ട് മേൽക്കാലത്തിൽ കൊണ്ട് നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം.
1: ഓക്കെ സർ,
0: അത് കോർവ ആദ്യം ഒന്ന് എഴുതിയിരുമ്പോൾ.
1: ഓക്കെ സർ,
0: 3 താങ്ക് തത്താങ്ക് തക്ക താങ്ക് തക്കിട്ട താങ് തക്ക ജൊണ്ണു താങ് തത്തക്ക ജൊണ്ണു താ പറയൂ. താങ്ക് തത്താങ്ക് തക്ക താങ്ക് തക്കിട്ട താങ്ക് തക്ക ജൊണ്ണു താങ് തത്തക്ക ജൊണ്ണു താങ്. ഇപ്പം നമ്മൾ തിയറിയിൽ നമ്മൾ പഠിച്ചപ്പോൾ ഗോപുചേതി, അത് വലുതിലിരുന്ന് ഷോർട്ടായിട്ട് വരും. അതുപോലെ ഇത് 1 2 3 4 വരുന്നു, ചിലത് വന്ന് 4 3 2 1 അത് ഉൾട്ടാ വരും.
1: ഓക്കെ സർ,
0: അന്ത ഒരു മോഡലിലാണ്. താങ്ക് തത്താങ്ക് തക്ക താങ്ക് തക്കിട്ട താങ് തക്ക ജൊണ്ണു താങ് തത്തക്ക ജൊണ്ണു. ഇത് വന്ന് ഇത് വാസിക്കരുത്, ഇത് വന്ന് കാർവേ കാണിക്കാൻ മോശം, ഇന്നും നല്ലായിരിക്കും.
2: താങ്ക് തത്താങ്ക് തത്ത താങ്ക് തക്കിട്ട താങ്ക് തക്ക ജൊണ്ണു താങ്ക് തത്തക്ക ജൊണ്ണു താങ്ക്
0: തത്തിങ്കിണ്ണത്തും തത്തിങ്കിണ്ണത്തും തത്തിങ്കിണ്ണത്തും തത്തിങ്കിണ്ണത്തും തത്തിങ്കിണ്ണത്തും തത്തിങ്കിണ്ണത്തും തത്തിം തത്തിങ്കിണ്ണത്തും തത്തിം തത്തിങ്കിണ്ണത്തും തത്തിം ത. സെക്കൻഡ് പോർഷൻ ഇത് ഇങ്ങനെ, അത് 5 7 9. അപ്പോൾ ഞാൻ ഫുള്ള് ഒരുപാട് പറയാമോ? രൂപക താളത്തിലാണ്. താം തത്താം തക്ക താം തക്കിട്ട താം തക്ക ചുണ്ടു താം തത്തക്ക ജൊണ്ണു താം തത്തിങ്കിണ്ണത്തും തത്തിങ്കിണ്ണത്തും തത്തിങ്കിണ്ണത്തും തത്തിങ്കിണ്ണത്തും തത്തിങ്കിണ്ണത്തും തത്തിങ്കിണ്ണത്തും തത്തിം തത്തിങ്കിണ്ണത്തും തത്തിം തത്തിങ്കിണ്ണത്തും തത്തിം തത്തിങ്കിണ്ണത്തും ത. കോറി ഒന്ന് പറഞ്ഞു നോക്കുന്നു.
2: താങ്ക് തത്താങ്ക് തത്ത താങ്ക് തക്കിട്ട താങ്ക് തക്ക ജണ്ണു താങ്ക് തത്തക്ക ജണ്ണു താങ്ക് തത്തി കിട്ടത്തും തത്തി കിട്ടത്തും തത്തി കിട്ടത്തും ത ദിങ്കിട്ടത്തും ത ദിങ്കിട്ടത്തും ത ദിങ്കിട്ടത്തും ത ദിം തത്തി കിട്ടത്തും ത ദിം തത്തി തക്കിടതും ത ദിം തത്തി കിട്ടത്തും ത.
0: ഇതാണ് കോർവ. ഇത് കീഴ്ക്കാല ദിശ നമുക്ക് ചൊല്ലാം. ദിശ എപ്പിടി പോകുന്നത്? തക്കിട്ട തക്കിട്ട തക്കിട്ട കിട്ട തത്തിമ്മി തക്കിട്ട പറയും.
2: തക്കിട്ട തക്കിട്ട തക്കിട്ട കിട്ട തക്കിട്ട തക്കിട്ട
0: താങ്ക് തത്താങ്ക് തക്ക താങ്ക് തക്കിട്ട താങ്ക് തക്ക ദിന്ന താങ്ക് തത്തക്ക ദിന്ന താറി.
2: താങ്ക് തത്താങ്ക് തക്ക താങ്ക് തക്കിട്ട താങ്ക് തക്ക ജണ താങ്ക് തത്തക്ക ജണ താങ്ക്
0: തത്തിങ്കിട്ടതും
2: തത്തിങ്കിട്ടതും തത്തിങ്കിട്ടതും
0: ത ദീങ്കിട്ടതും ത
2: ദീങ്കിട്ടതും ത ദീങ്കിട്ടതും ത ദിം തത്തിങ്കിട്ടതും ത ദിം തത്തിങ്കിട്ടതും ത ദിം തത്തിങ്കിട്ടതും
0: താങ്. ഇത് 3 പ്രാവശ്യം കീഴ്ക്കാലം ചൊന്നാലേ ഇടത്തേക്ക് വരത്തു.
1: ഓക്കെ സർ,
0: 3 പ്രാവശ്യം ഒന്ന് പറഞ്ഞു നോക്കണം.
2: താങ്ക് തത്താങ്ക് തത്ത താങ്ക് തക്കിട്ട താങ്ക് തക്ക ജണ്ണു താങ്ക് തത്തക്ക ജണ്ണു താങ്ക് തത്തിങ്കിട്ടതും തത്തിങ്കിട്ടതും തത്തിങ്കിട്ടതും തത്തിങ്കിട്ടതും ത ദിങ്കിട്ടതും ത ദിങ്കിട്ടതും ത ദിം തത്തിങ്കിട്ടതും ത ദിം തത്തിങ്കിട്ടതും ത ദിം തത്തിങ്കിട്ടതും താങ്ക് തത്താങ്ക് തക്ക താങ്ക് തക്കിട്ട താങ്ക് തക്ക ജണ്ണു താങ്ക് തത്തക്ക ജണ്ണു താങ്ക്
0: തത്തിക്കിട്ടതും
2: തത്തിക്കിട്ടതും തത്തിക്കിട്ടതും ത ദിങ്കിട്ടതും ത ദിങ്കിട്ടതും ത ദിങ്കിട്ടതും ത ദിം തത്തിക്കിട്ടതും ത ദിം തത്തിക്കിട്ടതും ത ദിം തത്തിക്കിട്ടതും
0: താങ്ക് തത്താങ്ക് തത്ത താങ്ക് തക്കിട്ട താങ്ക്
2: തക്ക ജണ്ണു താങ്ക് തത്തക്ക ജണ്ണു താങ്ക്
0: തത്തി തക്കിടതും തത്തി തക്കിടതും തത്തി തക്കിടതും ത ദിം തരികിട്ടതും ത ദിം തരികിട്ടതും ത ദിം തരികിട്ടതും ത ദിം കിട്ടതക്ക തരികിട്ടതും ത ദിം കിട്ടതക്ക തരികിട്ടതും ത
2: din kita tak tadi kita dong
0: tang ta tang ta ka tang ta kita tang ta ka jonda tang ta ta ka jonda tang tadi kita kan tadi kita kan tadi kita ka tatting kita ka tatting kita ka tatti kita ka tatting tadi kita ka tatti tadi kita ka tatti tadi kita ka tang ta tang ta ka tang ta kita tang ta ka jonda tang ta ta ka jonda tang tadi kita ka tadi kita ka tadi kita ka tim tarakadum tatti tarakadum tatti kita kita kita tin kita kita kita tatti kita kita kita tang ta tang ta ka tang ta kita tang ta ka jonda tang ta ka jonda tang tadi kita kita kita kita ഇപ്പൊ പറഞ്ഞത് മേൽക്കാല ദിശ്രമാണ്. അത് മൂന്ന് പ്രാവശ്യം പറയുമ്പോൾ അത് ശരിയായിട്ട് വരും. മേൽക്കാല ദിശ്രം ഒന്ന് പറഞ്ഞു നോക്കണമോ? തക്കിട്ട് ഫസ്റ്റ് കാലപ്രമാണം അമത്തിട്ട് തക്കിട്ട തക്കിട്ട തക്കിട്ട താങ്ക താങ്ക തക്ക താങ്ക തക്കിട്ട താങ്ക തക്ക ചുണ്ട താങ്ക തക്ക ചുണ്ട താങ്ക പറയും.
2: tang ta tang ta ta tang ta ke ta tang ta ke jeno tang ta ta ke jeno tang ta
0: ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta ta

0: இது மூணு பிராவசியம் ஃபஸ்ட்டில் பீச்சில் வரும், செகண்ட் ட்ரிப்பு ரெண்டாவது அடியில் வரும், தேர்டு ட்ரிப்பு வாசிக்கும் போது சமத்தில் வரும். அப்போ இதுபோல் இது 96 மாத்திர கோர்வையான ரூபக தாளத்தில் சொல்லும்போது 96 மாத்திர கோர்வையில் ஒரு நல்ல ஒரு காரியம் கூட உண்டு, நம்ம முன்பு நோக்கிட்டுண்டு. ஆதி தாளத்துலேயும் 96 மாத்திர சமம் வரும், ஒரு கிளையில் ரெண்டு கிளை ஆகும்போது அரை ஆவரத்தை அரையந்தனும் ஸ்டார்ட் பண்ணணும்.
1: ஓகே சார்.
0: அதே திசிரகதி செய்கிறதுக்கும் இதே திசிர நடையில் வாசிக்கிறதுக்கும் ஈஸியாக இருக்கும், அது ஒரு இதான. அப்போ இதெல்லாம் கையில் தாளம் போட்டதில்லை. திசிர கதியில் சொல்லும்போது கீழ்கால திசிரம் மேல்கால திசிரமும் கையில் தாளம் போட்டு பறஞ்சிட்டு மிருதங்கத்தில் ஒன்று வாசி ப்ராக்டிஸ் பண்ணி வைங்க. அடுத்த கிளாஸில் அடுத்த பாடம் மட்டும் நமக்கு நோக்காம்.
1: ஓகே சார், நமஸ்காரம் சார்.
0: நமஸ்காரம்.
2: இதுவரை கேட்டது மிருதங்க பாடம். படிப்பிச்சது நாஞ்சில் AR அருள். படித்தது மாவேலிக்கர H விஸ்வதேவ். சங்கீத சரணி சமாபிச்சு.
3: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
4: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
5: അറിയിപ്പ്: സെപ്റ്റംബർ 21 തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ UGC നെറ്റ് ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കാം? ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കരിയർ വിദഗ്ധ കല്യാണി വല്ലത്ത് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, അല്ലെങ്കിൽ 9496565321. മറ്റൊരു നമ്പർ കൂടി 9496569321. അറിയിപ്പ് കഴിഞ്ഞു.
6: പാതിരാത്രിയിൽ SMS KYC അപ്ഡേറ്റ് ചെയ്യൂ അല്ലെങ്കിൽ അക്കൗണ്ട് ലോക്കാകും. ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം, ബ്ലോക്കായി പോയാലോ?
7: നിൽക്കൂ, ചെക്ക് ചെയ്തോ ലിങ്ക് സുരക്ഷിതമാണോ? അയച്ചത് നിങ്ങളുടെ ബാങ്ക് തന്നെയല്ലേ? KYC അപ്ഡേറ്റ് ചെയ്യാൻ പരിചിതമല്ലാത്ത ലിങ്ക് ഓപ്പൺ ചെയ്യുന്നത് അപരിചിതർക്കായി നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ വാതിൽ തുറക്കുന്നത് പോലെയാണ്. അനാവശ്യമായ തിടുക്കത്തിൽ കബളിക്കപ്പെടരുത്. വ്യാജ KYC അപ്ഡേറ്റ് ലിങ്കുകൾ സൂക്ഷിക്കുക. RBI പറയുന്നു,
8: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
2: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.

ആകാശവാണി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം എസ് രമേശൻ നായരെഴുതി ഔസേപ്പച്ചൻ സംഗീതം നൽകി വിചാരണ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രപാടിയ ഗാനം.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.

ആകാശവാണി ഇപ്പോൾ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി തന്റെ പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ NSD അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര കേൾക്കാം.

0: നേത്രരോഗങ്ങൾക്കുള്ള ആയുർവേദ ചികിത്സാ മാർഗങ്ങൾ ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ അനുശ്രീ ആർ സംസാരിക്കുന്നു.
1: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
2: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
3: എന്നും രാവിലെ 7:13.
2: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
1: സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
4: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
5: ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം കൈതപ്രം രചനയും സംഗീതവും നിർവഹിച്ച് യേശുദാസ് പാടിയ ഗാനം ചിത്രം കോട്ടപ്പുറത്തെ കൂട്ടുകുടുംബം.

0: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13.
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
3: എസ് രമേശൻ നായരെഴുതി, ബേണി ഇഗ്നേഷ്യസ് സംഗീതം നൽകി. സന്തോഷ് കേശവ്, സുജാത എന്നിവർ ചേർന്ന് പാടിയ ഗാനം. ചിത്രം മേലെ വാര്യത്തെ മാലാഖക്കുട്ടികൾ.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
2: നാഷണൽ ആയുഷ് മിഷൻ പ്രകാശധാര ഇന്ന് ഉച്ചയ്ക്ക് 12:40.
3: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
4: എന്നും രാവിലെ 7:13.
3: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
1: സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
5: SP വെങ്കടേഷിന്റെ സംഗീതത്തിൽ ബിജു നാരായണൻ, സുജാത എന്നിവർ ചേർന്ന് പാടിയ ഗാനം ഇനി കേൾക്കാം. സൂപ്പർമാൻ എന്ന ചിത്രത്തിനു വേണ്ടി SRMeshan Nair എഴുതിയത്.

0: നേർവഴിയുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നമസ്കാരം. ഇന്ന് നേർവഴിയിൽ അധ്യാപകനും ഗായകനുമായ ഷീജു കെയുമായി സെവിൽ ജിഹാൻ നടത്തുന്ന അഭിമുഖം.
1: നേർവഴിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നേർവഴിയിലെ ഇന്നത്തെ നമ്മുടെ അതിഥി മലയാള അധ്യാപകനായ ഷീജു കെ ആണ്. നമസ്കാരം സർ.
2: നമസ്കാരം.
1: സാറിന്റെ സ്വദേശം എവിടെയാണ്?
2: എന്റെ സ്വദേശം തിരുവനന്തപുരം ജില്ലയിലെ വാഴമുട്ടം, കോവളത്തിനടുത്ത്.
1: പഠിച്ചതൊക്കെയോ?
2: പഠിച്ചത് ട്രിവാൻഡ്രം ജില്ലയിൽ തന്നെ വർക്കല ലൈറ്റ് ടു ദ ബ്ലൈൻഡ് സ്കൂളിൽ 7-ാം ക്ലാസ് വരെ, പിന്നീട് അവിടെ തന്നെ ശിവഗിരി ഹയർ സെക്കൻഡറി സ്കൂളിൽ +2 വരെ പോയി, പിന്നെ ഡിഗ്രി യൂണിവേഴ്സിറ്റി കോളേജ് BEd വന്നിട്ട് തൈക്കാട് BEd കോളേജ്.
1: സാറിന് പ്രത്യേകിച്ച് ഒരുപാട്

0: അവിടെ ഇഷ്ടം തോന്നിയിട്ടാണോ മലയാളം തന്നെ എടുത്തത്?
1: അതെ അതെ, ഇഷ്ടം തോന്നിയിട്ട് തന്നെയാണ്. എന്നെ ഹൈസ്കൂളിലും ഒക്കെ പഠിപ്പിച്ച ടീച്ചേഴ്സിന്റെ ഇൻസ്പിറേഷൻ ആണ്. അവര് പഠിപ്പിക്കുന്ന രീതി, അവരെന്നോട് കാണിച്ച സഹകരണം എല്ലാം അതിലുണ്ട്. അതായത് യു പി സ്കൂള് തൊട്ട് ഹൈസ്കൂള് ഹയർ സെക്കൻഡറി, ഇതാണ് മലയാളത്തിലേക്ക് ഇൻട്രസ്റ്റ് വരാനൊരു കാരണം.
0: അതിൽ തന്നെ സാറ് ഏറ്റവും ഓർത്തിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ക്ലാസ്സോ അങ്ങനെ ഏതെങ്കിലും അധ്യാപകരുടെ അല്ലെങ്കിൽ കവിത ചൊല്ലിയതൊക്കെ ഓർമ്മയുണ്ടോ?
1: ഞാന് കവിത മത്സരങ്ങളിലൊക്കെ കവിത ചൊല്ലിയിട്ടുണ്ട്. പിന്നെ എന്നെ മലയാളം പഠിപ്പിച്ച ഒത്തിരി ടീച്ചേഴ്സിന് എനിക്ക് ഇഷ്ടമാണ്. മലയാളത്തിന്റെ രസം ആദ്യമായിട്ട് തന്നത് യു പിയിലെ ബ്ലൈൻഡ് സ്കൂളിൽ ഒരു വിജി ടീച്ചർ ഉണ്ടായിരുന്നു, പിന്നെ ഒരു കുഞ്ഞമ്മ ടീച്ചർ. ടീച്ചർ മാക്സും മലയാളമാണ്. മലയാളത്തിന്റെ ആ ഒരു പഠിപ്പീരിന്റെ ഒരു രസം ടീച്ചറിൽ നിന്നാണ് തുടങ്ങി കിട്ടിയത്. പിന്നെ ഹൈസ്കൂളിൽ വന്നപ്പോ അവിടുത്തെ ടീച്ചേഴ്സ് അഞ്ജന ടീച്ചർ, ശ്രീകുമാരി ടീച്ചർ, ശശികല ടീച്ചർ, ഐവി ടീച്ചർ, ഈ അഞ്ചരൻ ടീച്ചർ എന്നെ ഹയർ സെക്കൻഡറിയിലും പഠിപ്പിച്ചു, പിന്നെ ഒരു ജയ ടീച്ചർ. അപ്പൊ ഇവരുടെയൊക്കെ ഒരു രീതിയൊക്കെയാണ് എന്നെ മലയാളത്തിലേക്ക്
0: അടുപ്പിച്ചത്.
1: അപ്പോഴേ ഹയർ സെക്കൻഡറി ആയപ്പോഴേ തീരുമാനിച്ചു ഒന്നേ മ്യൂസിക് പ്രൊഫഷൻ അല്ലെങ്കിൽ പഠിപ്പിക്കുകയാണെങ്കിൽ മലയാളം, മറ്റൊരു സബ്ജക്റ്റും വേണ്ട എന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് പ്ലസ് ടു ഫുള്ള് മലയാളത്തിൽ തന്നെ പരീക്ഷ എഴുതി.
0: എങ്ങനെയാണ് ബ്രെയിലി തന്നെ ഉള്ള പുസ്തകങ്ങളാണോ പഠിച്ചിരുന്നത്?
1: ഞാൻ ബ്രെയിലിവിയിലാണ്. ശരിക്കും ഒരു കാഴ്ചയില്ലാത്ത ഒരാള്, അവരുടെ വിദ്യാഭ്യാസത്തിന്റെ തുടക്കം അതായത് 7-ാം ക്ലാസ് വരെ നമ്മൾ ബ്ലൈൻഡ് സ്കൂളിൽ തന്നെ ആയിരിക്കണം. കാരണം നമ്മുടെ എഴുത്ത് ലിവി എന്ന് പറയുന്നത് ബ്രെയിലാണ്. നമ്മളിപ്പോ കമ്പ്യൂട്ടറോ മറ്റെന്ത് പഠിച്ചാലും നമ്മുടെ എഴുത്ത് വായന എന്ന് പറഞ്ഞ ബ്രെയിൽ അത് നിർബന്ധമാണ്. എങ്കിലേ നമുക്കത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ, ഇനി എത്ര കാലം പുരോഗമിച്ചെന്ന് പറഞ്ഞാലും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ മൊത്തത്തിലുള്ള ഒരു വ്യക്തിത്വ വികസനം അവിടെ കിട്ടും. അതും ഹോസ്റ്റലിൽ നിന്ന് തന്നെ പഠിച്ചു. എന്റെ ബി എഡ് വരെ ഞാൻ ഹോസ്റ്റൽ ജീവിതമായിരുന്നു പലയിടത്താണെങ്കിലും.
0: ഒരുപാട് പുസ്തകങ്ങൾ നമ്മൾ വായിക്കുമല്ലോ, അതിൽ ചില ഭാഗങ്ങൾ ഇങ്ങനെയാ ഓർത്തിരിക്കുമല്ലോ പലപ്പോഴും. അപ്പൊ അങ്ങനെ ഓർത്തിരിക്കുന്ന ഏതെങ്കിലും ഭാഗങ്ങളുണ്ടോ?
1: എനിക്ക് മലയാളം ഇഷ്ടമാണ്. മുൻപൊന്നും നമുക്ക് അങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ ഈ ഓഡിയോ ആക്കിയത് നമുക്ക് കിട്ടുള്ളൂ. എല്ലാം ബ്രെയിലാക്കുക എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഞാൻ കുറെ ഓഡിയോ ബുക്സ് കേൾക്കാറുണ്ട്. അത് കൂടുതലും ഇപ്പോഴത്തെ ന്യൂജൻ എഴുത്തുകാരെ ഞാൻ കേൾക്കാറുണ്ട്. കാരണം എനിക്ക് എപ്പോഴും മനസ്സിൽ ആ അഖിൽ പി ധർമ്മജന്റെ റാം കെയർ ഓഫ് ആനന്ദിക്കകത്ത് മല്ലി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ പറയുന്നുണ്ട്. ആ ക്യാരക്ടർ റെയിൽവേ സ്റ്റേഷനിലെ ആ ഒരു ബെഞ്ചിൽ റാമിന്റെയും മല്ലി എന്ന ആ ക്യാരക്ടറിന്റെയും പേരെഴുതിയിരിക്കുന്നുണ്ട്. ഇതിലെങ്കിലും നിന്നോടൊപ്പം ഞാനൊന്നും ഉണ്ടായിക്കോട്ടെ റാം എന്ന് പറയുന്ന ഒരു ഡയലോഗുണ്ട്. നമുക്കറിയാം അതൊരു ട്രാൻസ്ജെൻഡർ ആണ് ആ ക്യാരക്ടർ, ആ മല്ലി എന്ന് പറയുന്നത്. അവരെയൊക്കെ നമ്മൾ അംഗീകരിക്കപ്പെടേണ്ടതാണെന്നൊരു ന്യൂജൻ എഴുത്തുകാരൻ പറയുമ്പോൾ നമ്മളിന്ന് എല്ലാവരും എന്തിനോ വേണ്ടി ഓടുകയാണ്. അപ്പൊ അപ്പോഴും നമ്മുടെ സമൂഹത്തെ കുറിച്ച് ചിന്തിക്കാൻ ഒരാൾ മെനക്കെടുന്നുണ്ട് എങ്കിൽ ഇപ്പോഴത്തെ തലമുറയും പല കാര്യങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്റെ അർത്ഥം.
0: വളരെ മനോഹരമായിട്ട് അത് അവതരിപ്പിച്ചിട്ടുണ്ട് അല്ലെ ആ പുസ്തകത്തിൽ?
1: അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്.
0: സാറ് പറഞ്ഞു പുസ്തകങ്ങൾ പോലെ തന്നെ ഏറ്റവും പാഷൻ ഉള്ള ഒരു കാര്യം മ്യൂസിക്. അത് പാട്ട് സ്റ്റേജുകളിലൊക്കെ പാടാറുണ്ടോ സാറ്?
1: ആ ഞാൻ പ്രോഗ്രാം ചെയ്യാറുണ്ട്. പിന്നെ ഇപ്പൊ പ്രോഗ്രാംസ് ഒക്കെ കുറവാണ്, എങ്കിലും കിട്ടിയാ ചെയ്യാറുണ്ട്.
0: എങ്ങനെയുള്ള പാട്ടുകളാ പാടുക?
1: ഞാൻ ഫാസ്റ്റ് സോങ്സ് ആണ് കൂടുതലും എന്റെ ശബ്ദത്തിന് ചേരുന്നത്.
0: അപ്പൊ എനിക്ക് നമുക്കൊരു ഫാസ്റ്റ് പാട്ട് തന്നെ കേട്ടാലോ?
1: മച്ചം പേര് മധുര

0: അടിപൊളിയായിട്ട് പാടി. ഓർക്കസ്ട്ര ഒന്നും വേണ്ട, നല്ല ഡാൻസ് ചെയ്യാൻ തോന്നുന്ന ഒരു പാട്ട് തന്നെയാണ്. വേറെ പാട്ടുകൾ
1: പാടാറുണ്ട്. ഇപ്പോൾ ഉള്ള പാട്ട് അത്ര ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതും ഒക്കെ പാടാറുണ്ട്. ഒരുപാട് ഗായകർ ഇഷ്ടമാണെങ്കിലും ശങ്കർ സാറിനെ നല്ല ഇഷ്ടമാണ്. സാറിന്റെ ഒരു പാട്ടിലാണ് ഞാൻ ശരിക്കും ഗാനമേള രംഗത്ത് ഒരുവിധമെങ്കിലും ആരെങ്കിലും ശ്രദ്ധിച്ചെങ്കിൽ ശ്രദ്ധിച്ചു എന്ന് പറയാം.
0: എങ്കിൽ ആ പാട്ടൊന്ന് പാടുവോ?
1: ആൾത്തോട്ട ഭൂപതി നാനടാ, അന്ത അമർത്തോട്ട ഭൂപതിയും നാനടാ, ഒരു പാട്ട് നാം പാട പോരം കേളിടാ, അന്ത പാട്ടി ചൊല്ലും സംഗതിയെ കേളിടാ. ശിവമുത്തമെല്ലാം ഒരു കുത്താരമ ഇവ മൂടി വച്ച വറു.

0: അടി പൊളിയാ. പിന്നെ പാട്ട് പാടുന്നതല്ലാതെ സംഗീതം കൊടുക്കും അങ്ങനെയൊക്കെ ചെയ്യാൻ?
1: അങ്ങനെയൊന്നുമില്ല. പിന്നെ ഞങ്ങളുടെയൊക്കെ ട്രൂപ്പിൽ പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോൾ ചില അമ്പലങ്ങളിൽ അവർ പ്രോഗ്രാമിന് തരും. അപ്പം ഞാനും ഞങ്ങളുടെ ടീം മാനേജർ ഒരു ജെയിംസ് ചേട്ടനുണ്ട്, അപ്പൊ പുള്ളിയും കൂടെ കേട്ട് പെട്ടെന്നൊരു സംഗീതം ചെയ്ത് പാടും. അത് പാടിക്കഴിയുമ്പോൾ മറന്നും
0: പോകും.
1: അതിൽ രസകരമായിട്ടൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരിടത്തൊരു അമ്പലത്തിലൊരു പാട്ട് എഴുതി തന്നു. പുള്ളിക്ക് സമയം ഉണ്ടെങ്കിൽ പുള്ളി ചെയ്യും. ഇപ്പൊ പുള്ളിയുടെ വീട്ടിലെ ഓരോ കാര്യങ്ങൾക്കൊക്കെ പുള്ളി തന്നെയാണ് ഓടി നടക്കുന്നത്. പുള്ളി ഒരു വർഷയിൽ ബ്ലൈൻഡ് ആണ്. അപ്പൊ ഈ പുള്ളി എന്നോട് പറഞ്ഞ ഒരു പാട്ടുണ്ട്, അത് എനിക്ക് ഇച്ചിരി ടൈം കുറവാണെന്ന് ചെയ്യാവോന്ന് ചോദിച്ചു. ഒരു വിധത്തിൽ പാട്ട് സംഗീതം ചെയ്തു. പാട്ട് ആദ്യത്തെ ദിവസം ഓർക്കസ്ട്രേഷനൊക്കെ പറഞ്ഞു കൊടുത്ത് ഫസ്റ്റ് ഓപ്പണിംഗ് ആയതുകൊണ്ട് പാട്ട് പാടി. എന്തോ ഒരു വലിയൊരു വെയിറ്റ് ഇറക്കി വെച്ച സന്തോഷത്തിൽ ഞാൻ സ്റ്റേജിലങ്ങിരുന്നു. പിന്നെ മൊത്തം ഞാൻ കൂളായിരുന്നു. അപ്പൊ ഇച്ചിരി പഴയ പാട്ടുകൾ കൂടുതൽ ആ സ്റ്റേജിൽ ആവശ്യപ്പെട്ടിട്ട് രണ്ടു മൂന്ന് പാട്ടുകൾ അടുപ്പിച്ച് പഴയതും ഇച്ചിരി മെലഡീസൊക്കെ ആയിട്ട് ജെയിംസ് ചേട്ടന്റെ ഒക്കെ കൂടുമായിരുന്നു. ഞാൻ ഇച്ചിരി ആശ്വാസമായിട്ട് ശകലം വന്നിരുന്ന് ജസ്റ്റ് ഒന്ന് കണ്ണടഞ്ഞ് വന്നപ്പോ ജെയിംസ് ചേട്ടൻ ഒന്ന് തന്നെ തട്ടിയിട്ട് പറഞ്ഞു, അതെ ആ ആദ്യം പാടിയ അവിടെ ട്യൂൺ ചെയ്ത് പാടിയ പാട്ടില്ലേ, അത് അവർക്കൊക്കെ ഇഷ്ടപ്പെട്ട് ഒന്നുകൂടി ഒന്ന് പാടണം.
0: അയ്യോ,
1: ഞാൻ നോക്കിയപ്പോ സകലമാന ട്യൂണും എന്റെ ഒന്ന് പോയി, വരി മാത്രം എനിക്കറിയാം. പിന്നെ ഞാൻ അന്നേരം എന്റെ മനസ്സുകൊണ്ട് ചെയ്ത ആദ്യം പാടിയ ആ ഭാഗം എനിക്കറിയായിരുന്നു. ആ രാഗത്തിൽ പിടിച്ചും കൊണ്ട് എനിക്കിഷ്ടമുള്ള രീതിയിൽ ഞാൻ പാടി പാട്ട് തീർത്തു. അപ്പൊ അതുകൊണ്ട് അത് നന്നായിട്ട് മനസ്സിലാക്കിയവർക്കാകുമ്പോ ആ പാട്ട് രണ്ട് രീതിയിൽ ഇങ്ങനെയും പാടാം എന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇന്നത്തെ ആൾക്കാരാണെങ്കിൽ പറയാം, അയാൾ രണ്ട് രീതി ട്യൂൺ ചെയ്ത് വെച്ചിരുന്നു കേട്ടോ. അന്നാ ഈ ഡയലോഗ് ഒന്നും വില പോവില്ല.
0: പല ടീച്ചേഴ്സും ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് പഠിപ്പിക്കുന്നതില് എന്ന് പറഞ്ഞു. അപ്പൊ അതുപോലെ സാർ ക്ലാസ്സിൽ പോകുമ്പോ കുട്ടികളെയൊക്കെ കയ്യിലെടുക്കാൻ എന്താ ചെയ്യാറ്?
1: കുട്ടികൾക്ക് പാട്ടുപാടി കൊടുക്കാറുണ്ട്. ഒന്ന് ടൈം നമുക്ക് കിട്ടാറില്ല, പ്രത്യേകിച്ച് മലയാളമാണ്. ഞാൻ തുടങ്ങുന്ന ആ സമയത്ത് ചെന്നിട്ട് ഒരു ധർമ്മിഷ്ഠനായ രാധയൻ എന്ന് പറഞ്ഞു ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന നോവലിന്റെ ഒരു ഭാഗം പഠിപ്പിക്കാനുണ്ടായിരുന്നു. അപ്പൊ അവിടെ ചെന്നിട്ട് അത് മഹാഭാരതത്തിന്റെ ഭാഗമെന്ന് പറഞ്ഞപ്പോൾ കുട്ടികൾക്ക് രാവണന്റെ കഥയും കൂടെ കേൾക്കണമെന്ന് പറഞ്ഞു. ഇപ്പൊ നമുക്ക് അങ്ങനെ വരുമ്പോൾ നമുക്ക് വേറെ സമയം കിട്ടാറില്ല. അതുപോലത്തെ ചില ചില സംഭവങ്ങളൊക്കെ ഇതിന്റെ അകത്ത് വരാറുണ്ട്. ക്ലാസ് പൂർണ്ണമായും നിശബ്ദമായിരുന്നാലാണ് ആ കുട്ടികൾ ശ്രദ്ധിക്കുന്നതെന്ന്. ഒരിക്കലുമില്ല, അതിൻ്റെ ഇടയിൽ അവർ പല പരിപാടികളും കാണിക്കും. അവർ തമ്മിൽ സംസാരിക്കുന്നതിന് പകരം നമ്മളോട് സമ്മതിക്കുന്നുണ്ടോ, നമ്മളൊരു വാക്ക് ചോദിക്കുമ്പോൾ അത് കറക്റ്റ് അല്ലെങ്കിലും അതിന്റെ ഉത്തരം പറയാൻ അവർ ശ്രമിക്കുന്നുണ്ടോ, എങ്കിലവർക്ക് നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള. കുട്ടികൾ ക്ലാസ്സിൽ ബഹളം ഉണ്ടാക്കുന്നതിന് പല കാരണങ്ങളാണ്. എനിക്ക് ഏറ്റവും നന്നായിട്ട് തന്നെ കൂടെ കോപ്പറേറ്റ് ചെയ്യുന്ന ക്ലാസ്സിലെ കുട്ടികൾ വരും. നമ്മൾ ആദ്യം അവരോട് ചോദിക്കും പഠിക്കാവോ എന്ന് ചോദിക്കുമ്പോൾ അവർ വേണ്ടാന്ന് പറയും. പക്ഷെ അവർക്ക് ഇഷ്ടമില്ലാത്തതുണ്ടെന്നല്ല, അതവർക്ക് അങ്ങനെ
0: രസത്തിന്
1: രസം. അവര് നമ്മൾ എന്ത് ചോദിച്ചാലും അവരും അത് പറയാൻ ശ്രമിക്കും. കഥകളുടെ തുടർക്കഥയൊക്കെ എഴുതാൻ പറയുമ്പോൾ ഓരോരുത്തർ എഴുതിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ എഴുതിയ ആള് തന്നെ ഈ ഐഡിയ ഒന്നും അവർക്ക് ഇല്ലായിരുന്നു എന്ന് തോന്നിപ്പോ. പക്ഷെ അവർ മനസ്സ് വെച്ച് ചെയ്യണം.
0: അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അല്ലേ?
1: കുട്ടികൾ ചെയ്യുന്നുണ്ട്, ചില കുട്ടികൾ അത് ശ്രമിക്കുന്നുമില്ല. അത് പാരന്റ്സ് ശ്രദ്ധിക്കാത്തതിന്റെ ഒറ്റ കാരണമാണെന്നേ ഞാൻ പറയത്തുള്ളൂ.
0: സാർ ഒരുപാട് വഴികളിലൂടെ കടന്ന് പോയ ശേഷമാണ് ഈ ഒരു ജോലി മലയാള അധ്യാപകൻ.
1: ഞാൻ 2006-2007 ബി എഡ് കഴിഞ്ഞ ആളാണ്. പിന്നെ എഡ്യൂക്കേഷനോ അങ്ങനെയുള്ള സംഭവങ്ങളായിട്ടൊന്നും യാതൊരു ടച്ചും ഇല്ലാതെ ഇരുന്ന ആളാണ്. 2023 നവംബർ 18 വരെ ലോട്ടറിയുടെ പരിപാടിയായിരുന്നു. 19 ജോലി കിട്ടിയ സ്കൂളിലേക്ക് യാത്ര ഞായറാഴ്ച, 20 പോയി 5 പേരുടെ ക്ലാസ് എടുത്തു.
0: ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് അധ്യാപകനായിട്ട് പ്രവേശിക്കുന്നത്. അതിനിടയിൽ ഒരുപാട് ജോലികൾ ചെയ്തു, പാട്ടുപാടി, കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു. ജോലി നേടണമെന്നുള്ളൊരു ഉറച്ച വിശ്വാസം ഉണ്ടല്ലോ, അതിനുള്ള മോട്ടിവേഷൻ ആരായിരുന്നു?
1: അതായത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രൊഫഷൻ എന്ന് പറഞ്ഞ മ്യൂസിക് തന്നെയായിരുന്നു. മ്യൂസിക് ടീച്ചർ ആവാനായിരുന്നു ആഗ്രഹം. മ്യൂസിക് ടീച്ചർ അല്ലെങ്കിൽ ഒരു മലയാള അധ്യാപകൻ, ഈ ഒരു ലെവലിലാണ് ഞാൻ ഏതാണ്ട് എൻ്റെ ഹയർ സെക്കൻഡറി ഉണ്ടേ തുടങ്ങി വെച്ചത്. അതുകൊണ്ട് തന്നെ ഒറ്റ വിഷയം പോലും ഞാൻ ഇംഗ്ലീഷ് പരീക്ഷ എഴുതിയില്ല
0: ഹയർ സെക്കൻഡറി.
1: കാരണം എന്ന് പറഞ്ഞാൽ അന്ന് മലയാളം കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. ഗൈഡൊക്കെ തപ്പിപ്പിടിക്കാനും പല കുട്ടികളുടെ ട്യൂഷൻ ക്ലാസ്സിൽ നോട്ട്സ് ഒക്കെ മേടിച്ച് എന്നെ പ്ലസ് ടുവിന് പഠിപ്പിച്ച ടീച്ചേഴ്സ് ഞങ്ങളെ ഹയർ സെക്കൻഡറിക്ക് സ്റ്റഡി ലീവിന് വിട്ടപ്പോൾ പോലും അവർ ഓരോരുത്തരും ഫ്രീ ആവുന്നതനുസരിച്ച് വന്നിരുന്ന് എനിക്ക് നോട്ട് പറഞ്ഞു തന്നു. അങ്ങനെ അതെല്ലാം എഴുതിയെടുത്ത് എല്ലാ വിഷയവും നമ്മുടെ ഹൈസ്കൂൾ പോലെയൊക്കെ തന്നെ ഫുൾ മലയാളത്തിൽ പരീക്ഷ എഴുതിയ ആളാണ് ഞാൻ. പിന്നെ എന്റെ ആഗ്രഹം എന്തെങ്കിലും ഒരു ജോലി വേണം, കാരണം ഇന്നത്തെ കാലത്തല്ലാതെ നമുക്ക് ഇങ്ങനെ പോയിട്ട് കാര്യമില്ല എന്നൊരു തോന്നല് നമ്മുടെ മനസ്സിലുണ്ടായിരുന്നപ്പോ അങ്ങോട്ട് പോകാൻ ശ്രമിച്ചു. എന്റെ അമ്മയ്ക്ക് ഞാൻ നല്ലൊരു ഹൈറ്റ്സിലെത്തണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ഈ റിയാലിറ്റി ഷോസ് ഒക്കെ വരുമ്പോ എന്നോട് തപ്പഴും നീ അതിന് കൊടുക്കും. ഞാൻ പറയാം, അമ്മ അവിടെ നല്ല മ്യൂസിക് പഠിച്ചവർക്ക് പറ്റും, നമ്മളെ പോലെ സ്റ്റേജിൽ ഒന്ന് കസർത്ത് കാണിക്കുന്നവർക്ക് ഒന്നും വരില്ല, അപ്പൊ നിനക്ക് പറ്റുമെന്ന് പറയാം. പക്ഷേ ചിലതിനൊക്കെ ഞാൻ ശ്രമിക്കാറുണ്ട്. ഞാൻ അപ്പോഴും അമ്മയോട് പറയും, ജോലിക്കാണെങ്കിൽ പറയും, എപ്പോഴാ വേണമെങ്കിലും പോയി ജോലി ചെയ്യാൻ ഞാൻ തയ്യാറാണ്. സുഹൃത്തുക്കള്, എന്റെ ടീച്ചേഴ്സ്, എന്റെ സഹോദരങ്ങൾ, എന്റെ അമ്മ, എന്റെ വൈഫ്, ഇവരെല്ലാം ഏതാണ്ട് ഒരുപോലെ തന്നെ
0: സപ്പോർട്ട്
1: എന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. മ്യൂസിക്കിനൊക്കെ ഞാൻ പഠിച്ച ബ്ലൈൻഡ് സ്കൂളാ അതിന്റെ സ്റ്റാർട്ടിങ്. പിന്നെ കുഞ്ഞിലെ എന്റെ അപ്പൻ ചുമ്മാ ഓരോ കൊച്ചു കൊച്ചു പാട്ടുകൾ പാടുവായിരുന്നു, എന്നെ കൊണ്ട് പാടിക്കുമായിരുന്നു. അതിലാണ് ഈ പാട്ടിന്റെ ഒരു പരിപാടിയൊക്കെ തുടങ്ങി.
0: വളരെ രസകരമായ ഒരു അധ്യായമായിരുന്നു നേർവഴിയുടേത്. സാർ സ്കൂൾ തലത്തില് കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നതിനെ പറ്റി പറഞ്ഞു, പാട്ടിനെ പറ്റി പറഞ്ഞു. സാർ പറഞ്ഞില്ലേ നല്ല അടിപൊളി പാട്ട് പാടിയിട്ട് ആണ് സ്റ്റേജ് കൈകളിൽ എടുക്കുന്നതെന്ന്. അതുപോലെ ഒരു പാട്ടുകൂടെ കേട്ട് ആ പാട്ട് കൊണ്ട് തന്നെ നമുക്ക് ഈ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാൻ തോന്നുന്നു.
1: ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നതും കാണാൻ ആഗ്രഹിച്ചതുമായ ആൾക്കാരിൽ പ്രധാനിയായ ഒരാളായിരുന്നു നമ്മുടെ മണിച്ചേട്ടൻ. പക്ഷേ പുള്ളിയുടെ ഓർക്കസ്ട്രേഷനിൽ എനിക്ക് പാടാൻ പറ്റിയിട്ടുണ്ട്, പക്ഷെ പുള്ളിയെ നേരിട്ട് കാണാൻ എനിക്ക് പറ്റിയിട്ടില്ല. ഒരിക്കൽ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിന്റെ അടുത്തോട് നടന്നു പോയപ്പോൾ പുള്ളിക്കാരൻ അവിടെ പ്രോഗ്രാം ചെയ്യുന്ന കേട്ടിട്ടുണ്ട്. അന്നാണ് ഞാൻ ലൈവായിട്ട് മണിച്ചേട്ടൻ പാടുന്നു എന്ന്
0: കേട്ടത്.
1: ആറ്റുകാല ഒരിക്കലൊരു പ്രോഗ്രാം ആയപ്പോ ഞങ്ങൾ മിനി സ്റ്റേജിൽ ഗാനങ്ങൾ നടത്തുമ്പോ കണ്ണിമാങ്ങ പ്രായത്തിൽ അവിടെ പാടുന്ന ബോക്സിൽ കേൾക്കാം. ഇതൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ള
0: ലൈവ്.
1: പിന്നെ നമ്മൾ മൊത്തം കാസറ്റും ഓഡിയോയും ചാനലും അങ്ങനെയാണ്. പുള്ളിയുടെ പാട്ടിന്റെ കുറച്ച് പാട്ടുകൾ ചേർത്ത് ഇങ്ങനെ പാടിയാലോ.

0: വളരെ രസകരമായ ഒരു എപ്പിസോഡ്. ഒരു ആഘോഷ തിമിർപ്പിൽ കുറെ പാട്ടൊക്കെ കേട്ട് രസിച്ച് അടിപൊളിയായിട്ടാണ് ഇത്രയും നേരം കടന്നുപോയത്. സാറിന് ഇതുപോലെ തന്നെ വളരെ എനർജറ്റിക് ആയിട്ട് ഇരിക്കാൻ സാധിക്കട്ടെ, എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.
1: അധ്യാപകനും ഗായകനുമായ ഷീജു കെയുമായി സെവിൻ ജിഹാൻ നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ശോഭ ബിറ്റി.
2: നേർവഴി. ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
3: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ. 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ.
4: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
5: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
6: എന്നും രാവിലെ 7:13.
5: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
7: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: സ്പൈസ് സ്പോൺസേഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
8: ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം കൈതപ്രം എഴുതി രവീന്ദ്രൻ സംഗീതം നൽകി യേശുദാസും സുജാതയും ചേർന്ന് പാടിയ ഗാനം, ചിത്രം കാക്കയ്ക്കും പൂച്ചയ്ക്കും കല്യാണം.

0: ഇനി ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗിനും വിവരങ്ങൾ അറിയാനും മറ്റു സേവനങ്ങൾക്കുമായി ഒന്നിലധികം ആപ്പുകൾ വേണ്ട. ഇന്ത്യൻ റെയിൽവേയുടെ ഔദ്യോഗിക ആപ്പായ റെയിൽ വൺ ഡൌൺലോഡ് ചെയ്യുക. റിസർവേഷൻ, അൺറിസർവ്ഡ് ടിക്കറ്റുകൾ, പ്ലാറ്റ്ഫോം ടിക്കറ്റുകൾ എല്ലാം ഒരു ടച്ചിൽ ലഭ്യമാകും. നിങ്ങളുടെ മൊബൈലിൽ ഇടം ലാഭിക്കൂ, യാത്ര സുഗമമാക്കൂ.
1: അവസരപ്പച്ചന്റെ സംഗീതത്തിൽ യേശുദാസും ലതികയും ചേർന്ന് പാടിയ ഗാനം ഇനി കേൾക്കാം. കാതോടു കാതോരം എന്ന ചിത്രത്തിനു വേണ്ടി ONV കുറിപ്പ് എഴുതിയത്.

0: ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ കവരത്തി.
1: സാഹിത്യവേദി.
2: പ്രിയ ശ്രോതാക്കൾക്ക് ഇന്നത്തെ സാഹിത്യവേദിയിലേക്ക് സ്വാഗതം. ഇന്ന് സാഹിത്യവേദിയിൽ എം ടി ഗിരിജകുമാരി, പുനലൂർ വിജയൻ എന്നിവർ എഴുതി അവതരിപ്പിക്കുന്ന കവിതകളും ശരണ്യ അഭിമന്യു, ഇജാസ് യൂനുസ് എന്നിവർ എഴുതി അവതരിപ്പിക്കുന്ന കഥകളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം എം ടി ഗിരിജകുമാരി എഴുതി അവതരിപ്പിക്കുന്ന കവിത കേൾക്കാം, സ്നേഹപ്പാളയം.

സ്നേഹസൗഹാർദ്ദങ്ങൾ ഉദ്ഘോഷിച്ചു നിൽക്കും സ്നേഹപ്പാളയം മഹോന്നതം മലയാളത്തിൻ മതസ്നേഹ

0: വരിക വന്നീ സ്നേഹപ്പാളയം കണ്ടിടുക.
1: സ്നേഹപ്പാളയം എം ടി ഗിരിജകുമാരി എഴുതി അവതരിപ്പിച്ച കവിതയാണ് കേട്ടത്. സാഹിത്യവേദിയിൽ അടുത്തതായി ശരണ്യ അഭിമന്യു എഴുതി അവതരിപ്പിക്കുന്ന കഥയാണ് മൈലാഞ്ചി.
2: ഈ നഗരം പലതും സമ്മാനിച്ചിട്ടുണ്ട്, നല്ലതും ചീത്തയും, സുഖവും ദുഃഖവും സൗഹൃദവും പ്രണയവും കാമവും അങ്ങനെ അങ്ങനെ പലതും. എന്നിട്ടും ഈ നഗരത്തെ വിട്ടുപോകുന്നതിൽ എനിക്ക് എന്തെന്നില്ലാത്ത ആനന്ദമാണ് ആദ്യം തോന്നിയത്. കഴിഞ്ഞ 7 വർഷമായി ഈ ഒറ്റമുറിയിൽ ഞാനിങ്ങനെ കഴിഞ്ഞുവന്ന് പുറംലോകം അറിഞ്ഞിട്ടില്ല. അറിയിക്കുവാൻ വേണ്ടി ഞാൻ ആരോടും ഒന്നും പറഞ്ഞിട്ടുമില്ല. ഓ, അതല്ല ശരി, പറയുവാനും കേൾക്കുവാനും അങ്ങനെ ആരുമില്ല എന്നതാണ് സത്യം. തിരിച്ചു പോകുവാനുള്ള ഒരുക്കം ഇന്ന് പുലർച്ചെയാണ് തുടങ്ങിയത്. എടുത്തു വയ്ക്കുവാനും പെറുക്കിക്കൂട്ടുവാനും കാര്യമായതൊന്നും കഴിഞ്ഞ 7 വർഷം കൊണ്ട് ഞാൻ സമ്പാദിച്ചിട്ടില്ല. 1 വർഷം മുന്നേയുള്ള ഒരു മഴ ദിവസം പതിവ് പോലെ ചന്തയ്ക്ക് പോയി തിരിച്ചു വരുമ്പോൾ റോഡിൻ വക്കില് ഒരു പൂച്ചക്കുഞ്ഞു കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ച കണ്ടു. അതിനെ കണ്ടില്ലാന്ന് നടിച്ച് 2 ചുവട് മുന്നോട്ട് നടന്നപ്പോൾ പെട്ടെന്ന് അമ്മയെ ഓർമ്മ വന്നു. അമ്മ എന്ന ഓർമ്മയുടെ താളുകള് പലതും പിഞ്ചുപോയി തുടങ്ങിയിരിക്കുന്നു. എന്നാലും വഴിവക്കിലൂടെ അലയുന്ന ചാവാലിക്കു പോലും അന്നമൊട്ടുന്ന അമ്മയുടെ നേർത്ത കൈകൾ ഇന്നും ഓർമ്മയിലുണ്ട്. അതുകൊണ്ട് അതിനെ അവിടെ ഉപേക്ഷിച്ചു പോകുവാൻ മനസ്സ് വന്നില്ല. 1-2 ദിവസത്തെ പ്രായമേ അതിനുള്ളൂ. കണ്ണുകൾ തുറന്നിട്ടില്ല. കയ്യിൽ പിടിച്ചിരുന്ന മീൻ കവറിലേക്ക് അതിനെ എടുത്തു വച്ച് മുന്നോട്ട് നടക്കുമ്പോൾ നേർത്ത ഒരു ചെറു ശബ്ദം എനിക്കൊപ്പം സഞ്ചരിച്ചു. അന്നു മുതൽ അവൾ എനിക്കൊപ്പം ഈ ഒറ്റമുറിയിലുണ്ട്. സമ്പാദ്യത്തിൻ്റെ പട്ടികയിൽ ഞാൻ അവളെ ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണമെന്താന്നല്ലേ, അയലത്തെ വീട്ടിലെ കണ്ടൻ പൂച്ചയെ മനസ്സിൽ പ്രതിഷ്ഠിച്ച് നടക്കുന്നവളെ ഞാൻ എങ്ങനെ കൂടെ കൂട്ടാനാണ്? പിന്നെയുള്ളത് പാതി വിലയ്ക്ക് വാങ്ങിക്കൂട്ടിയ കുറേ പുസ്തകങ്ങളാണ്. അതില് പുറംചട്ട ഉള്ളതും ഇല്ലാത്തതും, ചിതല് കാർന്നതും, പാറ്റ തുളച്ചതും തുളയ്ക്കാത്തതും അങ്ങനെ അങ്ങനെ ഏറെയുണ്ട്. പിന്നെ ഉടുതുണി, നരച്ച 2 പാൻസ്, 2 മുണ്ട്, 3 ഷർട്ട്, കരിമ്പൻ കുത്തുവീണ 1 തോർത്ത്, ഇത് തന്നെ ധാരാളമാണെന്ന് എനിക്കറിയാം. എല്ലാം കൂടെ ഒരു ചാക്കിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. പുസ്തകങ്ങൾ വാരിക്കൂട്ടുന്നതിനിടയിൽ ഒരു പേപ്പർ കഷ്ണം നിലത്ത് വീഴുന്നത് ഞാൻ കണ്ടു. കത്തെഴുതുന്ന ശീലം പണ്ടേക്ക് പണ്ടേ എനിക്കില്ല. എനിക്കായിട്ട് കത്തെഴുതാൻ ആരുമില്ലതാനും. പിന്നെ ഇതെങ്ങനെ? പലതായി മടക്കിയ ആ കടലാസ് എടുത്ത് മുഖത്തോടടിപ്പിക്കുമ്പോൾ വല്ലാത്തൊരു മണം മുറിയാകെ നിറഞ്ഞു. എവിടെയോ നല്ല പരിചയമുള്ള മണം. മടക്കിയ പേപ്പർ താളുകൾ ഓരോന്ന് നിവർത്തുമ്പോഴും ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന വശ്യത തന്റെ മൂടുപടം നോക്കി പുറത്തു ചാടുന്നുണ്ട്. വടിവ് കുറഞ്ഞ എന്നാൽ എന്റേതിനേക്കാൾ മനോഹരമായ കൈയക്ഷരത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഇനി ഒരു കണ്ടുമുട്ടൽ ഉണ്ടാകില്ല എന്നെനിക്കറിയാം. നിങ്ങൾ ആരെന്നോ എന്തെന്നോ എനിക്കറിയില്ല. ശരീരത്തിനപ്പുറം നിങ്ങൾ എന്താണ് എന്നിൽ തേടിയത്? നിങ്ങൾക്ക് അതിനുള്ള ഉത്തരമറിയാമെങ്കിൽ ഒരിക്കൽ കൂടി എന്നെ തേടി വരണം. അല്ല, ഇതെന്തുവട്ട്? ഇതെങ്ങനെ എന്റെ പുസ്തകത്തിൽ? ലഹരിക്കൊതിയിൽ ചത്തുവീർത്ത എന്റെ ഓർമ്മകളിൽ ഞാൻ ആ കത്തിന്റെ ഉറവിടം തേടി ചെന്നു നിന്നത് തെരുവിന്റെ ഒഴിഞ്ഞ മൂലയിൽ വാർദ്ധക്യത്തിന്റെ പടുകുഴിയിൽ പതിക്കുവാൻ കാത്തു നിൽക്കുന്ന

0: ഇരുനില കെട്ടിടത്തിന്റെ മുകളിലത്തെ നിലയിലെ അവസാന മുറിയിലാണ്. 200 രൂപയ്ക്ക് വേണ്ടി 1 മണിക്കൂർ തന്നവൾ എന്തിനാണ് ഇങ്ങനെ ഒരു കത്തെഴുതുന്നത്? അവളുടെ മുഖം ഓർത്തെടുക്കാൻ എനിക്ക് കഴിയുന്നില്ല. അല്ലേലും അതോർത്തിട്ട് എനിക്കെന്ത് കിട്ടാനാ? ചുരുട്ടി ദൂരേക്കെറിഞ്ഞ കടലാസ് കാറ്റിനൊപ്പം മുറ്റത്തെ മൈലാഞ്ചി ചുവട്ടിൽ അന്ത്യനിദ്ര പുലുകി. എടുക്കുവാനുള്ളതെല്ലാം വാരിക്കൂട്ടി റെയിൽവേ സ്റ്റേഷൻ ലക്ഷ്യമാക്കി നടക്കുമ്പോൾ ഒരു വട്ടം പോലും തിരിഞ്ഞു നോക്കുവാൻ എനിക്ക് തോന്നിയില്ല. തിരിച്ചുപോക്കിന്റെ ആഹ്ലാദത്തിൽ സ്റ്റേഷൻ എത്തിയതറിഞ്ഞില്ല. ഇതെന്താ, സ്റ്റേഷൻ കവാടത്തിന്റെ മുന്നിൽ ഒരാൾക്കൂട്ടം. എന്താ അവിടെ? ഓ, അതേതോ ഒരു പെണ്ണ്. 3 ദിവസത്തെ പഴക്കമുണ്ട്. അത് കൊള്ളാലോ, എന്നാ ഒന്ന് കണ്ടേക്കാം. അഴുക്കുചാലിലെ ചീഞ്ഞ വെള്ളം കുടിച്ചു തീർത്ത ഒരു ശരീരം മതിലോട് ചേർത്ത് വച്ചിരിക്കുന്നു. ശവന്തീനി ഉറുമ്പുകൾ അവളുടെ കണ്ണുകൾ തുരക്കുന്നുണ്ട്. പാതി നഗ്നമായ ഇടിഞ്ഞു തൂങ്ങിയ മാറിടങ്ങളിൽ കറുത്ത ചോര കട്ട പിടിച്ചിരിക്കുന്നു. പാതി നിവർത്തിയ കൈകളിലെ മൈലാഞ്ചി ചുവപ്പ് എന്റെ കണ്ണുകളെ കുത്തി നോവിക്കുന്നുണ്ട്. ഇവൾ തോൾസഞ്ചി മുഴുവൻ പരതിയിട്ടും എനിക്ക് അതുമാത്രം കിട്ടിയില്ല. ഓർമ്മകളിൽ മൈലാഞ്ചി ചുവപ്പ് പടർന്നു കയറുന്നു. കെട്ടിപ്പറക്കി കൊണ്ടുവന്നതെല്ലാം അവിടെ ഉപേക്ഷിച്ച് ഞാൻ തിരിഞ്ഞോടി. ഓടിത്തളർന്ന് വീട്ടുമുറ്റത്തെത്തുമ്പോൾ എന്റെ കണ്ണുകളിൽ ഇരുട്ട് പരക്കുന്നുണ്ട്. മുറ്റത്തിനോരത്തെ മൈലാഞ്ചി ചുവട്ടിൽ ചുരുട്ടിയെറിഞ്ഞപടി അവൾ കിടക്കുന്നുണ്ട്, പാതി വായിച്ചുപേക്ഷിക്കപ്പെട്ടവൾ. മറുപാതിയിൽ അവൾ ഇങ്ങനെ എഴുതിയിരുന്നു: ഉത്തരം കണ്ടെത്തി വരുമ്പോൾ ഒരു ചെറിയ മൈലാഞ്ചി കമ്പുകൂടി കൊണ്ടുവരണേ. എന്താന്നറിയില്ല, പാതി മയക്കത്തിൽ നിങ്ങൾ പറഞ്ഞ മൈലാഞ്ചി ചെടി എന്നെ വല്ലാണ്ട് മോഹിപ്പിക്കുന്നു. അതിൻ്റെ ഓരോ ഇലയ്ക്കും എന്റെ കൈകളെ ഇനിയും ചുമപ്പിക്കുവാൻ കഴിയും എന്ന് നിങ്ങളുടെ ആരുമല്ലാത്തവൾ. ഉള്ളതിൽ നല്ലൊരു മൈലാഞ്ചി കമ്പുമൊടിച്ച് അവൾക്ക് പുറകെ ഞാനും ഓടി. ഒടുവിൽ ചെന്നവസാനിച്ചത് പൊതുശ്മശാനത്തിന്റെ ആളൊഴിഞ്ഞ മൂലയിലാണ്. ഒരു പകൽ മുഴുവൻ വെയിലേറ്റു വാടിയ മൈലാഞ്ചിക്കമ്പ് ഞാൻ ആ മൺകൂനയ്ക്ക് മുകളിൽ നട്ടുവച്ചു. തിരിഞ്ഞു നടക്കുമ്പോൾ ഞാൻ ഒരിക്കൽ കൂടി അവളോട് ചോദിച്ചു: ഞാൻ എപ്പോഴാണ് നിന്റെ ശരീരത്തിനപ്പുറം ഒരു മനസ്സ് കണ്ടത്?
1: മൈലാഞ്ചി ശരണ്യ അഭിമന്യു എഴുതി അവതരിപ്പിച്ച കഥയാണ് കേട്ടത്. സാഹിത്യവേദിയിൽ അടുത്തതായി പൂനലൂർ വിജയൻ എഴുതി അവതരിപ്പിക്കുന്ന കവിതയാണ് ആത്മനൊമ്പരം.
2: പണ്ടത്തെ ഭൂമി സാ

ചൂടിച്ചു പൂവുകൾ പിന്നിളം തെന്നലും, ഇന്നു നാം ഭൂമിയിൽ കാണുന്ന ഇതൊക്കെയും, ഇന്നോളം കാണാത്ത ഭീകരദൃശ്യങ്ങൾ, ഉഷ്ണതരംഗങ്ങൾ ഘോരമായി ഘോരമായി ഉഷ്ണേന ജാഗരം കൊള്ളുന്നു സർവവും. ഉഷ്ണതരംഗങ്ങൾ ഘോരമായി ഘോരമായി ഉഷ്ണേന ജാഗരം കൊള്ളു.

യും കടലുകൾ കയറുന്നു മുന്നിലും പിന്നിലും കായൽ കയ്യേറ്റങ്ങൾ തുടരുന്നു പെരുകുന്നു കായൽ കയ്യേറ്റങ്ങൾ തുടരുന്നു പെരുകുന്നു ഒഴുകാൻ മടിക്കുന്ന തോടുകൾ ആറുകൾ ഹരിതഗൃഹവാതകം താങ്ങാൻ കഴിയുമോ പ്ലാസ്റ്റിക്കു തിന്നു മരിക്കും മൃഗാദികൾ ശ്വാസം കഴിക്കാൻ കഴിയാത്ത കൂട്ടരും ശ്വാസം കഴിക്കാൻ കഴിയാത്ത കൂട്ടരും പെയ്യുന്നിതാസിഡ് ഭീകരം ഭീകരം ഓക്സിജൻ കുറയുന്നു കടലുകൾ കരിയുന്നു മയങ്ങുന്ന മത്സ്യങ്ങൾ ചത്തു ചത്തടിയുന്നു പിന്നെയും കൊഴിയുന്നു ചിറകുകൾ ഭീതിയാൽ പിന്നെയും കൊഴിയുന്നു ചിറകുകൾ ഭീതിയാൽ കാട്ടുതീ മൂലമോ കാട്ടാന മൂലമോ ദാവാഗ്നി മൂലമോ അണുബോംബ് മൂലമോ താപനം മൂലമോ അമ്ലമഴ മൂലമോ എത്തും മൃതിയെന്നു ചിന്തിച്ചിരിപ്പു ഞാൻ എത്തും മൃതിയെന്നു ചിന്തിച്ചിരിപ്പു ഞാൻ മുറ്റത്തിറങ്ങുവാൻ മുറിയിലുറങ്ങുവാൻ കാട്ടുമൃഗങ്ങളെ ഒക്കെ ഭയക്കണം ഈ കെട്ടകാലം കടക്കാൻ കഴിയുമോ ഈ ദുഃഖജാലം മറക്കാൻ കഴിയുമോ ഈ കെട്ടകാലം കടക്കാൻ കഴിയുമോ ഈ ദുഃഖജാലം മറക്കാൻ കഴിയുമോ കാലങ്ങളായെല്ലാം അറിഞ്ഞും അറിയാത്ത പോൽ കഴിയുന്ന മർത്യനെ കാണു ഞാൻ നിത്യവും വായുവും മണ്ണും വെള്ളവും മലിനമായി വാനവും ഭീതിയും സർവം കലുഷിതം കുന്നും മലയും ഇടിച്ചു താഴ്ത്തുന്നതും ദേശീയ പാതകൾ ഗർത്തമാകുന്നതും വയലുകളൊക്കെ കഥകളായി തീർന്നതും അഴലുമഴ അമ്ലമഴ മിന്നൽ പ്രളയങ്ങൾ അഴലുമഴ അമ്ലമഴ മിന്നൽ പ്രളയങ്ങൾ അഴലുന്ന മനസ്സുകളിൽ പെയ്യുന്നു തീമഴ ആഴിയും പ്രാണനായി കേഴുന്നു കേഴുന്നു അഴലുന്ന മനസ്സുകളിൽ പെയ്യുന്നു തീമഴ ആഴിയും പ്രാണനായി കേഴുന്നു കേഴുന്നു മേഘവിസ്ഫോടനം പിടച്ചിൽ ഞരക്കങ്ങൾ അഗ്നിയുടെ താപമായി തീരാത്ത നൊമ്പരം ആരു തുണച്ചീടും ആരു രക്ഷിച്ചീടും ഇനി എത്ര രാവുകൾ നീറി കഴിയേണം ഇനി എത്ര രാവുകൾ നീറി

നാട്ടിൽ തുടർക്കഥയാകുമ്പോൾ ദുരന്തത്തിലാകുന്നു മർത്യജന്മങ്ങളും മണ്ണും മഴയും മലയും മരിക്കുമ്പോൾ മരിക്കുന്നു സർവവും പിന്നെയോ ജീവിതം മണ്ണും മഴയും മലയും മരിക്കുമ്പോൾ മരിക്കുന്നു സർവവും പിന്നെയോ ജീവിതം ആദിയിതൊന്നും അറിഞ്ഞില്ല നാം ഒന്നും ആദിയിലേക്കുള്ള യാത്രയറിഞ്ഞില്ല എന്നും കലികാല ദുരിതങ്ങൾ രോഗങ്ങൾ എങ്ങും ഭയാശങ്കകൾ പെയ്യുന്നു തീമഴ മുകിലിൻ വിസ്ഫോടനം മണ്ണിൻ്റെ രോദനം കടലിൻ്റെ പിൻവാങ്ങൽ കാലവ്യതിയാനങ്ങൾ മിന്നലിൻ മിന്നൽ പ്രളയങ്ങൾ സർവത്ര നിമിഷാർത്തെ തകരുന്നു മറയുന്നു ഭൂതലം നിമിഷാർത്തെ തകരുന്നു മറയുന്നു ഭൂതലം ചുറ്റിലും മയക്കുമരുന്നുകൾ പെരുകുന്നു

0: ഇനി എന്നിനി സ്വസ്ഥത ഇത്തിരി സാന്ത്വനം, എന്നിനി സ്വസ്ഥത ഇത്തിരി സാന്ത്വനം.
1: ആത്മനൊമ്പരം പുനലൂർ വിജയൻ എഴുതി അവതരിപ്പിച്ച കവിതയാണ് കേട്ടത്. സാഹിത്യവേദിയിൽ അവസാനമായി ഇജാസ് യൂനുസ് എഴുതി അവതരിപ്പിച്ച കഥയാണ് ഒരു പുഴുജനനം.
2: വെറുമൊരു പുഴുവായി ഇഴഞ്ഞു നീങ്ങിക്കണ്ട കാഴ്ചകൾ, ഒരു നിറം, ഒരേ രുചി, ഒരേ ചിന്ത. കഴിഞ്ഞോ എൻ്റെ ഈ ലോകം? ചുരുങ്ങിയ ലോകകാഴ്ചകളാൽ ഇടുങ്ങിപ്പോയ ചിന്ത. മതി, എല്ലാം കഴിഞ്ഞു. പക്ഷേ അന്നെല്ലാം അവസാനിക്കുന്നതിന് മുന്നേ തല ഉയർത്തി നോക്കാൻ തോന്നി. ഹോ, ഞാൻ കണ്ട കാഴ്ച എന്ത് ഭംഗിയാണ്! ഒരുപാട് നിറങ്ങൾ തുള്ളിയിളകുന്നു. എന്താണത്? ശലഭം, ചിത്രശലഭം എന്ന അറിവ്. കൗതുകമായിരുന്നു പിന്നെ അതുപോലെ തുള്ളിയിളകാൻ, നിറങ്ങളുണ്ടാകാൻ. അവസാനിച്ച ലോകത്ത് നിന്ന് പ്രതീക്ഷ എന്ന ആദ്യ മുകുളം പൊട്ടി.

0: ഞാൻ അതിനുവേണ്ടി ആഗ്രഹിച്ചു, വെറുമൊരാഗ്രഹമല്ല. പിന്നെ എൻ്റെ ലോകത്തോളം വലിപ്പത്തിൽ അന്നത്തെ കാഴ്ചകൾ പതിയെ മങ്ങി. ഇരുട്ടിൻ്റെ പുതപ്പ് മൂടി ഞാൻ സ്വപ്നം കണ്ടു. പ്രകൃതി എൻ്റെ ആഗ്രഹത്തെയും പൊതിഞ്ഞു സംരക്ഷിച്ചു. ഒരു യുഗമെടുത്തോ അറിയില്ല, വല്ലാത്ത പ്രകാശം. ഇരുട്ടിന് ഇനി പിടിച്ചു നിൽക്കാനാകില്ല. ഞാൻ ഉണരുകയാണ്. അതോ പുനർജനിക്കുകയാണോ? അതെ, എനിക്കെല്ലാം കാണാം പഴയതുപോലെ. പക്ഷേ എന്നിലെ മാറ്റം, പുതുമയുള്ള ശ്വാസം, തെളിഞ്ഞ കാഴ്ച, നിറങ്ങളിൽ മുങ്ങി ഞാൻ പതിയെ പുറത്തേക്ക് വന്നു. ഹായ്, ഇന്നെനിക്ക് ഭംഗിയുള്ള ചിറകുകളുണ്ട്, ആരോ പിടിപ്പിച്ചു തന്ന പോലെ. ഞാൻ ആ ചിറകുകൾ മെല്ലെ വീശി തുള്ളി ഇളകാൻ തുടങ്ങി. ഇഴഞ്ഞു നടന്ന ഞാൻ പറക്കുന്നു. ഇഴഞ്ഞു കണ്ടതല്ല ലോകം, അത് വെറുമൊരു ഇലവട്ടം മാത്രമായിരുന്നു. പതിയെ ഞാൻ പറന്നു. ഇലവട്ടം കഴിഞ്ഞു. ഒരു ചെടിക്കും മീതെ, പൂക്കൾക്കും മീതെ, കുറച്ചുകൂടി മുകളിലേക്ക്, പൂന്തോട്ടത്തിനും മീതെ. ശരിക്കും ഇതാണ് ലോകം, ഇതാണ് ജീവിതം. എൻ്റെ മനസ്സ് മന്ത്രിച്ചു. മണമുള്ള, തേൻ നിറഞ്ഞ പൂക്കളുള്ള, നിറങ്ങളുള്ള കൂട്ടുകാരുടെ, പുതിയ അയൽവാസികളുടെ ലോകം. എൻ്റെ ആഗ്രഹം പോലെ, സ്വപ്നം പോലൊരു ജീവിതം. പുഴുവല്ല, ഇന്ന് ഞാൻ പൂമ്പാറ്റയാണ്. മതിച്ചു നടന്ന വസന്തകാലങ്ങൾ, എന്തിലും സന്തോഷം കണ്ട ചങ്ങാത്തങ്ങൾ, എൻ്റെ ഈ നിറങ്ങളുടെ വലിയ ലോകത്ത് എന്നാലാകുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തു വച്ചു. മണമുള്ള, നിറങ്ങളുള്ള പൂക്കളുടെ തലമുറകൾ ഞാനും എൻ്റെ ചങ്ങാതിമാരും കൂടി ഉണ്ടാക്കി. ഹാവോ, ഇതൊക്കെയാണ് ജീവിതവും ലോകവും. ഞാൻ നെടുവീർപ്പിട്ടു. പെട്ടെന്നാണ് എന്തോ ഒന്ന് താഴ്ന്നു വന്ന എൻ്റെ കൂട്ടുകാരൻ പൂമ്പാറ്റയെ റാഞ്ചി പറഞ്ഞത്, എൻ്റെ കാഴ്ചയിൽ ഇന്ന് വരെ പെടാത്ത ഒന്ന്. ശക്തൻ നടുക്കത്തിലാണേലും എന്നിൽ കൗതുകം ഉണർന്നു. എൻ്റെ നീലക്കറുമ്പൻ ചങ്ങാതിയോട് ഞാൻ തിരക്കി. അവനും അറിയില്ല. ആ നിമിഷം മനസ്സിലായൊരു കാര്യം, എൻ്റെ ലോകത്തിനപ്പുറം കുറേ കൂടെ വിശാലമായൊരു ലോകം കാത്തിരിക്കുന്നു. ശക്തരുടെ, ബുദ്ധിമാന്മാരുടെ. ഇല്ലേൽ പതുങ്ങിയിരുന്ന് ഈ പണി ചെയ്യില്ല. തീർച്ച. ആ ലോകം സ്വപ്നം കണ്ട് കണ്ട് തേന്നുകർന്ന് ഞാനൊരു പൂവിലിരുന്നുറങ്ങിപ്പോയി. ആ പൂവ് പിന്നെ വിടർന്നില്ല. പക്ഷേ എൻ്റെ ആഗ്രഹത്തിനാൽ ഞാൻ ഇന്നൊരു പക്ഷിയായി. വലിയ ആകാശ കാഴ്ചകൾ, അരുവിയും കുന്നിൻ ചെരുവുകളും എല്ലാം നിറഞ്ഞ പുതിയ ലോകം. കുടത്തിലെ ഇച്ചിരി വെള്ളത്തിൽ കല്ലുകൾ പെറുക്കിയിട്ട് ഞാൻ വെള്ളം കുടിച്ചു. ഇഴഞ്ഞ ശൈശവും തുള്ളിച്ചാടിയ ബാല്യവും അല്ലെന്ന്, ഇവിടെയാണ് ജീവിതം. കൗമാരത്തിൻ്റെ തെറുപ്പ്, വലിയ കാഴ്ചവട്ടം, ഉയർന്ന ചിന്തകൾ സമ്മാനിക്കുന്നു. നന്മ നിറഞ്ഞ കുറേ ചങ്ങാതിക്കിളികൾ, പറവ ജീവിതത്തിൻ്റെ എല്ലാം എല്ലാം, കുസൃതിത്തരങ്ങൾ, വാശികൾ, ഇണക്കങ്ങൾ, പിണക്കങ്ങൾ. ഒരിക്കൽ എൻ്റെ സന്തത സഹചാരക്കിളി എന്നോട് പറഞ്ഞു, നീ നിന്നെ നോക്കിയിട്ടുണ്ടോ? നിനക്ക് ഞങ്ങളുടെ രൂപമല്ല, ശരിക്കും വലിയ ചിറകുകളാണ് നിനക്ക്. ഞാനെന്ന് ആദ്യമായി എന്നെ നോക്കിക്കണ്ടു. ശരിയാണ്, ഞാൻ വെറുമൊരു പക്ഷിയല്ല. അതേടാ, നീ വലിയ ചിറകുള്ള, കൂടുതൽ കാഴ്ചയുള്ള, ഉയരത്തിൽ പറക്കാൻ കഴിയുന്ന പരുന്താണ്. പിന്നെ നീ എന്തിനാണ് ഈ കാക്കകൾക്കും താഴെ പറക്കുന്നത്? അവൻ്റെ ഇടറിയ ശബ്ദവും നിറഞ്ഞ കണ്ണുകളും എൻ്റെ കുസൃതിത്തരങ്ങളെ പൊള്ളിച്ചു. ഉണരുമ്പോൾ ഞാൻ പരുന്തായിരിക്കുന്നു. ഇന്നെനിക്ക് യൗവനത്തിൻ്റെ പ്രസരിപ്പാണ്. ഉയർന്നു പറന്ന് വലിയ ലോകത്തെ കണ്ടു. ആ അറിവും വിശാലമായ ചിന്തയും മനസ്സിനും വിശാലത നൽകി. മാമരങ്ങളും മലകളും എല്ലാം താഴെയാക്കി ഞാൻ ഉയരങ്ങളിൽ ചിറകു വീശി. മേഘങ്ങൾ കൂട്ടിമുട്ടി ശബ്ദമുണ്ടാക്കി ഭയപ്പെടുത്തി. അതിൽ ചിലത് ഗർഭം ധരിച്ചു മഴയെ പെറ്റുകൂട്ടി. പതിയെ ഞാൻ ആ മഴമേഘങ്ങൾക്കും മുകളിൽ പറക്കാൻ പഠിച്ചു. ഇന്ന് മഴയും ഇടിമിന്നലുകളും എന്നെ ഭയപ്പെടുത്താറില്ല. ഞാൻ ഉയരങ്ങളിൽ ജീവിച്ചു. പറവയായിരുന്നപ്പോൾ എന്നിലെ എന്നെ കണ്ട ചങ്ങാതിയോട് ഞാൻ വിളിച്ചു പറഞ്ഞു, ഏയ് കൂട്ടുകാരാ, ഉയരങ്ങളിൽ പറക്കാതെ അന്ന് ഞാൻ നിങ്ങൾക്കൊപ്പം പറഞ്ഞിരുന്നെങ്കിൽ തണലേകാൻ കഴിയാത്ത വെറുമൊരു നിഴലായി മാത്രം ഇന്നും അവശേഷിച്ചേനെ. എൻ്റെ കുസൃതിത്തരങ്ങളെ പൊള്ളിച്ച ആ സങ്കടങ്ങൾക്കിന്ന് എത്ര വലിയ സന്തോഷമാണ്. ഇവിടെയും നല്ല ബന്ധങ്ങളുണ്ടായി. ഉയർന്നു പറക്കുമ്പോഴും എൻ്റെ കാഴ്ച ഇങ്ങു താഴെ ഒരു നെൽമണിയിൽ പോലും ഞാൻ സൂക്ഷിച്ചു പോന്നു. ഒരു പുഴുജന്മം നൽകിയ ദൈവത്തെ ഞാൻ സ്തുതിച്ചു. കുറേ കൂടെ വലിയ ചിറകുകളായി. മറ്റു പരുന്തുകളെ നയിച്ചു മുന്നോട്ടു പോയി. കാലങ്ങളുടെ ബന്ധങ്ങളും സ്നേഹവും പരുന്തുമല്ല നീ ചിറകുള്ള മാലാഖയല്ലേ എന്ന് ചോദിച്ചു. അതെ, ഞാൻ മാലാഖയാണ്. ഞാനൊരു പിടി നന്മ സൂക്ഷിക്കേണ്ടവൻ, നേതൃത്വത്തിനപ്പുറം സഹായമാകേണ്ടവൻ. മാലാഖമാരിൽ ശ്രേഷ്ഠനായ ജിബിരീലിനെ പോലെ നിനക്ക് തിളങ്ങുന്ന കണ്ണുകളുണ്ട്, ഒരു നക്ഷത്ര തിളക്കം. ഇനി നീ നക്ഷത്രമാകേണ്ടവനാണോ, അതോ മാലാഖയായി ജീവിച്ചതുകൊണ്ട് തിളങ്ങാതെ പോയ നക്ഷത്രമാണോ? ഞാനിന്ന് തിരിച്ചറിയുന്നു എൻ്റെ ഈ വലിയ ലോകം. ഏഴാകാശങ്ങളും അതിനു താഴെയുള്ളതെല്ലാം അടങ്ങിയ വലിയ കാഴ്ചകളുടെ, അറിവുകളുടെ വിശാലതയിൽ ഞാൻ ആ നക്ഷത്രമാകാൻ മോഹിച്ചു. ആയിരം കാന്താരി പൂത്തിറങ്ങിയ ആകാശത്ത് ഇന്ന് ഞാനൊരു നക്ഷത്രമാണ്. വേലികളില്ലാത്ത ചിന്തകളുടെ, നേട്ടങ്ങളുടെ, മനുഷ്യത്വത്തിൻ്റെ ആഗ്രഹങ്ങൾ സഫലമായ ഒരു നക്ഷത്രം. കൂടുതൽ തിളക്കത്തിൽ കാണപ്പെട്ടു. കണ്ടോ നീയെ, ഒരു പുഴുവായി ജന്മമെടുത്ത് ശലഭമായി, പക്ഷിയായി, പക്ഷിരാജാവായി, മാലാഖയായി, പിന്നെ ആ തിളങ്ങുന്ന നക്ഷത്രമായി മാറിയ വലിയ നേട്ടത്തെ. ഒരു ഇടനാഴിയുടെ വലിപ്പത്തിലിരുന്ന് ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മടിയിലിരുത്തി, മൂനും ആകണ്ടേ ആ നക്ഷത്രത്തെ പോലെ എന്ന് പറഞ്ഞു മാമൂട്ടുന്നു. ആ കുഞ്ഞ കൈകൾ മുകളിലേക്കുയർത്തി കണ്ണുകൾ മിഴിച്ച് ഇങ്ങ് ആകാശത്തേക്ക് നോക്കി ചിരിച്ചു. ഞാൻ കണ്ണുകൾ ചിമ്മിക്കാണിച്ചു.
1: ഒരു പുഴുജനനം ഇജാസ് യൂനുസ് എഴുതി അവതരിപ്പിച്ച കഥയാണ് കേട്ടത്.
2: ഇന്നത്തെ സാഹിത്യവേദി സമാപിക്കുന്നു.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. തെരിക്കൂത്ത് എന്ന ചിത്രത്തിന് വേണ്ടി ചിത്ര പാടിയത് രചന റോയ്, സംഗീതം കൈതപ്രം വിശ്വനാഥൻ.

0: നാഷണൽ ആയുഷ് മിഷൻ പ്രകാശധാര ഇന്നുച്ചയ്ക്ക് 12:40.
1: ഇനി നമുക്ക് അന്ന എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. യേശുദാസും ചിത്രയും പാടിയത്, രചന ഷിബു ചക്രവർത്തി, സംഗീതം ഔസേപ്പച്ചൻ.

0: സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: എം ജി ശ്രീകുമാറും സുജാതയും പാടിയത് ചിത്രം സ്വപ്നം കൊണ്ട് തുലാഭാരം. രചന എസ് രമേശൻ നായർ, സംഗീതം ഔസേപ്പച്ചൻ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി
1: ഏകതാര. ലളിതഗാന പരിപാടി. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഏകതാരയിൽ വി മോഹൻ പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വിദ്യാവിനോദിനി വിശ്വവിലാസിനി നൃത്തമാടു എന്റെ ചിത്തതാരിൽ. ഗാനമെഴുതിയത് പ്രസന്ന മോഹൻ, സംഗീതം നൽകിയത് ദർശൻ രാമൻ.

0: ചിത്തതാരിൽ.
1: അടുത്തതായി പ്രസന്ന മോഹൻ ഗാനമെഴുതി ദർശന്റെ അമ്മന്റെ സംഗീതത്തിൽ ഒരു ഗാനവും കൂടി കേൾക്കാം. മൃദുല വികാരങ്ങൾ നനവാർന്ന സ്വപ്നങ്ങൾ തളിരിളം കാറ്റായി ഹൃദയം തലോടവേ.

അവസാനമായി കണ്ണേ ഉറങ്ങ് എൻ കണ്ണേ ഉറങ്ങ്, കൺമണി പൊന്നുറങ്ങ്. ഗാനമെഴുതിയത് മോഹൻദാസ് മുക്കേരി, സംഗീതം നൽകിയത് ജോസ് നെട്ടയം.

പ്രസന്ന മോഹൻ, മോഹൻദാസ് മുക്കേരി എന്നിവരുടെ വരികൾക്ക് ദർശൻ രാമൻ, ജോസ് നെട്ടയം എന്നിവർ സംഗീതം നൽകി. വി മോഹൻ പാടിയ ലളിതഗാനങ്ങളാണ് ഏകതാരയിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഏകതാര ലളിതഗാന പരിപാടി സമാപിച്ചു.

0: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. പുനരുപയോഗ ഊർജ്ജ മേഖലയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ ഇന്ത്യ സമാനതകളില്ലാത്ത പുരോഗതിയാണ് കൈവരിച്ചതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 20-ാമത് റോസ്കർ മേളയിലൂടെ 51,000-ത്തിലധികം നിയമന ഉത്തരവുകളുടെ വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെർച്വലായി നിർവഹിക്കും. സംസ്ഥാനത്ത് പട്ടയ വിതരണത്തിൽ സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ യാഥാർത്ഥ്യമാക്കുമെന്ന് റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ. അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനാചരണത്തിന്റെ ഭാഗമായി രാജ്യത്തുടനീളം കടൽ തീര ശുചീകരണ പരിപാടികൾ പുരോഗമിക്കുന്നു. കേരളത്തിലും വിപുലമായ ശുചീകരണ യജ്ഞം. സംസ്ഥാനത്ത് നാളെ വരെ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. 20-ാമത് ഏഷ്യൻ ഗെയിംസിന് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ജപ്പാനിൽ തുടക്കം. മെഡൽ പ്രതീക്ഷയുമായി ഇന്ത്യൻ താരങ്ങൾ. 20-ാമത് റോസ്കർ മേളയുടെ ഭാഗമായി വിവിധ സർക്കാർ വകുപ്പുകളിൽ 51,000-ത്തിലധികം നിയമന ഉത്തരവുകൾ പ്രധാനമന്ത്രി അല്പസമയത്തിനകം വീഡിയോ കോൺഫറൻസിംഗിലൂടെ വിതരണം ചെയ്യും. രാജ്യത്തുടനീളം 45 കേന്ദ്രങ്ങളിലായാണ് 20-ാമത് റോസ്കാർ മേള സംഘടിപ്പിച്ചിരിക്കുന്നത്. ഉദ്യോഗാർത്ഥികൾക്ക് ധനകാര്യം, റെയിൽവേ, ആഭ്യന്തരം, ആരോഗ്യ, കുടുംബക്ഷേമം, പ്രതിരോധം തുടങ്ങി വിവിധ മന്ത്രാലയങ്ങളിലും കേന്ദ്ര സർക്കാർ വകുപ്പുകളിലുമായിരിക്കും നിയമനം. യുവജനങ്ങൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും രാജ്യത്തിന്റെ വികസനയാത്രയിൽ കൂടുതൽ പങ്കാളിത്തം ഉറപ്പാക്കുകയുമാണ് റോസ്കാർ മേളയുടെ ലക്ഷ്യം. റോസ്കാർ മേളയുടെ ഭാഗമായി കൊച്ചി കല്ലൂരിലും പാലാരിവട്ടത്തും നടക്കുന്ന പരിപാടികളിൽ കേന്ദ്ര സഹമന്ത്രിമാരായ സുരേഷ് ഗോപിയും ജയന്ത് ചൌധരിയും പങ്കെടുക്കുന്നുണ്ട്. പുനരുപയോഗ ഊർജ്ജ മേഖലയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ ഇന്ത്യ സമാനതകളില്ലാത്ത പുരോഗതിയാണ് കൈവരിച്ചതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പരിസ്ഥിതിയുടെയും കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെയും ഭാവി എന്ന വിഷയത്തിൽ ദേശീയ ഹരിത ട്രൈബ്യൂണൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച 2-ദിവസത്തെ അന്താരാഷ്ട്ര സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഒരു സൂര്യൻ, ഒരു ലോകം, ഒരു ഗ്രിഡ് എന്ന കാഴ്ചപ്പാട് മുതൽ അന്താരാഷ്ട്ര സൌരോർജ്ജ സഖ്യം ദുരന്ത പ്രതിരോധ അടിസ്ഥാന സൌകര്യം

0: ങ്ങൾക്കായുള്ള സഖ്യം തുടങ്ങിയ സംരംഭങ്ങളിലൂടെ ഇന്ത്യ പുരാതന പാരിസ്ഥിതിക മൂല്യങ്ങളെ ആധുനിക കാഴ്ചപ്പാടിലേക്ക് പരിവർത്തനം ചെയ്തിട്ടുണ്ട്. ഇന്ത്യ ജലവൈദ്യുതിയുടെ ഉൽപാദനശേഷി ഗണ്യമായി വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി അറിയിച്ചു.
1: ബീത്തെ 12 വർഷമേ പര്യാവരൺ സെ ജുഡേ ഹർ ക്ഷേത്രമേ ഹർ സെക്ടർമേ ഭാരത്നെ അസാധാരൺ പ്രഗതി കീ ഹൈ. ഹമാരാ ബഡാ ഫോക്കസ് रिन्यूएबल एनर्जी पर रहा है और इसने पर्यावरण सुरक्षा में बड़ी भूमिका निभाई है. भारत G20 में इकलौता ऐसा देश है जिसने पेरिस में COP21 समिट में जो भी कमिटमेंट्स किए थे उन सारे कमिटमेंट्स को समय से पहले पूरा करके दिखाया है.
0: NGT മൊബൈൽ ആപ്പും പ്രധാനമന്ത്രി ചടങ്ങിൽ പുറത്തിറക്കി. ഇന്ന് അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനം. ദിനാചരണത്തോടനുബന്ധിച്ച് സ്വച്ഛസാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി രാജ്യവ്യാപകമായി കടൽ തീരങ്ങളിൽ ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു. സംസ്ഥാനത്തും ശുചീകരണ പരിപാടികൾ നടന്നു. തിരുവനന്തപുരം കോവളം കടൽ തീരത്ത് കോസ്റ്റ് ഗാർഡ് വിഴിഞ്ഞം സ്റ്റേഷന്റെ നേതൃത്വത്തിൽ ശുചീകരണ പരിപാടി സംഘടിപ്പിച്ചു. NCESSലെ ശാസ്ത്രജ്ഞൻ ഡോക്ടർ രജീഷ് ശ്രീനിവാസും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് സ്റ്റേഷൻ കമാൻഡർ സുരേഷ് ആർ കുറുപ്പും ചേർന്ന് പരിപാടി ഫ്ളാഗ് ഓഫ് ചെയ്തു. ശംഖുമുഖം ബീച്ചിൽ നടന്ന ശുചീകരണ പരിപാടി മേയർ വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ബീച്ചിൽ നടന്ന സ്വച്ഛ് സാഗർ സുരക്ഷിത സാഗർ തീര ശുചീകരണ പരിപാടി മേയർ ഒ സദാശിവൻ ഉദ്ഘാടനം ചെയ്തു. തീരസംരക്ഷണ സേന, NCC കാഡറ്റ്, ഹരിതകർമ്മസേനാ പ്രവർത്തകർ എന്നിവർ പങ്കാളികളായി. എറണാകുളം പുതുവായ്പ ബീച്ചിൽ കേന്ദ്ര ഭൌമശാസ്ത്ര മന്ത്രാലയത്തിന് കീഴിലെ സെന്റർ ഫോർ മറൈൻ ലിവിംഗ് റിസോഴ്സ് ആന്റ് ടെക്നോളജിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. ടോണി ചമ്മണി MLA ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ മുഴപ്പിലങ്ങാട് ഡ്രൈവ് ഇൻ ബീച്ചിൽ ശുചീകരണ യജ്ഞം അസിസ്റ്റന്റ് കളക്ടർ എസ് സ്വാതി ഉദ്ഘാടനം ചെയ്തു. തീരസംരക്ഷണ സേന ലക്ഷദ്വീപിലെ കവരത്തി ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ സംയുക്ത തീരദേശ ശുചീകരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. അന്ത്രോത്ത് മിനിക്കോയ് ദ്വീപുകളിലും കോസ്റ്റ് ഗാർഡ് യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ തീരദേശ ശുചീകരണ പരിപാടികൾ നടന്നു. സ്വച്ഛതാ ഹി സേവ ശുചീകരണ ക്യാമ്പയിനും ലക്ഷദ്വീപിൽ തുടക്കമായി. പട്ടയ വിതരണത്തിൽ സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ യാഥാർത്ഥ്യമാക്കുമെന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ. കോഴിക്കോട് ജില്ലാ പട്ടയമേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 100 ദിവസത്തിൽ 50,000 ഭൂമി തരംമാറ്റ അപേക്ഷകൾ തീർപ്പാക്കുമെന്നും ശ്രീ AP അനിൽകുമാർ അറിയിച്ചു. ചടങ്ങിൽ 1,350 പട്ടയങ്ങൾ വിതരണം ചെയ്തു. കൃഷിനാശത്തിന് പണം ചെലവഴിക്കുന്നതിന് പകരം കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെയുള്ള മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാൻ കേന്ദ്ര സർക്കാർ സാമ്പത്തിക സഹായം ലഭ്യമാക്കണമെന്ന് കൃഷിമന്ത്രി T.Siddiq. ഹൈദരാബാദിൽ നടന്ന ദക്ഷിണേന്ത്യൻ കൃഷിവകുപ്പ് മന്ത്രിമാരുടെ സൌത്ത് സോൺ അഗ്രികൾച്ചറൽ കോൺഫറൻസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാലാവസ്ഥാ വ്യതിയാനം കേരളത്തിലെ കാർഷിക മേഖലയെ സംബന്ധിച്ച് ഏറെ ആശങ്കാജനകമാണ്. ഓണാട്ടുകര വികസന ഏജൻസിയുടെ വിത്തിന്റെ GI പദവി നഷ്ടമാകുന്ന വിധത്തിൽ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ മാർഗനിർദ്ദേശം ഒഴിവാക്കണമെന്നും മന്ത്രി യോഗത്തിൽ ആവശ്യപ്പെട്ടു. കാസർഗോഡ് നഗരസഭയിൽ തെരുവ് നായ്ക്കളുടെ എണ്ണം തിട്ടപ്പെടുത്താൻ മൈക്രോ ചിപ്പിംഗ് സംവിധാനം ആരംഭിച്ചു. ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: തെരുവ് നായ്ക്കളുടെ എണ്ണം കൃത്യമായി തിട്ടപ്പെടുത്തുന്നതിനും പ്രതിരോധ കുത്തിവയ്പ്, വന്ധീകരണം, ശസ്ത്രക്രിയ എന്നിവ നൽകിയിട്ടുണ്ടോ എന്നും കണ്ടെത്തുന്നതിനും മൈക്രോ ചിപ്പിംഗ് സംവിധാനത്തിലൂടെ സാധിക്കും. ബംഗളൂരു ആസ്ഥാനമായ ടാറ്റ പവർ ടെക്നോളജി പ്രൈവറ്റ് ലിമിറ്റഡാണ് പദ്ധതിക്ക് സാങ്കേതിക പിന്തുണ നൽകുന്നത്. പദ്ധതി നടപ്പിലാകുന്നതോടെ തെരുവുനായ പരിപാലനം ശാസ്ത്രീയവും സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതവുമായ സംവിധാനത്തിലേക്ക് മാറും. കാസർഗോഡ് നഗരസഭയിൽ തെരുവുനായ്ക്കളിൽ പേ വിഷബാധ പ്രതിരോധ കുത്തിവയ്പ്പിന് 1.5 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. നഗരസഭാ പരിധിയിൽ 3,000-ലേറെ തെരുവുനായ്ക്കൾ ഉണ്ടെന്നാണ് അധികൃതർ പറയുന്നത്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കൊല്ലം തുറമുഖത്തിന്റെ സാധ്യത പ്രയോജനപ്പെടുത്തുന്നതിനാവശ്യമായ സൌകര്യങ്ങൾ ഒരുക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. കൊല്ലം തുറമുഖം സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. തുറമുഖത്തിന്റെ ആഴം 8 മീറ്ററായി വർദ്ധിപ്പിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കുമെന്നും ശ്രീമതി ബിന്ദു കൃഷ്ണ പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്നും നാളെയും പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ ഇന്നുച്ചയ്ക്ക് 2:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന്

0: ലേക്ക് മാറ്റുകയാണ് താരാപഥം പദ്ധതിയുടെ ലക്ഷ്യം. സ്കൂളുകൾ ഉപയോഗിക്കുന്ന സമ്പൂർണ, സമ്പൂർണ പ്ലസ്, സഹിതം, സമഗ്ര തുടങ്ങിയ വിവിധ ആപ്ലിക്കേഷനുകളിൽ പ്രത്യേകം ലോഗിൻ ചെയ്യുന്ന സംവിധാനത്തിന് പകരമായി സിംഗിൾ സൈൻ ഓൺ വഴി ഈ ഏകീകൃത ഡാഷ്ബോർഡിൽ പ്രവേശിക്കാനാകും. സമഗ്ര ക്യാൻവാസ് എന്ന പേരിൽ 1 മുതൽ 12 വരെ ക്ലാസുകളിൽ അധ്യാപകർക്ക് ഒരു ഓൺലൈൻ ഡിജിറ്റൽ ഇന്ററാക്റ്റീവ് വൈറ്റ് ബോർഡും പുതുതായി സജ്ജമാക്കിയിട്ടുണ്ട്.
1: 20-ാമത് ഏഷ്യൻ ഗെയിംസിന് ഇന്ന് ജപ്പാനിൽ തുടക്കമാകും. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:30 ആരംഭിക്കും. ഉദ്ഘാടന ചടങ്ങിൽ ഒളിമ്പിക്സ് ഇരട്ട മെഡൽ ജേതാവ് മനു ഭാക്കറും ഷോട്ട്പുട്ട് താരം തജേന്ദർ പാൽ സിംഗ് ടൂറും ഇന്ത്യൻ പതാകയേന്തും. അടുത്ത മാസം 4 വരെ നടക്കുന്ന ഗെയിംസിൽ 37 ഇനങ്ങളിലായി 500-ലേറെ ഇന്ത്യൻ താരങ്ങൾ മത്സരിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സംഘടിപ്പിക്കുന്ന ഒരു മാസം നീളുന്ന സേവാ സങ്കൽപ് അഭിയാൻ പുരോഗമിക്കുന്നു. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന ആശയം മുൻനിർത്തി 2047-ഓടെ വികസിത ഭാരതം കൈവരിക്കാനുള്ള പരിശ്രമങ്ങൾ അനാവരണം ചെയ്യുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. കൊളോണിയൽ ചിന്താഗതിയിൽ നിന്നും നമ്മുടെ തലമുറകൾ ഇതുവരെയും വിമുക്തമായിട്ടില്ലെന്ന് ഭാരതീയ വിചാരകേന്ദ്രം ഡയറക്ടർ ആർ സഞ്ജയൻ. തിരുവനന്തപുരത്ത് നടന്ന ബി എസ് ഹരിശങ്കർ സ്മാരക പ്രഭാഷണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. പുനരുപയോഗ ഊർജ്ജ മേഖലയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ ഇന്ത്യ സമാനതകളില്ലാത്ത പുരോഗതിയാണ് കൈവരിച്ചതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 20-ാമത് റോസ്കർ മേളയിലൂടെ 51,000-ലധികം നിയമന ഉത്തരവുകളുടെ വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം വെർച്വലായി നിർവഹിക്കും. സംസ്ഥാനത്ത് പട്ടയ വിതരണത്തിൽ സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ യാഥാർത്ഥ്യമാക്കുമെന്ന് റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ. അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനാചരണത്തിന്റെ ഭാഗമായി രാജ്യത്തുടനീളം കടൽത്തീര ശുചീകരണ പരിപാടികൾ പുരോഗമിക്കുന്നു. കേരളത്തിലും വിപുലമായ ശുചീകരണ യജ്ഞം. സംസ്ഥാനത്ത് നാളെ വരെ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. 20-ാമത് ഏഷ്യൻ ഗെയിംസിന് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ജപ്പാനിൽ തുടക്കം. മെഡൽ പ്രതീക്ഷയുമായി ഇന്ത്യൻ താരങ്ങൾ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.
2: നാഷണൽ ആയുഷ് മിഷൻ കേരളം പ്രകാശധാര. പ്രായോജകർ നാഷണൽ ആയുഷ് മിഷൻ കേരളം.
3: ആരോഗ്യകരമായ നാളേക്കായി ആയുർവേദം എന്ന പ്രചോദനാത്മകമായ പ്രമേയത്തിൽ 2026 സെപ്റ്റംബർ 23 11-ാമത് ദേശീയ ആയുർവേദ ദിനം ആചരിക്കുകയാണ്. ദേശീയ ആയുർവേദ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം 2026 സെപ്റ്റംബർ 23 രാവിലെ 10 ആരോഗ്യ ആയുഷ് ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരം കനകക്കുന്ന് പാലസ് ഹാളിൽ നിർവഹിക്കും.
4: നേത്രരോഗങ്ങൾക്കുള്ള ആയുർവേദ ചികിത്സാ മാർഗങ്ങൾ നെയ്യാറ്റിൻകര ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ നാഷണൽ ആയുഷ് മിഷൻ ദൃഷ്ടി പ്രോജക്ട് സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനുശ്രീ ആർ സംസാരിക്കുന്നു.
5: നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ ആയുർവേദത്തിൽ ഏറ്റവും പ്രാധാന്യം നൽകുന്നത് നേത്രത്തിനാണ്. സർവേന്ദ്രിയാണ് നയനം പ്രധാനം എന്നാണ് ആയുർവേദത്തിൽ പറയുന്നത്. ആയുർവേദത്തെ 8 സ്പെഷ്യാലിറ്റികളായി വിഭജിച്ചതിൽ നേത്രം ശാലാക്യതന്ത്രം എന്ന വിഭാഗത്തിൽ വരുന്നു. ആയുർവേദത്തിൽ നേത്ര സംരക്ഷണത്തിനായി നാം ശീലിക്കേണ്ട ദിനചര്യകളെപ്പറ്റി വരെ പ്രതിപാദിക്കുന്നുണ്ട്. ഉദാഹരണം, ശിരസ്, ചെവി, കാൽപാദം മുതലായ സ്ഥലങ്ങളിൽ നിത്യം എണ്ണ തേക്കുന്നത് നേത്രാരോഗ്യത്തിന് അഭികാമ്യമായി പറയുന്നു. അതുപോലെ നേത്രരോഗങ്ങളെപ്പറ്റിയും അവയ്ക്കുള്ള ചികിത്സയെപ്പറ്റിയും, അതായത് കൺപീലി മുതൽ കണ്ണിന്റെ ഞരമ്പിനെ ബാധിക്കുന്ന രോഗങ്ങൾക്ക് വരെയുള്ള ചികിത്സ ആയുർവേദത്തിലുണ്ട്. കണ്ണിലധികം ചൂടേൽക്കുക, ഉറക്കക്കുറവ്, എരിവ്, പുളി ഇവ അടങ്ങിയ ആഹാരം അധികം ഉപയോഗിക്കുക, സ്ട്രെസ് ഇവയൊക്കെ നേത്രരോഗങ്ങൾക്ക് കാരണമാകാം. സാധാരണയായി കൺപോളയിലുണ്ടാകുന്ന ചൊറിച്ചിൽ, കൺകുരു, കൺപീലി പൊഴിയുക മുതലായവയൊക്കെ ആയുർവേദത്തിൽ ധാര മുതലായ ചെറിയ ചെറിയ ചികിത്സകൾ തുടങ്ങി അനുശസ്ത്രകർമ്മങ്ങൾ വരെ ചെയ്ത് ചികിത്സിക്കുന്നതാണ്. കണ്ണിന്റെ ചൂട്, ഇൻഫെക്ഷൻ ഇവ മൂലമുണ്ടാകുന്ന ചെങ്കണ്ണിന് ധാര, ജലൂകാവചരണം അഥവാ ലീച്ചിങ് എന്ന ചികിത്സകൾ ഫലപ്രദമാണ്. കണ്ണിന്റെ കൃഷ്ണമണിയെ ബാധിക്കുന്ന കെരാറ്റൈറ്റിസ് എന്ന അവസ്ഥയ്ക്കും സ്നേഹപാനം, അഞ്ജനം, രക്തമോക്ഷണം തുടങ്ങിയ ചികിത്സകൾ ഫലപ്രദമായി കണ്ടുവരുന്നു. എന്നാൽ എല്ലാ കണ്ണിന്റെ ചുമപ്പും ചെങ്കണ്ണ് എന്ന് വിചാരിക്കരുത്. കാരണം അത് ചിലപ്പോൾ കണ്ണിന്റെ മർദ്ദം കൂടിയ ഗ്ലോക്കോമ എന്ന അവസ്ഥയാകാം, അല്ലെങ്കിൽ നേത്രപടലത്തിലെ ഇൻഫെക്ഷൻ ആകാം. അതിനാൽ സ്വയം ചികിത്സിക്കാതെ ഒരു നേത്ര വിദഗ്ധനെ കണ്ട് ചികിത്സ തേടേണ്ടതാണ്.

0: ഗ്ലോക്കോമ എന്ന രോഗം കണ്ണിന്റെ പ്രഷർ വർദ്ധിച്ച് കണ്ണിന്റെ ഞരമ്പിനെ നശിപ്പിക്കുന്ന അവസ്ഥയാണ്. പാരമ്പര്യമായി കണ്ണിന്റെ പ്രഷർ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. ഉള്ളിലേക്കുള്ള അനുയോജ്യമായ മരുന്നുകൾ വഴിയും നസ്യം പിണ്ടി അതായത് ഗോള രൂപത്തിൽ കണ്ണിന്റെ മുകളിൽ മരുന്ന് നിർത്തുന്ന ചികിത്സ, രക്തമോക്ഷണം തുടങ്ങിയ ചികിത്സകൾ വഴി കണ്ണിന്റെ ഞരമ്പിനെ സംരക്ഷിക്കാൻ സാധിക്കുന്നതാണ്. കുട്ടികളിൽ കാണുന്ന മയോപ്പിയ, അസ്റ്റിഗ്മാറ്റിസം മുതലായ ദൂരെയുള്ള വസ്തുക്കളെ കാണാൻ ബുദ്ധിമുട്ടുള്ള കാഴ്ച വൈകല്യത്തിന് ആയുർവേദത്തിൽ ഫലപ്രദമായ ചികിത്സയുണ്ട്. ഈ രോഗങ്ങൾക്ക് സ്നേഹപാനം, നസ്യം, അഞ്ജനം അതായത് കണ്ണിൽ മരുന്നെഴുന്ന ചികിത്സ, കണ്ണിൽ എണ്ണ നിർത്തുന്ന തർപ്പണം മുതലായ ചികിത്സകൾ വളരെ ഫലപ്രദമായി കണ്ടുവരുന്നു. കുട്ടികളിൽ എത്രയും നേരത്തെ തന്നെ കാഴ്ച വൈകല്യത്തെ കണ്ടെത്തി എത്രയും വേഗം ചികിത്സ തുടങ്ങേണ്ടത് വളരെ നല്ലതായിരിക്കും. കാഴ്ച വൈകല്യത്തിന് കണ്ണട വയ്ക്കുക എന്നത് ഒരു ഉപാധി മാത്രമാണ്. എന്നാൽ നേരത്തെ പറഞ്ഞ കിടത്തി ചികിത്സകൾ വഴി കണ്ണടയുടെ പവർ കുറയ്ക്കാനും ചില കുട്ടികൾക്ക് കണ്ണട മാറ്റാനും ചിലർക്ക് കാഴ്ച സ്റ്റെബിലൈസ് ചെയ്തു തന്നെ മുന്നോട്ടു പോകാനും സാധിക്കും. നേത്ര വ്യായാമങ്ങൾ ഇതിനൊപ്പം ശീലിക്കുന്നതും കുട്ടികളിലെ കാഴ്ച മെച്ചപ്പെടുത്തുന്നതാണ്. ഉദാഹരണത്തിന് കൺബോള ഇടയ്ക്കിടയ്ക്ക് ചിമ്മുക, കണ്ണിന്റെ ഗോളം ക്ലോക്ക് വൈസ് ദിശയിലും ആന്റി ക്ലോക്ക് വൈസ് ദിശയിലും പലതവണ ചലിപ്പിക്കുക, 20 മിനിറ്റ് അടുത്തുള്ള വസ്തുക്കളെ തുടർച്ചയായി നോക്കിയാൽ ഒരു 20 സെക്കൻഡ് 20 അടി ദൂരെയുള്ള വസ്തുവിലേക്ക് നോക്കുക തുടങ്ങിയ വ്യായാമങ്ങൾ നിത്യം ശീലിക്കുന്നത് നേത്രാരോഗ്യത്തിന് നല്ലതാണ്. അധികമായി TV, മൊബൈൽ ഇവയുടെ ഉപയോഗം, ഉറക്കക്കുറവ്, കണ്ണിൽ പൊടിയടിക്കുക മൂലം ഡ്രൈ ഐ എന്ന അവസ്ഥ ഇപ്പോൾ കൂടുതലായി കണ്ടുവരുന്നു. ശീതളമായ HT കഷായം, ത്രിഫല കഷായം ഇവ വെച്ചുള്ള കഷായധാരകൾ ചെയ്യുക, നേത്ര പിജു ചെയ്യുക, നസ്യം ഇവയൊക്കെ ഡ്രൈ ഐ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. പ്രായാധിക്യം മൂലമുള്ള തിമിരത്തിനും അതായത് സെനൈൽ കാട്രാക്ട് തുടക്കനാളുകളിൽ ശ്രദ്ധിച്ചാൽ സ്നേഹപാനം, നസ്യം, അഞ്ജനം മുതലായ ചികിത്സയിലൂടെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കും. തിമിര ശസ്ത്രക്രിയ ആദ്യമായി വൈദ്യശാസ്ത്രത്തിന് സംഭാവന നൽകിയത് തന്നെ ഫാദർ ഓഫ് സർജറി എന്ന് പറയപ്പെടുന്ന ആയുർവേദത്തിലെ നമ്മുടെ സുശ്രുതാചാര്യനാണ്. ജനറ്റിക് ഫാക്ടേഴ്സും നേത്രരോഗങ്ങൾക്ക് കാരണമാകാം. ബന്ധുജനങ്ങൾ തമ്മിലുള്ള കൺസാജിനസ് മാരേജ്, RP എന്നറിയപ്പെടുന്ന റെറ്റിനൈറ്റിസ് പിഗ്മെന്റോസ മുതലായ അന്ധതയുണ്ടാക്കുന്ന ഭീകരമായ നേത്രരോഗങ്ങൾക്ക് വരെ കാരണമാകുന്നു. റെറ്റിനൈറ്റിസ് പിഗ്മെന്റോസ രോഗികൾക്ക് നൈറ്റ് ബ്ലൈൻഡ്നസ്, കാഴ്ച ഒരു കുഴലിൽ കൂടി കാണുന്ന ട്യൂബുലാർ വിഷൻ എന്ന അവസ്ഥ ഇവയൊക്കെ ഉണ്ടാകുന്നു. ജീവിതശൈലി രോഗങ്ങളായ ഡയബറ്റിസ്, ബ്ലഡ് പ്രഷർ മുതലായവ കണ്ണിന്റെ ഞരമ്പിനെ ബാധിക്കുന്നതാണ്. 45 വയസ്സാകുമ്പോൾ തന്നെ ഈ റിസ്ക് ഗ്രൂപ്പിൽ ഉള്ളവർ നേത്ര സംരക്ഷണം ശ്രദ്ധിക്കേണ്ടതാണ്. 10 വർഷത്തിലധികം പ്രമേഹമുള്ളവർക്ക് പ്രമേഹം കണ്ണിന്റെ ഞരമ്പിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. നേത്ര സ്പെഷ്യാലിറ്റിയുള്ള ആയുർവേദ ജില്ലാ ആശുപത്രികളിൽ ലഭ്യമാകുന്ന നൂതന പരിശോധനാ സംവിധാനങ്ങൾ വഴി ഇവയെ നേരത്തെ തന്നെ കണ്ടെത്താനും പഞ്ചകർമ്മ ചികിത്സ ഉൾപ്പെടെയുള്ള ഫലപ്രദമായ ചികിത്സകൾ വഴി ഇവയെ നിയന്ത്രിക്കാനും നമുക്ക് സാധിക്കും. ഇനി നേത്ര ആരോഗ്യത്തിന് ശീലിക്കേണ്ട ചില കാര്യങ്ങൾ പറഞ്ഞുതരാം. അധികം തിളക്കമുള്ള വസ്തുക്കളെ അതായത് സൂര്യൻ, വെൽഡിംഗ് ഫ്ലെയിം മുതലായവ നേരിട്ട് നോക്കാതിരിക്കുക. ശരിയായ വെളിച്ചത്തിൽ വായിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുക. പഠന മുറികൾക്ക് ഇളം നീല, ഇളം പച്ച തുടങ്ങിയ നിറങ്ങൾ അനിവാര്യമാണ്. സൂര്യപ്രകാശം കൂടുതൽ ഏൽക്കേണ്ടി വരുമ്പോൾ സൺഗ്ലാസുകൾ കണ്ണിന്റെ സുരക്ഷയ്ക്ക് ഉപയോഗിക്കുക. കമ്പ്യൂട്ടർ, മൊബൈൽ മുതലായവയുടെ തുടർച്ചയായ ഉപയോഗം ഒഴിവാക്കുക. കണ്ണിന്റെ ആരോഗ്യത്തിനായി നേത്രധാരകൾ ശീലിക്കാം. ആഹാരത്തിൽ ധാരാളം പഴങ്ങളും പച്ചക്കറികളും ഉൾപ്പെടുത്തുക. വൈറ്റമിൻ A, D, E, K, അയൺ, സിങ്ക്, മാംഗനീസ്, പൊട്ടാസ്യം, സോഡിയം, കോപ്പർ ഇവ അടങ്ങിയ ആഹാരങ്ങൾ ശീലിക്കുക. നാഷണൽ ആയുഷ് മിഷന്റെ ദൃഷ്ടി പ്രൊജക്ട് കേരളത്തിൽ 10 യൂണിറ്റുകളായി പ്രവർത്തിക്കുന്നു. ആയുർവേദത്തിലൂടെ സമഗ്രമായ നേത്ര സംരക്ഷണമാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. ഈ പദ്ധതി വഴി ജനങ്ങളെ നേത്രരോഗങ്ങൾക്കുള്ള ആയുർവേദ ചികിത്സാ സാധ്യതകളെപ്പറ്റി ബോധവൽക്കരണം നൽകുകയും മെഡിക്കൽ ക്യാമ്പുകൾ വഴി സേവനം അവരിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. കൂടാതെ സൗജന്യ മരുന്നുകൾ ഉൾപ്പെടെ നൽകിയുള്ള OP ചികിത്സയും കിടത്തി ചികിത്സയും ലഭ്യമാക്കുന്നു. 2017 ആരംഭിച്ച നാഷണൽ ആയുഷ് മിഷന്റെ ദൃഷ്ടി പദ്ധതി വളരെ വിജയകരമായി നടന്നുവരുന്നു. നിങ്ങളുടെ നേത്രാരോഗ്യത്തിനായി ആയുർവേദ ശാസ്ത്രത്തെ യഥാരീതിയിൽ പ്രയോജനപ്പെടുത്തുക.
1: നേത്രരോഗങ്ങൾക്കുള്ള

0: ആയുർവേദ ചികിത്സാ മാർഗങ്ങൾ. നെയ്യാറ്റിൻകര ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ നാഷണൽ ആയുഷ് മിഷൻ ദൃഷ്ടി പ്രോജക്ട് സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനുശ്രീ ആർ സംസാരിക്കുകയായിരുന്നു ഇതുവരെ. പ്രായോജകർ നാഷണൽ ആയുഷ് മിഷൻ കേരളം.
1: ആരോഗ്യകരമായ നാളേക്കായി ആയുർവേദം എന്ന പ്രചോദനാത്മകമായ പ്രമേയത്തിൽ 2026 സെപ്റ്റംബർ 23 11th ദേശീയ ആയുർവേദ ദിനം ആചരിക്കുകയാണ്. ആയുർവേദ ദിനാചരണത്തിന്റെ ഈ അവസരത്തിൽ ആയുർവേദം ജീവിതചര്യയാക്കി ആരോഗ്യകരവും ആനന്ദകരവുമായ ജീവിതം കെട്ടിപ്പടുക്കാം. ഈ ഉദ്യമത്തിൽ പങ്കാളികളായി ആരോഗ്യമുള്ള ഭാവിക്കായി ഒന്നിക്കാൻ നിങ്ങളെ ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു.
2: ഈഡിസ് ഈജിപ്തി കൊതുകുകൾ പരത്തുന്ന ഡെങ്കി വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി. മുതിർന്നവരെയും കുട്ടികളെയും ഒരുപോലെ ബാധിക്കുന്ന രോഗമാണ് ഡെങ്കിപ്പനി.
3: ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ സാധാരണ വൈറൽ പനിയിൽ നിന്ന് വ്യത്യസ്തമല്ലാത്തതിനാൽ പലപ്പോഴും ഡെങ്കിപ്പനി തിരിച്ചറിയാൻ വൈകുന്നു. പെട്ടെന്നുള്ള കനത്ത പനിയാണ് തുടക്കം. ആരംഭത്തിൽ തലവേദന, പേശിവേദന, വിശപ്പില്ലായ്മ, മനം പുരട്ടൽ, ഛർദി, ക്ഷീണം, തൊണ്ടവേദന, ചെറിയ ചുമ തുടങ്ങിയ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. ഈ രോഗലക്ഷണങ്ങളെല്ലാം തന്നെ സാധാരണ പനിയോട് സാമ്യമുള്ളവയാണ്. അതിശക്തമായ നടുവേദന, കണ്ണിനു പുറകിൽ വേദന എന്നിവ ഡെങ്കിപ്പനിയുടെ പ്രത്യേകതയാണ്. 4-5 ദിവസത്തിനുള്ളിൽ ദേഹത്ത് അങ്ങിങ്ങായി ചുവന്ന തിണർത്ത പാടുകൾ കാണാൻ സാധ്യതയുണ്ട്. രോഗം ഗുരുതരമാകാതെ ശ്രദ്ധിക്കണം. രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ അളവ് പെട്ടെന്ന് കുറഞ്ഞ് മരണത്തിലേക്ക് നീങ്ങും എന്നതാണ് ഡെങ്കിപ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതിനാൽ ആരംഭത്തിൽ തന്നെ ഡെങ്കിപ്പനിയാണെന്ന് കണ്ടുപിടിച്ച് അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കേണ്ടതാണ്.
0: നാഷണൽ ആയുഷ് മിഷൻ കേരളം പ്രകാശധാര സമാപിക്കുന്നു.
4: ഇനി അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ.
5: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ആഗോള ശരാശരിയുടെ പകുതിയിൽ താഴെ മാത്രമാണ് ഇന്ത്യയുടെ പ്രതിശീർഷ കാർബൺ ബഹിർഗമനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 20th റോസ്കർ മേളയിലൂടെ 51,000-ത്തിലധികം നിയമന ഉത്തരവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി വിതരണം ചെയ്യുന്ന ചടങ്ങ് ആരംഭിച്ചു. ഇന്ത്യ കാനഡ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ യാഥാർത്ഥ്യമാകുന്നതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം ഗണ്യമായി വർദ്ധിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ന് അന്താരാഷ്ട്ര തീരദേശ ശുചീകരണത്തിന് സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി രാജ്യവ്യാപകമായി കടൽ തീരങ്ങളിൽ ശുചീകരണ യജ്ഞം നടന്നു. കേരളത്തിൽ ഇന്നും നാളെയും മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ ഇന്നും മഞ്ഞ ജാഗ്രത. 20th ഏഷ്യൻ ഗെയിംസിന് ഇന്ന് ജപ്പാനിൽ തുടക്കം. മനു ഭാക്കറും തജീന്ദർ പാൽ സിംഗ് ടൂറും ഇന്ത്യൻ പതാകയും. വാർത്തകൾ വിശദമായി. ആഗോള ശരാശരിയുടെ പകുതിയിൽ താഴെ മാത്രമാണ് ഇന്ത്യയുടെ പ്രതിശീർഷ കാർബൺ ബഹിർഗമനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ പരിസ്ഥിതിയുടെയും കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെയും ഭാവി എന്ന വിഷയത്തിൽ ദേശീയ ഹരിത ട്രൈബ്യൂണൽ സംഘടിപ്പിച്ച 2 ദിവസത്തെ അന്താരാഷ്ട്ര സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കാർബൺ ബഹിർഗമനത്തിന്റെ പേരിൽ വികസ്വര രാജ്യങ്ങളെ പലപ്പോഴും അന്യായമായി കുറ്റപ്പെടുത്താറുണ്ടെന്ന് ശ്രീ മോദി പറഞ്ഞു. പാരീസിൽ നടന്ന COP21 ഉച്ചകോടിയിൽ നൽകിയ ഉറപ്പുകൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ വിജയകരമായി നടപ്പാക്കിയ G20 ഏക രാജ്യം ഇന്ത്യയാണെന്നും കഴിഞ്ഞ 12 വർഷത്തിനിടെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും ഇന്ത്യ അസാധാരണമായ പുരോഗതി കൈവരിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു.
6: ജബ്കി ഐതിഹാസിക് സച്ചായി യേ ഹേ ആജ് ബി പ്രതി വ്യക്തി കാർബൺ എമിഷൻ മേ ഭാരത് കാ യോഗദാൻ ഗ്ലോബൽ ആവറേജ് കേ ആധേ സേ ബി കം ഹേ. വികസിത ദേശോ മേ ഭാരത് കി തുലന മേ 6 ഗുണാ ജ്യാദാ പ്രതി വ്യക്തി കാർബൺ എമിഷൻ ഹോ റഹാ ഹേ.
5: 20th റോസ്കർ മേളയുടെ ഭാഗമായി വിവിധ സർക്കാർ വകുപ്പുകളിൽ 51,000-ത്തിലധികം നിയമന ഉത്തരവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെർച്വലായി വിതരണം ചെയ്യുന്ന ചടങ്ങ് പുരോഗമിക്കുന്നു. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗാർത്ഥികളെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. രാജ്യത്തുടനീളം 45 കേന്ദ്രങ്ങളിലായാണ് റോസ്കർ മേള സംഘടിപ്പിച്ചിരിക്കുന്നത്. ഉദ്യോഗാർത്ഥികൾക്ക് ധനകാര്യം, റെയിൽവേ, ആഭ്യന്തരം, ആരോഗ്യ, കുടുംബക്ഷേമം, പ്രതിരോധം തുടങ്ങി വിവിധ മന്ത്രാലയങ്ങളിലും കേന്ദ്ര സർക്കാർ വകുപ്പുകളിലുമായിരിക്കും നിയമനം. 20th റോസ്കർ മേളയോടെ നിയമന കത്തുകൾ ലഭിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം 12,75,000 ആകും. കേന്ദ്ര നികുതി എക്സൈസ് കസ്റ്റംസ് വകുപ്പുകളുടെ നേതൃത്വത്തിൽ 20-ാമത് ദേശീയ റോസ്ഗാർ മേള കൊച്ചിയിൽ നടന്നു. കേന്ദ്ര സഹമന്ത്രി ജയന്ത് ചൌധരി ചടങ്ങിൽ പങ്കെടുത്തു. സർക്കാർ ഉദ്യോഗസ്ഥർ എപ്പോഴും ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ളവരായിരിക്കണമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. പുതിയ ജോലി നേടിയവരെ അദ്ദേഹം അഭിനന്ദിച്ചു. തന്റെ മേഖലയിൽ കൂടുതൽ ശ്രദ്ധ നൽകി മുന്നേറാൻ സാധിക്കണമെന്നും അദ്ദേഹം ആശംസിച്ചു. കൊച്ചിയിൽ ആദായ നികുതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച റോസ്ഗാർ മേള കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. തൊഴിൽ സൃഷ്ടിയോടുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയും രാജ്യത്തിന്റെ വികസനത്തിൽ പങ്കാളികളാകാൻ യുവാക്കൾക്ക് അവസരങ്ങൾ നൽകാനുള്ള ശ്രമങ്ങളുമാണ് റോസ്ഗാർ മേള പ്രതിഫലിപ്പിക്കുന്നതെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ കാനഡയുടെ അന്താരാഷ്ട്ര വ്യാപാര മന്ത്രി മനീന്ദർ സിധുവുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ കാനഡ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ സംബന്ധിച്ച ചർച്ചകൾ വേഗത്തിലാക്കാൻ കൂടിക്കാഴ്ചയിൽ ധാരണയായി. കരാർ യാഥാർത്ഥ്യമാകുന്നതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം ഗണ്യമായി വർദ്ധിക്കുമെന്നും സാമ്പത്തിക ബന്ധം കൂടുതൽ ശക്തമാകുമെന്നും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ശ്രീ ഗോയൽ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ദീൻദയാൽ ഉപാധ്യായ ഗ്രാമീൺ കൌശല്യ യോജന 2.0 ഭാഗമായി ഗ്രാമീണ മേഖലയിലെ യുവജനങ്ങൾക്കായുള്ള നൈപുണ്യ പരിശീലനത്തിന് അടുത്ത മാസം തുടക്കമാകും. എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതിക്ക് കീഴിൽ ആദ്യഘട്ടത്തിൽ 34,000 യുവാക്കൾക്ക് പരിശീലനം നൽകും. അടുത്ത വർഷം December 31 3,57,000 യുവാക്കൾക്ക് പരിശീലനം നൽകുമെന്നും മന്ത്രാലയം അറിയിച്ചു. സമാധാനം, സുരക്ഷ, സ്ഥിരത എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളിൽ തുടർ സഹകരണവും ഏകോപനവും ഉറപ്പാക്കുമെന്ന് ഇന്ത്യയും യുഎഇയും. യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നടത്തിയ ഫോൺ സംഭാഷണത്തിൽ പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങളെക്കുറിച്ച് ആശയവിനിമയം നടത്തി. ഊർജ്ജം, പ്രതിരോധം, സാങ്കേതികവിദ്യ, നിക്ഷേപം, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യ യുഎഇ സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള പുതിയ നടപടികളെക്കുറിച്ചും ചർച്ച ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
7: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
5: ഇന്ന് അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനം. ദിനാചരണത്തോടനുബന്ധിച്ച് സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി രാജ്യവ്യാപകമായി കടൽ തീരങ്ങളിൽ ശുചീകരണ യജ്ഞം നടന്നു. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി കേരളത്തിലെ കടൽ തീരങ്ങളിലും ശുചീകരണ പരിപാടികൾ സംഘടിപ്പിച്ചു. വിശദാംശങ്ങളിലേക്ക്.
8: പ്രചാരണത്തിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിലെ മുഴുപ്പിലങ്ങാട് ഡ്രൈവ് ഇൻ ബീച്ചിൽ ശുചീകരണ യജ്ഞം നടത്തി. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ, NCC, NSS വളണ്ടിയർമാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, മത്സ്യത്തൊഴിലാളികൾ എന്നിവർ ശുചീകരണ യജ്ഞത്തിൽ പങ്കാളികളായി. എറണാകുളം പുതുവൈപ്പ് ബീച്ചിൽ നടന്ന കടൽ തീര ശുചീകരണ പരിപാടിക്ക് കേന്ദ്ര ഭൌമശാസ്ത്ര മന്ത്രാലയത്തിന് കീഴിലെ സെന്റർ ഫോർ മറൈൻ ലിവിംഗ് റിസോഴ്സസ് ആന്റ് ഇക്കോളജി നേതൃത്വം നൽകി. അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനത്തോടനുബന്ധിച്ച് കോസ്റ്റ് ഗാർഡ് വിഴിഞ്ഞം സ്റ്റേഷന്റെ നേതൃത്വത്തിൽ കോവളം കടൽ തീരത്ത് ശുചീകരണ പരിപാടി സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. കോഴിക്കോട് ബീച്ചിൽ നടന്ന സ്വച്ഛതാ സാഗർ സുരക്ഷിത സാഗർ തീര ശുചീകരണ പരിപാടി മേയർ ഒ സദാശിവൻ ഉദ്ഘാടനം ചെയ്തു. തീരസംരക്ഷണ സേന, NCC കേഡറ്റ്സ്, ഹരിതകർമ്മസേനാ പ്രവർത്തകർ എന്നിവർ പങ്കാളികളായി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
5: തീരസംരക്ഷണ സേന ലക്ഷദ്വീപിലെ കവരത്തി ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ സംയുക്ത തീരദേശ ശുചീകരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ആന്ത്രോത്ത്, മിനിക്കോയ് ദ്വീപുകളിലും കോസ്റ്റ് ഗാർഡ് യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ തീരദേശ ശുചീകരണ പരിപാടികൾ നടന്നു. സ്വച്ഛതാ ഹി സേവ ശുചീകരണ ക്യാമ്പയിനും ലക്ഷദ്വീപിൽ തുടക്കമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 പൂർത്തിയാകുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സംഘടിപ്പിക്കുന്ന ഒരു മാസം നീളുന്ന സേവാ സങ്കല്പ അഭിയാൻ പുരോഗമിക്കുന്നു. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനമെന്ന ആശയം മുൻനിർത്തി 2047 വികസിത ഭാരതം കൈവരിക്കാനുള്ള പരിശ്രമങ്ങൾ അനാവരണം ചെയ്യുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. 20-ാമത് ഏഷ്യൻ ഗെയിംസിന് ഇന്ന് ജപ്പാനിൽ തുടക്കമാകും. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:30 ആരംഭിക്കും. ഉദ്ഘാടന ചടങ്ങിൽ ഒളിമ്പിക്സ് ഇരട്ട മെഡൽ ജേതാവ് മനു ഭാക്കറും ഷോട്ട്പുട്ട് താരം തജീന്ദർ പാൽ സിംഗ് ടൂറും ഇന്ത്യൻ പതാകയേന്തും. നടക്കുന്ന ഗെയിംസിൽ 37 ഇനങ്ങളിൽ ഇന്ത്യൻ താരങ്ങൾ മത്സരിക്കും. കേരളത്തിൽ ഇന്നും നാളെയും പരക്കെ മഴയ്ക്ക് സാധ്യത. കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ, മാഹി, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നീ ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിലും കിഴക്കൻ രാജസ്ഥാൻ, ഒഡീഷ, നാഗാലാന്റ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര എന്നീ സംസ്ഥാനങ്ങളിലും ശക്തമായ മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. യുക്രൈനെതിരായ യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ റഷ്യയ്ക്ക് മേൽ കടുത്ത സാമ്പത്തിക നയതന്ത്ര സമ്മർദ്ദം ചെലുത്തുന്നതിനായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുതിയ റഷ്യൻ ഉപരോധ ബില്ലിന് അംഗീകാരം നൽകി. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരെയും റഷ്യയുടെ പ്രതിരോധ, ഊർജ്ജ, സാമ്പത്തിക മേഖലകളെയുമാണ് നിയമം പ്രധാനമായും ലക്ഷ്യമിടുന്നത്. റഷ്യയ്ക്ക് യുദ്ധം തുടരാനാവശ്യമായ വിഭവങ്ങൾ ലഭ്യമാകാത്ത സാഹചര്യം സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം. കൊല്ലം തുറമുഖത്തിന്റെ സാധ്യത പ്രയോജനപ്പെടുത്തുന്നതിന് ആവശ്യമായ സൌകര്യങ്ങൾ ഒരുക്കുന്നതിന് സർക്കാർ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ കൊല്ലം പോർട്ട് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. തുറമുഖത്തിന്റെ ആഴം 8 മീറ്ററായി വർദ്ധിപ്പിക്കുന്നതിനും പോർട്ട് ഹെൽത്ത് ഓഫീസറുടെ നിയമനത്തിനും നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി ബിന്ദുകൃഷ്ണ പറഞ്ഞു. പട്ടയവിതരണത്തിൽ സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ യാഥാർത്ഥ്യമാക്കുമെന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ കോഴിക്കോട് ജില്ലാ പട്ടയമേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 100 ദിവസത്തിനുള്ളിൽ 50,000 ഭൂമി തരംമാറ്റ അപേക്ഷകൾ തീർപ്പാക്കുമെന്നും ശ്രീ AP അനിൽകുമാർ അറിയിച്ചു. ചടങ്ങിൽ 1,350 പട്ടയങ്ങൾ വിതരണം ചെയ്തു. അഫ്ഗാൻ അഭയാർത്ഥികളെ നിർബന്ധിച്ച് നാടുകടത്തുന്നതിനെതിരെ പാകിസ്ഥാന് ഐക്യരാഷ്ട്രസഭയുടെ മുന്നറിയിപ്പ്. നാടുകടത്തും മുൻപ് അവർക്ക് പീഡനമോ മറ്റ് ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനങ്ങളോ നേരിടുന്നുണ്ടോ എന്ന് അധികാരികൾ ഉറപ്പുവരുത്തണമെന്നും UN വിദഗ്ധർ ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള ശരാശരിയുടെ പകുതിയിൽ താഴെ മാത്രമാണ് ഇന്ത്യയുടെ പ്രതിശീർഷ കാർബൺ ബഹിർഗമനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 20-ാമത് റോസ്കർ മേളയിലൂടെ 51,000-ലധികം നിയമന ഉത്തരവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി വിതരണം ചെയ്യുന്ന ചടങ്ങ് ആരംഭിച്ചു. ഇന്ത്യ കാനഡ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ യാഥാർത്ഥ്യമാകുന്നതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം ഗണ്യമായി വർദ്ധിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ന് അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനം. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി രാജ്യവ്യാപകമായി കടൽ തീരങ്ങളിൽ ശുചീകരണ യജ്ഞം നടന്നു. കേരളത്തിൽ ഇന്നും നാളെയും മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ നിന്ന് മഞ്ഞ ജാഗ്രത. 20-ാമത് ഏഷ്യൻ ഗെയിംസിന് ഇന്ന് ജപ്പാനിൽ തുടക്കം. മനു ഭാക്കറും തജീന്ദർ പാൽ സിംഗ് ടൂറും ഇന്ത്യൻ പതാകയെത്തും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
4: രഞ്ജിനി ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ.

രഞ്ജിനിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. നമുക്ക് ആദ്യത്തെ കത്ത് വായിക്കാം. പ്രിയ രഞ്ജിനി, നമസ്കാരം. എനിക്ക് 1995 പുറത്തിറങ്ങിയ സാദരം എന്ന ചിത്രത്തിൽ അനശ്വരിയായ പ്രശസ്ത ഗായിക സ്വർണലത പാടിയ മധുചന്ദ്രികയെ നീ മറയുന്നുവോ എന്ന ഗാനം രഞ്ജിനിയിലൂടെ കേൾപ്പിച്ചു തരണമെന്ന് താല്പര്യപ്പെടുന്നു എന്ന് കത്തയച്ചിരിക്കുന്നത് ചാവക്കാട് നിന്നും ആചാര്യയാണ്. അപ്പോൾ ആചാര്യ ആവശ്യപ്പെട്ട ഈ മനോഹരമായ ഗാനം നമുക്ക് ആദ്യം കേൾക്കാം. ഈ ഗാനം പാടിയിരിക്കുന്നത് സ്വർണലത. ഈ ഗാനത്തിന്റെ രചന കൈതപ്രം, സംഗീതം ജോൺസൺ.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: ഇനി നമുക്ക് അടുത്ത കത്ത് വായിക്കാം. പ്രിയപ്പെട്ട രഞ്ജിനിക്ക് പുതിയ വിള പേരാത്ത മുക്ക് നിന്നും സോമശേഖരപിള്ള, ഗീത, സായി, പാർവതി, സനൽ എന്നിവർ എഴുതുന്നത്. സ്ഥിരം ശ്രോതാക്കളാണ് ഞങ്ങൾ. ഞങ്ങൾക്ക് ഒരു ഗാനം വെച്ചു തരണം. എന്നെന്നും കണ്ണേട്ടന്റെ എന്ന ചിത്രത്തിലെ ദേവദുന്ദുഭി സാന്ദ്രലയം എന്ന ഗാനം ഞങ്ങൾ എല്ലാ ശ്രോതാക്കൾക്കും കൂടാതെ കായംകുളം വിനോദ് മെഡിക്കൽസിലെ ആർ വിനോദിനുമായി സമർപ്പിക്കുന്നു എന്നാണ് കത്ത്. അപ്പോൾ സോമശേഖരൻ പിള്ള ആവശ്യപ്പെട്ട ഈ ഗാനം നമുക്ക് കേൾക്കാം. ഈ ഗാനം പാടിയിരിക്കുന്നത് യേശുദാസ്, സതീഷ് ബാബു, സുനന്ദ എന്നിവരാണ്. ഗാനത്തിന്റെ രചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം ജെറി അമൽദേവ്.

കണ്ണമൂലിൽ നിന്നും പ്രേമചന്ദ്രൻ നായരാണ് അടുത്ത കത്ത് അയച്ചിരിക്കുന്നത്. കഥ വായിക്കാം. പ്രിയപ്പെട്ട രഞ്ജിനി, ഞാൻ മധുസാറിന്റെ വലിയൊരു ആരാധകനാണ്. അദ്ദേഹം അഭിനയിച്ച നഖങ്ങൾ എന്ന ചിത്രത്തിലെ കൃഷ്ണപക്ഷ കിളിചിലച്ചു എന്ന ഗാനമാണ് ഞാൻ രഞ്ജിനിയിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ ഗാനം മധുസാറിനും ഒപ്പം എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി സമർപ്പിക്കുന്നു എന്നാണ് കത്തിലുള്ളത്. അപ്പോൾ അദ്ദേഹം ആവശ്യപ്പെട്ടതുപോലെ ഈ ഗാനം നമുക്ക് കേട്ടാലോ. ഈ ഗാനം പാടിയിരിക്കുന്നത് യേശുദാസും മാധുരിയുമാണ്. രചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
3: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
4: എന്നും രാവിലെ 7:13.
3: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
5: അടുത്ത കഥ വായിക്കാം. പ്രിയപ്പെട്ട രഞ്ജിനി, ഞാൻ ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവാണ്. എനിക്ക് രഞ്ജിനിയിൽ കൂടി ദിവ്യ ദർശനം എന്ന ചിത്രത്തിൽ ശിവകുമാരൻ തമ്പി രചിച്ച്, MS വിശ്വനാഥൻ സംഗീതം പകർന്ന്, യേശുദാസ് പാടിയ അമ്മേ അമ്മേ ആകാശരൂപിണി എന്ന ഗാനം കേൾപ്പിക്കണം എന്നാണ് കത്ത്. ഈ കത്ത് അയച്ചിരിക്കുന്നത് തേവലക്കര നിന്നും ഡേവിസ് മോസസ് ആണ്. നമുക്ക് ആ ഗാനം കേട്ടാലോ?

അടുത്ത കഴുത്ത് ഓച്ചറിൽ നിന്നും ശിവകുമാറാണ് അയച്ചത്. സുഗമോ ദേവി എന്ന ചിത്രത്തിലെ സുഗമോ ദേവി എന്ന ഗാനം ആണ് രഞ്ജിനിയിലൂടെ കേൾപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അയച്ചിരിക്കുന്നത്. ഈ ഗാനം പാടിയിരിക്കുന്നത് യേശുദാസ്, രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം രവീന്ദ്രൻ.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: അടുത്ത കഥ വായിക്കാം. രഞ്ജിനിയിലൂടെ കളിയാട്ടം സിനിമയിലെ വേലിക്ക് വെളുപ്പാൻകാലം എന്ന പാട്ട് കേൾക്കണം. ഒത്തിരി സ്നേഹത്തോടെ ദിവ്യ സന്തോഷ്, കൊടുങ്ങല്ലൂർ. ദിവ്യ സന്തോഷ് ആവശ്യപ്പെട്ടിരിക്കുന്നത് കളിയാട്ടം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ്. ഈ ഗാനത്തിന്റെ രചനയും സംഗീതവും കൈരപ്രം. നമുക്ക് ആ ഗാനം കേട്ടാലോ?

ശ്രോതാക്കളെ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങളും വിശേഷങ്ങളും പങ്കുവയ്ക്കാം. ഗാനസല്ലാപം, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിൽ എല്ലാ തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഗാനസല്ലാപം. വിളിക്കേണ്ട നമ്പറുകൾ 9495964321, മറ്റൊരു നമ്പർ 9495563321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. മറക്കാതെ കേൾക്കുക, പങ്കെടുക്കുക. ഗാനസല്ലാപം.

0: ഓർമ്മകൾ. ചിലത് അങ്ങനെയാണ്, നമ്മെ വിട്ടുപോവില്ല
1: എന്നു കൂടെ നടന്ന കൂട്ടുകാർ, എപ്പോഴോ കണ്ടുമറന്ന കാഴ്ചകൾ, ബാല്യത്തിൽ കേട്ട ഒരു ഗാനം, ഒറ്റപ്പെടലിൽ കൂടെ വന്ന ചിലർ, പിന്നെ അറിയാതെ കണ്ണു നിറഞ്ഞു പോയ നിമിഷങ്ങൾ. ആ ഓർമ്മകൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ മനസ്സുണ്ടെങ്കിൽ അവ അക്ഷരങ്ങളാക്കി ഓർമ്മച്ചിപ്പിലേക്ക് അയക്കുക.
0: വിലാസം: ഓർമ്മച്ചിപ്പ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഓർമ്മച്ചിപ്പ്
1: എല്ലാ ഞായറാഴ്ചയും രാവിലെ 9 മണിക്കും അനന്തപുരി FM-ൽ രാവിലെ 10 മണിക്കും.
0: മറക്കാതെ കേൾക്കുക ഓർമ്മച്ചിപ്പ്.

രഞ്ജിനിയിലെ അടുത്ത കത്ത് വായിക്കാം. ഈ കത്ത് എഴുതിയത് ചേർത്തലയിൽ നിന്നും സുധർമ്മയാണ്. ശനി ഞായർ ദിവസങ്ങളിൽ രഞ്ജിനി കേൾക്കാൻ കാത്തിരിക്കാറുണ്ട്. എന്റെ കുട്ടിക്കാലം മുഴുവനുള്ള ശീലമാണ് രഞ്ജിനി കേൾക്കുക എന്നുള്ളത്. എനിക്ക് ഋഷി ശൃംഗൻ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും സുജാതയും ചേർന്ന് പാടിയ ഗാനമാണ് വേണ്ടത്. ഈ ഗാനം കേൾപ്പിച്ചു തരുമല്ലോ എന്നാണ് സുധർമ്മ എഴുതിയിരിക്കുന്നത്.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: ഞായറാഴ്ച രാത്രി 8 മണിക്ക് നാട്ടുചിന്തിൽ, അമ്പലപ്പുഴ സുരേഷ്.

0: പ്രസാദിച്ചരുളി.
1: മറക്കാതെ കേൾക്കുക ഞായറാഴ്ച രാത്രി 8 മണിക്ക്.
2: ഇനി നമുക്ക് കായംകുളത്ത് നിന്നും ചന്ദ്രശേഖരൻ എഴുതിയ കത്ത് വായിക്കാം. പ്രിയപ്പെട്ട രഞ്ജിനിക്ക്, ഞാൻ രഞ്ജിനിയുടെ സ്ഥിരം ശ്രോതാവാണ്. എല്ലാ കാലത്തെയും ആളുകളെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലാണ് രഞ്ജിനിയിൽ പാട്ടുകൾ വരുന്നത്. എല്ലാ പാട്ടുകളും ആസ്വദിക്കുന്ന ആളാണ് ഞാൻ. അങ്ങനെ ഒത്തിരി ഒത്തിരി വിശേഷങ്ങൾ പ്രിയ ശ്രോതാവ് ചന്ദ്രശേഖരൻ എഴുതിയിട്ടുണ്ട്. രഞ്ജിനി ഇത്രയധികം ആസ്വദിക്കുന്നു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം അറിയിക്കുകയാണ്. അദ്ദേഹം ഇണ എന്ന ചിത്രത്തിന് വേണ്ടി ജയചന്ദ്രനും എസ് ജാനകിയും പാടിയ ഗാനമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഗാനത്തിൻ്റെ രചന ബിച്ചു തിരുമല, സംഗീതം എ ടി ഉമർ.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: ഇനി നമുക്ക് അടുത്ത കത്ത് വായിക്കാം. പ്രിയപ്പെട്ട രഞ്ജിനി, 7 വയസ്സുള്ള എന്റെ മനസ്സിന് ആശ്വാസം പകരുന്ന ഒരു ഗാനം ഞാൻ രഞ്ജിനിയിൽ കൂടി കേൾക്കാൻ ആഗ്രഹിക്കുകയാണ്. 1981 പുറത്തിറങ്ങിയ തകലുകൊട്ടാമ്പുറം എന്ന ചിത്രത്തിലെ സ്വപ്നങ്ങളെ വീണുറങ്ങൂ, മോഹങ്ങളെ ഇനി ഉറങ്ങൂ എന്ന് തുടങ്ങുന്ന ഗാനമാണ്. ഫോണിൻ പ്രോഗ്രാമിൽ പലതവണ വിളിച്ചിട്ടും കിട്ടാത്തതിനാലാണ് രഞ്ജിനിയിൽ കൂടി ഈ ഗാനം ആവശ്യപ്പെടുന്നത്. ദയവായി ഈ ഗാനം കേൾപ്പിച്ച് തരണമെന്ന് അപേക്ഷിക്കുന്നു. അപേക്ഷിക്കുന്ന വേണ്ട, ഈ ഗാനം തീർച്ചയായിട്ടും കേൾപ്പിച്ച് തരുന്നതാണ്. കൂടാതെ ഇതുകൂടി എഴുതിയിട്ടുണ്ട്, പകുതി ഏകാന്തത നേരിടുന്ന എൻ്റെ ഓരോ ദിവസവും തള്ളിവിടുന്നത് റേഡിയോ പരിപാടി കേട്ടുകൊണ്ടാണ് എന്ന് വിശ്വസ്തതയോടെ കോട്ടയം വള്ളിക്കോട് നിന്നും തങ്കച്ച്. അപ്പോൾ നമുക്ക് പ്രിയ ശ്രോതാവിന് വേണ്ടി ഈ ഗാനം കേൾക്കാം. ഈ ഗാനം പാടിയിരിക്കുന്നത് യേശുദാസാണ്, രചന ബാലു കിരിയത്ത്, സംഗീതം ദർശൻ രാമൻ.

0: സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: മാവേലിക്കര നിന്നുള്ള തോമസിന്റേതാണ് അടുത്ത കത്ത്. അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത് അച്ചാണി എന്ന ചിത്രത്തിന് വേണ്ടി ജയചന്ദ്രനും മാധുരിയും ചേർന്ന് പാടിയ ഒരു ഗാനമാണ്. ഈ ഗാനത്തിന്റെ രചന പി ഭാസ്കരൻ, സംഗീതം ജി ദേവരാജൻ.

ഇന്നത്തെ രഞ്ജിനി പൂർണ്ണമാകുകയാണ്. സമയപരിമിതി മൂലം എല്ലാ കത്തുകളും പരിപാടിയിൽ ഉൾപ്പെടുത്താൻ സാധിച്ചില്ല. കത്തുകളയച്ച എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നന്ദി അറിയിക്കുന്നു. ഇഷ്ടഗാനങ്ങൾ കേൾക്കുന്നതിനായി ഇനിയും കത്തുകൾ അയയ്ക്കുക. കത്തുകൾ അയക്കേണ്ട വിലാസം ഒന്ന് ശ്രദ്ധിച്ചോളൂ. രഞ്ജിനി കിറോഫ്, സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം.

0: സാമുവലെ, സാമുവൽ വാ, ഇവിടെ ഇരിക്ക.
1: മാഷേ, എന്താ പറയേണ്ടത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പുറത്തെല്ലാവരും കൂടി നിൽക്കയാ, ആർക്കും ഒന്നും അങ്ങോട്ട്.
0: ഒക്കെ ഭഗവാന്റെ പരീക്ഷണമാണോ? സാരമില്ല, ഇത് വെറും ഒരു സംശയത്തിന്റെ പേരിലല്ലേ. സത്യം പുറത്തു വരും, അതോടെ ഈ കഷ്ടതയും തീരും. പക്ഷേ അതുവരെ എന്റെ മോള്,
1: അവളെ ഞാൻ നോക്കിക്കൊള്ളാം. മാഷ് അതോർത്ത് വിഷമിക്കണ്ട. പൂജയെ എന്റെ വീട്ടിലാക്കിയിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അവിടെ എല്ലാവരുമുണ്ട്. പാവം കുട്ടി, വല്ലാണ്ട് പേടിച്ചും സങ്കടപ്പെട്ടും ഇരിക്കയാ. മാഷേ, നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ കാരണം നിങ്ങളുടെ തന്നെ മൊഴിയാണ് എന്ന് എസ്ഐ പറയുന്നു. ശരിയാണോ? അങ്ങനെ എന്താ മാഷ് പറഞ്ഞത്?
0: അത് എസ്ഐ പറഞ്ഞില്ലേ?
1: ഇല്ല
0: എങ്കിൽ സാമുവൽ എന്നെ നിർബന്ധിക്കരുത്. തീർത്തും വ്യക്തിപരമായ ഒരു കാര്യമാണത്. ഒന്നും തോന്നരുത്.
1: ഒരിക്കലുമില്ല മാഷേ, ഇല്ല, ഞാൻ നിർബന്ധിക്കില്ല. മാഷ് കുറ്റക്കാരനല്ല എന്ന് എനിക്കും ഞങ്ങൾക്കുമെല്ലാം ഉറപ്പുണ്ട്, വിശ്വാസമുണ്ട്. നിങ്ങളെ സഹായിക്കാൻ എന്നാലാവുന്നത് ഞാൻ ചെയ്യാം. എത്ര ഉയരത്തിൽ വേണമെങ്കിലും പിടിക്കാം. ഈ സാമുവൽ കുര്യാക്കോസ് പടിക്കത്രയിൽ മനസ്സറിഞ്ഞ് പിടിച്ചാൽ ഒരുവിധം പെട്ട പുളിങ്കമ്പൊക്കെ വളയും. വളയുന്നത് ഞാൻ ഒടിക്കും, ഇല്ലെങ്കിൽ മരം ഒന്നോടെ വെട്ടിയിടും. അല്ല പിന്നെ, മാഷ് ധൈര്യമായിരിക്കെ, ഞങ്ങളൊക്കെയുണ്ട് കൂടെ. നിരപരാധിയായ നിങ്ങളെ ക്രൂശിക്കാൻ സമ്മതിക്കില്ല ഞങ്ങൾ. നിങ്ങളോട് ഈ നാടിന്

നന്ദി സുഹൃത്തെ, നന്ദി. എന്നെ ഇപ്പോൾ മൂടിയിരിക്കുന്ന ഈ അന്ധകാരത്തിൽ നീ പകർന്ന സ്വാന്തനത്തിൻ്റെ ഇത്തിരിവട്ടം എനിക്ക് ആവശ്യമാണ്. ഈ ആഴക്കടലിൽ എനിക്ക് കിട്ടിയിരിക്കുന്ന ഏക വൈക്കോൽ കഷ്ണമാണ് നീ.

ശിക്ഷിക്കപ്പെടും. പൂർവ്വവൈരാഗ്യത്തിൻ്റെയും പ്രതികൂല സാഹചര്യങ്ങളുടെയും സമ്മർദ്ദത്തിനു വഴങ്ങി അദ്ദേഹം സ്വാമിയെ കൊന്നു എന്ന് വിശ്വസിക്കാൻ എളുപ്പം കഴിയും പോലീസിനും കോടതിക്കും. അയാൾ ശിക്ഷിക്കപ്പെട്ടാൽ പൂജ അനാഥയാകും, അവളുടെ ഭാവി തകരും. അവളുടെ ഏക ബന്ധുവും ആശ്രയവും നമ്പ്യാർമാഷാണ്. അയാൾ ജയിലിലായാൽ അവൾക്ക് പിന്നെ ആരുണ്ട്? അവൾക്ക് വേണ്ടിയാണ് ഞാൻ മനുഷ്യനെ കൊന്നത്. ആ ശവം കത്തിച്ചത് അവളുടെ ജീവിതം ഒരു നിശാശലപം കണക്കെ ആ ദുഷ്ടന്റെ പാപാഗ്നിയിൽ വീണെരിഞ്ഞൊടുങ്ങാതിരിക്കാൻ. എല്ലാം അവൾക്ക് വേണ്ടിയായിരുന്നു, അവളുടെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു. പക്ഷേ എന്റെ പ്രതീക്ഷകൾക്ക് വിപരീതമായി ഞാൻ ചെയ്തതൊക്കെ അവളുടെ നാശത്തിലേക്ക് വഴിവെക്കുകയാണോ?

അത് പാടില്ല. ആ കുഞ്ഞു ജീവിതത്തിൽ നിന്നും വസന്തം പടികിറങ്ങാൻ പാടില്ല. അനാഥത്വത്തിൽ നിന്ന് അവളെ രക്ഷിക്കണം. മാത്രവുമല്ല, ചെയ്യാത്ത ഒരു കുറ്റത്തിന് ആ വൃദ്ധൻ ശിക്ഷിക്കപ്പെടാൻ പാടില്ല. ഒരർത്ഥത്തിൽ നോക്കിയാൽ അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നതാണ് ഞാൻ ചെയ്തത്. ന്യായീകരണങ്ങൾ എന്തൊക്കെ നിരത്തിയാലും ഞാൻ ചെയ്തിരിക്കുന്നത് നിയമത്തിൻ്റെ കണ്ണിൽ ഒരു കൊലപാതകം തന്നെയാണ്. പക്ഷേ ആ കുറ്റത്തിനു വേണ്ടി അദ്ദേഹം പ്രതിക്കൂട്ടിൽ കയറിക്കൂടാ.

0: ഇത് ചെയ്തേ പറ്റൂ. മാഷിനെ നിയമത്തിന്റെയും പൂജയെ അനാഥത്വത്തിന്റെയും കാരാഗ്രഹങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ അതിനാവശ്യമായ താക്കോൽ എന്റെ കയ്യിലാണ്. അല്ല, ഞാൻ തന്നെയാണ് താക്കോൽ. അങ്ങനെ ഒരു വെടിക്ക് രണ്ടു പക്ഷി അല്ലേ? പക്ഷെ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. ഒരു വെടികൊണ്ട് ആ രണ്ട് പക്ഷികൾ മരിക്കുകയല്ല, മറിച്ച് അവ രക്ഷപ്പെടുകയാണ്. വെടികൊള്ളുന്നത് എനിക്കല്ലേ. അവസാന തീരുമാനം എടുത്തതോടുകൂടി ഹൃദയത്തിലെ കൊടുങ്കാറ്റിന് ശമനമായിരിക്കുന്നു. രാത്രിയിൽ പേമാരിക്ക് ശേഷം പൊട്ടിവിടരുന്ന പ്രഭാതത്തിലെ കുളിർമയും പ്രശാന്തിയും മനസ്സിന്. എന്നിലെ അപ്പഴയ ഭീരു ഇത ഇപ്പോൾ മരിച്ചു കഴിഞ്ഞില്ലേ? അല്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു നിർണായക തീരുമാനമെടുക്കാൻ എനിക്ക് കഴിയുമായിരുന്നു. ഇല്ല, സമയമായി. കത്ത് കണ്ണിൽപ്പെടുന്ന സ്ഥലത്ത് തന്നെ ഇരിക്കട്ടെ. എന്റെ പൂജമോൾക്ക് വേണ്ടി ഞാൻ എന്തു ചെയ്യും? ചെയ്യണം എന്തും. കരുണേ, 14 വർഷങ്ങൾക്ക് മുമ്പ് ചെയ്യാനാകാത്ത പോയത് ഞാൻ ഇന്ന് ചെയ്യുകയാണ്. നമ്മുടെ പൂജയെ ഞാൻ ഇന്ന് രക്ഷിക്കുകയാണ്. കരുണ, എന്റെ കരുണ, ഇപ്പോ നീ എന്നോട് ക്ഷമിച്ചു കാണും ഇല്ലേ? എന്നോട് ഈ CI ജോയ് സെബാസ്റ്റ്യൻ എന്ന എന്നോട്
1: CI ജോയ് സെബാസ്റ്റ്യൻ എന്ന എന്നോട്.

0: മിന്നാമിന്നികൾ വെളിച്ചം കാട്ടിയ വഴി തുടർ നാടകം 22 ഭാഗം സമാപിക്കുന്നു. രചന അരുൺ നായർ, സംവിധാനം റൂബി ബാബു, കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും CI ജോയ് സെബാസ്റ്റ്യൻ, കയ്യൂർ സത്യൻ, നരേന്ദ്രൻ മാഷ്, PK രവി, SI ജയരാജ്, മനോജ് പിള്ള, പഞ്ചായത്ത് പ്രസിഡന്റ് സാമുവൽ, പ്രദീപ് മാളവിക, ജോണി, രഞ്ജിത് പാല. സംവിധാന സഹായം N സുനിത, ബിജു കല്ലുവാതുക്കൽ, VN ദീപ. ഈ തുടർനാടകത്തിന്റെ 23 ഭാഗം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.
1: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ.
2: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
3: ചങ്ങാതി സ്പോൺസേർഡ് പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം 5:15.
4: ശ്രോതാക്കളെ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങളും വിശേഷങ്ങളും പങ്കുവയ്ക്കാം. ഗാനസല്ലാപം, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിൽ എല്ലാ തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും ഉച്ചയ്ക്ക് 1 മണിക്ക് ഗാനസല്ലാപം. വിളിക്കേണ്ട നമ്പറുകൾ 9495964321, മറ്റൊരു നമ്പർ 9465563321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. മറക്കാതെ കേൾക്കുക, പങ്കെടുക്കുക. ഗാനസല്ലാപം.

0: ഓർമ്മകൾ. ചിലത് അങ്ങനെയാണ്, നമ്മെ വിട്ടുപോവില്ല.
1: എന്നോ കൂടെ നടന്ന കൂട്ടുകാർ, എപ്പോഴോ കണ്ടുമറന്ന കാഴ്ചകൾ, ബാല്യത്തിൽ കേട്ട ഒരു ഗാനം, ഒറ്റപ്പെടലിൽ കൂടെ വന്ന ചിലർ, പിന്നെ അറിയാതെ കണ്ണു നിറഞ്ഞു പോയ നിമിഷങ്ങൾ. ഓർമ്മകൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ മനസ്സുണ്ടെങ്കിൽ അവ അക്ഷരങ്ങളാക്കി ഓർമ്മച്ചെപ്പിലേക്ക് അയക്കുക.
0: വിലാസം: ഓർമ്മച്ചെപ്പ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഓർമ്മച്ചെപ്പ്
1: എല്ലാ ഞായറാഴ്ചയും രാവിലെ 9 മണിക്കും അനന്തപുരി FM-ൽ രാവിലെ 10 മണിക്കും.
0: മറക്കാതെ കേൾക്കുക ഓർമ്മച്ചെപ്പ്.
2: ഞായറാഴ്ച രാത്രി 8 മണിക്ക് നാട്ടുചിന്തിൽ അമ്പലപ്പുഴ സുരേഷ് വർമ്മയും സംഘവും അവതരിപ്പിക്കുന്ന ഓട്ടൻതുള്ളൽ. കഥ: പാത്രചരിതം.

0: മറക്കാതെ കേൾക്കുക ഞായറാഴ്ച രാത്രി 8 മണിക്ക്
1: ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ഒരു കുടക്കീഴിൽ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്, രചന പൂവച്ചൽ ഖാദർ, സംഗീതം ജോൺസൺ.

0: കൂട്ടുകാരി.
1: പ്രിയ ശ്രോതാക്കൾക്ക് കൂട്ടുകാരിയിലേക്ക് സ്വാഗതം. ഇന്ന് കൂട്ടുകാരിയിൽ നമ്മോടൊപ്പമുള്ളത് നിഷിലെ പ്രിൻസിപ്പൽ ഇൻചാർജും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഗ്രി HIയുമായ ഡോക്ടർ രാജീഗോപാലാണ്. രാജീഗോപാലുമായി സംസാരിക്കുന്നത് സിവിൽ ജിഹാൻ.
2: നമസ്കാരം മാഡം.
3: നമസ്കാരം.
2: ആംഗ്യഭാഷ എന്ന് പറയുന്നത് സാധാരണ നമ്മൾ സംസാര ഭാഷ അല്ലെങ്കിൽ ഒരു ലാംഗ്വേജ് യൂസ് ചെയ്ത് സംസാരിക്കുന്നതും ആംഗ്യഭാഷയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും തമ്മിൽ വളരെ വ്യത്യസ്തമാണ്. ആ ഒരു മേഖലയിൽ പ്രവർത്തിക്കണമെങ്കിൽ കുറച്ചെങ്കിലും ഇൻട്രസ്റ്റ് വേണം. എങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് വരുന്നത്?
3: ഞാൻ നിഷിൽ ജോയിൻ ചെയ്തത് 1998ലാണ്. പത്രത്തിൽ ഒരു അഡ്വർടൈസ്മെന്റ് കണ്ടിട്ടാണ് നിഷിൽ അപ്ലൈ ചെയ്യുന്നത്. ആസ് എ പ്രീ സ്കൂൾ ടീച്ചർ, കൊച്ചുകുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള ജോലിക്ക് വേണ്ടിയായിരുന്നു ഞാൻ അന്ന് അപ്ലൈ ചെയ്തത്. ആ അഡ്വർടൈസ്മെന്റും ഒരു വ്യത്യസ്ത രീതിയിലുള്ള സാധാരണ കാണുന്ന അഡ്വർടൈസ്മെന്റ് അല്ല. ഒരു പെൺകുട്ടിയുടെ പടമായിരുന്നു. ആ കുട്ടിയുടെ ചെവിയിൽ ഹിയറിംഗ് എയ്ഡ്സ് ഉണ്ടായിരുന്നു. പോക്കറ്റ് മോഡൽ ഹിയറിംഗ് എയ്ഡ്സ് ആയിരുന്നു ആ അഡ്വർടൈസ്മെന്റിൽ ആ കുട്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. വി ആർ ലുക്കിംഗ് ഫോർ ടീച്ചേഴ്സ് ഹു വോണ്ട് ടു മേക്ക് എ ഡിഫറൻസ്, ഇതായിരുന്നു അതിന്റെ ക്യാപ്ഷൻ. ശരിക്കും പറഞ്ഞ അഡ്വർടൈസ്മെന്റ് കണ്ടപ്പോൾ എനിക്ക് ക്യൂരിയസ് ആയി. കാരണം ഞാൻ ഈ ഏരിയ ആയിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തരം കോഴ്സോ ഒന്നും ചെയ്ത വ്യക്തിയല്ല. ഐ ജസ്റ്റ് ഹാഡ് ഡൺ മൈ ഗ്രാജുവേഷൻ, പിന്നെ കമ്പ്യൂട്ടർ കോഴ്സ് ചെയ്തു. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി ഞാൻ അപ്ലൈ ചെയ്തതാണ്. അവിടെ ഇന്റർവ്യൂവും വ്യത്യസ്ത രീതിയിലാണ്. മൂന്ന് തരം ഇന്റർവ്യൂ ആയിരുന്നു അറ്റൻഡ് ചെയ്ത്. ഒന്ന് നമുക്കൊരു ടെസ്റ്റ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് ഫിസിക്കലായിട്ട് രണ്ട് കേൾവി കുറവുള്ള കുട്ടികളായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പം ഇങ്ങനത്തെ കേൾവി കുറവുള്ള കുട്ടികളായിട്ട് മീറ്റ് ചെയ്യുന്നതും ഒക്കെ എന്റെ ഫസ്റ്റ് ടൈം ആയിരുന്നു. എന്റെ പഠന ജീവിതത്തിൽ കേൾവി കുറവുള്ള ആൾക്കാരെ ഞാൻ മീറ്റ് ചെയ്തിട്ടില്ല, അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ ഇവരെങ്ങനെയാ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ ആംഗ്യഭാഷയാണ് ഇവരുടെ ഭാഷ എന്നൊന്നും ഒട്ടും അവയർ അല്ലാതെയാണ് ഞാൻ അന്ന് നിഷിൽ

0: ഇംഗ്ലീഷ് ഓപ്റ്റ് ചെയ്യുന്ന പേരന്റ്സ് വളരെ കുറവാണ്. കൂടുതലും കാരണം അവരവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നോക്കിയിട്ടാണ്. വീട്ടില് അപ്പനോ അമ്മയും ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ അല്ലെങ്കിൽ സംസാരിക്കുന്നവരല്ലെങ്കിൽ മിക്ക പേരന്റ്സും മലയാളത്തിലായിരിക്കും കംഫർട്ടബിൾ. മലയാളമാണെങ്കിൽ നമുക്ക് ഒരു ക്ലാസ്സിൽ 1:4 റേഷ്യോയിലാണ് പോകുന്നത്. നമ്മളിപ്പോഴും നമ്മുടെ ഏർലി ഇന്റർവെൻഷൻ പ്രോഗ്രാമും പ്രീ സ്കൂളും ഒക്കെ നടത്തുന്നത്. പിന്നെ അഫ്കോഴ്സ് ഇപ്പൊ ടെക്നോളജിയൊക്കെ ഒരുപാട് അഡ്വാൻസ് ആയിട്ടുണ്ട്, നമ്മുടെ പഠന രീതികളൊക്കെ മാറിയിട്ടുണ്ട്. ഒരുപാട് കോക്ലിയർ ഇംപ്ലാന്റ്സ് ചെയ്യുന്ന കുട്ടികളുണ്ട്, അതൊരു സർജറിയാണ്. ആ സർജറി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓഡിറ്ററി വെർബൽ തെറപ്പിയാണ്. അപ്പൊ അത് 1:1, പിന്നെ ഗ്രൂപ്പ് തെറപ്പിയും ഒക്കെ ഉണ്ട്. ഈ തെറപ്പിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ലാംഗ്വേജ് തെറപ്പിയാണ്. സ്പീച്ച് കറക്ഷൻ ഒക്കെ പിന്നെയാണ് വരുന്നത്. ലാംഗ്വേജ് ഇല്ലാതെ സ്പീച്ച് കറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ലാംഗ്വേജ് എങ്ങനെയാണ് ഇവർക്ക് ഡെവലപ്പ് ചെയ്യുന്നത്? സാധാരണ കേൾക്കുന്ന കുട്ടികളെ പോലെ തന്നെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് അവർക്ക് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യണം. റിസെപ്റ്റീവ് ലാംഗ്വേജും വേണം, എക്സ്പ്രസീവ് ലാംഗ്വേജും വേണം. അതുപോലെ തന്നെ 6 വയസ്സ് വരെയാണ് ആ പ്രീ സ്കൂളിൽ കുട്ടികൾ ഉണ്ടാവുക. അപ്പൊ 6 വയസ്സാകുമ്പോഴത്തേക്ക് കുട്ടിക്ക് എഴുത്തും വായനയും എല്ലാം ഉണ്ടാവണം.
1: ഇപ്പൊ സാധാരണക്കാർ നമുക്കുള്ള ഒരു സംശയം എന്ന് വെച്ചാൽ ഇവരോട് എങ്ങനെയാണ് മനസ്സിലാക്കി കൊടുക്കുന്നതെന്ന്. ഫോർ എക്സാമ്പിൾ, ഒരു ആൽഫബറ്റോ
0: നമ്മൾ തുടക്കത്തിൽ തുടക്കത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാറില്ല. 6 മാസമുള്ള കുട്ടി വരെ ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പൊ 6 മാസത്തിലൊക്കെ കുട്ടികൾ വരുമ്പോ അവർ കൂടുതലും അവർ ഉറങ്ങുവാണ് ക്ലാസ്സിൽ, പിന്നെ ഫീഡിങ് നടക്കും. പക്ഷെ നമ്മൾ കളിക്കുകയാണ്, ത്രൂ പ്ലേ ആണ് നമ്മൾ ഒബ്ജക്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ചിലപ്പോൾ പന്തായിരിക്കും. അപ്പൊ പന്ത് വൊക്കാബുലറി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പന്തിനെ കുറിച്ചായിരിക്കും പറയുന്നത്. പന്ത് ഉരുട്ടി തരട്ടെ, ആ പന്ത് നോക്കൂ എന്ത് ഭംഗിയാണ്, പന്ത് വേണോ? അപ്പൊ ഈ പന്ത് പല പ്രാവശ്യം ഞാൻ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുവാണ്. കുട്ടി അവിടെ ഐഡന്റിഫൈ ചെയ്യുവാണ്, ആ പന്ത്, ഈ ഒബ്ജക്റ്റിനെയാണ് പന്ത് എന്ന് പറയുന്നത് എന്ന് ആ കുട്ടി അവിടെ ഐഡന്റിഫൈ ചെയ്യുവാണ്. അതുപോലെ തന്നെ പേരന്റ്സ് വളരെ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ് ഈ പ്രോഗ്രാമിൽ. നമ്മളിവിടെ 1 മണിക്കൂറാണ് ട്രെയിനിങ് അല്ലെങ്കിൽ ക്ലാസ് നടത്തുന്നത്. ഇത് കുട്ടിക്ക് വേണ്ടിയുള്ള ക്ലാസ് അല്ല, ഇത് പേരന്റിനെ നമ്മൾ എക്വിപ്പ് ചെയ്യുവാണ് ഇതെങ്ങനെയാണ് ഈ ലാംഗ്വേജ് കൊടുക്കുന്നത്. സാധാരണ പേരന്റ്സ് ഒരു കേൾവിക്കുറവുള്ള കുട്ടിയാകുമ്പോഴത്തേക്ക് സംസാരം അവിടെ അങ്ങ് നിൽക്കുകയാണ്. ഇനി സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ, കേൾക്കുന്നില്ലല്ലോ. സൈക്കോളജിക്കലി അവര് ഒരുപാട് ഡിപ്രഷനിൽ വരെ പോകുന്ന പേരന്റ്സ് ഉണ്ട്. എന്റെ കുടുംബത്തിൽ ആർക്കും ഇല്ല, എന്തുകൊണ്ട് എന്റെ കുട്ടിക്ക് ഇങ്ങനെ കേൾവി കുറവ് വന്നു, ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്, അവന്റെ ഭാവിയെ കുറിച്ചുള്ള ചിന്ത. അപ്പൊ ഇങ്ങനെ നമുക്ക് പഠിപ്പിച്ചെടുക്കാം. സാധാരണ കേൾവി ഉള്ള കുട്ടികളെ പോലെ തന്നെ ഇവരെ പഠിപ്പിക്കാം, ഭാഷ അവർക്ക് ഡെവലപ്പ് ചെയ്യാം, എഴുത്തും വായനയും ഒപ്പം നടക്കും. എല്ലാ കാര്യങ്ങളും ഈ ട്രെയിനിങ്ങിൽ കൂടെ ചെയ്യാൻ സാധിക്കും എന്നുള്ള പേരന്റ്സിനൊരു അവയർനെസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. സിസ്റ്റമാറ്റിക് ആയിട്ട് പ്ലാൻഡ് ആയിട്ടുള്ള ലാംഗ്വേജ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ പേരന്റ്സ് ക്ലാസ്സിൽ ഇരിക്കുന്നു, പേരന്റ്സ് ഇല്ലാതെ നമ്മൾ ക്ലാസ് എടുക്കത്തുമില്ല. കാരണം വീട്ടിൽ പോയിട്ട് പേരന്റ്സ് ആണ് കുട്ടിയോട് കൂടുതൽ സമയം ചെലവാക്കുന്നതും കൂടുതൽ സംസാരിക്കേണ്ടതും. ഈ ഒബ്ജക്റ്റീവ്സ് റിയലൈസ് ചെയ്യാനായിട്ട് അവരാണ് പാർട്ട്ണർഷിപ്പ് ഉള്ളത്. ആ ക്ലാസ്സിലുള്ള സമയമാണ് മേ ബി 1 hour. ഏജ് പ്രോഗ്രസ് ചെയ്യുന്ന അനുസരിച്ച് മാക്സിമം 4 to 5 hours ഒക്കെ ഉണ്ടാവും. ഒരു ഫുൾ ഡേ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ രാവിലെ 2 hour, ഉച്ചയ്ക്ക് 2 hour, അങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പൊ അതിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടാവും. ഈ എല്ലാ ആക്ടിവിറ്റീസും ഗോൾസും എല്ലാം ഓറിയന്റ് ചെയ്യുന്നത് ഈ വൊക്കാബുലറി ഡെവലപ്മെന്റും അതിനൊപ്പം തന്നെ ലാംഗ്വേജ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനു വേണ്ടിയുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്ലാൻഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കൂടെയാണ് ചെയ്യുന്നത്.
1: ഇപ്പൊ പറഞ്ഞു പേരന്റ്സിനെ കൂടിയിരുത്തിയിട്ടാണ് ഈ ക്ലാസ്സസ് എല്ലാം കണ്ടക്ട് ചെയ്യുന്നത്. പൊതുവിലുള്ള ഒരു തെറ്റിദ്ധാരണയാണ് ഇപ്പൊ കേൾക്കാൻ പറ്റുന്നില്ലല്ലോ, ഇനി ഞാൻ എന്ത് സംസാരിച്ചിട്ട് എന്താണ് കാര്യം. ഇപ്പൊ പറഞ്ഞ കൊറേ കാര്യങ്ങൾ, അതായത് ഡിപ്രഷനിലേക്ക് പോവുക, പലപ്പോഴും കറക്റ്റ് സമയത്ത് പേരന്റ്സ് ഇന്റർവെൻഷൻ നടത്തിയാൽ ആ കുഞ്ഞിനെ കുറച്ച് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കാൻ പറ്റും. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന അങ്ങനെയുള്ള പേരന്റ്സിനോട് മാഡത്തിന് എന്താണ് പറയാനുള്ളത്?
0: ഞാൻ ജോയിൻ ചെയ്ത സമയത്തൊന്നും ഇത്രയും ഒരു റീച്ചോ അല്ലെങ്കിൽ ഇൻഫർമേഷൻ അവൈലബിൾ അല്ലായിരുന്നു. പേരന്റ്സ് തന്നെ ഐഡന്റിഫൈ ചെയ്യുന്നത് ചിലപ്പം ലേറ്റ് ആയിട്ടായിരിക്കും. എന്റെ കുട്ടി കേൾക്കുന്നുണ്ടോ, എന്തോ കേൾവിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് തിരിച്ചറിവ് വീട്ടിൽ തന്നെ ഉണ്ടാവുന്നത്. കിട്ടുന്ന ഒരു ഇംപ്രഷൻ അവര് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഹോസ്പിറ്റൽസിൽ പോകുന്നത്. അപ്പൊ അവിടെ ഹിയറിംഗ് ടെസ്റ്റ് ഒക്കെ നടത്തിയിട്ടായിരിക്കും കൺഫേം ചെയ്യുന്നത്. നേരത്തെ ഒന്നും ഡോക്ടേഴ്സിനും ഈ ലാംഗ്വേജിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ലാംഗ്വേജ് അക്വയർ ചെയ്യാൻ ഒരു ക്രിട്ടിക്കൽ പീരിയഡ് ഉണ്ട് എന്ന് അധികം ഫോക്കസ് ചെയ്യത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പം ഡോക്ടേഴ്സും വളരെ അവെയറാണ് ഇമ്പോർട്ടൻസ് ഓഫ് ഗിവിംഗ് ലാംഗ്വേജ് ബിഫോർ ദ ക്രിട്ടിക്കൽ പീരിയഡ്. ക്രിട്ടിക്കൽ പീരിയഡ് എന്ന് പറയുന്നത് ലാംഗ്വേജ് അക്വിസിഷന് വേണ്ടി 3 years അല്ലെങ്കിൽ 4 years തന്നെ ഐഡന്റിഫൈ ചെയ്ത് കുട്ടിക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ഹിയറിംഗ് എയ്ഡ്സ് ഫിറ്റ് ചെയ്തിട്ട് ലാംഗ്വേജ് തെറപ്പി അല്ലെങ്കിൽ ലാംഗ്വേജ് സെഷൻസ് ഏർലി ഇന്റർവെൻഷനിലോട്ട് നമ്മൾ കുട്ടിയെ ചേർക്കണം. എന്നാലേ നമുക്ക് ലാംഗ്വേജ് അക്വയർ ചെയ്യാൻ, സ്പോക്കൺ ലാംഗ്വേജ് അക്വയർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. 4 years അല്ലെങ്കിൽ 5 years അല്ലെങ്കിൽ 6 years കഴിഞ്ഞിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുവാണെങ്കിൽ, ചിലപ്പോൾ സാധാരണ പേരന്റ്സ് ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അംഗൻവാടി സ്കൂളിലായിരിക്കും കൊണ്ടുവിടുന്നത്, അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും

0: പ്ലേ സ്കൂളിലേക്ക് ആയിരിക്കും. അവിടെ ടീച്ചർ ആയിരിക്കും ഐഡന്റിഫൈ, പേര് വിളിക്കുമ്പോൾ കുട്ടി റെസ്പോണ്ട് ചെയ്യുന്നില്ല, അപ്പൊ ടീച്ചർ കൊടുക്കുന്ന ഇൻഫോർമേഷൻ ആയിരിക്കും. അപ്പൊ അങ്ങനെ ലേറ്റ് ആവുമ്പോഴത്തേക്ക് ലാംഗ്വേജും ഡിലേ ആവുകയാണ്, ഈ ലാംഗ്വേജ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ മൈൽ സ്റ്റോൺസും ഡിലേ ആവുകയാണ്. കുട്ടി വളരുന്നു, പക്ഷെ അവന്റെ വളർച്ച അനുസരിച്ച് അവന്റെ ഭാഷ ഡെവലപ്പ് ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ വളരെ ഇന്റൻസീവായിട്ട് പെർപ്പസ്ഫുള്ളി കൊടുക്കുന്ന ഒരു തെറപ്പിയാണ്. അപ്പൊ പേരൻസും ഇങ്ങനെ കേൾവി കുറവ് ഉണ്ടെന്ന് സംശയിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും അത് കൺഫേം ആക്കണം. എന്നിട്ട് ആ കുട്ടിക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ഹിയറിംഗ് ലോസ് അനുസരിച്ചുള്ള ഹിയറിംഗ് എയ്ഡ്സ് ഫിറ്റ് ചെയ്യുക, എത്രയും പെട്ടെന്ന് ഒരു ഏർലി ഇന്റർവെൻഷൻ സെന്ററിലോ അല്ലെങ്കിൽ ഈ ട്രെയിനിങ് കൊടുക്കുന്ന ഏതെങ്കിലും സെന്ററിൽ കൊണ്ടുപോവുക. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് സ്റ്റേജസ് ഓഫ് ഗ്രീഫ് പേരൻസിനുണ്ടാവാം. ഫസ്റ്റ് കുട്ടിയായിരിക്കും അവരുടെ ഫാമിലിയിൽ ഇങ്ങനെ കേൾവി കുറവുള്ള കുട്ടി, അവന്റെ ഭാവിയെ കുറിച്ചൊക്കെ ചിന്തിച്ച് ഒരുപാട് ഗ്രീഫും ഒരു ഡിപ്രഷനൊക്കെ പോകുന്ന പേര്. അപ്പൊ ആ പേരൻസിനൊക്കെ നിഷിലാണെങ്കിൽ നമ്മൾ കൗൺസിലിംഗ് കൊടുക്കാറുണ്ട്. പേരൻസിനെയും കൂടെ ചേർത്ത് പിടിച്ച് തന്നെയാണ് നമ്മൾ പ്രോഗ്രാമിൽ കൂടെ ഈ കുട്ടിയെ ഒപ്പം തന്നെ കൊണ്ടുപോകുന്നത്. അപ്പൊ ഡെഫിനറ്റ്ലി ലോട്ട് ഓഫ് കൗൺസിലിംഗ് ഇസ് റിക്വയർഡ്. ഈ പ്രീ സ്കൂൾ കഴിഞ്ഞാൽ പിന്നെ അവൻ പോകുന്നത് ഒരു റെഗുലർ സ്കൂളിലാണ്. അവിടെ സാധാരണ സ്കൂളിൽ കുട്ടികൾ പഠിക്കുന്നത് പോലെ അവൻ അവിടെ ഒരു സ്റ്റുഡന്റ് ആണ്. അപ്പൊ അവിടെയും പേരന്റ് സപ്പോർട്ട് കൊടുക്കൊണ്ടിരിക്കുന്നു. കാരണം നമ്മുടെ റെഗുലർ സ്കൂളിൽ സെറ്റപ്പിൽ ടീച്ചേഴ്സ് ഒന്നും ട്രെയിൻഡ് അല്ല ഇങ്ങനത്തെ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട്. അപ്പൊ ഈ കുട്ടിക്ക് വേണ്ട ഹെൽപ്പ് അല്ലെങ്കിൽ സപ്പോർട്ട് ടീച്ചറും അവെയർ ആയിരിക്കണം. അപ്പൊ നമ്മൾ അങ്ങനത്തെ സെഷൻസ് ടീച്ചേഴ്സിനും എടുത്തു കൊടുക്കാറുണ്ട്. സ്കൂൾസിൽ നമ്മൾ പോകാറുണ്ട്, നമ്മൾ പാംഫ്ലെറ്റ്സ് ഇഷ്യൂ ചെയ്യാറുണ്ട്. പിന്നെ ഈ കുട്ടികൾ വീക്കെൻഡ്സിന് നമ്മളുടെ നിഷിൽ തന്നെ പ്രോഗ്രാമിന് വരാറുണ്ട്. അവർക്ക് വേണ്ട ഉള്ള ലാംഗ്വേജ് സപ്പോർട്ട് അപ് ടു ഫിഫ്ത് സ്റ്റാൻഡേർഡ് ഒക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ കോളേജിൽ, കോളേജിൽ ചെല്ലുമ്പം 40-45 സ്റ്റുഡൻസ് ആണ് നമ്മുടെ ഓരോ ക്ലാസ് സ്ട്രെങ്ത് തന്നെ. അപ്പൊ അവൻ അവിടെ എന്ത് മനസ്സിലാക്കുന്നു, എങ്ങനെ മനസ്സിലാക്കുന്നു, അപ്പൊ അതവിടെയൊക്കെ ഫാമിലിയുടെ സപ്പോർട്ട് കൂടെ കുട്ടിക്ക് മുമ്പോട്ട് പോകുന്നുള്ളൂ. പേരൻസ് മനസ്സിലാക്കേണ്ടത് ഇതിപ്പോ ഏർലി ഇന്റർവെൻഷൻ കഴിഞ്ഞോ അല്ലെങ്കിൽ പ്രീ സ്കൂൾ കഴിഞ്ഞോ, ഇനി അവന് ഒരു റെഗുലർ സ്കൂളിൽ സെറ്റപ്പ് കഴിഞ്ഞു, ഇനി എന്റെ റെസ്പോൺസിബിലിറ്റി കഴിഞ്ഞു, അങ്ങനെയല്ല. ഒരു ലൈഫ് ലോങ് കമ്മിറ്റ്മെന്റ് തന്നെയാണ്. അവനെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും മാക്സിമം നമ്മൾ കൊടുക്കുക. ഡെഫിനറ്റ്ലി ആ കുട്ടി ബ്ലൂം ചെയ്ത് നല്ല രീതിയിൽ തന്നെ അത് വരും. അപ്പൊ അവൻ സംസാരിക്കുമ്പോ അല്ലെങ്കിൽ അവന് തിരിഞ്ഞു നോക്കി അമ്മ എന്ന് വിളിക്കുമ്പോ പേരൻസിന്റെ ഒരു ഇമോഷനാണ്. ടീച്ചർ അമ്മ ആരാണ് അല്ലെങ്കിൽ അമ്മ എന്ന് കുട്ടി വിളിക്കുന്നത്, അതൊരു പേരൻസ് നമ്മളിട്ട് ഈ ഫേവൽ സമയത്തൊക്കെ പറയാറുണ്ട്. അവൻ എന്നെ ആദ്യം അമ്മ എന്ന് വിളിച്ചപ്പോ ഞാൻ അനുഭവിച്ച ഒരു സന്തോഷം. അപ്പൊ ഈ ഒരു പ്രോഗ്രാമിൽ കൊണ്ടുവരുമ്പോ എന്റെ മോന് സംസാരിക്കുന്നു കേൾക്കുന്ന കുട്ടികളെ പോലെ തന്നെ അവൻ എന്നെ അമ്മ എന്ന് വിളിക്കുന്നു, അപ്പ എന്ന് വിളിക്കുന്നു. എനിക്കൊരു നാച്ചുറൽ കോൺവെർസേഷൻ അവനുമായിട്ട് നടത്താൻ പറ്റുന്നുണ്ട്, റെസ്പോൺസ് എനിക്ക് കിട്ടുന്നുണ്ട് എന്നൊക്കെ കാണുമ്പോ തന്നെ നമുക്കും അതൊരു ഇൻസ്പിറേഷനാണ്. ക്ലാസ്സിൽ നമ്മൾ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ കുട്ടി അത് മനസ്സിലാക്കി ഉത്തരം പറയുക, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് പറയുക, അതൊക്കെ നമുക്ക് ഭയങ്കര ഒരു എൻകറേജ്മെന്റ് തന്നെയാണ്. നമ്മൾ റൈറ്റ് ട്രാക്കിലാണെന്ന്. ഇപ്പൊ അഥവാ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കുട്ടി റെസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിൽ അഡീഷണൽ എഫേർട്ട് എടുത്താലേ അത് സംസാരിക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ റൂൾ ഔട്ട് ചെയ്യണം വേറെ ഏതെങ്കിലും ബുദ്ധിമുട്ട് കുട്ടിക്ക് ഉണ്ടോ എന്ന്, കേൾവി അല്ലാതെ. ചിലപ്പം ഓട്ടിസ്റ്റിക് ഫീച്ചേഴ്സ് ഉള്ള, പിന്നെ അല്ലാതെ ലേണിംഗ് ഡിസബിലിറ്റിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എഴുത്തും വായനയൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. കേൾവി കുറവുള്ള കുട്ടികൾക്ക് ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടെന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. സാധാരണ ഹിയറിംഗ് എയ്ഡ്സ് ഉപയോഗിച്ചാൽ നമ്മുടെ ഹെയർ സെൽസ് വൈബ്രേറ്റ് ചെയ്യുന്നത്, ആ സൗണ്ട് ആണ് നമ്മുടെ ഓഡിറ്ററി നെർവ് വഴി നമ്മുടെ ബ്രെയിനിൽ എത്തിച്ചിട്ട് ആ റെസ്പോൺസ് ആണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ എന്നിട്ട് ലാംഗ്വേജ് അക്വയർ ചെയ്യുന്നത് ആ രീതിയിലാണ്. ചിലപ്പോൾ നമ്മുടെ കോക്ലിയൽ അകത്തുള്ള പ്രോബ്ലം ആയിരിക്കത്തില്ല, ഇന്നർ ഇയറിലുള്ള പ്രോബ്ലം ആയിരിക്കത്തില്ല, ചിലപ്പം ആ നെർവ് ഫ്രം കോക്ലിയ ടു ബ്രെയിൻ ആ നെർവിന് പ്രോബ്ലം ആയിരിക്കും. അപ്പൊ അതിന് സൂട്ടബിൾ ആയിട്ടുള്ള ഡിവൈസ് യൂസ് ചെയ്താലേ ചെയ്തോളൂ. ചിലപ്പോൾ എന്തെങ്കിലും ന്യൂറോളജിക്കൽ പ്രോബ്ലം കാണും, നമ്മൾ അതും കൂടെ റൂൾ ഔട്ട് ചെയ്യണം. കേൾവി മാത്രമാണെങ്കിൽ തീർച്ചയായിട്ടും നേരത്തെ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, സൂട്ടബിൾ ആയിട്ടുള്ള ഹിയറിംഗ് എയ്ഡ്സ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലാംഗ്വേജ് തെറപ്പി അല്ലെങ്കിൽ ഈ ലാംഗ്വേജ് സെഷൻസ് ഏർലി ഇന്റർവെൻഷൻ പ്രോഗ്രാം പ്ലസ് പ്രീ സ്കൂൾ കഴിഞ്ഞാൽ അവർക്ക് സംസാര ഭാഷ സംസാരിക്കാൻ പറ്റും. പിന്നെ ഇതല്ല, ഈ ട്രെയിനിങ് ഒന്നും കിട്ടിയിട്ടില്ല, അങ്ങനെ ഒരു ഗ്രൂപ്പും ഉണ്ട്, സ്പീക്കിംഗ് ഡെഫ് സൈനിങ് ഡെഫ്, ഇങ്ങനെയാണ് ഇവരെ ക്ലാസിഫൈ ചെയ്യുന്നത് തന്നെ. സംസാരിക്കുന്ന കേൾവി കുറവുള്ള ആൾക്കാരും സൈൻ ചെയ്യുന്ന കേൾവി കുറവ് ആൾക്കാർ, രണ്ടും രണ്ട് ഗ്രൂപ്പ്സ് ആണ്. ഈ സൈൻ ചെയ്യുന്നവര് സാധാരണ ആ കുട്ടികളുടെ ബാക്ക്ഗ്രൗണ്ട് എടുത്ത് നോക്കുവാണെങ്കിൽ ഇവർ ഈ ഏർലി ഇന്റർവെൻഷൻ പ്രോഗ്രാമോ പ്രീ സ്കൂളിലോ ഒന്നും അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവില്ല. ഇവർക്ക് ചിലപ്പോൾ ഐഡന്റിഫൈ ചെയ്യുന്നത് തന്നെ ചിലപ്പോൾ 4 വയസ്സോ അല്ലെങ്കിൽ 3 വയസ്സ് കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും. ഇവര് സ്കൂളിൽ ചെല്ലുന്നത് ഡെഫ് സ്കൂളിൽ അല്ലെങ്കിൽ കേൾവി കുറവുള്ള കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലോട്ടായിരിക്കും ചേർക്കുന്നത്. സ്പെഷ്യൽ സ്കൂൾസിൽ പഠിപ്പിക്കുന്നത് ടീച്ചേഴ്സ് സൈൻ ലാംഗ്വേജ് ട്രെയിൻ ടീച്ചേഴ്സ് കുറവാണ്. അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവരുടെ ഡിഫറെന്റ് മോഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഇപ്പൊ ഒരു ടോട്ടൽ കമ്മ്യൂണിക്കേഷൻ രീതിയിലാണ്. ടോട്ടൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ അവർ ജെസ്റ്റേഴ്സ് യൂസ് ചെയ്യും, സ്പീച്ച് യൂസ് ചെയ്യും, ബോർഡിൽ എഴുതും, ഇങ്ങനെ പല മെത്തേഡ്സിൽ കൂടെയാണ് കുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നത്. അതൊരു മിക്സ്ഡ് മെത്തഡോളജി ആയതുകൊണ്ട് കുട്ടിക്ക് എത്രമാത്രം എത്തുന്നു, കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ടോ കാര്യങ്ങൾ, എഴുത്തും വായനയും അതുകൊണ്ട് ഇക്വിപ്പ് ആവുന്നുണ്ടോ എന്നൊക്കെ പരിശോധിക്കേണ്ടതാണ്. ആ ഒരു സിസ്റ്റത്തിൽ കൂടിയാണ് 12ാം ക്ലാസ് വരെ അവന് കടന്നു പോകുന്നത്. 12ാം ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മളുടെ അടുത്ത് വരുന്നത് പിന്നെ കോളേജ് പ്രോഗ്രാമിലോട്ടാണ്. കേരള യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് ആയിട്ട് നിഷില് 3 പ്രോഗ്രാംസ് ആണ്. ആ പ്രോഗ്രാംസിലോട്ടായിരിക്കും കുട്ടികൾ വരുന്നത്. അതായത് BSc കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്, ബാച്ചുലർ ഓഫ് ഫൈൻ ആർട്സ്, 3 സ്പെഷ്യലൈസേഷൻ ഉള്ള പ്രോഗ്രാമാണ്, അപ്ലൈഡ് ആർട്ട്, പെയിന്റിംഗ്, സ്കൾപ്ചർ, പിന്നെ ബാച്ചുലർ ഓഫ് കോമേഴ്സ്. ഈ 3 പ്രോഗ്രാംസ് ആണ് നിഷിലുള്ളത്.
1: വേറൊരു കാറ്റഗറി പറഞ്ഞല്ലോ, സ്പീക്കിംഗ്.
0: ആ സ്പീക്കിംഗ് ഡേ
1: എങ്ങനെയാണ് അവരുടെ ഒരു
0: ഇതെന്ന് വെച്ചാല്, നമ്മുടെ നിഷിലുള്ളത് ഏർലി ഇന്റർവെൻഷൻ സെന്ററും പ്രീ സ്കൂളും ആണ്. നിഷിൽ തന്നെ ടെസ്റ്റിംഗ് സംവിധാനമുണ്ട്. നമുക്ക് ഓഡിയോളജി ഡിപ്പാർട്ട്മെന്റും ഉണ്ട്, സ്പീച്ച് ലാംഗ്വേജ് പത്തോളജി ഡിപ്പാർട്ട്മെന്റും ഉണ്ട്. അപ്പൊ ഈ 2 ഡിപ്പാർട്ട്മെന്റിൽ പോയി ഇവരെ ടെസ്റ്റ് ചെയ്ത് ഇവരുടെ ലോസ് മനസ്സിലാക്കി സൂട്ടബിൾ ആയിട്ടുള്ള ഹിയറിംഗ് എയ്ഡ്സ് പ്രിസ്ക്രൈബ് ചെയ്തതിന് ശേഷം ഇവര് നമ്മുടെ ഏർലി ഇന്റർവെൻഷൻ സെന്ററിൽ, ഇഫ് ദേ ചൂസ് ടു കം, പേരന്റ് ചോയ്സ് ആണ്. നിഷ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ബ്രാഞ്ചസ് ഒന്നുമില്ല, ട്രിവാൻഡ്രത്ത് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് വരുന്ന കുട്ടികൾ കോഴിക്കോട് ആവാം, മലപ്പുറം ആവാം, കാസർഗോഡ് ആവാം. അപ്പൊ അവിടെ നിന്നൊക്കെ പേരൻസ് അവരുടെ ഫാമിലി അപ്രൂവ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. പേരൻസ് രണ്ടുപേരും വർക്കിംഗ് ആണെങ്കിൽ ഏതെങ്കിലും ഒരു പേരന്റ് സ്റ്റോപ്പ് ചെയ്യണം. ഒന്നെങ്കിൽ അത് ടെമ്പററി ലീവ് എടുത്തിട്ട് ഒരു 6 വർഷം നമ്മുടെ കുട്ടിയുടെ ഒപ്പം തന്നെ ചെലവാക്കണം. അപ്പൊ വേറെ സിബ്ലിങ്സ് കാണും, ചിലപ്പോ അച്ഛന്റെ കൂടെ ആയിരിക്കും അവിടെ, അല്ലെങ്കിൽ ഗ്രാൻഡ് പാരന്റ്സിനെ ഏൽപ്പിച്ചിട്ടായിരിക്കും വരുന്നത്. അപ്പൊ അതൊക്കെ ഒരു ട്രോമയല്ലേ, പക്ഷെ ഈ കുട്ടിയുടെ ഡെവലപ്മെന്റിന് വേണ്ടി അത് അത്യാവശ്യവുമാണ്. അപ്പൊ ഇവിടെ 6 വയസ്സ് വരെയാണ് നമ്മൾ കുട്ടികളെ പ്രീ സ്കൂളിൽ നിർത്താറുള്ളത്. പ്രീ സ്കൂളിൽ 6 വയസ്സായ ഈ ഹിയറിംഗ് ലോസ് മാത്രമുള്ള കുട്ടിയാണെങ്കിൽ, വേറെ ഡിസബിലിറ്റീസോ അല്ലെങ്കിൽ വേറെ പ്രോബ്ലംസോ ഒന്നും ഇല്ലെങ്കിൽ, ഈ കുട്ടിക്ക് 6 വയസ്സായ കേൾവിയുള്ള കുട്ടികളെ പോലെ തന്നെ സംസാര ഭാഷ കാണും, എഴുത്തും വായനയും ആ വയസ്സ് പ്രായത്തിൽക്കാളും കൂടുതൽ കാണും. കാരണം നമ്മൾ അത്രയും ട്രെയിനിങ് ആണ് കൊടുക്കുന്നത്. മാത് സ്കിൽസും വളരെ അഡ്വാൻസ്ഡ് ആയിരിക്കും. അവരെ നമ്മൾ വിടുന്നത് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലോട്ടായിരുന്നു. അത് ചോയ്സ് പേരന്റ് ആണ് ഏത് സ്കൂളിൽ ചേർക്കണം, അതിലൊന്നും നമ്മൾ ഇൻവോൾവ് ആവാറില്ല. ചിലപ്പോൾ ഇംഗ്ലീഷ് മീഡിയം ആയിരിക്കാം, മലയാളം മീഡിയം ആയിരിക്കും. അപ്പൊ ആ സ്കൂളിൽ ചെല്ലുമ്പോഴത്തേക്ക് അവന്റെ സമപ്രായ കുട്ടിയേക്കാളും അവൻ കുറച്ച് അറിയാം. അപ്പൊ അവന് അതൊരു കോൺഫിഡൻസ് ബിൽഡിംഗ് ആണ്, എനിക്ക് ഇതറിയാം, എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് ആണ്. വായനയും അതുപോലെ ബുക്സ് ഒക്കെ ഒരുപാട് വായിക്കുന്ന ഒരു സമയമാണ് പ്രീ സ്കൂളിലൊക്കെ. അപ്പൊ ബുക്സ് വായിക്കാനും പറ്റും. ആ പ്രായത്തിലുള്ള കുട്ടികൾ ഇത്രയും വായിക്കത്തില്ലായിരിക്കാം, അങ്ങനെയൊക്കെ ഒരു വ്യത്യാസം ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് എത്രയോ കുട്ടികൾ നമുക്ക്, നമ്മുടെ ഹിസ്റ്ററി നോക്കുവാണെങ്കിൽ തന്നെ മെഡിസിൻ പോയ 2 കുട്ടികളുണ്ട്. എഞ്ചിനീയറിംഗ് കോഴ്സസ് ആണ് കൂടുതലും കുട്ടികൾ ഓപ്റ്റ് ചെയ്യാറുള്ളത്. പിന്നെ അതുപോലെ ഗ്രാജുവേറ്റ് കോഴ്സസും BCOM സെലക്ട് ചെയ്യാറുണ്ട്, കമ്പ്യൂട്ടർ സയൻസ് സെലക്ട് ചെയ്യാറുണ്ട്. അങ്ങനെ നമ്മുടെ പാസ്സായ 2 കുട്ടികൾ, ഒരാൾ ആപ്പിളിൽ വർക്ക് ചെയ്യുവാണ്, ഒരാൾ മൈക്രോസോഫ്റ്റിൽ വർക്ക് ചെയ്യുവാണ്, 2 പേരും US ലാണ്. ഈ അച്ചീവ്മെന്റ്സ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ ആസ് എ ടീച്ചർ എനിക്കിത് വളരെ ഇൻസ്പയറിംഗ് മൊമെന്റ്സ് ആണ്. സാധാരണ ഒരു കുട്ടിയുടെ, മെയിൻ സ്ട്രീം സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ഫാമിലിയുടെ എക്സ്പെക്ടേഷൻസ് ഒക്കെ ഈ കുട്ടികൾക്ക് മീറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ 2 കുട്ടികൾക്ക് IES എക്സാമിനേഷൻ ക്ലിയർ ചെയ്തു. ലക്ഷ്മി പാർവതി പത്രത്തിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നൗ ദേ ആർ ഓൾസോ എംപ്ലോയിഡ് ഇൻ IAS ഓഫീസേഴ്സിന്റെ അതേ റിക്രൂട്ട്മെന്റിൽ തന്നെ. അപ്പൊ ഇതൊക്കെ നമുക്ക് ഒരു പ്രൗഡ് ഫീലിംഗ് തന്നെയാണ്.
1: പൊതുസമൂഹത്തിൽ കേൾക്കുന്ന ഒരാളും കേൾവിക്കുറവുള്ള ഒരാളും, അപ്പൊ ഈ കേൾക്കുന്ന ആള് പൊതുസമൂഹത്തിൽ യാതൊരു ട്രെയിനിങ് ലഭിക്കാത്ത ഒരാൾക്ക് എങ്ങനെയാണ് കേൾക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാളെ നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യാൻ സാധിക്കും? കാരണം അവർ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ടായിരിക്കും സൈൻ ലാംഗ്വേജ് വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. അപ്പോൾ ഒരു മിനിമം എന്ന് വെച്ചാൽ, ഒന്നും നമുക്ക് ട്രെയിൻഡ് അല്ലെങ്കിൽ കൂടിയും അവരെ നമ്മളോട് ചേർത്ത് നിർത്താൻ പൊതുസമൂഹത്തിലുള്ള യാതൊരു ട്രെയിനിങ് ലഭിക്കാത്ത ആളുകൾക്ക് എങ്ങനെ പെരുമാറാൻ സാധിക്കും?
0: ശരിയാണ്, സൊസൈറ്റിയിലോട്ട് ഈ ഡെഫ് ആൾക്കാർ പോകുമ്പോൾ തന്നെ ഒരുപാട് ആൾക്കാരെ അവർ മീറ്റ് ചെയ്യുന്നുണ്ട്, അവരുടെ ഡെയിലി ലൈഫിന്റെ പല കാര്യങ്ങൾ, പല ആവശ്യങ്ങൾക്ക്. ഇപ്പൊ എല്ലാവരും ട്രെയിൻഡ് ആവണം എന്നില്ല, അല്ലെങ്കിൽ ആംഗ്യ ഭാഷ അറിയാത്ത ആൾക്കാരായിരിക്കും. പക്ഷെ ഇപ്പം നമ്മുടെ ടെക്നോളജി അതുപോലെ അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് ടെക്സ്റ്റ് മെസ്സേജസ് കാണിച്ച് നമുക്ക് റെസ്പോണ്ട് ചെയ്യാം, എഴുതി കാണിക്കാം. ആദ്യം ഞാൻ ജോയിൻ ചെയ്ത സമയത്തൊക്കെ എനിക്ക് വളരെ ക്യൂരിയസ് ആയിരുന്നു, ഈ കുട്ടികൾ എങ്ങനെയാണ് കടയിൽ പോയി സാധനങ്ങൾ വേണം എന്ന് ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഈ ബസ്സിൽ എങ്ങനെയാണ് പറയുന്നത്. അപ്പൊ അവർ പറയും, നമ്മള് എഴുതി കാണിക്കും ഈ സ്റ്റോപ്പിലാണ് പോകേണ്ടത്, അല്ലെങ്കിൽ കടക്കാരന് ഇങ്ങനെ ലിസ്റ്റ് കൊടുക്കും ഈ സാധനങ്ങളാണ് വേണ്ടത്, അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കും, ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ ത്രൂ ജെസ്റ്റേഴ്സ് ആയിരിക്കും കൂടുതലും, ജെസ്റ്റേഴ്സും ചിലപ്പോൾ ഇനഫ് ആയിരിക്കത്തില്ല. ചിലപ്പം സ്പെസിഫിക് ആയിട്ട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഡെഫിനറ്റ്ലി ടെക്നോളജി ഇത്രയും അഡ്വാൻസ് അഡ്വാൻസ് ആയതുകൊണ്ട് നമ്മുടെ മൊബൈൽ ഫോണിൽ ടെക്സ്റ്റ് തന്നെയാണ്, നമ്മൾ മെസ്സേജ് ഇട്ടോ അല്ലെങ്കിൽ ടെക്സ്റ്റ് കാണിച്ചിട്ടൊക്കെ ആയിരിക്കും. വായനയും എഴുത്തും ഈ സൈനിങ് ഡെഫുകാർക്ക് ഒരു ചാലഞ്ച് തന്നെയാണ്. ഏർലി ഇന്റർവെൻഷൻ കഴിയാത്ത ആൾക്കാർക്ക് പ്ലസ് ടു വരെ പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും എഴുത്തും വായനയും അവർക്ക് ഏജ് അപ്രോപ്രിയേറ്റ് ആയിരിക്കും. അതായത് 18 വയസ്സിൽ നമ്മുടെ നിഷിൽ വരുമ്പോഴത്തേക്ക് ഈ കുട്ടികൾക്ക് എല്ലാവർക്കും അവരുടെ ഹിയറിംഗ് ആയിട്ടുള്ള 18 വയസ്സായ ആളുടെ ഒരു കമ്പാരിസൺ നോക്കുമ്പോൾ ഡെഫിനറ്റ്ലി അവർ കുറച്ചും കൂടെ താഴോട്ടായിരിക്കും, അത്രയും സ്കിൽസ് കാണത്തില്ല. ഇൻഫാക്ട് നമുക്ക് കുട്ടികൾ വന്നിട്ടുണ്ട് ABC പോലും എഴുതാൻ പറ്റാത്ത, 12ാം ക്ലാസ് കഴിഞ്ഞിട്ട് വരുന്ന കുട്ടിയാണ്, പക്ഷേ ലെറ്റേഴ്സ് ഓഫ് ദി ആൽഫബറ്റ് പോലും അറിയത്തില്ല. അപ്പൊ കോളേജ് പ്രോഗ്രാമിന് വരുമ്പോൾ നമുക്ക് അവിടെ ABC പഠിപ്പിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളൊരു എൻട്രൻസ് എക്സാം ഒക്കെ നടത്തിയിട്ടൊക്കെയാണ് കുട്ടികളെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കാൻ നമ്മൾ അങ്ങനെയൊക്കെയാണ് കുട്ടികളെ അഡ്മിറ്റ് ചെയ്യുന്നത്. എന്നിട്ട് അതിനെ തന്നെ പ്രോഗ്രാം നമ്മൾ കുറച്ചും കൂടെ മാറ്റിയിട്ടുണ്ട്. ആദ്യം 3 വർഷത്തെ പ്രോഗ്രാമായിരുന്നു, പിന്നെ നമ്മൾ 1 വർഷം കൂടെ ആഡ് ചെയ്തു, പ്രിപ്പറേറ്ററി ഇയർ എന്ന് പറഞ്ഞു. അതായത് പ്ലസ് ടു കഴിഞ്ഞു പിന്നെ അവരൊരു പ്രിപ്പറേറ്ററി ഇയർ ഉണ്ട്. അവിടെ നമ്മൾ പഠിപ്പിക്കുന്നത് ഓൺലി ഇംഗ്ലീഷ് മാത്ത് ആൻഡ് ISL. ISL സബ്ജക്ട് ആവാൻ കാരണം എന്ന് വെച്ചാൽ നമുക്ക് കേൾവി കുറവുള്ള കുട്ടികൾ വരുന്നത് കേരളത്തിൽ നിന്ന് മാത്രമല്ല, സ്റ്റുഡൻസ് കമ്മിങ് ഫ്രം ഓൾ പാർട്സ് ഓഫ് ഇന്ത്യ. കാരണം ഡിഗ്രി പ്രോഗ്രാംസ് നമ്മൾ നിഷാണ് ഒരു പയനിയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഡിഗ്രി പ്രോഗ്രാംസ് ഫസ്റ്റ് ഈ കുട്ടികൾക്ക് സ്റ്റാർട്ട് ചെയ്തത് തന്നെ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ്. അപ്പം അതുകൊണ്ട് നോർത്ത്, കർണാടക, തമിഴ്നാട് അങ്ങനെയൊക്കെ ഇഷ്ടംപോലെ കുട്ടികളുണ്ട്. പിന്നെ നമുക്ക് നേപ്പാളിൽ നിന്ന് കുട്ടികൾ വന്നിട്ടുണ്ട്, ഈ വർഷം നമ്മുടെ ബംഗ്ലാദേശിൽ നിന്ന് ഒരു കുട്ടി വന്നിട്ടുണ്ട്. അങ്ങനെ വരുന്ന കുട്ടികൾക്കൊക്കെ അക്കാഡമിക്സ് ട്രാൻസാക്ട് ചെയ്യാനായിട്ട് നമുക്കൊരു കോമൺ ലാംഗ്വേജ് വേണം. അപ്പൊ അവിടെ ISL ഇന്ത്യൻ സൈൻ ലാംഗ്വേജ് ആണ് സബ്ജക്റ്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ പ്രിപ്രിയർ പാസ് ആയാലേ സെക്കൻഡ് ഇയറിലോട്ട് പോകത്തുള്ളൂ, അത് മാൻഡേറ്ററി ആണ്.
1: സേഫ്റ്റിയുടെ കാര്യം വരുമ്പോ നോർമലി നമുക്കറിയില്ല, സൗണ്ട് ശബ്ദം കേട്ടിട്ട് ഇപ്പൊ തൊട്ടടുത്ത ഒരാൾ വരുന്നു, നമ്മൾ പെട്ടെന്ന് റെസ്പോണ്ട് അങ്ങനെ, അത്തരത്തിലുള്ള സേഫ്റ്റി ചലഞ്ചസ് ആയിട്ട് ലൈഫിൽ വരുന്ന, ഇപ്പൊ ഫോർ എക്സാമ്പിൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരാള് രാത്രി സമയത്ത് എവിടെയെങ്കിലും പോകുന്നു സൗണ്ട് കേൾക്കുന്നത്, അപ്പൊ അവർ അങ്ങനെയും കൂടെ എക്യുപ്പ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ട്രെയിനിങ്ങോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കാറുണ്ടോ?
0: അത് ശരിക്കും പറഞ്ഞാൽ സൊസൈറ്റിയാണ് മാറേണ്ടത്, സൊസൈറ്റിയുടെ ഇത് തന്നെ ഇൻക്ലൂസീവ് ആവണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ഫയർ എല്ലാം കേട്ടുകൊണ്ട് കുട്ടികൾ ക്ലാസ്സിൽ നിന്ന് ഓടണം എന്നില്ല, അല്ലെങ്കിൽ ഡെഫ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് അറിയണം എന്നില്ല, ഫയർ അലാംസ് റിംഗ് ചെയ്യുമ്പോൾ. അപ്പൊ അവിടെ ഒരു വിഷ്വൽ ഇൻഡിക്കേറ്ററും കൂടെ കൊടുത്താൽ ആ ലൈറ്റ് ഫ്ലിക്കർ ചെയ്യുന്നത് കണ്ടാൽ അവർക്കറിയാം ഓക്കെ സം ഡേഞ്ചർ ഇസ് എ ഫയർ എല്ലാം നടക്കുവാണ്. അപ്പൊ അതൊക്കെ നമ്മൾ നിഷിൽ ഓൾറെഡി അതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. കുട്ടികളെ ക്ലാസ്സിൽ വിളിക്കാനായിട്ട് നമ്മൾ പേര് വെച്ച് വിളിക്കാൻ പറ്റത്തില്ല, ഒന്നെങ്കിൽ നമ്മൾ കൈ പൊക്കി കാണിക്കണം അല്ലെങ്കിൽ ലൈറ്റ് സ്വിച്ച് ഓഫ് ആൻഡ് ഓൺ ചെയ്യും. ലൈറ്റ് ഫ്ലിക്കർ ചെയ്യുമ്പോൾ ഈ വിഷ്വൽ അലേർട്ട് കിട്ടുമ്പോൾ ഓക്കെ ടീച്ചർ ഇവിടെ ശ്രദ്ധിക്കാൻ പറയുവാണ്, അതുകൊണ്ടാണ് ഈ ലൈറ്റ് ഫ്ലിക്കർ ചെയ്യുന്നതെന്ന് പറയും. പിന്നെ ക്ലാസ്സിലൊക്കെ അവർ ഇരിക്കുന്നത് സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഒരു റാ ഷേപ്പിലാണ്, റെഗുലർ ക്ലാസ്സിൽ കാണുന്ന പോലെ റോസ് അല്ല. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും സൈൻ ചെയ്യുന്നത് കാണാൻ സാധിക്കണം, ടീച്ചറിനെയും അവർക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കണം. ടീച്ചർ നടുക്ക് നിൽക്കും, റാ ഷേപ്പിൽ ഇരിക്കുന്ന എല്ലാ കുട്ടികൾക്കും ടീച്ചർ ആക്സസിബിൾ ആയിരിക്കും, ടീച്ചറിനും കുട്ടികളെ ആക്സസിബിൾ ആയിരിക്കും. ആക്സസിബിലിറ്റി ഒരു വലിയ കമ്പോണന്റ് തന്നെയാണ്. ഇപ്പൊ നമ്മുടെ മീറ്റിംഗ്സ് നടത്താറുള്ളപ്പോഴും ഒക്കെ നമ്മൾ ഇന്റർപ്രറ്ററിനെ വെക്കും. ഡെഫിനറ്റ്ലി ഒരു പ്രോഗ്രാം ഇന്റർപ്രറ്റർ ഇല്ലാതെ നമ്മൾ നടത്താറില്ല. അതിനൊപ്പം തന്നെ എഴുത്തും വായനയും ഒക്കെ നല്ല സ്കില്ലുള്ള കുട്ടികൾക്ക് വേണ്ടി റിയൽ ടൈം ആയിട്ട് നമ്മൾ ആ സ്പീക്കർ സംസാരിക്കുന്നത് ഗൂഗിൾ ഡോക്കിൽ നമ്മൾ ടൈപ്പ് ചെയ്യും. അപ്പൊ അവരുടെ ഫോണുമായിട്ട് അത് കണക്റ്റഡ് ആണെങ്കിൽ അവർക്കത് വായിച്ച് മനസ്സിലാക്കാനും സാധിക്കും. അറ്റ് ദ സെയിം ടൈം ഇന്റർപ്രറ്റർ അവിടെ ഉണ്ടെങ്കിൽ അതും കണ്ടിട്ട് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കും. ലാർജർ സൊസൈറ്റിയിൽ ഇങ്ങനത്തെ സർവീസസ് ഒന്നും ഉണ്ടാവണമെന്നില്ല.
1: അതിലേക്ക് വരുമ്പോൾ പൊതുസമൂഹത്തിൽ ഏതൊക്കെ തരത്തിലുള്ള ചേഞ്ചസ് ആണ് ആക്ച്വലി കൊണ്ടുവരാൻ സാധിക്കുന്നത്? കാരണം ഇപ്പൊ നമ്മൾ കാണുന്ന പൊതുവിടങ്ങളിൽ ഇതും കൂടി കൺസിഡർ ചെയ്ത് പലപ്പോഴും ഇപ്പൊ പറഞ്ഞ പോലെ ഒരു രാത്രി സമയത്ത് അല്ലെങ്കിൽ ഇപ്പൊ ഒറ്റയ്ക്ക് ഒരാൾ സഞ്ചരിക്കുമ്പോൾ അവർക്ക് കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടല്ലോ, അങ്ങനെ എന്തൊക്കെ മാറ്റങ്ങളാണ് ആക്ച്വലി കൊണ്ടുവരേണ്ടതെന്ന് തോന്നിയിട്ടുണ്ട്?
0: ഇതിപ്പം നമ്മുടെ കുട്ടികൾ ഏറ്റവും ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ട് റോഡിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. നമ്മുടെ കുട്ടികൾക്ക് ലൈസൻസ് കിട്ടാറുണ്ട്, പക്ഷെ റോഡിൽ ബാക്കിൽ ആംബുലൻസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ ആംബുലൻസ് ആയിട്ട് നമ്മൾ റിയർ വ്യൂ മിററിൽ കൂടെ കാണുമ്പോഴായിരിക്കും അവർ മാറുന്നത്. പക്ഷെ മഴക്കാലത്തോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സമയത്ത് നമ്മുടെ കുട്ടികൾക്ക് ഈ അലാർമോ അല്ലെങ്കിൽ പോലീസ് സൈറനോ ഒന്നും കേൾക്കാൻ പറ്റത്തില്ല. അപ്പൊ ചിലപ്പോൾ ഉദ്ദേശിക്കുന്ന ഒരു റെസ്പോൺസ് ആ കുട്ടികൾക്ക് ഉണ്ടാവണമെന്നില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി, നമ്മുടെ കുറെ കുട്ടികൾ ഒരു ഔട്ടിങ്ങിന് പോയേക്കുമായിരുന്നു, നല്ല മഴയായിരുന്നു. അപ്പൊ ഈ പോലീസ് ഹോൺ അടിച്ചുകൊണ്ടിരിക്കുകയെന്ന് കുട്ടികൾ അറിഞ്ഞില്ല. കുട്ടികൾ സ്ലോ ആയിട്ട് മഴ ആയതുകൊണ്ട് വളരെ പതുക്കെ വണ്ടി പോയിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് ജീപ്പ് ഓവർടേക്ക് ചെയ്തിട്ട് കുട്ടികളെ വണ്ടി ഒതുക്കാൻ പറഞ്ഞു, എന്നിട്ട് അവരെ പോലീസ് സ്റ്റേഷനിൽ വിത്ത്ഹെൽഡ് ചെയ്തു. നമ്മൾ പിന്നെ പോയി സംസാരിച്ച് ഇന്റർവെൻഷൻ ചെയ്യേണ്ടി വന്നു. നമ്മൾ അവിടെ പോയി അവരുടെ ഈ അവസ്ഥയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി പിന്നെ അവർ റിലീസ് ചെയ്തു. എന്നാൽ പോലും പെട്ടെന്ന് വരുന്ന ഒരു റെസ്പോൺസ് ഇങ്ങനെയാണ്, കേൾവി ഇല്ലാത്തത് കൊണ്ടാണ് അവർ മാറാത്തത്. അപ്പൊ അത് പബ്ലിക് കുറച്ചും കൂടെ സെൻസിറ്റൈസ്ഡ് ആവണം. അതുപോലെ തന്നെ പൊതു പ്രോഗ്രാംസിന് എനി പ്രോഗ്രാംസ് സൈൻ ലാംഗ്വേജ് ഇന്റർപ്രറ്ററിന്റെ സർവീസ് തീർച്ചയായിട്ടും കൊടുക്കണം. ഇപ്പൊ തന്നെ ന്യൂസ് ചാനൽസിലൊക്കെ ആർ പി ഡബ്ല്യു ഡി ആക്ട് എൻഫോഴ്സ് ചെയ്യാൻ ഓർഡർ വന്നതുകൊണ്ട് ഒരു സെഗ്മെന്റ് ന്യൂസ് ഇന്റർപ്രറ്ററിനെ വെച്ചിട്ടാണ് അവര് ടെലികാസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ അതല്ല, ന്യൂസ് ചാനൽ ത്രൂ ഔട്ട് പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. അപ്പൊ അതെല്ലാം ആക്സസിബിൾ ആക്കേണ്ടതാണ് ആസ് പെർ ആർ പി ഡബ്ല്യു ഡി ആക്ട്. അതുപോലെ തന്നെ പോലീസ്

0: സ്റ്റേഷൻസിൽ, പിന്നെ ഈ ഫസ്റ്റ് റെസ്പോണ്ടേഴ്സിന് ഒക്കെ, ഇവർക്കൊക്കെ ISL പഠിക്കാനും ഇവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒക്കെ അവർ ഇൻട്രസ്റ്റ് എക്സ്പ്രസ് ചെയ്യാറുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടി നമ്മൾ സൈൻ ലാംഗ്വേജ് ക്ലാസ്സസ് നടത്താറുണ്ട്. ബേസിക് കമ്മ്യൂണിക്കേഷൻ നമ്മളെ ഒരു ഫുൾ കോഴ്സായിട്ടല്ല അവർക്ക് ഉദ്ദേശിക്കുന്നത്, പക്ഷെ എന്നാലും ഈ ഡിസാസ്റ്റർ ടൈമിലും കോവിഡ് സമയത്തും ഒക്കെ നമ്മുടെ ഈ ഡെഫ് പോപ്പുലേഷൻ ആണ് ഏറ്റവും വലിയ ചലഞ്ച് ഫേസ് ചെയ്തത്. കാരണം 24/7 എമർജൻസി സർവീസസും ഹെൽപ്പ് ലൈനും ഒക്കെ സാധാരണ ആൾക്കാർക്കുണ്ട്, ഇവർക്കതില്ലായിരുന്നു. അപ്പൊ ഈ കോവിഡ് സമയത്ത് നമ്മൾ ഇതൊക്കെ ഫോളോ ചെയ്യണം, പുറത്തിറങ്ങരുത്, ഇങ്ങനെയൊക്കെ ഒരുപാട് ഭയങ്കര ചലഞ്ച് ആയിരുന്നു കോവിഡ് സമയത്ത് മാനേജ് ചെയ്യാൻ. ഈ ഇവർക്ക് ഒരു ഹെൽപ്പ് എന്നുള്ള രീതിയിൽ 24/7 ഒരു എമർജൻസി ഹെൽപ്പ് ലൈൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നുണ്ടായിരുന്നു. അതായത് സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ സപ്പോർട്ടോടെയാണ് നമ്മൾ ഈ ഹെൽപ്പ് ലൈൻ സ്റ്റാർട്ട് ചെയ്തത്. നമുക്ക് 14 ഡിസ്ട്രിക്ട്സ് ഉണ്ട്, 14 ഇന്റർപ്രറ്റേഴ്സിനെ ഈ ഹെൽപ്പ് ലൈനിൽ അറ്റാച്ച് ചെയ്തു. ENT ഡോക്ടറിനെ ഉണ്ടായിരുന്നു, ഒരു സൈക്കോളജിസ്റ്റ് അതിലുണ്ടായിരുന്നു, സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റ് അറ്റാച്ച് ചെയ്തു, ഓഡിയോളജിസ്റ്റിനെ അറ്റാച്ച് ചെയ്തു. ഇത്രയും പേര് ഈ ഹെൽപ്പ് ലൈനിൽ അറ്റാച്ച്ഡ് ആയിരുന്നു. അപ്പൊ അവിടെ എന്തെന്ന് വെച്ചാൽ ഒരു ഡെഫ് പേഴ്സൺ വിളിക്കുന്നത് ഇന്റർപ്രറ്ററിനെ ആയിരിക്കും, ഇന്റർപ്രറ്റർ വിളിക്കുന്നത് 3-way കോൾ ആണ്. ഏത് സർവീസ് ആണ് ആൾക്ക് ആവശ്യം ആ ആളെ ആയിരിക്കും വിളിക്കുന്നത്. അവിടെ വിളിച്ചിട്ട് അവർ എന്താണ് ആവശ്യം, ഈ കഴിവിനെ പോകണം, അല്ലെങ്കിൽ ഈ മരുന്ന് വേണം, അല്ലെങ്കിൽ ഹിയറിംഗ് എയ്ഡ് ബാറ്ററി വേണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പൊ അവരെ എത്തിക്കാനായിട്ടുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് ഇന്റർപ്രറ്റർ ഫെസിലിറ്റേറ്റ് ചെയ്തത്. ENT ഡോക്ടറിന് അടുത്ത് സംസാരിച്ച ഡോക്ടറിന് അടുത്ത് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഡോക്ടറിനെ വിളിക്കും. ആ സമയത്ത് ഒരുപാട് പേര് നല്ല ഡിപ്രഷനിലോട്ട് പോകുന്ന ആൾക്കാരുണ്ടായിരുന്നു, ബിക്കോസ് പുറത്ത് പോകാൻ പറ്റുന്നില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ ഒരു സൈക്കോളജിസ്റ്റിനെ സർവീസിൽ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ സൈക്കോളജിസ്റ്റിന് അടുത്ത് സംസാരിക്കും, ഇന്റർപ്രേറ്റ് ആ കോൺവെർസേഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യും. ഒരുപാട് ആൾക്കാർ ഈ ഹെൽപ്പ് ലൈൻ കൊണ്ട് നമുക്കത് കേറ്റർ ചെയ്യാൻ സാധിച്ചു. അപ്പൊ ഇതൊക്കെ സൊസൈറ്റി അവയർ ആവേണ്ട കാര്യങ്ങളാണ്. ഇവരുടെ ഒരു അവസ്ഥ ആ സമയത്ത് മനസ്സിലാക്കേണ്ടിയിരിക്കും. അറ്റ്ലീസ്റ്റ് ദേ ഡിസേർവ് എംപതി, വി ഹാവ് ടു എംപതൈസ് വിത്ത് ദം, എന്നാലേ നമുക്ക് ചേഞ്ചസ് ഉണ്ടാവാൻ പറ്റത്തുള്ളൂ. പിന്നെ അതുപോലെ തന്നെ അവരെ വിളിക്കുന്ന അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന ടേംസ് ഡെഫ് ആൻഡ് ഡം എന്നാണ് പറയാറുള്ളത്. അപ്പൊ ഈ ഡം ശരിക്കും പറഞ്ഞ ഒരു നെഗറ്റീവ് ടേം ആണ്. ഡം എന്ന് വെച്ചാൽ ഫൂൾ, അല്ലെങ്കിൽ ബുദ്ധിയില്ലാത്ത, അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സംസാരിക്കാൻ പറ്റാത്തത്, അങ്ങനെ സംസാരിക്കാൻ പറ്റാത്തതെന്ന് അവർ അവരെ അങ്ങനെ കാണുന്നില്ല. കാരണം അവര് പറയുന്നേ നമുക്ക് നമ്മുടെ ഒരു ഭാഷയുണ്ട്, ആംഗ്യ ഭാഷയുണ്ട്, നമുക്ക് സംസാരിക്കാൻ പറ്റും, നിങ്ങളാണ് നമ്മളോട് സംസാരിക്കാൻ പറ്റാത്തത്. നമ്മൾ ഇൻക്ലൂസീവ് എന്ന് പറയുമ്പോൾ നമ്മളാണ് ലാർജർ സൊസൈറ്റി, നമ്മളാണ് അവരെ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, അല്ലാതെ അവരല്ല നമ്മളെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പം നമ്മൾ അവരുടെ ഭാഷ പഠിക്കണം, അല്ലാതെ അവർ നമ്മുടെ ഭാഷ പഠിച്ചിട്ട് നമ്മൾ ഇൻക്ലൂസീവ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല.
1: നമുക്കറിയാം അന്താരാഷ്ട്ര ആംഗ്യഭാഷാ ദിനം വരികയാണ്. ഈ ഒരു സ്പെഷ്യൽ ഡേയിൽ നമ്മുടെ സൊസൈറ്റിയോട് അല്ലെങ്കിൽ ഇത് കേട്ടിരിക്കുന്നവരോട് പറയാനുള്ളത് എന്താണ്?
0: ഞാൻ നേരത്തെ പറഞ്ഞ പല കാര്യങ്ങളും എന്റെ മെസ്സേജായിട്ട് തന്നെ എടുക്കാം. ഇങ്ങനെ ഒരു ഗ്രൂപ്പ് നമ്മുടെ സൊസൈറ്റിയിലുണ്ട്, ഇവരുമായിട്ട് സംസാരിക്കാൻ, ഇവരുടെ ഭാഷ പഠിക്കുക, ആംഗ്യഭാഷ പഠിക്കുക. കാരണം ഒരു ബിഗ് ഗ്രൂപ്പ് തന്നെയാണ് ഈ സൈനിങ് ഡെഫ് എന്ന് പറഞ്ഞത്. അപ്പൊ അവരെ സൊസൈറ്റിയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ നമ്മൾ അവരുടെ ഭാഷ പഠിക്കുക. അത് പഠിക്കാൻ വേണ്ടിയുള്ള ഒരു അവസരം സ്കൂളുകളിലോ അല്ലെങ്കിൽ ഗവൺമെന്റിലൊക്കെ നമുക്ക് ചെയ്യാനുള്ളതേ ഉള്ളൂ. കേൾവി ഉള്ള കുട്ടികൾ പഠിക്കുന്ന മെയിൻ സ്ട്രീം സ്കൂളിൽ ഒരു ISL ടീച്ചറിനെ അപ്പോയിന്റ് ചെയ്യാനേ ഉള്ളൂ, അല്ലെങ്കിൽ ഇന്റർപ്രറ്ററിനെ അപ്പോയിന്റ് ചെയ്യാൻ. നമുക്ക് അങ്ങനത്തെ കോഴ്സുകളുണ്ട്, ഡിപ്ലോമ ഇൻ ഇന്ത്യൻ സൈൻ ലാംഗ്വേജ് ഇന്റർപ്രിറ്റേഷൻ എന്ന് പറഞ്ഞ 2-year റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ കോഴ്സാണ്. ഡിപ്ലോമ ഇൻ ടീച്ചിങ് ഇന്ത്യൻ സൈൻ ലാംഗ്വേജ് ടീച്ചേഴ്സിനെ ജനറേറ്റ് ചെയ്യുന്നത് ഡെഫായിട്ട് വേണ്ടിയുള്ള ആൾക്കാർക്കുള്ള കോഴ്സാണ്. അതും റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ അപ്രൂവ് ചെയ്ത 2-year കോഴ്സാണ്. അതായത് ഈ കോഴ്സുകളെല്ലാം നിഷിലുണ്ട്. അപ്പൊ ഈ കോഴ്സുകളൊക്കെ പാസ്സായ ആൾക്കാരെ അപ്പോയിന്റ് ചെയ്യുക. നമുക്കിപ്പം അങ്ങനത്തെ പോസ്റ്റുകൾ ഒന്നുമില്ല. നമ്മൾ സ്കൂളിൽ ഭാഷ പഠിക്കുന്നത്, നമ്മൾ പഠിച്ചിട്ടുള്ളത് ഹിന്ദി പഠിക്കുന്നുണ്ട്, മലയാളം മീഡിയം സ്കൂളാണെങ്കിൽ സെക്കൻഡ് ലാംഗ്വേജ്, തേർഡ് ലാംഗ്വേജ് ഇംഗ്ലീഷ് നമ്മൾ പഠിക്കുന്നുണ്ട്, അങ്ങനെ പല പല ലാംഗ്വേജ്. ഇപ്പൊ ചില സ്കൂളുകൾ ഫ്രഞ്ച് ഒക്കെ ഉണ്ട്, ജർമ്മൻ ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. വൈ നോട്ട് ഇൻക്ലൂഡ് സൈൻ ലാംഗ്വേജ് ആസ് എ സബ്ജക്ട്? അങ്ങനെ ഒരുപാട് അവയർനെസ് സ്കൂൾ തരത്തിൽ തന്നെ കൊണ്ടുവരാൻ സാധിക്കും. കൊച്ചുകുട്ടികൾക്ക് ചേഞ്ച് ബുദ്ധിമുട്ടില്ല, അവർ അടങ്ങ് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യും. വലിയവർക്കാണ് ഈ ചേഞ്ചസ് അഡാപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ആസ് വി ഗ്രോ വി ആർ മോർ റെസിസ്റ്റന്റ് ടു ചേഞ്ചസ്. വെൻ വി ആർ കിഡ്സ് നമുക്ക് അതൊക്കെ നമ്മുടെ ഒരു ഭാഗമായിട്ട് മാറും. കൊച്ചിലേ തൊട്ട് തന്നെ എല്ലാ കുട്ടികളും പഠിക്കേണ്ട ഒരു സബ്ജക്റ്റ് ആയിട്ട് ഈ ചേഞ്ചസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ അവരും നല്ലപോലെ എംപത്തറ്റിക് ആവും. ഇങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റിയെ കണ്ടാൽ അവരെ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കും, ഇവരെ മാറ്റി നിർത്തേണ്ട ആവശ്യമേ വരുന്നില്ല. വളരെ മിടുക്കരുള്ള ആൾക്കാരാണ്, ഒരുപാട് ഫേംസിൽ നമ്മുടെ കുട്ടികൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവരെ ഒന്ന് മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല. ബട്ട് യു ഹാവ് ടു ഗിവ് ദ ഓപ്പർച്യൂണിറ്റി, യു ഹാവ് ടു ഗിവ് ദ ചാൻസ്. നമുക്കൊരു മനസ്സ് നമ്മൾ തുറന്നിരിക്കണം.
1: ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. എനിക്ക് തോന്നുന്നു ഇത് കേൾക്കുന്നവർ പലരും ഇതെങ്ങനെയാണ് അവരോട് സംസാരിക്കേണ്ടത് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചിന്തിച്ചവരുണ്ടാവാം. അവർക്ക് കൃത്യമായ ഒരു ഉത്തരം ഇതിലൂടെ കിട്ടിയിട്ടുണ്ടാവും. നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തിയതിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.
2: നിഷിലെ പ്രിൻസിപ്പൽ ഇൻചാർജും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഗ്രി HI ഡോക്ടർ രാജീവ് ഗോപാലുമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്.

0: കൂട്ടുകാരി.
1: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
2: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
3: നിങ്ങളൊരു റിസർവ്ഡ് ടിക്കറ്റാണോ നോക്കുന്നത്, അതോ പെട്ടെന്നുള്ളൊരു യാത്രയ്ക്ക് അൺറിസർവ്ഡ് ടിക്കറ്റോ, കൂട്ടുകാരെ യാത്രയാക്കാൻ പ്ലാറ്റ്ഫോം ടിക്കറ്റോ? എല്ലാം ഒരിടത്ത്. ഇന്ത്യൻ റെയിൽവേയുടെ ഒഫീഷ്യൽ റെയിൽവൺ ആപ്പ് റിസർവ്ഡ് ടിക്കറ്റുകൾ, അൺറിസർവ്ഡ് ടിക്കറ്റുകൾ, പ്ലാറ്റ്ഫോം ടിക്കറ്റുകൾ, ഈ മൂന്ന് സൗകര്യങ്ങളും ഒരൊറ്റ ആപ്പിൽ. സമയം ലാഭിക്കൂ, എളുപ്പത്തിൽ യാത്ര ചെയ്യൂ.
4: ഞായറാഴ്ച രാത്രി 8 മണിക്ക് നാട്ടുചിന്തിൽ അമ്പലപ്പുഴ സുരേഷ് വർമ്മയും സംഘവും അവതരിപ്പിക്കുന്ന ഓട്ടൻതുള്ളൽ, കഥ പാത്രചരിതം.

0: പ്രസാദിച്ചരുളി.
1: മറക്കാതെ കേൾക്കുക ഞായറാഴ്ച രാത്രി 8 മണിക്ക്
2: ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. പറന്ന് പറന്ന് പറന്ന് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും എസ് ജാനകിയും പാടിയത്, രചന ONV കുറുപ്പ്, സംഗീതം ജോൺസൺ.

0: നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനമായിരുന്നു ഇപ്പോൾ കേട്ടത്. രചന ഓൻവിക്കുറുപ്പ്, സംഗീതം ജോൺസൺ.
1: സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.

0: ചലച്ചിത്ര ഗാനങ്ങളായിരുന്നു ഇതുവരെ കേട്ടത്. ആകാശവാണി, സമയം 4 മണി. വെള്ളി വെളിച്ചം. ഇന്ന് വെള്ളി വെളിച്ചത്തിൽ വിനോദ് കല്ലറ നടത്തുന്ന വാതിൽപ്പുറാഭിമുഖങ്ങളാണ്.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വെള്ളി വെളിച്ചത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മോടൊപ്പം ആദ്യ സുഹൃത്ത് ചേരുകയാണ്. എന്താണ് പേര്?
2: എൻ്റെ പേര് ഹരികൃഷ്ണ.
1: എന്ത് ചെയ്യുന്നു?
2: ഞാൻ ഫിൻസെർവില് ഫർണിച്ചർ മാട്രസ് അങ്ങനത്തെ പ്രോഡക്റ്റ്സ് EMA ചെയ്യുന്ന സെയിൽസ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു.
1: എത്ര വർഷമായി വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്?
2: ലാസ്റ്റ് 1 ഇയറായിട്ട് ഇപ്പോഴും കറന്റ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക.
1: എങ്ങനെയുണ്ട് ജോലി?
2: കുഴപ്പമില്ല, തിരക്കേടില്ല. മര്യാദയ്ക്ക് പണിയെടുത്ത പണിയെടുത്ത് പോവാം, ആവശ്യത്തിന് സാലറി കൊണ്ട്.
1: ആ
2: കൊള്ളാം, നല്ല പരിപാടി.
1: അപ്പോൾ ജോലി സംബന്ധമായിട്ട് ഒരുപാട് യാത്രകളൊക്കെ ചെയ്യാൻ പറ്റുമല്ലേ?
2: തീർച്ചയായിട്ടും. എനിക്ക് ഒത്തിരി ഡീലേഴ്സ് ഉണ്ട്, അപ്പം ഓരോ സ്ഥലത്തും ചെന്ന് ഡീലേഴ്സിന് വിസിറ്റ് ചെയ്യണം, കസ്റ്റമേഴ്സിന് വിസിറ്റ് ചെയ്യണം. അത് തന്നെയാണ് ഓവറോൾ പരിപാടി.
1: അപ്പോൾ അവധി ദിവസങ്ങളൊക്കെ?
2: അവധി ദിവസങ്ങൾ അങ്ങനെ ഇല്ല, വേണേൽ അവധി എടുക്കാം. പിന്നെ നമുക്ക് ഒക്കേഷണലി ആയിട്ടുള്ള പോണം, അങ്ങനെ ഫെസ്റ്റിവൽസ് ഒക്കെ വരുമ്പം അവധിയാണ്. പൊതുവെ അങ്ങനെ ഡീലേഴ്സ് ഒന്നും കാണാറില്ല.
1: അപ്പോൾ മറ്റു ഹോബീസിനൊക്കെ എങ്ങനെ സമയം കണ്ടെത്തും?
2: ജോലി കഴിഞ്ഞിട്ടുള്ള സമയം ആയിരിക്കും മോസ്റ്റ്ലി ഞാൻ എൻ്റെ ഹോബീസ് ബാക്കി പരിപാടികളൊക്കെ ചെയ്യാറ്. ഫ്രണ്ട്സൊക്കെ ആയിട്ട് പുറത്ത് പോണേലും കളിക്കാൻ എവിടെയെങ്കിലും പോണേലും അങ്ങനെ സിനിമയ്ക്ക് പോണേലും അങ്ങനത്തെ പരിപാടികൾ അവധി ദിവസങ്ങളിലായിരിക്കും.
1: കിട്ടുന്ന സമയം നമ്മൾ അങ്ങ് എൻജോയ് ചെയ്യും.
2: തീർച്ചയായിട്ടും അത് വേണമല്ലോ, എൻജോയ്മെന്റ് വേണമല്ലോ ലൈഫിൽ.
1: ടാർഗറ്റ് ഒക്കെ ഉണ്ടോ? ടെൻഷൻ ഒക്കെ ഉള്ള ജോലിയാണോ?
2: ടാർഗറ്റ് ഉണ്ട്, ടെൻഷനും ഉണ്ട്, എന്നാൽ കുഴപ്പമില്ല, വർക്ക് ചെയ്ത് പോവാം. നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുവാണ്, നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു താല്പര്യമുണ്ട്, വർക്ക് ചെയ്യാൻ നമ്മൾ പാഷനേറ്റ് ആണെങ്കിൽ പ്രഷർ ഇല്ലാണ്ട് വർക്ക് ചെയ്ത് പോവാം, കുഴപ്പമില്ല.
1: അതെ, എല്ലുമുറിയെ പണിയെടുത്താൽ
2: പല്ലുമുറിയെ തിന്ന.
1: ഹോബീസ് എന്തൊക്കെയാ?
2: ഞാൻ ക്രിക്കറ്റ് കളിക്കും, സിനിമകൾ കാണും, അതൊക്കെ തന്നെയാണ് ഹോബീസ്. ഈ ഇടയായിട്ട് വായനയൊക്കെ തുടങ്ങിയിട്ടുണ്ട്.
1: നല്ല കാര്യം. എന്താ വായിക്കാൻ ഏറ്റവും ഇഷ്ടം?
2: ഞാൻ ഇങ്ങനെ നോവൽ അങ്ങനത്തെ കാര്യങ്ങൾ വായിക്കാനേ താല്പര്യമില്ല. നമുക്ക് ലൈഫിൽ അപ്ഗ്രേഡ് ആവാൻ പറ്റിയ എന്തെങ്കിലും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങൾ വായിക്കാനാ കുറച്ചുകൂടി താല്പര്യം കൂടുതൽ.
1: നമുക്ക് വീണ്ടും വീണ്ടും ഉയരങ്ങളിലേക്ക് എത്തണം, അതിനുള്ള പരിശ്രമമാണ് വായനയിലൂടെ. നമുക്ക് അതിന്റെ അടിസ്ഥാനം കിട്ടുന്നതും പിന്നെ അതിന് നമുക്ക് പ്രവൃത്തിയിലൂടെ കാണിക്കാനും പറ്റും.
2: തീർച്ചയായിട്ടും. നമ്മൾ വായിക്കുക, വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിൽ വളയും.
1: അതെ,
2: കുഞ്ഞുണ്ണി മാഷിനെ ഓർക്കുന്നു.
1: പണ്ടത്തെ വെച്ച് നോക്കുമ്പോഴത്തേക്കും വായന വളരെ കുറവല്ലേ? സോഷ്യൽ മീഡിയകളും ഒക്കെ വന്നിട്ട് വേറൊരു തലത്തിലേക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് വായനയുണ്ട്, കുറെ ആൾക്കാർ ഇഷ്ടപ്പെട്ട് വായിക്കുന്നവരുണ്ട്, പക്ഷെ പണ്ടത്തെ പോലെ വായന കുറവാ.
2: അതെ, വായന കുറഞ്ഞു. ഇപ്പൊ എല്ലാവരുടെ കയ്യിലും വിരത്തുമ്പിലുണ്ട് ഇൻഫർമേഷൻസ് എല്ലാം. അപ്പോ പിന്നെ ആരും പുസ്തകം തേടി പോകുന്നില്ല, എങ്കിലും വായിക്കുന്നില്ല എന്നല്ല, ഫോൺ വഴി ബ്ലോഗുകൾ വായിക്കുന്നവർ ഒത്തിരി പേരുണ്ട്, എഴുതുന്നവരുണ്ട്. എങ്കിലും നമ്മള് പുസ്തകം വായിച്ച് കിട്ടുന്ന ആ ഒരു ഫീല് നമുക്ക് ഫോണില് സോഷ്യൽ മീഡിയ ഡിജിറ്റൽ കണ്ടന്റിൽ നിന്ന് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. നമുക്ക് ഒരു വായിക്കുന്നതിന്റെ ഒതന്റിസിറ്റി കിട്ടുന്നത് പുസ്തകം വായിക്കുമ്പോഴാണ്.
1: പണ്ട് ഭൗതികമായ ഉണർവായിരുന്നു, ഇന്ന് റീച്ച് ആണ്.
2: ഇന്ന് വിർച്വലായി, അത്രേ ഉള്ളൂ.
1: പാട്ടുകളൊക്കെ എങ്ങനെ ഇഷ്ടം?
2: ആസ്വദിക്കും, ഞാൻ പാട്ട് കേൾക്കാറുണ്ട്.
1: ജോലി ഇതാവുമ്പോൾ നമുക്ക് പാട്ട് കേൾക്കാൻ ഒരുപാട് സമയം കിട്ടും. യാത്രയൊക്കെ ചെയ്യുമ്പോഴത്തേ പാട്ട് കേട്ടങ്ങ് പോവാം.
2: അതെ അതെ.
1: അപ്പൊ നമുക്ക് ഒരു പാട്ട് കേട്ടാലോ? ഏത് പാട്ട് കേൾക്കാം?
2: ആസിഫ് അലി അഭിനയിച്ച കോഹിനൂർ സിനിമയിലെ ഹേമന്തമെൻ കൈക്കുമ്പിളിൽ എന്നുള്ളൊരു ഗാനം കേൾക്കാൻ താല്പര്യപ്പെടുന്നു.
1: അപ്പൊ നമുക്ക് കേൾക്കാം. നന്ദി.

0: നമ്മോടൊപ്പം ഒരു സുഹൃത്ത് കൂടി ചേരുകയാണ്. എന്താണ് പേര്?
1: മുരുകൻ മുട്ടട.
0: എന്ത് ചെയ്യുന്നു?
1: ഞാൻ റിട്ടയർഡ് ഗവൺമെന്റ് സർവന്റ് ഉദ്യോഗസ്ഥനാണ്.
0: ഇപ്പൊ എത്ര നാളായി റിട്ടയർഡ് ആയിട്ട്?
1: 2 വർഷം കഴിഞ്ഞു.
0: എത്ര വർഷം സർവീസ് ഉണ്ടായിരുന്നു?
1: 32-33 വർഷത്തോളം സർവീസ് ഉണ്ടായിരുന്നു.
0: ഇത്രയും നാളത്തെ സർവീസ് കഴിഞ്ഞിട്ട് പെട്ടെന്ന് നമ്മൾ പടിയിറങ്ങി വരുമ്പോഴേക്കും നമ്മുടെ മനസ്സ് വല്ലാതെ ഫീലാവും അല്ലേ? കുറെ ഓർമ്മകൾ ഉണ്ടാവും മനസ്സിൽ. എങ്ങനെയായിരുന്നു ആ ഒരു അനുഭവം?
1: പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പൊ അതിന്റേതായ കുറെ ബുദ്ധിമുട്ടുകൾ സർവീസ് കാലത്തുണ്ട്. 21 വയസ്സ് സർവീസ് കയറിയാണ്. നല്ല കാലം മൊത്തം പോലീസിൽ സേവനം ചെയ്തതാണ്. അതിൻ്റെതായ കുറെ ബുദ്ധിമുട്ടുകളും നല്ല അനുഭവങ്ങളേ ഉള്ളൂ. ഓർമ്മിക്കാൻ പറ്റുന്ന നല്ല അനുഭവങ്ങളാണ്.
0: വിരമിക്കൽ കാലം എങ്ങനെ ചെലവാകുന്നു?
1: ഫാമിലിയായിട്ടാണ് കൂടുതലും ചെലവാകുന്നത്. പിന്നെ മറ്റ് സാമൂഹിക പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളും ഉണ്ട്.
0: കാരണം നമ്മൾ പുറത്തിറങ്ങി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് പ്രത്യേകിച്ചും പോലീസ് ജോലി ആകുമ്പോഴേക്കും അത്രയും റിസ്ക് ആയിട്ടുള്ള ഒരു ജോലിയാണല്ലേ. അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്നിരുന്ന് കഴിഞ്ഞാലും നമുക്ക് വെറുതെ ഇരിക്കാൻ തോന്നത്തില്ല.
1: തീർച്ചയായിട്ടും പാവങ്ങളെ സഹായിക്കണം. അവർക്കുള്ള ആവശ്യകതകൾ കാണുമ്പോൾ അതിനെതിരെ റെസിഡൻഷ്യൽ അസോസിയേഷന്റെ പ്രവർത്തനം മറ്റ് സാമൂഹിക പ്രവർത്തനങ്ങളുണ്ട്. നല്ല രീതിയിൽ അത് ചെയ്തു പോരുന്നുണ്ട്. പിന്നെ ചെറിയ രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തനമുണ്ട്. പഠിക്കുന്ന കാലത്തും സ്റ്റുഡൻസ് യൂണിയന്റെ ജില്ലാ ഭാരവാഹിയൊക്കെ ആയിരുന്നു. അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഇപ്പം പൊളിറ്റിക്കലിലാണ് കൂടുതലും ശ്രദ്ധ വന്നിരിക്കുന്നത്.
0: മൊത്തത്തിൽ മറ്റൊരു ചെറുപ്പകാലം കൊണ്ടുവന്നിരിക്കുകയാണ്.
1: തീർച്ചയായിട്ടും ആകാശവാണി ചോദിക്കുന്നതിന് വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ സാധിച്ചാലും വളരെ സന്തോഷം.
0: എന്നാ പിന്നെ സന്തോഷത്തിൽ നമുക്കൊരു പാട്ട് കേട്ടാലോ?
1: തീർച്ചയായിട്ടും.
0: ഏത് പാട്ടാ?
1: പോയൻപി സാറിന്റെ ഒരു വട്ടം കൂടി എന്നുള്ള ആ പാട്ട് വളരെ ഇഷ്ടമുള്ളതാണ്. കോളേജ് ജീവിതവും വിദ്യാഭ്യാസ കാലവും കുട്ടിക്കാലവും ഒക്കെ ഓർമ്മ വരുന്ന വളരെ നല്ല നൊസ്റ്റാൾജിയ അനുഭവപ്പെടുന്നതാണ്.
0: ഇപ്പോഴും തലമുറ മാറിയെങ്കിലും അവരുടെയൊക്കെ ചുണ്ടിൽ തത്തി കളിക്കുന്ന ഒരു പാട്ട്.
1: തീർച്ചയായിട്ടും നല്ല പാട്ടാണ്. പോയൻപി സാറിന്റെ ഓർമ്മിക്കുന്ന ഒരു പാട്ടാണ് ഒരു വട്ടം കൂടി എന്നുള്ളത്.
0: അപ്പൊ കേൾക്കാം. നന്ദി.

0: വെറുതെ മോഹിക്കുവാൻ മോഹം.
1: നമ്മോടൊപ്പം മറ്റൊരു സുഹൃത്ത് ചേരുകയാണ്. എന്താണ് പേര്?
2: ഹിബാഹന്ന.
1: ആദ്യമായിട്ട് എങ്ങനെ ഒരു പേര് ഞാൻ കേൾക്കുന്നത്.
2: താങ്ക് യു.
1: എന്താ പേരിന്റെ അർത്ഥം?
2: അറബിക് നെയിമാണ്. ദയ, ദൈവത്തിന്റെ സമ്മാനം എന്നൊക്കെയാണ് മീനിങ് വരുന്നത്.
1: അപ്പോ അച്ഛനും അമ്മയ്ക്കും കിട്ടിയ സമ്മാനമാണ്?
2: ആദ്യത്തെ സമ്മാനമാണ് വിചാരിക്കുന്നത്.
1: അപ്പൊ കൂടെയുള്ള അനിയത്തിയാണോ?
2: അനിയനാണ്.
1: അനിയനും ചേച്ചിയും വീട്ടിൽ ഭയങ്കര അടിയും ബഹളമൊക്കെ ആണോ അതോ ഭയങ്കര കൂട്ടാണോ?
2: നല്ല അടിയും.
1: ഇടക്കിടക്ക് കൂട്ടാവൂലേ?
2: ഓ, അതുണ്ട്. സ്നേഹിക്കും ചെയ്യും, തല്ലുകൂടും ചെയ്യും.
1: ഏറ്റവും ബഹളം ആരാ? അവനാ?
2: അവൻ തന്നെ.
1: ഞാൻ പാവാണോ?
2: പാവന്നല്ല, എന്നാലും പാവ.
1: ആരാ ജയിക്കുന്നത്?
2: മൂത്തതായതുകൊണ്ട് ഞാൻ വിട്ടുകൊടുക്കും.
1: ഇടക്കിടക്ക് പോയി അനിയനെ തോണ്ടോ?
2: ഇല്ല, അവൻ വന്നതുകൊണ്ടും ഞാൻ വലുതായിട്ട് അങ്ങോട്ട് കൊടുക്കും. പിന്നെ നല്ല അടിയാവും.
1: തിരി കൊളുത്തുന്ന പിന്നെ മാലപ്പടക്കം വന്നു.
2: അതെ.
1: ആരൊക്കെ എന്റെ വീട്ടില്?
2: അച്ഛനും അമ്മയും അനിയനും ഞാൻ.
1: എന്ത് ചെയ്യുന്നു അവരൊക്കെ?
2: അമ്മ ഗവൺമെന്റ് സർവീസിലാണ്, അച്ഛൻ ഇലക്ട്രിക്കൽ കോൺട്രാക്ടറാണ്, അനിയൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നു.
1: ഞാനോ?
2: ഞാൻ ബിടെക് എഞ്ചിനീയറിംഗ് സെക്കൻഡ് ഇയർ ആണ്.
1: എന്നിട്ടാണ് ഇവിടെ വന്ന് റീലൊക്കെ ചെയ്തോണ്ടിരിക്കുന്നത്.
2: നിങ്ങൾക്ക് ഒഴിവിടെയായതുകൊണ്ട് വന്നതാണ്.
1: ഒഴിവിട്ടി അപ്പൊ റീൽ ചെയ്തോളായി?
2: അങ്ങനെയല്ല, വെറുതെ വന്നത്.
1: വെറുതെ വന്നപ്പോഴത്തേക്ക് സന്തോഷത്തിന് വേണ്ടി റീൽ ചെയ്തതാണ്.
2: അതെ.
1: ഡാൻസ് കളിക്കോ?
2: ചെറുതായിട്ട്.
1: പഠിച്ചിട്ടുണ്ടോ?
2: ഇല്ല ഇല്ല, വെറുതെ റീൽ എടുക്കാൻ വേണ്ടി മാത്രം കളിക്കണം.
1: അതുകൊണ്ട് ഇപ്പൊ എല്ലാവരും ഡാൻസ് പഠിക്കുവാണ്?
2: അല്ല, ഡാൻസ് ഒന്നും പഠിച്ചിട്ടില്ല.
1: എന്നിട്ട് പോസ്റ്റ് ചെയ്യോ സോഷ്യൽ മീഡിയയിലൊക്കെ?
2: ഇല്ല, ഞങ്ങള് പ്രൈവറ്റ് ആയിട്ട് അക്കൗണ്ട് ഇടാം, പോസ്റ്റ് ഒന്നും ചെയ്യില്ല.
1: നമ്മളെ റീൽ എടുക്കുന്നത് നമ്മൾ കാണുന്നു, നമ്മളെ റീൽ എടുക്കുന്നത് നമ്മൾ കാണുന്നു.
2: ആ, അതത്രേ ഉള്ളൂ.
1: ആൾക്കാരെ കൂടെ കാണിക്കണ്ടേ?
2: എന്താ അങ്ങനെ തോന്നിയില്ല.
1: നമ്മൾ തന്നെ കണ്ട് കയ്യടിച്ച് വീട്ടിൽ പോകും.
2: അതെ.
1: അടിപൊളി. ഇടക്കിടക്ക് പോസ്റ്റൊക്കെ ചെയ്യാം.
2: ഓ ശരി.
1: റീലൊക്കെ ചെയ്യുന്ന ആളിനോട് പാട്ട് ഇഷ്ടമാണോ എന്ന് ചോദിക്കാൻ കാര്യമല്ലല്ലോ.
2: ഇല്ല, പാട്ടൊക്കെ ഇഷ്ടമാണ്.
1: പാടോ?
2: ഇല്ല ഇല്ല, പാടില്ല, കേൾക്കാറേ ഉള്ളു, ആസ്വദിക്കും.
1: എല്ലാവരും അങ്ങനെയാണ്. പാടോന്ന് വെച്ചാൽ ഇല്ല, ആസ്വദിക്കും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര പാട്ടായിരിക്കും.
2: ഇല്ല, എനിക്ക് ശരിക്കും പാടാൻ അറിയില്ല.
1: ശരിക്കും പാടണ്ട, ചെറുതായിട്ട്
2: പാടാം. ഇല്ല,
1: എന്നാ പാട്ട് കേൾക്കാം.
2: ഓ ശരി.
1: ഏത് പാട്ട് കേൾക്കാം?
2: താമര നൂലിനാൽ.
1: വേണ്ട പാടണ.
2: അയ്യോ ഇല്ല, ആ പാട്ട് കേൾക്കാം.
1: പറഞ്ഞപ്പോ എങ്ങനെ? അപ്പൊ പാടിയാലോ?
2: അയ്യോ വേണ്ട, നമുക്ക് കേൾക്കാം.
1: എന്നാ പിന്നെ കേൾക്കാം.
2: ശരി.

0: നമ്മോടൊപ്പം അടുത്ത സുഹൃത്ത് ചേരുകയാണ്. എന്താണ് പേര്?
1: ഗീതു ഫ്രാൻസിസ്.
0: എവിടെയാണ് നാട്?
1: പാറശ്ശാല.
0: തിരുവനന്തപുരത്ത് ആവശ്യമായിട്ട് വന്നതാ?
1: ഇവിടെ മ്യൂസിയത്ത് വന്നതാണ്.
0: ജസ്റ്റ് ഒന്ന്

0: അംഗീകരിക്കാന്ന് വെച്ചോന്നതാണ്.
1: ആ അതെ,
0: എന്താ ചെയ്യുന്നത് ഗീതു?
1: ഇപ്പോ ഫ്രീ ആണ്, ടീച്ചിങ് ആണ്.
0: എവിടെ, സ്കൂളിലാണോ അതോ?
1: ആ സ്കൂളിൽ.
0: ഇപ്പൊ എന്താ ഫ്രീ ആയിപ്പോയത്?
1: ബേബി, ചെറിയ ബേബി ഉള്ളത് കൊണ്ട് ബേബിയൊക്കെ അറിയാനായിട്ട് അങ്ങനെ
0: ലീവ് എടുത്തു.
1: ആ ലീവ് എടുത്തു.
0: എങ്ങനെയുണ്ട് ടീച്ചിങ് പ്രൊഫഷൻ?
1: എനിക്ക് ഇഷ്ടമാണ് ടീച്ചിങ്, കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ വളരെ ഇഷ്ടമാണ്. പിന്നെ ക്രിസ്റ്റമത്തിലെ ഒരു പാഷനാണ്.
0: ഏതാ സബ്ജക്ട്?
1: ഇംഗ്ലീഷ് ആണ്.
0: ഏത് ക്ലാസ് വരെയുള്ള കുട്ടികളെ പഠിപ്പിക്കുന്നത്?
1: 8th വരെ, ഇന്റർമീഡിയറ്റ്.
0: അപ്പൊ ഇച്ചിരി പാടായിരിക്കുമല്ലോ, കുസൃതി കൂട്ടങ്ങളായിരിക്കുമല്ലോ എല്ലാം.
1: അതെ അതെ.
0: രസകരമായ അനുഭവങ്ങളൊക്കെ ഉണ്ടാവില്ലേ കുട്ടികളുടെ ഭാഗത്ത് നിന്നൊക്കെ?
1: ക്ലാസ് ടൈം അങ്ങനെ സീരിയസ് ആണ്.
0: നമ്മൾ ഭയങ്കര സീരിയസ് ആണ് പഠിപ്പിക്കാൻ പോകുമ്പോ.
1: ഇല്ല, ഫ്രണ്ട്ലി ആണ്.
0: എപ്പോഴും അങ്ങനെയാണ് വേണ്ടതല്ലേ?
1: അതെ അതെ.
0: പണ്ടത്തെ നിന്നും ഇന്നത്തെ വിദ്യാഭ്യാസത്തിലേക്ക് വന്നപ്പോഴത്തേക്ക് ഒത്തിരി മാറ്റങ്ങളുണ്ട്. പണ്ട് കാലത്തൊക്കെ പേടിപ്പിച്ച് പഠിപ്പിക്കുവായിരുന്നു അല്ലേ?
1: അതെ.
0: ഇപ്പോ ലാളിച്ച് പഠിപ്പിക്കുകയാണ്.
1: ലാളിച്ചെന്ന് പറയാൻ പറ്റില്ല, കുറച്ച് ഫ്രീഡം കൊടുക്കും, അത്രേ ഉള്ളൂ.
0: ലാളിക്കത്തില്ല,
1: ലാളിക്കത്തില്ല.
0: ഞാൻ ഫ്രീഡം ആണ് ഉദ്ദേശിച്ചത്. പരീക്ഷാ കാലമൊക്കെ വരുമ്പോഴത്തേക്ക് നല്ല ടെൻഷൻ ആയിരിക്കില്ലേ?
1: ആ ടെൻഷൻ ആയിരിക്കും.
0: അപ്പൊ എങ്ങനെ മാനേജ് ചെയ്ത് പോകും?
1: പിള്ളേർക്ക് പഠിക്കാനുള്ള ഒരു സ്പേസ് കൊടുക്കണം നമ്മൾ. കൂടുതൽ നമ്മൾ സ്ട്രിക്റ്റ് ആയിരുന്നാലേ അവർ പഠിക്കും, നമ്മൾ ഫ്രീ ആവട്ടെ അവർ പഠിക്കില്ല.
0: അപ്പൊ നമ്മൾ ഫ്രീ ആവാൻ വേണം, ഒപ്പം സ്ട്രിക്ട് ആവാൻ വേണം. അപ്പൊ ഈ ജോലിയൊക്കെ കഴിഞ്ഞുള്ള ഒഴിവ് സമയങ്ങളൊക്കെ എന്താ ചെയ്യാറ്?
1: ബേബി കെയർ ചെയ്തിട്ട് എനിക്ക് ടൈം കിട്ടാറില്ല.
0: കുഞ്ഞു കിട്ടിയാവേണ്ട എപ്പോഴും നമുക്കൊരു നോട്ടം വേണമല്ലേ?
1: അതെ.
0: എന്നാലും മൊത്തത്തിൽ രസമായിരിക്കും.
1: ആ രസമാണ്.
0: നമ്മളും ഒരു കുഞ്ഞായി പോകും.
1: ആ ബേബിയോട്.
0: എന്നിട്ട് യാത്രകളൊക്കെ പോകാറുണ്ടോ?
1: ആ ഒരുപാട് യാത്ര പോകാറുണ്ട്. എന്റെ ഹസ്ബൻഡ് ആർമിയിലാണ്, അപ്പോ ലീവ് വരുമ്പോ എല്ലാം നമ്മള് പോകാറുണ്ട്
0: യാത്രകളാണ്. പോയി കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാ?
1: ഊട്ടി, കൊടൈക്കനാൽ. ഓക്കെയാണ്.
0: പോയി കാണാൻ ആഗ്രഹിക്കുന്ന സ്ഥലം ഏതാ?
1: പോയി കാണാൻ ഇപ്പൊ ആഗ്രഹിക്കുന്നത് ഹസ്ബൻഡ് കൂടെ അസം പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്.
0: എന്തായാലും നടക്കട്ടെ. പിന്നെ പാട്ടുകളോടൊക്കെ എങ്ങനെയാ ഇഷ്ടം?
1: പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്, പാടാൻ അറിയില്ല, കേൾക്കാൻ വളരെ ഇഷ്ടമാണ്. മ്യൂസിക് കേൾക്കുന്നതേ റിലാക്സിങ് ആണ്.
0: പിന്നെ സമയം കിട്ടുമ്പോഴൊക്കെ പാടി പഠിക്കുകയും ചെയ്യാം.
1: അതെ.
0: അപ്പൊ നമ്മുടെ ഈ പ്രോഗ്രാമിലൂടെ ഏത് പാട്ടാ കേൾക്കണ്ടേ?
1: മിന്നൽവാള.
0: ഇടക്കാലത്ത് വന്ന മനോഹരമായ ഒരു പാട്ടാണ് അല്ലേ?
1: അതെ.
0: നമുക്ക് കേൾക്കാം. നന്ദി.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്എം. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1202 കന്നി 3, ശകവർഷം 1948 ഭാദ്രം 28, 2026 സെപ്റ്റംബർ മാസം 19 തീയതി ശനിയാഴ്ച. ഇപ്പോൾ സമയം 4 കഴിഞ്ഞ് 30 മിനിറ്റും 30 സെക്കൻഡും. എഫ്എം ബാൻഡിൽ 101.4 MHz-ൽ ഈ നിലയത്തിൽ നിന്നും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

പതിവ് പോലെ ചോദ്യത്തോടെ ഇന്നത്തെ പരിപാടികൾ ആരംഭിക്കാം. ചോദ്യം ഇതാണ്, ശക്തമായ ഇടിമിന്നൽ ഉണ്ടാകുന്ന സമയത്ത് പ്രകൃതിയിൽ ക്ലോറിൻ്റേത് പോലുള്ള ഗന്ധം ഉണ്ടാവാറുണ്ട്, എന്താണ് ആ ഗന്ധത്തിൻ്റെ കാരണം? ചോദ്യമൊരിക്കൽ കൂടി പറയാം, ശക്തമായ ഇടിമിന്നൽ ഉണ്ടാവുന്ന സമയത്ത് പ്രകൃതിയിൽ ക്ലോറിൻ്റേത് പോലുള്ള ഗന്ധം ഉണ്ടാവാറുണ്ട്, എന്താണ് ആ ഗന്ധത്തിൻ്റെ കാരണം? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഇന്ന് 5:40 അറിയിപ്പുകളിൽ കേൾക്കാം. പ്രിയ ശ്രോതാക്കളെ, 101.4 സ്പൈസ് എഫ്എമ്മിൽ നിന്നും ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് ചലച്ചിത്രഗാന പരിപാടിയാണ്. ആദ്യഗാനം പ്രേം പൂജാരി എന്ന ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രനും ചിത്രയും പാടിയത്. രചന ONV, സംഗീതം ഉത്തം സിംഗ്.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
3: RBI പറയുന്നു,
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
4: അടുത്ത ഗാനം അമേരിക്കൻ അമ്മായി എന്ന ചിത്രത്തിനു വേണ്ടി ഉദയൻ പാടിയത്. ഗാനശില്പികൾ ഭരണികാവ് ശിവകുമാർ, സജീവ് ലാൽ.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: ചലച്ചിത്രഗാന പരിപാടിയിൽ ഇനി എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഉസ്താദ്, ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: ഇനി നിറമെന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. ഗിരീഷ് പുതഞ്ചേരിയുടെ വരികൾക്ക് ഈണം നൽകിയത്

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: അടുത്ത ഗാനം ഉദയപുരം സുൽത്താൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയത്. കൈതപുരം രചനയും സംഗീതവും നിർവഹിച്ചിരിക്കുന്നു.

ഈ ഗാനത്തോടെ ഈ ചലച്ചിത്ര ഗാന പരിപാടി സമാപിക്കുന്നു. ഇത് ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം 101.4. സമയം 5 മണി കഴിഞ്ഞ് 40 സെക്കൻഡ്. ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം മുഹമ്മദ് റഫി പാടിയത്, ചിത്രം ആർസു.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. സമയം 5 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. ഇപ്പോൾ ടി കെ മണിയും സംഘവും പാടുന്ന നാടൻ പാട്ടുകൾ കേൾക്കാം.

0: ടി കെ മണിയും സംഘവും അവതരിപ്പിച്ച നാടൻ പാട്ടുകളാണ് ശ്രോതാക്കൾ കേട്ടത്.
1: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
2: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
3: മെഹർബാൻ കദർദാൻ ബച്ചേ ബൂഢേ ഓർ ജവാൻ സോ ബാത് കി ഏക് ബാത് ഹൈ സഹി സിർഫ് പൈസേ ഭേജ്നേ കേ ലിയേ ക്യൂ ആർ സ്കാൻ കർത്തേ ഹൈ യാ പിൻ ഡാൽതേ ഹൈ പൈസേ മിൽനേ കേ ലിയേ നഹി.
4: RBI കേതാ ഹൈ ക്യൂ ആർ കോഡ് സ്കാൻ കർത്തേ സമയ യാ പിൻ ഡാൽതേ സമയ തോഡാ ധ്യാൻ സേ.
1: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
2: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
0: ഇത് ആകാശവാണി ദേവികുളം സ്പൈസ് എഫും 101.4. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കേൾക്കാം തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യഗാനം ന്യായത്തരാസ് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ശങ്കർ ഗണേഷും പാടിയതാണ്.

ഈ ഗാനത്തോടെ തമിഴ് ചലച്ചിത്ര ഗാന പരിപാടി സമാപിക്കുന്നു. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്എം. ഇപ്പോൾ അറിയിപ്പുകൾ കേൾക്കാം. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. അറിയിപ്പുകളെ തുടർന്ന് 5:45 നിയമവീഥി പുനഃപ്രക്ഷേപണം. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് സ്മൈൽ പദ്ധതി. 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ. 6:40 20th റോസ്ഗർ മേളയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി വിവിധ സർക്കാർ സംഘടനകളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട യുവാക്കൾക്ക് നിയമന കത്തുകൾ കൈമാറുന്ന പരിപാടിയുടെ റിപ്പോർട്ട്. 6:50 കിസാൻ വാണി. 7:20 ഹൈറേഞ്ച് വൃത്താന്തം. 7:35 ഈത്തളുകൾ കുട്ടികൾക്കായുള്ള പരിപാടി. ഇതിൽ ഫെബ മരിയ ബൈജോ അവതരിപ്പിക്കുന്ന വിവിധ ഇനങ്ങൾ. 8:00

0: ശാസ്ത്രഗാനങ്ങൾ, 5 മണിക്ക് ഇസൈ തെൻട്രൽ വാട്സപ്പ് സന്ദേശഗാന പരിപാടി, 5:55 അറിയിപ്പുകൾ, 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ, 6:40 ചലച്ചിത്രഗാനങ്ങൾ, 6:50 വയലും വീടും, 7:20 ഹൈറേഞ്ച് വൃത്താന്തം, 7:35 ഇടുക്കി ഈ ആഴ്ചയിൽ, 8 മണിക്ക് പുതുപാടലുകൾ, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 8:35 വാർത്താ ബുള്ളറ്റിൻ, 8:40 ചലച്ചിത്രഗാനം, 9:15 പണ്ട്, 9:30 ചലച്ചിത്രഗാന പരിപാടി, 10 മണിക്ക് രവിവാസുരിയ അഖില ഭാരതീയ സംഗീതസഭ.
1: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ, 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ.
2: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.

ഇന്ന് 6:40 20-ാമത് റോസ്ഗർ മേളയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി വിവിധ സർക്കാർ സംഘടനകളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട യുവാക്കൾക്ക് നിയമന കത്തുകൾ കൈമാറുന്ന പരിപാടിയുടെ റിപ്പോർട്ട്. 7:35 ഇതളുകൾ കുട്ടികൾക്കായുള്ള പരിപാടിയിൽ കേൾക്കാം. ഫെബ മരിയ ബൈജു അവതരിപ്പിക്കുന്ന വിവിധ ഇനങ്ങൾ. 9:15 കായിക ലോകത്തിൽ 23-ാമത് ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസ് പാരാ അത്ലറ്റിക്സിൽ വെള്ളി മെഡൽ നേടിയ മുഹമ്മദ് ബാസിലുമായി അഭിമുഖം. അവസാന ഭാഗം 9:30 പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി. ഇനി ഇന്നത്തെ ചോദ്യവും ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു, ശക്തമായ ഇടിമിന്നൽ ഉണ്ടാവുന്ന സമയത്ത് പ്രകൃതിയിൽ ക്ലോറിൻ ഡീത് പോലുള്ള ഗന്ധമുണ്ടാവാറുണ്ട്, എന്താണ് ആ ഗന്ധത്തിൻ്റെ കാരണം? ഭൂമിയിലെ അൾട്രാ വയലറ്റ് രശ്മിയിൽ നിന്നും സംരക്ഷിക്കുന്ന ഓസോൺ പാളികളെക്കുറിച്ച് നാം കേട്ടിട്ടുണ്ട്. ഈ ഓസോൺ വാതകം അന്തരീക്ഷത്തിൽ സൃഷ്ടിക്കപ്പെടുന്നത് ഇടിമിന്നലിലൂടെയാണ്. ഓക്സിജൻ വിഘടിച്ച് ഓസോണായി മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന ഓസോണിൻ്റെ മണമാണ് നമുക്ക് ലഭിക്കുന്നത്. ഒരിക്കൽ കൂടി പറയാം, ഭൂമിയിലെ അൾട്രാ വയലറ്റ് രശ്മികളിൽ നിന്ന് സംരക്ഷിക്കുന്ന ഓസോൺ പാളിയെക്കുറിച്ച് നാം കേട്ടിട്ടുണ്ട്. ഈ ഓസോൺ വാതകം അന്തരീക്ഷത്തിൽ സൃഷ്ടിക്കപ്പെടുന്നത് ഇടിമിന്നലിലൂടെയാണ്. ഓക്സിജൻ വിഘടിച്ച് ഓസോണായി മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന ഓസോണിൻ്റെ മണമാണ് നമുക്ക് ലഭിക്കുന്നത്.

ഇനി കാലാവസ്ഥ അറിയിപ്പ്. ഇന്ന് മൂന്നാറും പരിസര പ്രദേശങ്ങളും പൊതുവെ മേഘാവൃതമായിരുന്നു. നേരിയ മഴയ്ക്കോ ഇടിമിന്നലിനോ സാധ്യതയുണ്ട്. ഇന്ന് മൂന്നാറിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 23 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 18 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ അറിയിപ്പുകൾ കഴിഞ്ഞു.

0: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം.
1: നിയമവീഥി.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, നിയമവീഥിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പോക്സോ നിയമത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കാനെത്തിയിരിക്കുന്നത് അഡ്വക്കേറ്റ് നിഷാമോൾ AM ആണ്.
3: അതിക്രമത്തിനിരയായ കുട്ടിക്ക് സംരക്ഷണം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ വാതിലും തുറന്നിട്ടിരിക്കുക എന്നാണ് ആക്ട് പ്രകാരം പറയുന്നത്. അതുകൊണ്ട് ഏത് രീതിയിലും ഈ കുട്ടിക്ക് ഇതിനെതിരെയായിട്ട് കംപ്ലയിൻറ്റ് കൊടുക്കുക. അതിപ്പോൾ ബന്ധു ആയിക്കോട്ടെ, അധ്യാപകരായിക്കോട്ടെ, ഡോക്ടർ ആയിക്കോട്ടെ, പോലീസ് ഓഫീസേഴ്സ് ആയിക്കോട്ടെ, നെയ്ബർ ആയിക്കോട്ടെ, ആരായാലും അവർക്കെതിരെ കൊടുക്കുക. പക്ഷേ ഈ കുട്ടിക്ക് ഭയം കാരണമാണ് പലപ്പോഴും ഇങ്ങനെ കൊടുക്കാതെ വരുന്നത്. മെൻ്റലി ഈ കുട്ടിയെ സപ്പോർട്ട് ചെയ്ത ക്ലാസ്സുകളും കാര്യങ്ങളും പല സ്കൂളുകളിലും ഈ കൗൺസിലിങ്ങിനിടെ മാത്രമാണ് ഇങ്ങനെയുള്ള അതിക്രമങ്ങൾ കുട്ടികളെ തുറന്നു പറയുന്നത്. എന്തുകൊണ്ടാണ് ഇവർ വീട്ടിൽ ഇത് പറയാത്തത്? വീട്ടിലൊരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് ഇല്ല, മാതാപിതാക്കന്മാരുമായിട്ട് ഒരു ഫ്രണ്ട്ലി ടോക്ക് വരുന്നില്ല. അങ്ങനെ ഒരു സൗഹൃദ സംഭാഷണം, ഒരു കൂട്ടുകാരെ പോലെയാണ് എങ്കിൽ പേരൻസ് എങ്കിൽ കുട്ടികൾ എന്തും തുറന്നു പറയും. ഏറ്റവും കൂടുതൽ അത് കൃത്യങ്ങൾ

0: നടക്കുന്ന ഒരു സമയമാണിത്. മൊബൈലിൻ്റെ ദുരുപയോഗം കൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്. മൊബൈൽ കിട്ടാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും കുട്ടികൾ ചെയ്യും. ഈ ഇടയാണെങ്കിൽ പോലും ഞങ്ങളുടെ അവിടെയാണെങ്കിൽ പോലും ഒരു മൊബൈൽ മേടിച്ചു വെച്ചു എന്ന് പറഞ്ഞൊരു കുട്ടി ആത്മഹത്യ ചെയ്യുന്ന രീതിയിലേക്കൊക്കെ വന്നു. ഇതിൽ വീട്ടിലെ കുട്ടികൾക്ക് പേരൻസിനോട് പറയാനുള്ളൊരു ഭയമാണ്, പല പ്രശ്നങ്ങളും ഉണ്ട്. മൊബൈൽ വഴി ഇവര് ഫോട്ടോസ് കൈമാറി അത് മോർഫ് ചെയ്ത് വേറെ രീതിയിൽ കൊണ്ടുവന്നിട്ട് ഇവരെ ഹരാസ് ചെയ്യും, ഈ കുട്ടികളെ ഹരാസ് ചെയ്യും. ഹരാസ് ചെയ്യുമ്പോഴത്തേക്കും കുട്ടികൾ പല രീതിയിൽ അവരുടെ കെണിയിലേക്ക് പോയി വീഴുവാണ്. പിന്നെ അത് സെക്സിൽ യൂസ് ചെയ്ത് കഴിഞ്ഞ് കുറേ കഴിയുമ്പോഴോ ഈ കുട്ടികൾക്ക് ഇതിൽ നിന്ന് തിരിച്ചു വരാനായിട്ട് പറ്റത്തില്ല, അത് സാഹചര്യത്തിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് കുട്ടികൾ ആത്മഹത്യയിലേക്കും മറ്റുള്ള കാര്യങ്ങളിലേക്കും ഒക്കെ തിരിയുന്നത്.
1: ഇപ്പോൾ ഇങ്ങനെ ഒരു ഒഫൻസ് നടക്കുമ്പം അതിനോടൊപ്പം ഈ സോഷ്യൽ മീഡിയയും കൂടെ യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഫോണിൻ്റെയോ ഒക്കെ ഉപയോഗത്തോ അതും കൂടെ വെച്ചിട്ടാണ് ഈ കുട്ടികളെ ത്രെട്ടൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഇതിലേക്ക് കൊണ്ടുപോകുന്നതെന്ന് മാഡം പറഞ്ഞല്ലോ. അപ്പം അങ്ങനെ വരുമ്പോൾ സൈബർ ക്രൈമും ഇവിടെ രജിസ്റ്റർ ചെയ്യപ്പെടുന്നില്ല.
0: സൈബർ ക്രൈമും വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സൈബർ പോലീസിലും നമുക്കിത് വെച്ച് കംപ്ലയിന്റ് ചെയ്യാന്ന് പറയുന്നത്. സൈബർ ക്രൈം ഈ പോക്സോയിലേക്ക് സെക്ച്വലി വരുന്നെങ്കിൽ പോക്സോ ആക്ടിന്റെ പരിധിയിലേക്ക് വരുന്നുണ്ട്, അത് പ്രകാരം കേസെടുക്കാൻ പറ്റും. അറസ്റ്റ് ചെയ്യുന്നത് എത്രയും വേഗമാണ്, പ്രതി എത്രയും വേഗം അറസ്റ്റ് ചെയ്യണം. കുട്ടിയുടെ മുൻപിലേക്ക് ഈ പ്രതിനെ അറസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുവരാനൊന്നും പാടില്ല. ജാമ്യം കിട്ടാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കേസ് പോക്സോ കേസാണ്.
1: ഇത്തരത്തിലൊരു കേസിൽ ഒരു പ്രതി അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മിനിമം ഇംപ്രിസൺമെന്റ് ആദ്യം തന്നെ കിട്ടും.
0: 30 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കണമെന്നാണ് ആക്ട് പറയുന്നത്. അതുകൊണ്ട് എങ്ങനെയായാലും ഇംപ്രസ്മെന്റ് ഉറപ്പാണ്. ജാമ്യം കിട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ മിനിമം ഇംപ്രസ്മെന്റ് എന്തായാലും കിട്ടും. പിന്നെ കുട്ടിയുടെ പേര്, ഫോട്ടോ, വീട്, സ്കൂൾ, മാതാപിതാക്കളുടെ പേര് ഇതൊന്നും ഒരു കാരണവശാലും പുറത്ത് പറയരുത്. ഇത് ചെയ്താൽ ആ പോലീസ് ഉദ്യോഗസ്ഥന്റെ പേരിൽ കേസെടുക്കും. അത് ഒരു 6 മാസം മുതൽ 1 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ്.
1: അപ്പം പോലീസുകാരും ഒക്കെ ഇത്തരത്തിലുള്ള കേസുകൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ വളരെ സൂക്ഷ്മതയോടെ തന്നെ കൈകാര്യം ചെയ്യണം.
0: അതെ അതെ അതെ. പിന്നെ എല്ലാ ജില്ലയിലും പിങ്ക് പോലീസ് ഉണ്ട്. പിങ്ക് പോലീസിനും ഈ കുട്ടിക്ക് പരാതി കൊടുക്കാം. അവർ വഴിയും ഈ കേസ് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഓൺലൈനായിട്ട് ജില്ലാ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് കൊടുക്കാം, ജില്ലാ ശിശു സംരക്ഷണ ഓഫീസറുടെ പക്കൽ കൊടുക്കാം, സ്കൂളിലെ കൗൺസിലർ, അധ്യാപിക വഴിയിട്ട് നമ്മൾ പരാതി കൊടുക്കാം. ആർക്ക് വേണേലും കൊടുക്കാം പരാതി. ഇപ്പൊ കുട്ടിക്ക് മാത്രമല്ല, കുട്ടി അറിയാവുന്ന ഈ സംഭവം അറിയാവുന്ന ആർക്ക് വേണേലും. പിന്നെ
1: കുട്ടിയായിട്ട് ഒരു ബന്ധമില്ലാത്ത ആളാണെങ്കിലും,
0: ഒരു ബന്ധമില്ലാത്ത ആളുകൾ ഇപ്പൊ ബൈ ചാൻസിൽ കണ്ടു, ഈ കുട്ടിയെ ഒരാളെ യൂസ് ചെയ്യുന്ന കണ്ടു എന്ന് വെച്ചു, അയാൾക്ക് അപ്പൊ തന്നെ വിവരം അറിയിക്കാം. പേര് പോലും വെളിപ്പെടുത്താതെ പരാതി കൊടുക്കാൻ പറ്റുന്ന ഒരു കേസാണ് പോക്സോ കേസ്. പേടിയാണെങ്കിൽ നമ്മൾ പേര് പോലും വെളിപ്പെടുത്തണ്ട, ഇന്ന സ്ഥലത്ത് ഇന്ന ഇൻസിഡന്റ് നടന്നു എന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുത്താൽ ആ കേസ് അവിടെ രജിസ്റ്റർ ആവും.
1: ഈ ഒരു കേസിൽ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ കുട്ടിയെ സേവ് ചെയ്യാണ്.
0: അതെ,
1: അങ്ങനെ നമ്മൾ സേവ് ചെയ്യുന്നത് കൊണ്ട് പിന്നീട് നമുക്ക് വേറെ ഒരു കോൺസിക്വൻസോ അല്ലെങ്കിൽ വേറൊരു ബാധ്യതകളോ വരാനും പോകുന്നില്ല,
0: ഒന്നും വരുന്നില്ല
1: എന്നുള്ളത്. ഇത് എനിക്ക് തോന്നുന്നു ഇതൊന്നും ആൾക്കാർ അത്ര അവെയർ അല്ലാത്തൊരു കാര്യമാണ്. സ്കൂളുകളിൽ ക്ലാസ്സുകളൊക്കെ നടത്തുമ്പോൾ സ്കൂളുകളിൽ കുട്ടികൾക്ക് മാത്രമല്ല പേരൻസിനും ഇത്തരത്തിലുള്ള ക്ലാസ്സുകളൊക്കെ കൊടുക്കുന്നത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ തടയാനായിട്ട് നല്ല രീതിക്ക് ഉപകാരിക്കുമെന്ന് തോന്നുന്നു.
0: ഇപ്പൊ പല പേരൻസിനും വ്യക്തമായ ധാരണകളല്ലേ, ഇത് ബാഡ്ടച്ച് എന്താണോ ഗുഡ്ടച്ച് എന്താണോ കുട്ടികൾ പറഞ്ഞു കൊടുക്കാനായി പേരൻസിന് മടിയെന്നാണോ ഇന്നത്തെ കാലഘട്ടത്തില്.
1: പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്നത് പോലെ ഒരു കുട്ടിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഉണ്ടായതിനു ശേഷം നമ്മൾ അതിനെ പരിഹരിക്കുന്നതിനേക്കാൾ ഇപ്പൊ ഈ നിയമത്തിൽ പറയുന്നത് കൂടുതലും ഒരു സംഭവം ഉണ്ടായാൽ നമ്മൾ അതിനെ ഏറ്റവും സുരക്ഷിതമായ രീതിയിൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, കുട്ടിക്ക് സൈക്കോളജിക്കലി ഒരു ഇമ്പാക്റ്റോ അല്ലെ കുട്ടിയുടെ ഫ്യൂച്ചർ ോ സ്റ്റഡീസിനെയോ ഒന്നും തന്നെ അഫക്ട് ചെയ്യാത്ത രീതിയിൽ എങ്ങനെ ഇതിനെ ഹാൻഡിൽ ചെയ്ത് ഒരു സൊല്യൂഷനിലേക്ക് കൊണ്ടുപോകാം, അല്ലെങ്കിൽ കുറ്റം ചെയ്ത ആൾക്ക് എത്തരത്തിൽ ശിക്ഷ വാങ്ങിക്കൊടുക്കാന്നൊക്കെയാണ് ഈ നിയമത്തിൽ പറയുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാതെ തടയുന്നതായിരിക്കും കുട്ടികൾക്കും അവരെ ചുറ്റുമുള്ളവർക്കും ഒക്കെ നല്ലത്.
0: ഇപ്പൊ
1: വീടുകളിൽ തന്നെ സംഭവിക്കുന്ന കാര്യങ്ങൾക്ക് ഇപ്പൊ നമുക്ക് ഒന്നും പറയാൻ പറ്റും.
0: കണക്കുകൾ പറയുന്നത് 90% പ്രതിയാകുന്നത് കുട്ടിക്ക് നേരിട്ട് അറിയാവുന്ന അടുത്ത ബന്ധമുള്ള ആളുകളാണെന്ന് പറയുന്നത്. അതുകൊണ്ടാണ്
1: പലപ്പോഴും സാഹചര്യങ്ങളെ ചൂഷണം ചെയ്യുന്ന രീതിയിലാണ് പല ആളുകളും പറയുന്നത്. മാമിന് എന്തൊക്കെയാണ് സജഷൻസ് ആയിട്ട് തരാനുള്ളത്?
0: അതായത് ഒരു കുട്ടിയെ ബാഡായിട്ട് ഒരാളെ ടച്ച് ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ, സ്പർശിക്കാനായിട്ട് വരുന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് അത് മനസ്സിലാവണം. ഇത്
1: ബേസിക് അവയർനെസ് വേണം കുട്ടികൾക്ക്. ഏത് ഏജിലുള്ള കുട്ടികളായിക്കോട്ടെ, സ്കൂളില് അതായത് വീടിന്റെ സാഹചര്യത്തിൽ നിന്ന് മാറി തുടങ്ങുമ്പോ മുതൽ പിന്നെയുള്ള 18 വയസ്സ് വരെ, അതാണല്ലോ ഈ നിയമത്തിൽ പറയുന്നത്. 18 വയസ്സ് വരെ, ഇനി അത് കഴിഞ്ഞും ആ ഒരു അവയർനെസ് കുട്ടികൾക്ക് ഉണ്ടാവണം.
0: അത് പേരൻസ് കൃത്യമായിട്ടും അവർക്ക് പറഞ്ഞു കൊടുക്കണം ഓരോ ഏജിൽ വരുന്ന മാറ്റങ്ങൾ.
1: പക്ഷെ പല പേരൻസും അവയർ അല്ലാത്ത ആളുകളുണ്ട്. അവയർനെസ് ഉണ്ടെങ്കിൽ പോലും കുട്ടികളോട് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംസാരിക്കുക എന്ന് വിചാരിക്കുന്ന പേരൻസും ഉണ്ട്.
0: പേരൻസ് ഉണ്ട്. ഇപ്പം എല്ലാ സ്കൂളുകളിലും തന്നെ അവയർനെസ് ക്ലാസ് കൊടുക്കുന്നുണ്ട്, അത് നല്ലൊരു കാര്യമാണ്. പക്ഷേ ഈ പേരൻസിനാണ് ഏറ്റവും കൂടുതൽ ക്ലാസ്സുകൾ കൊടുക്കുന്നത്. ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, പേരൻസിന് ക്ലാസ്സുകൾ കൊടുക്കാനുമായിട്ട് നമ്മൾ വിളിക്കുമ്പോൾ പോലും പേരൻസിന് വരാനുള്ള സമയമില്ല. നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ, അവരൊന്നും നമ്മുടെ അടുത്തേക്ക് വന്നാലും നമുക്കത് പറഞ്ഞു കൊടുത്തൊന്ന് മാറ്റിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ ഒരു കേസിൽ പെട്ടാൽ പോലും നമ്മളൊരു കുട്ടിയെ വിളിച്ചിട്ട്, കുട്ടിയുടെ പേരൻസിനെ വിളിച്ചിട്ട്, കുട്ടി ഇങ്ങനെ ചെയ്തു ഇവിടെ വരെ ഒന്ന് വരാമോ എന്ന് ചോദിച്ചാൽ എന്റെ കുട്ടി അങ്ങനെ ചെയ്യില്ല എന്ന് പറയുന്ന സാഹചര്യത്തിലാണ്
1: ഇപ്പൊ ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു ട്രസ്റ്റ് ഉണ്ട്.
0: അതെ,
1: പക്ഷേ ചിലപ്പം കുട്ടികളുടെ ഭാഗത്തും തെറ്റുണ്ടാവും, അത് അവർക്ക് അവയർനെസ് ഇല്ലാത്തത് കൊണ്ടും. ഒരു
0: ഇപ്പം കുട്ടികളുടെ സമ്മതത്തോടു കൂടി പോലും ഒരു ലൈംഗിക കൃത്യം ചെയ്തു കഴിഞ്ഞാൽ അത് കേസാണ്. കുട്ടികളുടെ പെർമിഷൻ അതിനകത്ത് നോക്കുന്നില്ല, കാരണം അവർക്ക് ആ ഒരു പക്വതയോ ഇതൊന്നും തിരിച്ചറിവോ ഒന്നും ആയിട്ടില്ല.
1: അവരൊരു കാര്യത്തിൽ തീരുമാനം എടുക്കാനുള്ള പക്വത ഉള്ളതായിട്ട് കോടതി കണക്കാക്കുന്നില്ല.
0: അതെ, അവർക്കൊരു അട്രാക്ഷൻ തോന്നുന്നു, അപ്പൊ അതെന്താണെന്നറിയാനൊരു ക്യൂരിയോസിറ്റി വരുമ്പോൾ അവരതിലേക്ക് പോകുന്നു. അതിനെ തടയാനായിട്ട് ഒരു പരിധിവരെ പേരൻസിനോ അധ്യാപകർക്കോ മാത്രമേ കഴിയുള്ളൂ, കാരണം ഈ കുട്ടി എപ്പോഴും ഇവരുടെ കൂടെയാണ്. അപ്പൊ അവരുടെ ഓരോ പ്രവൃത്തിയിൽ നിന്ന് ആ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ കണ്ടുപിടിക്കണം, നിനക്ക് എന്താണ് പറ്റിയത്, ഇനി ഒരു അബദ്ധത്തിൽ ഈ കുട്ടി ചെന്ന് ചാടിയെന്ന് വെച്ചു, നീ പേടിക്കണ്ട, നിനക്ക് ഞങ്ങളുണ്ട്, നിന്നെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം എന്ന് പറഞ്ഞ് നിൽക്കുന്ന പേരൻസ് വേണം നമുക്ക് ആവശ്യം.
1: ഒരു കുറ്റകൃത്യം ചെയ്യുന്നത് ഒരു കുട്ടിയാണെങ്കിൽ, അതായത് ഇപ്പം പലപ്പോഴും സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്, ഒരു കുട്ടിയുടെ ഭാഗത്തു നിന്നാണ് ഒരു തെറ്റായ പ്രവൃത്തി ഉണ്ടാവുന്നതെങ്കിൽ അതും ഈ നിയമത്തിലാണോ കൺസിഡർ ചെയ്യുന്നത്? ആ അങ്ങനെ കുറ്റം ചെയ്ത കുട്ടിയെ എങ്ങനെയാണ് കോടതി നടപടികളൊക്കെ ആയിട്ട് പോകുന്നത്?
0: അത് കുറ്റം ചെയ്ത കുട്ടി ആയതുകൊണ്ട് പോക്സോയുടെ ഇതിൽ വരുമ്പോൾ CWC ആണ് അതുവഴിയാണ് അത് ചെയ്യുന്നത്. ആ കുട്ടിയും 18 വയസ്സ് താഴെ ആയതുകൊണ്ട് അതിനെ നമ്മൾ മെന്റലി വില്ലിംഗ് ആക്കി കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ള ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതും കുട്ടിയുടെ പരിഗണന തന്നെയല്ലേ വരുന്നത്. അപ്പൊ വലിയവർക്ക് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ശിക്ഷാരീതിയൊന്നും കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് പറ്റത്തില്ല.
1: പോക്സോ നിയമത്തെ കുറിച്ച് നമ്മളോട് സംസാരിച്ചത് അഡ്വക്കേറ്റ് നിഷ മോൾ KM ആണ്. ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ ചെലവഴിച്ചതിന് വളരെ നന്ദി മാം.
0: നന്ദി.
2: പ്രിയ ശ്രോതാക്കളെ, പരാതികൾ നിങ്ങൾക്ക് ഇമെയിൽ മുഖേനയും വാട്സപ്പ് മുഖേനയും എഴുതി അറിയിക്കാവുന്നതാണ്. പരിഹാരം ഉണ്ടാകുവാൻ പരമാവധി ശ്രമിക്കുന്നതാണ്. പരാതികൾ അറിയിക്കേണ്ട വാട്സപ്പ് നമ്പർ 8281200715. ഇമെയിൽ ID AIRDevikulam@gmail.com. ശ്രോതാക്കൾക്ക് ആവശ്യമായ നിയമനിർദ്ദേശങ്ങൾ ഈ പരിപാടിയിലൂടെ കേൾക്കുവാൻ സാധിക്കും. അയക്കേണ്ട വാട്സപ്പ് നമ്പറും ഇമെയിൽ ID ഒരിക്കൽ കൂടി 8281200715. ഇമെയിൽ ID AIRDevikulam@gmail.com. പ്രിയ ശ്രോതാക്കളെ, നിയമവീഥിയിലൂടെ നിങ്ങൾ നൽകുന്ന പരാതികൾക്ക് പരിഹാരമുണ്ടാക്കുവാൻ ശ്രമിക്കുന്നതാണ്.
3: നിയമവീഥി സമാപിക്കുന്നു.
4: സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ.
5: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.

0: സംസ്ഥാന ഭാഗ്യക്കുറി, തിരുവോണം ബമ്പർ, ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.

0: ഇന്ന് ഈ പരിപാടിയിൽ ഭിന്നശേഷിക്കാർക്കായുള്ള ദീനദയാൽ പുനരധിവാസ പദ്ധതിയെക്കുറിച്ച് കേൾക്കാം.
1: ഭിന്നശേഷിക്കാർക്ക് തുല്യമായ അവസരങ്ങൾ നൽകി അവരെ ശാക്തീകരിക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് ഭിന്നശേഷിക്കാർക്കുള്ള ദീനദയാൽ വികലാംഗ പുനരധിവാസ പദ്ധതി. കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയമാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. 2003 മുതൽ ഈ പദ്ധതി നിലവിലുണ്ട്. ഇതുപ്രകാരം ഭിന്നശേഷിക്കാർക്ക് സർക്കാരിതര സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടെ ധാരാളം സേവനങ്ങൾ ലഭ്യമാക്കി വരുന്നു. കുട്ടികളിൽ വൈകല്യം നേരത്തെ കണ്ടെത്തുന്നതിനും പരിശീലനം നൽകുന്നതിനുമുള്ള പ്രീ സ്കൂൾ പരിപാടികൾ, ബുദ്ധിമാന്ദ്യമുള്ളവരും അന്ധരും ബധിരരും മൂകരുമായ കുട്ടികൾക്കുള്ള സ്പെഷ്യൽ സ്കൂളുകൾ, 15 മുതൽ 35 വയസ്സുവരെ പ്രായമുള്ള ഭിന്നശേഷിക്കാർക്കുള്ള തൊഴിലധിഷ്ഠിത പരിശീലന പരിപാടികൾ, ഇവ കൂടാതെ സാമൂഹികാധിഷ്ഠിതമായ പുനരധിവാസം, സെമിനാറുകൾ, ശില്പശാലകൾ, ക്യാമ്പ് എന്നിവയിലൂടെയുള്ള മാനവ വിഭവശേഷി വികസനം, മാനസിക രോഗികൾക്കായുള്ള മനഃശാസ്ത്ര സാമൂഹിക പുനരധിവാസം, കുഷ്ഠരോഗത്തിൽ നിന്ന് മുക്തി നേടിയവർക്കായുള്ള പുനരധിവാസം, വൈകല്യം നേരത്തെ കണ്ടുപിടിക്കുക, പരിശീലനം നൽകുക, ജീവിതമാർഗം കണ്ടെത്തുന്നതിന് സഹായിക്കുക എന്നിവയാണ് സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടെ ഈ പദ്ധതിയിൽ നടപ്പിലാക്കുന്നത്. ഇതിലൂടെ ഭിന്നശേഷിക്കാരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനും പദ്ധതി ലക്ഷ്യമിടുന്നു. എല്ലാ തലത്തിലും എല്ലാ മേഖലയിലും വിദ്യാഭ്യാസ അവസരങ്ങൾ വർദ്ധിപ്പിക്കുക, അതുവഴി തൊഴിലവസരങ്ങൾ, വരുമാനം എന്നിവയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുക, ഗ്രാമീണ നഗര മേഖലകളിൽ സാമൂഹികാധിഷ്ഠിത പുനരധിവാസ പദ്ധതി നടപ്പിലാക്കുക, പരിശീലന സാമഗ്രികൾ, ഡോക്യുമെന്റേഷൻ, മറ്റു വിവരങ്ങൾ എന്നിവ തയ്യാറാക്കുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്യുക, പൂർണ്ണ സജ്ജമായ റിസോഴ്സ് സെന്ററുകൾ വിവിധ തലങ്ങളിൽ സ്ഥാപിക്കുക, സ്വയം സഹായ സംഘങ്ങൾ, രക്ഷകർത്താക്കളുടെ കൂട്ടായ്മകൾ മുതലായവയെ വളർത്തിക്കൊണ്ടുവരികയും ആവശ്യമായ പിന്തുണ നൽകുകയും ചെയ്യുക, വിവിധ മേഖലകളിലെ പ്രവർത്തനങ്ങളെ കോർത്തിണക്കി ഭിന്നശേഷിക്കാർക്കായുള്ള കായിക പരിപാടികൾ, വിനോദ പരിപാടികൾ, യാത്രകൾ, ക്രിയാത്മക പ്രവർത്തനങ്ങൾ, സാമൂഹിക സാംസ്കാരിക പരിപാടികൾ എന്നിവ സംഘടിപ്പിക്കുക, ഇവർക്ക് താമസസ്ഥലം അഥവാ ഹോസ്റ്റൽ ലഭ്യത ഉറപ്പുവരുത്തുക, സർവേ മുതലായ പഠന പരിപാടികൾ സംഘടിപ്പിക്കുക, വിവിധ മേഖലകളിലെ ഗവേഷണ പരിപാടികൾ, നൂതന സംരംഭങ്ങൾ, സാങ്കേതിക വിദ്യ എന്നിവയ്ക്ക് പ്രോത്സാഹനം നൽകുക എന്നിവയിലൂടെയൊക്കെ വികലാംഗരുടെ ക്ഷേമത്തിനായി കൊണ്ടുവന്ന 1995 പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് നിയമത്തിൽ അനുശാസിക്കുന്ന വ്യവസ്ഥകൾ പാലിക്കുന്നതിന് സഹായിക്കുക എന്നിവയാണ് ഭിന്നശേഷിക്കാർക്കായുള്ള ദീനദയാൽ പുനരധിവാസ പദ്ധതി കൊണ്ടുദ്ദേശിക്കുന്നത്.
0: ഭിന്നശേഷിക്കാർക്കായുള്ള ദീനദയാൽ പുനരധിവാസ പദ്ധതിയെക്കുറിച്ചാണ് ഇതുവരെ കേട്ടത്. പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.
2: ഞായറാഴ്ച രാത്രി 8 മണിക്ക് നാട്ടുചിന്തിൽ അമ്പലപ്പുഴ സുരേഷ് വർമ്മയും സംഘവും അവതരിപ്പിക്കുന്ന ഓട്ടൻതുള്ളൽ, കഥ പാത്രചരിതം.

0: അന്യേദ്യഹു, അടുത്ത ദിവസം 22-ാം ദിവസം മുനിഹോമധേനു, വസിഷ്ഠഗുരുവിൻ്റെ ഹോമത്തിനുള്ള ദ്രവ്യങ്ങൾ നൽകുന്ന നന്ദിനി. ഗഹ്വരം ആവിവേശ, ഒരു ഗുഹയിൽ പ്രവേശിച്ചു. പരന്ന പടർപ്പുകളിലാണ് ഇതുവരെ മേഞ്ഞത്. ഈ ദിവസം നന്ദിനി ഒരു ഗുഹയിലേക്ക് പ്രവേശിച്ചു. ഗൗരീഗുരോഹ് ഗഹ്വരം, ഗൗരിയുടെ പിതാവ് ഹിമവാൻ ഹിമവാൻ്റെ ഗുഹകളിലൊന്നിൽ കടന്നു കയറി. വെറുമൊരു ഗുഹയല്ല, ഗംഗാപ്രപാത അന്തനിരൂഢ ശഷ്പം, ഗംഗാജലം വീഴുന്നതിന് അടുത്ത് ഇളംപുല്ലുകൾ മുളച്ചു നിൽക്കുന്ന ഗുഹ. പ്രപാതം പതനം, അന്തം സമീപം, നിരൂഢം മുളച്ച, ശഷ്പം ഇളംപുല്ല്. ഗംഗായാഹ പ്രപാതസ്യ അന്തേ സമീപേ വിരൂഢാനി ജാതാനി ശഷ്പാണി പാലതൃണാനി യസ്മിൻ തത് എന്ന് ഗഹ്വരത്തിൻ്റെ വിശേഷണം. വിരൂഢഘാസം എന്നും പാഠമുണ്ട്, അർത്ഥത്തിന് വ്യത്യാസമില്ല. ശഷ്പം, ബാലതൃണം, ഘാസം എന്ന മൂന്നിനും ഇളം പുല്ല് എന്നാണ് അർത്ഥം. ഗഹ്വരമെന്നതിന് ഗുഹയെന്നാണ് സാധാരണ അർത്ഥം പറയാറുള്ളത്. ഇവിടെ മലയിടുക്ക് എന്നെടുത്താൽ മതിയെന്നാണ് മാരാർ പറയുന്നത്. മേൽഭാഗം തുറസായാലേ പുല്ലുകളിങ്ങനെ തഴച്ച് വളരുകയുള്ളൂ. മാത്രമല്ല, ഗുഹയ്ക്കുള്ളിലായാൽ ഇനി പറയുന്ന കാഴ്ചകൾ നേരിൽ കാണാനും വിഷമമാവും. പരന്ന തുറസായ പ്രദേശത്ത് നിന്ന് മേഞ്ഞുമേഞ്ഞ് പശു ഒരു മലയിടുക്കിലേക്ക് ഇറങ്ങി. ഈ അർത്ഥമാണ് ഗുഹയേക്കാൾ യോജിക്കുന്നത്. ഇതിൽ ധേനുവിന് ഒരു ലക്ഷ്യം, ആത്മാനുജരസ്യ ഭാവം ജിജ്ഞാസമാനാ ധേനുഹു, തന്നെ പിന്തുടർന്ന് പരിചരിക്കുന്ന രാജാവിൻ്റെ ഭാവം എന്തെന്നറിയാനുള്ള കൗതുകത്തോടെ. ജ്ഞാതും ഇച്ഛ ജിജ്ഞാസ, അറിയാനുള്ള ആഗ്രഹം. അനേകം അർത്ഥതലങ്ങളിലേക്ക് പടരുന്ന ഒരു പദമാണ് സംസ്കൃതത്തിൽ ഭാവം എന്നത്. ഭാവോഭിപ്രായ ആശയ, അഭിപ്രായം ആശയം എന്നൊക്കെയാണ് ഭാവപദത്തിനർത്ഥം. അതിനുമപ്പുറം വൈകാരികമായ ഒന്നാണ് ഇവിടുത്തെ വിഷയം. ഈ ഉപാസകൻ്റെ തന്നോടുള്ള വികാരമെന്താണ്? ഭക്തി ദൃഢമാണോ, അതോ കാര്യം നേടാൻ വേണ്ടിയുള്ള സ്വാർത്ഥത മാത്രമേ ഉള്ളോ? പരിചര്യയിൽ കാണിക്കുന്ന ഭക്തി യഥാർത്ഥമാണോ എന്നാണ് ധേനുവിനറിയേണ്ടത്. അതിനുള്ള പരീക്ഷയാണ് തുടർന്ന് നടക്കുന്നത്.
1: ആലാപനം ഡോക്ടർ ജി ജോൽസ്ന. കാളിദാസ മാധുരി. രഘുവംശത്തിലൂടെ. ആസ്വാദനം ഡോക്ടർ കെ ജി പൗലോസ്.

ഇന്ന് 6:40 കേൾക്കാം. 20th റോസ്ഗർ മേളയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി വിവിധ സർക്കാർ സംഘടനകളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട യുവാക്കൾക്ക് നിയമന കത്തുകൾ കൈമാറുന്ന പരിപാടിയുടെ റിപ്പോർട്ട്. 7:35 ഇതളുകൾ കുട്ടികൾക്കായുള്ള പരിപാടി. ഇതിൽ ഫെബ മരിയ ബൈജു അവതരിപ്പിക്കുന്ന വിവിധ ഇനങ്ങൾ. 9:15 കായിക ലോകത്തിൽ 23rd ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ പാരാ അത്ലറ്റിക്സിൽ വെള്ളി മെഡൽ നേടിയ മുഹമ്മദ് ബാസലുമായി അഭിമുഖം അവസാന ഭാഗം. 9:30 പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി.

സമയമാണ്. 6 മണി കഴിഞ്ഞ് 19 മിനിറ്റും 35 സെക്കൻഡും. ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ

0: വാർത്തകൾ വിശദമായി. രാജ്യത്തെ യുവാക്കളുടെ ഭാവിക്ക് ആവശ്യമായ നൈപുണ്യ വികസനവും അവസരങ്ങളും ലഭ്യമാക്കുന്നതിൽ കേന്ദ്ര സർക്കാർ ശ്രദ്ധ ചെലുത്തുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 20-ാമത് റോസ്ഗാർ മേളയിൽ വിവിധ സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട യുവാക്കൾക്ക് 51,000-ലധികം നിയമന ഉത്തരവുകൾ വെർച്വലായി വിതരണം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഇന്ത്യ ഏകദേശം 40 രാജ്യങ്ങളുമായി സ്വതന്ത്ര വ്യാപാര കരാറുകളിൽ ഒപ്പുവച്ചിട്ടുണ്ട്. ഇത് രാജ്യത്തെ യുവാക്കൾക്ക് അവസരങ്ങളുടെ പുതിയ വാതിലുകൾ തുറന്നു നൽകുമെന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു.
1: चालीस देशों के साथ फ्री ट्रेड एग्रीमेंट भी किए हैं. ये फ्री ट्रेड एग्रीमेंट FTA हमारे युवाओं के लिए संभावनाओं के नए द्वार बना रहे हैं. इस तरह के ट्रेड एग्रीमेंट से हमारे एंटरप्रेन्योर्स के लिए नई पार्टनरशिप्स के रास्ते खुलते हैं और हमारे युवाओं के लिए करियर में नई पॉसिबिलिटीज बनती है.
0: केंद्र निगुदी एक्साइज കസ്റ്റംസ് വകുപ്പുകളുടെ നേതൃത്വത്തിൽ 20-ാമത് ദേശീയ റോസ്ഗാർ മേള കൊച്ചിയിൽ നടന്നു. കേന്ദ്ര സഹമന്ത്രി ജയന്ത് ചൌധരി ചടങ്ങിൽ പങ്കെടുത്തു. സർക്കാർ ഉദ്യോഗസ്ഥർ എപ്പോഴും ജനങ്ങളോട് ഉത്തരവാദിത്വമുള്ളവരായിരിക്കണമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. കൊച്ചിയിൽ ആദായ നികുതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച റോസ്ഗാർ മേള കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. തൊഴിൽ സൃഷ്ടിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് റോസ്ഗാർ മേള പ്രതിഫലിപ്പിക്കുന്നതെന്ന് ശ്രീ സുരേഷ് ഗോപി പറഞ്ഞു. ആഗോള ശരാശരിയുടെ പകുതിയിൽ താഴെ മാത്രമാണ് ഇന്ത്യയുടെ പ്രതിശീർഷ കാർബൺ ബഹിർഗമനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ പരിസ്ഥിതിയുടെയും കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെയും ഭാവി എന്ന വിഷയത്തിൽ ദേശീയ ഹരിത ട്രൈബ്യൂണൽ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പാരീസിൽ നടന്ന COP21 ഉച്ചകോടിയിൽ നൽകിയ ഉറപ്പുകൾ നിശ്ചയിച്ച സമയപരിധിക്കുള്ളിൽ വിജയകരമായി നടപ്പാക്കിയ G20യിലെ ഏക രാജ്യം ഇന്ത്യയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ന് അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനം. ദിനാചരണത്തോടനുബന്ധിച്ച് സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി രാജ്യവ്യാപകമായി കടൽ തീരങ്ങളിൽ ശുചീകരണ യജ്ഞം നടന്നു. അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനാചരണത്തിന്റെ ഭാഗമായി കൊല്ലം ബീച്ചിൽ സംഘടിപ്പിച്ച മെഗാ ശുചീകരണ യജ്ഞം മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. ഒരു മാസത്തെ സ്വച്ഛതാഹി സേവ കൈയോടുകൈ ജനകീയ ക്യാമ്പയിൻ ജില്ലാതല പ്രവർത്തന ഉദ്ഘാടനവും ഔദ്യോഗിക ലോഗോ പ്രകാശനവും മന്ത്രി നിർവഹിച്ചു. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ പ്രചാരണത്തിന്റെ ഭാഗമായി പുതുവൈപ്പ് ബീച്ചിൽ ശുചീകരണ പരിപാടി നടത്തി. കേന്ദ്ര ഭൌമശാസ്ത്ര മന്ത്രാലയത്തിന് കീഴിലെ സെന്റർ ഫോർ മറൈൻ ലിവിംഗ് റിസോഴ്സസ് ആന്റ് ഇക്കോളജിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
2: September 12 to 19 രാജ്യവ്യാപകമായി നടന്നുവരുന്ന സമുദ്ര സംരക്ഷണ ക്യാമ്പയിന്റെ ഭാഗമായാണ് ശുചീകരണം സംഘടിപ്പിച്ചത്. വൈപ്പിൻ MLA ടോണി ചമ്മണി ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന ചടങ്ങിനു ശേഷം കോളേജ് വിദ്യാർത്ഥികളും വോളണ്ടിയർമാരും പൊതുജനങ്ങളും ഉൾപ്പെടെ നിരവധി പേർ തീരം ശുചീകരിക്കൽ പൂർത്തിയാക്കി. ഫോർട്ട് കൊച്ചി മുനമ്പം ബീച്ചുകളിലും ഇതേ സമയം ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു.
0: സ്വച്ഛതാഹി സേവ 2026 ഭാഗമായി തിരുവനന്തപുരം നഗരസഭയുടെയും പള്ളിപ്പുറം CRPF ഗ്രൂപ്പ് സെന്ററിന്റെയും വിവിധ സംഘടനകളുടെയും സംയുക്താഭിമുഖ്യത്തിൽ തിരുവനന്തപുരം ശംഖുമുഖം ബീച്ചിലും അനുബന്ധ തീരദേശ മേഖലകളിലും ശുചീകരണ പ്രവർത്തനം സംഘടിപ്പിച്ചു. ശംഖുമുഖം ബീച്ചിൽ നടന്ന ശുചീകരണം മേയർ VV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. വിഴിഞ്ഞം കോസ്റ്റ് ഗാർഡ് സ്റ്റേഷന്റെ നേതൃത്വത്തിൽ കോവളം കടൽ തീരത്ത് ശുചീകരണ പരിപാടി സംഘടിപ്പിച്ചു. കോഴിക്കോട് ബീച്ചിൽ നടന്ന തീര ശുചീകരണ പരിപാടി മേയർ ഒ സദാശിവൻ ഉദ്ഘാടനം ചെയ്തു. തീരസംരക്ഷണ സേന, NCC കേഡറ്റ്സ്, ഹരിത കർമ്മസേന പ്രവർത്തകർ എന്നിവർ പങ്കാളികളായി. കണ്ണൂർ മുഴുപ്പിലങ്ങാടി ഡ്രൈവിൻ ബീച്ചിൽ നടന്ന ശുചീകരണ യജ്ഞത്തിൽ വിദ്യാർത്ഥികളും മത്സ്യത്തൊഴിലാളികളും പങ്കാളികളായി. തീരസംരക്ഷണ സേന ലക്ഷദ്വീപിലെ കവരത്തി ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ സംയുക്ത തീരദേശ ശുചീകരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. അന്ത്രോത്ത് മിനിക്കോയ് ദ്വീപുകളിലും കോസ്റ്റ് ഗാർഡ് യൂണിറ്റുകളെ നേതൃത്വത്തിൽ തീരദേശ ശുചീകരണ പരിപാടികൾ നടന്നു. സ്വച്ഛതാഹി സേവ ശുചീകരണ ക്യാമ്പയിനും ലക്ഷദ്വീപിൽ തുടക്കമായി. കൊല്ലം തുറമുഖത്തെ വിഴിഞ്ഞത്തിന്റെ സാറ്റലൈറ്റ് പോർട്ടായി വികസിപ്പിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. കൊല്ലം തുറമുഖ സന്ദർശന വേളയിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. സംസ്ഥാനത്തെ 2 അന്താരാഷ്ട്ര തുറമുഖങ്ങളുടെയും 18 അനുബന്ധ തുറമുഖങ്ങളുടെയും വികസനത്തെ സംസ്ഥാന സർക്കാർ വളരെ പ്രാധാന്യത്തോടെ കൂടിയാണ് കാണുന്നത്. ഇതിന്റെ ഭാഗമായി കൊല്ലം തുറമുഖത്തിന്റെ വികസനത്തിന് വിവിധ പദ്ധതികൾ തയ്യാറാക്കി വരികയാണെന്നും ശ്രീമതി ബിന്ദു കൃഷ്ണ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സംഘടിപ്പിക്കുന്ന ഒരു മാസം നീളുന്ന സേവാ സങ്കൽപ് അഭിയാൻ പുരോഗമിക്കുന്നു. സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിലൂടെ പ്രഗതി എന്ന പ്ലാറ്റ്ഫോമിന്റെ നേട്ടങ്ങളാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രഗതിയിലൂടെ സാധിച്ചു. കേന്ദ്രത്തെയും സംസ്ഥാനങ്ങളെയും ഒരൊറ്റ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഒന്നിപ്പിച്ചുകൊണ്ട് സഹകരണ ഫെഡറലിസത്തിന്റെ മികച്ച മാതൃകയായി ഈ സംവിധാനം നിലകൊള്ളുന്നു. ഒരു പതിറ്റാണ്ടിന് ശേഷം സംസ്ഥാനത്ത് കുരുമുളക് വില കിലോയ്ക്ക് 700 രൂപ കടന്നു. കൊച്ചി മട്ടാഞ്ചേരി വിപണിയിൽ ഗാർബിൾഡ് കുരുമുളകിന് 724 രൂപയും അൺഗാർബിൾഡിന് 704 രൂപയുമാണ് നിലവിലെ വില. എന്നാൽ ഉൽപാദനത്തിലെ വൻ ഇടിവും കാലാവസ്ഥാ വ്യതിയാനവും കാരണം ഉയർന്ന വിലയുടെ പ്രയോജനം കർഷകർക്ക് ലഭിക്കുന്നില്ല. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
4: രാജ്യാന്തര വിപണിയിൽ വിയറ്റ്നാമിൽ നിന്നുള്ള കുരുമുളകിന്റെ വരവ് കുറഞ്ഞതാണ് നിലവിൽ ഇന്ത്യൻ കുരുമുളകിന്റെ ഡിമാൻഡും വിലയും ഉയർത്തിയത്. ഇറക്കുമതിയിലുണ്ടായ ഇടിവ് വിലവർദ്ധനയ്ക്ക് കാരണമായെങ്കിലും ആഭ്യന്തര വിപണിയിൽ ആവശ്യക്കാരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. മഴക്കുറവും കടുത്ത ചൂടും രോഗബാധയും കാരണം ഇത്തവണ കുരുമുളക ഉൽപാദനം പകുതിയിലും താഴെയായി ചുരുങ്ങി. നഷ്ടം കാരണം മിക്ക കർഷകരും മറ്റു വിളകളിലേക്ക് മാറിയതും ഉൽപാദനത്തിൽ വലിയ ഇടിവുണ്ടാക്കി. ഇതിനു പുറമെ വളങ്ങളുടെ വിലവർദ്ധനവും കർഷകർക്ക് കനത്ത തിരിച്ചടിയാകുന്നുണ്ട്. 2014-15 കാലയളവിൽ ലഭിച്ച 730 രൂപ എന്ന റെക്കോർഡ് വിലയിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയിലാണ് കർഷക സമൂഹം.
0: 30th സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവം 18 മുതൽ 21 വരെ പാലക്കാട്ടെ മണ്ണാർക്കാട് നടക്കും. ശാസ്ത്രമേളയുടെ സംഘാടക സമിതി രൂപീകരണ യോഗം മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സ്കൂൾ കായികമേള ഒക്ടോബർ അവസാന വാരം കോഴിക്കോട് NITയിലും സംസ്ഥാന സ്കൂൾ കലോത്സവം ജനുവരിയിൽ എറണാകുളത്തും നടക്കുമെന്ന് മന്ത്രി അറിയിച്ചു. 3 വർഷത്തിനകം പ്രതിദിനം 1 കോടി ലിറ്ററിലേക്ക് പാലുൽപാദനം വർദ്ധിപ്പിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. ക്ഷീരവികസന വകുപ്പിന്റെ മേഖലാതല സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കാലിത്തീറ്റ വില നിയന്ത്രണത്തിനുള്ള നടപടികൾ തുടരുമെന്നും തീറ്റപ്പുൽ കൃഷിയെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. യുവാക്കളെ ക്ഷീരമേഖലയിലേക്ക് ആകർഷിക്കാനുള്ള പദ്ധതികൾ നടപ്പാക്കി വരികയാണെന്നും ശ്രീമതി ബിന്ദു കൃഷ്ണ വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഇന്നും നാളെയും പരക്കെ മഴയ്ക്ക് സാധ്യത. കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ നാളെ ഉച്ചയ്ക്ക് 2:30 വരെ ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. 20th ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിൽ ഔദ്യോഗിക തുടക്കം. 2 തവണ ഒളിമ്പിക് മെഡൽ നേടിയ മനു ഭാക്കറും കബഡി താരം പവൻ സെഹ്റാവത്തും 501 അംഗ ഇന്ത്യൻ സംഘത്തെ നയിച്ചു. ഗെയിംസിലെ മത്സരങ്ങളിൽ വനിതാ ക്രിക്കറ്റ് സെമി ഫൈനലിൽ ഇന്ത്യ നാളെ ബംഗ്ലാദേശിനെ നേരിടും. ടെക്ബോൾ ഇനത്തിൽ വെങ്കല മെഡലിനായി ക്വിൻസി ഡിസൂസ നാളെ ജപ്പാൻ താരത്തെ നേരിടും. സംസ്ഥാനത്ത് ഇന്ന് വൈകുന്നേരം 6:15 രാത്രി 12:45 ഇടയിൽ ഭാഗിക വൈദ്യുത നിയന്ത്രണം ഉണ്ടായിരിക്കുമെന്ന് KSEB അറിയിച്ചു. പവർ എക്സ്ചേഞ്ച് വഴി ആവശ്യമായ അളവിൽ വൈദ്യുതി ലഭ്യമാകാത്തതും ഗ്രിഡ് ഫ്രീക്വൻസി കുറയുന്നതും കാരണമാണ് നിയന്ത്രണം. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ യുവാക്കളുടെ ഭാവിക്ക് ആവശ്യമായ നൈപുണ്യ വികസനവും അവസരങ്ങളും ലഭ്യമാക്കാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ പ്രചാരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ കടൽ തീരങ്ങളിൽ വിപുലമായ ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു. കൊല്ലം തുറമുഖത്തെ വിഴിഞ്ഞത്തിന്റെ സാറ്റലൈറ്റ് പോർട്ടായി വികസിപ്പിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. സംസ്ഥാന സ്കൂൾ കായികമേള ഒക്ടോബറിൽ കോഴിക്കോട്ടും ശാസ്ത്രോത്സവം നവംബറിൽ മണ്ണാർക്കാട്ടും നടക്കും. സംസ്ഥാനത്ത് കനത്ത മഴയ്ക്ക് സാധ്യത. ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. തീരദേശ ജില്ലകളിൽ കള്ളക്കടൽ മൂലമുള്ള കടലാക്രമണത്തിനും സാധ്യത. 20th ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിൽ പ്രൌഢോജ്വല തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
5: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് FM.

0: ഹൈറേഞ്ചിന്റെ ശബ്ദം. കേൾക്കാതിരിക്കുന്നത് എങ്ങനെ?
1: എറണാകുളം പാലാരിവട്ടത്ത് നടന്ന 20-ാമത് റോസ്കാർ മേളയുടെ റേഡിയോ റിപ്പോർട്ട്. വിവിധ സർക്കാർ വകുപ്പുകളിലേക്ക് പുതുതായി നിയമിതരായ 51,000 ഉദ്യോഗാർത്ഥികളുടെ

അപ്പോയിൻമെന്റ് ലെറ്റർ രാജ്യത്തെ 45 ഇടങ്ങളിൽ ഒരേ സമയം നടന്ന റോസ്കാർ മേളകളിലൂടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിതരണം ചെയ്തു. വിർച്വൽ കോൺഫറൻസിംഗിലൂടെയാണ് അദ്ദേഹം എല്ലാ ചടങ്ങുകളിലും ഒരേ സമയം പങ്കെടുത്തത്. കേരളത്തിൽ കൊച്ചി പാലാരിവട്ടത്ത് വെച്ചായിരുന്നു

0: ഉദ്യോഗാർത്ഥികളും അവരുടെ കുടുംബാംഗങ്ങളും ഉണ്ടായിരുന്നു. രാവിലെ 11:30 ദേശീയ ഗീതത്തോടെ തുടങ്ങിയ ചടങ്ങിൽ കേന്ദ്ര എക്സൈസ് നികുതി വകുപ്പ് കൊച്ചി കമ്മീഷണറേറ്റിലെ പ്രിൻസിപ്പൽ കമ്മീഷണർ ഹർബീന്ദർ കൗർ പ്രസാദ് സ്വാഗതമരുളി. പുത്തൻ പ്രതീക്ഷകളുമായി പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അവർ ആശംസകളേകി.
1: ഐ ഹോപ്പ് ദാറ്റ് യു വിൽ സർവ് ദ നേഷൻ ആൻഡ് കോൺട്രിബ്യൂട്ട്സ് ടുവേർഡ്സ് നാഷണൽ ബിൽഡിംഗ് ആസ് യു ടേക്ക് യുവർ സ്റ്റെപ്സ് ഇൻ ടു ഗവൺമെന്റ് സർവീസ്. ഐ ഹോപ്പ് ദാറ്റ് യു വിൽ ഡു യുവർ ഡ്യൂട്ടി വിത്ത് അറ്റ്മോസ്റ്റ് സിൻസിയറിറ്റി ഇൻറ്റിഗ്രിറ്റി ആൻഡ് ഫോളോ ദ മന്ത്ര ഓഫ് Nagrik Devo Bhava. Adopt a citizen-centric approach. Provide services, deliver services with care, fairness, promptness and transparency.
0: തുടർന്ന് കേന്ദ്രമന്ത്രി ജയന്ത് ചൗധരി പ്രസംഗിച്ചു. പുതിയ കാലത്തെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാൻ പുതിയ കാല ചിന്തകൾ വേണമെന്നും അതിനായി പരിശ്രമിക്കുവാനും അദ്ദേഹം ഉദ്യോഗാർത്ഥികളോട് ആവശ്യപ്പെട്ടു.
2: This is very important for what you are now about to start off in your life journey. You have legacy problems. We are not unaware of those issues. There are new dynamic policy challenges we are faced with. We have to try and ensure that a Leviathan, and I evoke the great elephant, which is a popular symbol here in Kerala. It is almost a structure like a massive elephant that you now need to make very speedy and dynamic, very responsive. We cannot approach old problems, legacy problems, with old approaches. We need to think completely outside the box. While adherence to rules and protocols is very important, because you represent the framework that holds us together, that unifies our India, that creates an institutional credibility for the role that you are going to be taking on yourself. But at the same time, we have to be dramatically innovative if we are to ensure that India speeds along and realizes the dream of Viksit Bharat. 2047 is a year. It can very well happen before that if we work collectively towards that, realizing that goal.
0: 12:30 ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസ് വഴി റോസ്ഗാർ മേളയ്ക്ക് ഔദ്യോഗികമായി തുടക്കം കുറിച്ചു. തുടർന്ന് അദ്ദേഹം സന്ദേശം നൽകി. രാജ്യത്തെ സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടുമ്പോഴാണ് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതെന്ന് ഇന്ത്യയുടെ 7.8% വളർച്ചാ നിരക്ക് സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു.
3: जब देश की इकोनॉमी आगे बढ़ती है, जब इन्वेस्टमेंट बढ़ता है, नए उद्योग लगते हैं और नए सेक्टर्स का विस्तार होता है, आज भारत तेजी से ग्रो करने वाली बड़ी अर्थव्यवस्था है. इस फाइनेंशियल ईयर की पहली तिमाही में भारत की ग्रोथ रेट 7.8% रही है. इन्वेस्टमेंट में करीब 12% की बढ़ोतरी हुई है. रेटिंग एजेंसियां भारत की रेटिंग सुधार रही है और ये प्रगति ऐसे समय में हो रही है जब दुनिया अनेक अनिश्चितताओं से गुजर रही है. भारत की इस ग्रोथ के पीछे बीते वर्षों के रिफॉर्म्स का बड़ा योगदान है. आपको अपने कार्यकाल में निरंतर रिफॉर्म्स को और गति देनी है. टैक्स और कंप्लायंसेस को सरल बनाना हो, ईज ऑफ डूइंग बिजनेस को बढ़ाना हो.
0: സൂര്യനും സമുദ്രവും നമ്മുടേതാണ്, കപ്പലും നാവികനും നമ്മുടേതാണ്. തിരമാലകളെ കീറിമുറിച്ച് വിജയം കൈവരിക്കുവാനുള്ള ധൈര്യം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് കവിത ചൊല്ലി ഉദ്യോഗാർത്ഥികളുടെ മനോവീര്യം കൂട്ടാനും അദ്ദേഹം മറന്നില്ല.
3: സൂര്യൻ ഹമാരാ ഹോ, സമുദ്രൻ ഭീ ഹമാരാ ഹോ. सूरज हमारा हो, समंदर भी हमारा हो, नाव हमारी हो, नाव हमारी हो, नाविक भी हमारा हो. लहरों पर विजय लिखे, लहरों पर विजय लिखे, वो हौसला हमारा हो. आज भारत का युवा

0: इसी हौसले के साथ आगे बढ़ रहा है। अब आप सभी की भारत सरकार में रहते हुए ये जिम्मेदारी है कि देश के युवाओं की आकांक्षाओं को समझते हुए आप अपने काम को बखूबी निभाएं।
1: ഇതിനെ തുടർന്ന് കേന്ദ്രമന്ത്രി ജയന്ത് ചൌധരി തെരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ഓഫർ ലെറ്റർ കൈമാറി. റോസ്കാർ മേളയിൽ വെച്ച് അപ്പോയിന്റ്മെന്റ് ലെറ്റർ ലഭിച്ച ഒരു ഉദ്യോഗാർത്ഥി ആകാശവാണിയോട്:
2: ഹായ്, എൻ്റെ പേര് ആംനസി. ഞാൻ ഇവിടെ ഇപ്പോൾ 20th റോസ്കാർ മേളയിൽ പാർട്ടിസിപ്പൻ്റ് ആയിട്ട് വന്നേക്കുവാണ്. എനിക്ക് പോസ്റ്റിംഗ് കിട്ടിയത് എക്സാമിനറായിട്ടാണ് കസ്റ്റംസ് ഡിപ്പാർട്ട്മെൻറ്റിൽ. ഇവിടെ വന്നിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ ഫാമിലി, ഫ്രണ്ട്സ് എല്ലാവരോടും ഞാൻ ഗ്രേറ്റ്ഫുൾ ആണ്. കുറേ നാളായിട്ട് പ്രിപ്പറേഷൻസ് ആയിരുന്നു, പിന്നെ റിസൾട്ട് വന്നപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ റോസ്കാർ മേളയിൽ യൂണിയൻ മിനിസ്റ്ററിൻ്റെ വഴി നമുക്ക് നേരിട്ട് ഇങ്ങനെ ഒരു അപ്പോയിൻമെൻ്റ് ലെറ്റർ കിട്ടുമെന്ന് അറിഞ്ഞപ്പോൾ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. പിന്നെ പി എമ്മിൻ്റെ സ്പീച്ച് എല്ലാം, പിന്നെ ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സിൽ അപ്പോയിൻമെൻറ്റ് കിട്ടിയവരെയൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റിയപ്പോൾ ഇതൊരു നല്ലൊരു അവസരമായിട്ട് തോന്നി. അപ്പോൾ എല്ലാം കൊണ്ടും ഭയങ്കര ഹാപ്പിയാണ്.
1: ദേശീയ ഗാനത്തോടുകൂടി ചടങ്ങ് സമാപിച്ചു. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കൊച്ചി പാലാരിവട്ടത്ത് വെച്ച് നടന്ന 20th റോസ്കാർ മേളയുടെ റേഡിയോ റിപ്പോർട്ട്.

0: ಪ್ರಾಣಿ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കറിയാം, എല്ലാവരുടെയും ജീവിതത്തിൽ പലവിധ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ കടന്നു വരാറുണ്ട് അല്ലേ? പ്രശ്നങ്ങളില്ലാത്ത ആരുമുണ്ടാവില്ല. പക്ഷേ ഓരോരുത്തരും അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതാണ് പ്രസക്തം. നിങ്ങൾ തിരമാലകളെ ശ്രദ്ധിച്ചിട്ടില്ലേ? ഉയർച്ചയും താഴ്ചയുമുണ്ട്. ഓരോ താഴ്ചയിൽ നിന്നും പൂർവാധികം ശക്തമായി അത് ഉയർന്നു വരുന്നു. അതുപോലെ ജീവിതത്തിലെ വിഷമങ്ങളും പ്രതിസന്ധികളും എല്ലാം മറികടന്ന് പൂർവാധികം ശക്തരായി കൂടുതൽ കരുത്തോടെ നാം ജീവിതത്തെ അഭിമുഖീകരിക്കണം. ഈ ഒരു സത്യന്തയോടുകൂടി നമുക്ക് ഇന്നത്തെ പരിപാടി ആരംഭിച്ചാലോ? ഇന്നത്തെ പരിപാടിയിൽ

0: പുത്തൻ തലമുറ കീടനാശിനികളെക്കുറിച്ചുള്ള അറിവുകൾ നമ്മോട് പങ്കുവയ്ക്കുന്നത് വെള്ളായണി കാർഷിക കോളേജിലെ കീടനാശിനി അവശിഷ്ട പരിശോധന ലബോറട്ടറി പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ അമ്പിളി പോളാണ്. പരിപാടിയിലേക്ക് കടക്കും മുമ്പ് നമുക്കിന്ന് ശ്രോതാക്കളോടുള്ള ചോദ്യം എന്താണെന്ന് നോക്കാം.
1: കാർഷിക വൃത്തിയിൽ ഹിഡൻ ടെറർ അഥവാ ഒളിഞ്ഞിരിക്കുന്ന ഭീകരത എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം പരിപാടിയുടെ അവസാനം കേൾക്കാം.
2: ആരോഗ്യമുള്ള മണ്ണാണ് ആരോഗ്യകരമായ വിളവെടുപ്പിന്റെ അടിത്തറ.
3: വളപ്രയോഗം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മണ്ണ് പരിശോധിച്ച് സോയിൽ ഹെൽത്ത് കാർഡ് നേടുക. ഇതിലൂടെ നിങ്ങളുടെ മണ്ണിനാവശ്യമായ പോഷകങ്ങൾ കൃത്യമായി അറിയാം. ശരിയായ അളവിൽ ശരിയായ വളങ്ങൾ ഉപയോഗിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു.
2: സോയിൽ ഹെൽത്ത് കാർഡ് കൃഷി ചെലവ് കുറയ്ക്കുന്നു, വിളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നു, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു.
3: ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസ് അല്ലെങ്കിൽ മണ്ണ് പരിശോധനാ ലബോറട്ടറി സന്ദർശിച്ച് നിങ്ങളുടെ സോയിൽ ഹെൽത്ത് കാർഡ് നേടുക.
2: ആരോഗ്യമുള്ള മണ്ണ്, സമർത്ഥനായ കർഷകൻ.
0: കൃഷിയിടങ്ങളിൽ കീടബാധ എന്നത് ഒരു വലിയ വെല്ലുവിളിയാണ്. കാലാവസ്ഥയിലെ മാറ്റങ്ങൾക്കനുസരിച്ച് കീടങ്ങളുടെ സ്വഭാവത്തിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നതിനാൽ അവയെ നിയന്ത്രിക്കാൻ പുതിയ സാങ്കേതിക വിദ്യകളും പുത്തൻ തലമുറ കീടനാശിനികളും ഇന്ന് ഉപയോഗത്തിലുണ്ട്. ഇവയുടെ പ്രത്യേകതകളും ഉപയോഗരീതികളും ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമെല്ലാം എന്തൊക്കെയാണെന്ന് നമുക്ക് ഇന്നത്തെ പരിപാടിയിലൂടെ പരിചയപ്പെടാം. ഈ വിഷയത്തെക്കുറിച്ചുള്ള അറിവുകൾ പങ്കുവയ്ക്കാൻ ഇന്ന് നമ്മോടൊപ്പം വെള്ളായണി കാർഷിക കോളേജിലെ കീടനാശിനി അവശിഷ്ട പരിശോധനാ ലബോറട്ടറിയിലെ പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ അമ്പിളി പോൾ ചേരുന്നുണ്ട്. ഡോക്ടർ അമ്പിളി പോളുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
4: ഡോക്ടർ അമ്പിളി, നമ്മൾ ഈ ന്യൂ ജനറേഷൻ ഇപ്പം പൊതുവെ എല്ലാ കാര്യത്തിലും പറയാറുണ്ട്. ന്യൂ ജനറേഷൻ കിഡ്സ് വരെ നമ്മൾ പറയുന്നുണ്ട്, ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ പിള്ളേരാണ്. അപ്പോൾ ഈ കീടനാശിനികളുടെ ഈ ഒരു പുത്തൻ തലമുറ അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ പെസ്റ്റിസൈഡ്സും ഉണ്ടല്ലേ?
5: അതെ, മറ്റു മേഖലകളെ പോലെ തന്നെ നമ്മുടെ കാർഷിക മേഖലയിലും നമ്മൾ ഇതുവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പഴയ തലമുറ കീടനാശിനികളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് ഇറക്കിയിട്ടുള്ള കീടനാശിനികളാണ് പുത്തൻ തലമുറ കീടനാശിനികൾ. അതിന് പഴയ തലമുറകളുമായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ കുറേയേറെ സവിശേഷതകളും ഉണ്ട്, എന്നാൽ കുറച്ച് ദൂഷ്യവശങ്ങളും ഉണ്ട്.
4: ഇതിന്റെ പ്രത്യേകതകളൊക്കെ എന്തൊക്കെയാണ്?
5: പ്രധാനമായിട്ടും നമ്മുടെ പുത്തൻ തലമുറ കീടനാശിനികൾ ഉണ്ടാക്കിയിരിക്കുന്നതിന്റെ തന്നെ ആദ്യത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇവയുടെ റെസിഡ്യുവൽ ടോക്സിസിറ്റി, അതായത് വിഷവീര്യത കുറച്ചൊന്ന് കുറയ്ക്കുക എന്നുള്ളതും, അതുപോലെ ഇത് ചെന്ന് കീടങ്ങളെ ആക്രമിക്കുന്ന സൈറ്റ്, അതായത് സ്ഥലം എവിടെയാണോ ആക്രമിക്കുന്നത് അത് കുറച്ച് വ്യത്യസ്തവുമാണ്. അത് വ്യത്യസ്തപ്പെടുത്തിയിരിക്കുന്നത് തന്നെ സസ്തനികൾക്ക്, അതായത് മനുഷ്യൻ ഉൾപ്പെടെയുള്ള മാമൽസിന് അത് വളരെ സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ട് ആ സൈറ്റ് ഓഫ് ആക്ഷൻ വളരെ മാറ്റിയിട്ടുണ്ട്.
4: സൈറ്റ് ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് കീടങ്ങളുടെ
5: എവിടെയാണ് ആക്ട് ചെയ്തത്. ഇപ്പൊ പഴയ തലമുറ കീടനാശിനികളായ ഓർഗാനോക്ലോറിൻ, ഓർഗാനോഫോസ്ഫേറ്റ് ഇവയെല്ലാം തന്നെ നാഡീവ്യൂഹത്തെയാണ്, അതായത് കീടങ്ങളുടെ നാഡീവ്യൂഹത്തെയാണ് അഫക്ട് ചെയ്തിരുന്നത്. മനുഷ്യനെ അതുപോലെ നാഡീവ്യൂഹത്തെ അഫക്ട് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലായിരുന്നു പഴയ തലമുറക്കാർ. എന്നാൽ പുത്തൻ തലമുറയാണെങ്കിൽ മറ്റു പല ഭാഗങ്ങളെയുമാണ് ഈ നാഡീവ്യൂഹത്തെ പുറമെ മസിൽസ്, അല്ലെങ്കിൽ അവയുടെ ക്യൂട്ടിക്കൽ ഡെവലപ്മെന്റ്, അവയുടെ മോൾട്ടിങ്, ഇതിനെയൊക്കെയാണ് അഫക്ട് ചെയ്യുന്നത്. മമേലിയൽ സിസ്റ്റത്തിൽ അങ്ങനെ ഒരു മോൾട്ടിങ്ങോ അങ്ങനെയൊന്നും ഇല്ലാത്ത കാരണം
4: വിവിധ
5: ഘട്ടങ്ങളെയാണ് അത് കൂടുതൽ അഫക്ട് ചെയ്യുന്നത്. അങ്ങനെയുള്ള തരം പുത്തൻ തലമുറയും ഉണ്ട്. എന്നാൽ നാഡീവ്യൂഹത്തിൽ തന്നെ കുറച്ച് വ്യത്യസ്തമായി ആക്ട് ചെയ്യുന്ന കീടനാശിനികളാണ് പുത്തൻ തലമുറകൾ. അപ്പോൾ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് മാമൽസിന്, പ്രത്യേകിച്ച് മനുഷ്യന് അത് കമ്പാരിറ്റീവ്ലി താരതമ്യേന സേഫാണ്.
4: വിഷം തന്നെയാണ്.
5: എന്നാൽ പഴയ തലമുറയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ സേഫാണ് ഇത്. രണ്ടാമതെന്ന് പറഞ്ഞാൽ ഡോസ്, നമ്മൾ സ്പ്രേ ചെയ്യുന്ന തോത്. ഇപ്പോൾ തന്നെ പഴയ തലമുറയായിട്ട് നമ്മളൊന്ന് താരതമ്യപ്പെടുത്തിയാൽ പഴയ തലമുറയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു കീടനാശിനിയായിരുന്നു ക്യുനാൽഫോസ് എന്ന്, ഞാനൊരു എക്സാമ്പിൾ പറയുന്നതേ ഉള്ളൂ. അത് ഏകദേശം ഒരു 1.5 മില്ലി/1 ലിറ്ററിലായിരുന്നെങ്കിൽ ആ സ്ഥാനത്ത് ഇപ്പൊ വന്ന പുത്തൻ തലമുറ കീടനാശിനികളുടെ ഡോസ് എന്ന് പറഞ്ഞാൽ അതിൽ 10-ൽ മാത്രം. അതായത് ഒരു എക്സാമ്പിൾ അതുപോലെ പറയുവാണെങ്കിൽ ഫ്ലൂ ബെൻഡിയാമൈഡ് എന്നൊരു കീടനാശിനിയുണ്ട്. ആ കീടനാശിനിയുടെ ഡോസ് എന്ന് പറഞ്ഞാൽ 1 മില്ലി/10 ലിറ്റർ വെള്ളത്തിലാണ്. അതാണ് ഏറ്റവും വലിയ വേറൊരു വ്യത്യാസം എന്ന് പറയുന്നത്, ഒത്തിരി കുറവാണ്. അപ്പോ നമ്മുടെ ഇക്കോസിസ്റ്റത്തിലേക്ക് പോകുന്ന കീടനാശിനികളുടെ അളവും അതുപോലെ കുറയുന്നുണ്ട്. പിന്നെ മൂന്നെന്ന് പറഞ്ഞാൽ പഴയ തലമുറക്കാരെല്ലാം കുറച്ച് ബ്രോഡ് സ്പെക്ട്രം ആയിരുന്നു, അതായത് നമ്മൾ എവിടെയാണോ സ്പ്രേ ചെയ്യുന്നത് അവിടെയുള്ള എല്ലാ ഓർഗാനിസത്തെയും കൊല്ലാം.

0: ുള്ള കഴിവായിരുന്നു പഴയ തലമുറയ്ക്കെങ്കിൽ. പുത്തൻ തലമുറയുടെ പ്രത്യേകത വളരെ സെലക്റ്റീവാണ്. നമ്മൾ ആരെയാണോ ഉദ്ദേശിക്കുന്നത് അവരെ കൊല്ലാനുള്ള ഒരു കഴിവ് പുത്തൻ തലമുറയ്ക്കുണ്ട്. അങ്ങനെ വരുമ്പോൾ മിത്ര കീടങ്ങൾ, നമ്മുടെ നോൺ ടാർജറ്റ് ആയിട്ടുള്ള മറ്റ് കീടങ്ങൾ, അവയെല്ലാം നമുക്ക് ഒന്ന് രക്ഷിക്കാൻ പറ്റും എന്നുള്ളതും പുത്തൻ തലമുറയുടെ മറ്റൊരു പ്രത്യേകതയാണ്.
1: ഇപ്പൊ നമ്മൾ ഈ പെസ്റ്റിസൈഡ്സ് അല്ലെങ്കിൽ കീടനാശിനികളെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യത്തില്, റെഡ് കളറുണ്ട്, ബ്ലൂ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, ഇതിനെ കുറിച്ചൊന്ന് പറയാം. അപ്പൊ ഈ പുത്തൻ തലമുറ ഏത് കാറ്റഗറിയിലാണ്
0: വരുന്നത്? അതാ സാർ, ഇപ്പൊ വിഷവീര്യത അനുസരിച്ച് നമ്മൾ നാലായിട്ടാണ് നമ്മുടെ കീടനാശിനികളെ തരംതിരിക്കുന്നത്. അതായത് ചുവപ്പ്, മഞ്ഞ, നീല, പച്ച, ഈ നാല് കാറ്റഗറിയിലാണ് നമ്മൾ വർഗീകരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു വർഗീകരണം വെച്ചിരിക്കുന്നത് എത്രത്തോളം ഉപയോഗിക്കുന്ന മനുഷ്യനും മറ്റു മാമൽസിനും സുരക്ഷിതമാണെന്ന്. അപ്പൊ മമേലിയൻ ടോക്സിസിറ്റി അനുസരിച്ചാണ് ഈ വർഗീകരണം. ചുമപ്പെന്ന് പറഞ്ഞാൽ അത്യുഗ്ര വിഷമാണ് ആർക്ക്? മാമൽസിന്, അല്ലാതെ കീടങ്ങൾക്ക്, മനുഷ്യർക്ക്. അടുത്ത് മഞ്ഞ എന്ന് പറഞ്ഞാൽ ഉഗ്രവിഷം, നീല എന്ന് പറഞ്ഞാൽ മിതവിഷം, പച്ച എന്ന് പറഞ്ഞാൽ നേരിയ വിഷം. എന്നാൽ നേരിയ വിഷമാണെങ്കിൽ അതൊരു വിഷമാണെന്നുള്ളത് ആരും മറക്കരുത്. പച്ച കീടനാശിനികളായാലും നമ്മൾ വളരെ സുരക്ഷിതമായിട്ട് അത് ഉപയോഗിക്കണമെന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പൊ ഇതാണ് അതിന്റെ ക്ലാസിഫിക്കേഷൻ. ഇത് വെച്ചിരിക്കുന്നത് തന്നെ നമുക്കൊരു നിയമമുണ്ട്, ഇൻസെക്ടിസൈഡ് ആക്ട് 1968 വന്ന നിയമമാണ്. അതിനകത്ത് ഇത് നിഷ്കർഷിച്ചിട്ടുണ്ട്, ഈ ഒരു രീതിയിൽ വേണം കീടനാശിനികൾ പുറത്തിറക്കാനെന്നുള്ളത്. അതായത് ഒരു കർഷകൻ ഒരു മരുന്ന് അടിക്കാൻ എടുത്തു കഴിഞ്ഞാൽ ആദ്യം അയാൾ നോക്കേണ്ടത് ഇത് ഏത് കാറ്റഗറിയിൽ വരുന്നു. ഇപ്പൊ ചുമപ്പാണ് അല്ലെങ്കിൽ മഞ്ഞയാണെങ്കിൽ അത്രയും ശ്രദ്ധ ആ കർഷകൻ ചെലുത്തണം. ഇത് വളരെ അത്യുഗ്ര വിഷമാണ് എനിക്ക് എന്നുള്ളൊരു ചിന്ത കർഷകന്റെ മനസ്സിൽ വരണം. പിന്നെ നമ്മുടെ പുത്തൻ തലമുറ കീടനാശിനികൾ കൂടുതലും തന്നെ നമ്മുടെ ആ നീല പച്ച കാറ്റഗറിയിലാണ് വരുന്നത്.
1: കൂടുതലും
0: ചുവപ്പും മഞ്ഞയും ഇല്ല. പിന്നെ ഇപ്പൊ നമുക്ക് സർവ്വസാധാരണമായി റെഡ് കാറ്റഗറിയിൽ വരുന്നത് എലിവിഷങ്ങളാണ്. മിക്ക എലിവിഷങ്ങളും റെഡ് കാറ്റഗറിയാണ്. എന്നാൽ വിളകളിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന കീടനാശിനികളിൽ കൂടുതലും ഈ പുത്തൻ തലമുറ പ്രത്യേകിച്ചും ബ്ലൂ, ഗ്രീൻ രണ്ടിലും തന്നെയാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് അത് മമേലിയൻ ടോക്സിസിറ്റി കമ്പാരിറ്റീവ്ലി കുറവാണ് പുത്തൻ തലമുറകൾക്ക്.
1: അപ്പൊ ഇത് സുരക്ഷിതമായിട്ട് ഉപയോഗിക്കാന്ന് വിശ്വസിക്കാം. പക്ഷെ മാഡം പറഞ്ഞ ഇതിന്റെ ഉപയോഗത്തിന്റെ തോത് ഒത്തിരി കുറവാണ്.
0: അതെ. അപ്പൊ പുത്തൻ തലമുറയുടെ ഡോസ് നമ്മൾ അവരെ പരിചയപ്പെടുത്തുമ്പോൾ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അത് മനസ്സിലാക്കി എടുക്കാനും അതിലൊരു വിശ്വാസ്യത അർപ്പിക്കാനും അവർക്ക് കുറച്ച് ബുദ്ധിമുട്ട് വരും. ഇത്ര ഇട്ടാൽ എഫക്റ്റ് ആകുമോ? അതാ പല കർഷക സുഹൃത്തുക്കളും നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യം, ഇത്ര ഇട്ടാൽ എഫക്റ്റ് ആകുമോ? അപ്പൊ അവരെന്താ, ആക്ച്വലി അവർ ഫീൽഡിൽ സ്പ്രേ ചെയ്യുമ്പോൾ അവർ കുറച്ച് കൂടുതലിടും. പക്ഷേ വളരെയധികം കാലത്തെ ശാസ്ത്രീയ നിരീക്ഷണങ്ങളിൽ കൂടെയാണ് ഈ ഡോസ് ഫിക്സ് ചെയ്യുന്നത്. നമ്മുടെ കാർഷിക ശാസ്ത്രജ്ഞരായാലും കൃഷി ഓഫീസർമാരായാലും ശുപാർശ ചെയ്യുന്ന തോത് മതിയാകും ആ കീടനാശിനിക്ക്. അത് കൂടാൻ പാടില്ല. അത് വളരെ പ്രധാനമാണ്.
1: ഈ പുത്തൻ തലമുറ കീടനാശിനികളുടെ ലഭ്യത എങ്ങനെയാണ്? ഇത് മാർക്കറ്റിൽ അല്ലെങ്കിൽ കർഷകർക്ക് ഇത് ലഭ്യമാണോ?
0: തീർച്ചയായിട്ടും. അപ്പൊ നമ്മൾ കുറച്ച് ഗ്രാമപ്രദേശങ്ങളിലേക്ക് പോയിട്ട് അവിടുത്തെ കീടനാശിനി കടകളൊക്കെ ഒന്ന് നോക്കിയാൽ സിറ്റിയിൽ കിട്ടുന്നതിന്റെ അത്രയും കിട്ടുന്നില്ല എന്നൊരു പരാതി കർഷകർ പറയാറുണ്ട്. അപ്പൊ എന്താന്ന് പറഞ്ഞാൽ ആവശ്യകത അനുസരിച്ചാണ് എനിക്ക് തോന്നുന്ന കീടനാശിനി അവർ അവിടെ ലഭ്യമാക്കുന്നത്. ശരിക്കും നമ്മുടെ കേരളത്തിൽ സുലഭമാണ് ഇപ്പം പുത്തൻ തലമുറ കീടനാശിനികൾ. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം പല കൃഷി ശാസ്ത്രജ്ഞരായാലും എക്സ്റ്റൻഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരായാലും ശുപാർശ ചെയ്യുന്നത് ഇപ്പോൾ പുത്തൻ തലമുറ തന്നെയാണ്. പ്രത്യേകിച്ച് പച്ചക്കറികളിൽ, പച്ചക്കറികളിൽ റെഡും യെല്ലോ വിഭാഗത്തിലുള്ളത് കഴിവതും ഒഴിവാക്കണമെന്നൊരു നിർദ്ദേശം ഇടയ്ക്ക് ഗവൺമെന്റ് തന്നിരുന്നു. അതുകൊണ്ട് തന്നെ പച്ചക്കറി വളർത്തുന്ന കർഷകര് ഇപ്പൊ കൂടുതലായിട്ടും പുത്തൻ തലമുറ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അതിന്റെ അവൈലബിലിറ്റിയും ഉണ്ടാവും.
1: നമ്മുടെ ഈ പഴയ പെസ്റ്റിസൈഡ്സ്, കീടനാശിനികള്, ക്ലോർപൈറിഫോസ് ഉണ്ട്, ക്വിനോൽഫോസ് ഉണ്ട്, ഇതൊക്കെ ആൾക്കാര് റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന ആയിരുന്നു. ഇതൊക്കെ ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? ഒരു ചർച്ച ഉണ്ടായിരുന്നു ഇതൊക്കെ നിരോധിക്കാൻ പോകുവാണ് അല്ലെങ്കിൽ എളുപ്പം തന്നെ നിരോധിക്കപ്പെടാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ ഇതെത്രമാത്രം ശരിയാണ്?
0: കർഷകര്, പ്രത്യേകിച്ച് വാഴ കർഷകർ, കേരളത്തിലെ വാഴ കർഷകർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു കീടനാശിനിയാണ് ക്ലോർപൈറിഫോസ് എന്ന കീടനാശിനി. അല്ല, സാറ് പറഞ്ഞ ക്യുനാൽഫോസ്, അത് മറ്റ് പച്ചക്കറികളിലൊക്കെ പണ്ടു മുതലേ ഉപയോഗിച്ച് വന്നൊരു കീടനാശിനിയാണ്. ഇവയെല്ലാം തന്നെ യെല്ലോ കാറ്റഗറി, മഞ്ഞ കാറ്റഗറിയിൽ, അതായത് ഉഗ്രവിഷത്തിൽ പെടുന്നതാണ്. അപ്പൊ അതിന്റെ റെസിഡ്യൂ ടോക്സിസിറ്റിയും അതിന്റെ ഡേറ്റയൊക്കെ വർഷങ്ങളായിട്ട് പഠിച്ചിട്ട് ഇതിനൊരു നിരോധനവും കാര്യങ്ങളും ഒക്കെ ഏർപ്പെടുത്തുന്നത് കേന്ദ്ര കീടനാശിനി ബോർഡാണ്, സെൻട്രൽ ഇൻസെക്ടിസൈഡ് ബോർഡ് എന്ന് നമ്മൾ പറയും. അവരാണ് ഇതിന്റെ നിരോധനവും കാര്യങ്ങളും ഇതിനെക്കുറിച്ചുള്ള എല്ലാ പഠനങ്ങളും നടത്തുന്നത്. ഒരു ഓർഡർ വന്നപ്പോൾ ഈ കീടനാശിനികളെല്ലാം തന്നെ ഒരു ബാൻഡ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴും ബാൻഡില്ല, പക്ഷെ ഇതിന് കുറച്ച് റെസ്ട്രിക്ഷൻ വന്നിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഡൈമെത്തോയേറ്റ് അല്ലെങ്കിൽ ക്യുനാൽഫോസ്, ക്യുനാൽഫോസ് പണ്ട് ഏലകൃഷിക്ക് ശുപാർശ ചെയ്തിരുന്നു കേന്ദ്ര കീടനാശിനി ബോർഡ്, പക്ഷെ ഇപ്പോൾ ആ ശുപാർശ എടുത്തു കളഞ്ഞു. ഇപ്പം ഏലകൃഷിക്ക് നമുക്ക് ക്യുനാൽഫോസ് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള കുറെ റെസ്ട്രിക്ഷൻസ് ഒക്കെ CABRC ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. കാരണം എന്താ, അതിന് കുറെ ദൂഷ്യവശങ്ങൾ ഉണ്ടെന്ന് കണ്ടതിന് തുടർ

0: നിന്നാണ് അങ്ങനെയുള്ള നിരോധനങ്ങളെല്ലാം വരുന്നത്. അപ്പം അതിനൊരു ചാൻസ് ഉണ്ട്. കുറച്ചു കാലത്തിനിടയിൽ ഈ അത്യുഗ്രവേഷത്തിലും ഉഗ്രവേഷത്തിലും പെട്ട കീടനാശിനികൾ നിരോധിക്കപ്പെടാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പൊ ആ സമയങ്ങളിൽ ഈ പുത്തൻ തലമുറയ്ക്ക് ഭയങ്കരമായ പ്രസക്തി ഏറും എന്നുള്ളത് വളരെ വളരെ
1: ഞാൻ ചോദിക്കാൻ തന്നെ ഉദ്ദേശിച്ച ഈ ഒരു റീസൺ കൊണ്ട് തന്നെ ആയിരുന്നു. അപ്പൊ ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് ഈ പുത്തൻ തലമുറ പെസ്റ്റിസൈഡിലോട്ട് മാറേണ്ടതിരിക്കുന്നു. അപ്പൊ അവർക്കൊരു അവബോധം സൃഷ്ടിക്കാൻ വേണ്ടിയൊക്കെ നിങ്ങളെ കാർഷിക സർവകലാശാല അല്ലെങ്കിൽ അങ്ങനത്തെ ഏജൻസീസ് ഈ ന്യൂ ജനറേഷൻ പെസ്റ്റിസൈഡ്സിനെ കുറിച്ചുള്ള എക്സ്റ്റൻഷൻ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നു?
0: തീർച്ചയായിട്ടും കൃഷി വകുപ്പും കേരള കാർഷിക സർവകലാശാല ആയാലും നിരന്തരമായിട്ട് പുത്തൻ തലമുറ കീടനാശിനികളെ കുറിച്ചുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ്, അതായത് പരിശീലന ക്ലാസുകൾ കൊടുക്കുന്നുണ്ട്. അതിന്റെ ഡോസ്, അത് ഞാൻ നേരത്തെ സാറിനോട്, അതെ, ഏറ്റവും ഇമ്പോർട്ടന്റ്, അത് നിരന്തരമായിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ കേരള കാർഷിക സർവകലാശാലയുടെ പാക്കേജ് ഓഫ് പ്രാക്ടീസസ്, അതായത് വിള പരിപാലന മുറകൾ എന്ന് പറഞ്ഞിട്ട് ഇറക്കിയിരിക്കുന്ന ബുക്കിലും ഇതിനെപ്പറ്റിയുള്ള ശുപാർശകളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള ഡോസും കാര്യങ്ങളും, പിന്നെ പല പ്രസിദ്ധീകരണങ്ങളും കേരള കാർഷിക സർവകലാശാല ഇറക്കിയിട്ടുണ്ട് ഈ ഒരു പുത്തൻ തലമുറയെക്കുറിച്ചും, അതിന്റെ ഡോസ്, ബാക്കി വിഷവീര്യത, വെയിറ്റിംഗ് പീരീഡ്, അത് എത്ര കാലം കാത്തിരിക്കണം എന്നുള്ളതുമെല്ലാം ഇറക്കിയിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ വിട്ടുപോയൊരു കാര്യമാണ്. പഴയ തലമുറ കീടനാശിനികളുടെ കാത്തിരിപ്പ് കാലം, അതായത് മരുന്നടിച്ചിട്ട് വിളവെടുക്കുന്നതിനും ഇടയ്ക്കുള്ള സമയമാണ് നമ്മൾ കാത്തിരിപ്പ് കാലം എന്ന് പറയുന്നത്, അത് വളരെ കൂടുതലായിരുന്നു. കാരണം അതിന്റെ ടോക്സിസിറ്റി കുറയാൻ, അതിനകത്തുള്ള റെസിഡ്യുവൽ കണ്ടന്റ് കുറയാനായിട്ട്, കീടനാശിനിയുടെ അളവ് കുറയാനായിട്ട് ഒരുപാട് ടൈം എടുക്കും. എന്നാൽ പുത്തൻ തലമുറ കീടനാശിനികൾ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് പോകുന്നതായിട്ടാണ് നമ്മുടെ പഠനങ്ങൾ തെളിയിക്കുന്നത്. അതായത് ഒരു 7 ദിവസം അല്ലെങ്കിൽ ഒരു 10 ദിവസം കൊണ്ട് കീടനാശിനികളെല്ലാം വിഘടിച്ച് നശിക്കുന്നതായിട്ട് കാണുന്നു. അപ്പൊ നമ്മുടെ പുത്തൻ തലമുറകൾ കീടനാശിനികളുടെ എല്ലാം കാത്തിരിപ്പ് കാലം കുറവാണ് പഴയ തലമുറയുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ.
1: അതൊരു അഡ്വാൻറ്റേജ് ആണ്.
0: മാഡം,
1: ഈ പെസ്റ്റിസൈഡ്സിനെ കുറിച്ച്, കീടനാശിനികൾ ഏത് വിളയ്ക്ക് ഏത് കീടത്തിന് വേണ്ടി എത്ര യൂസ് ചെയ്യണം, ഇതിന്റെയൊക്കെ ഒരു ആധികാരികമായ ഒരു ഇൻഫോർമേഷൻ, ഇന്നത്തെ യുഗം എന്ന് പറയുന്ന ഒരു IT യുഗമല്ല, ഓൺലൈൻ നമുക്ക് എല്ലാം ആക്സസ് ചെയ്യാൻ സാധിക്കും, ഈ വിവരങ്ങൾ നമുക്ക് എവിടെങ്കിലും നിന്നും കിട്ടുമോ? അതിന്റെ ഒരു ആധികാരികമായിട്ട് നമുക്ക് അറിയണമെങ്കിൽ.
0: സാറിന് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് സാറ് ചോദിച്ചത്. ശരിക്കും ഇന്ന് സാറ് പറഞ്ഞിടക്കുന്ന ഒരു ഡിജിറ്റൽ യുഗമാണ്. ഏത് കർഷകന്റെ കയ്യിലും പുതിയ മൊബൈലും സിസ്റ്റവും ഉള്ള എല്ലാ സൗകര്യങ്ങളും ഇപ്പോൾ കർഷകർക്കും അവൈലബിൾ ആയതുകൊണ്ട്, ശരിക്കും പറഞ്ഞാൽ ലീഗൽ ഡോക്യുമെന്റ്, നിയമപരമായിട്ടുള്ള ഡോക്യുമെന്റ് കേന്ദ്ര കീടനാശിനി ബോർഡിന്റെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അതിനുള്ള വെബ്സൈറ്റിന്റെ അഡ്രസ്സ് www.cibrc.nic.in എന്നാണ്. അതില്ലെങ്കിൽ സാർ ഗൂഗിളില് CIBRC, അതായത് സെൻട്രൽ ഇൻസെക്ടിസൈഡ് ബോർഡ് ആൻഡ് രജിസ്ട്രേഷൻ കമ്മിറ്റി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സൈറ്റിലോട്ട് പോകും. അവിടെ പോയിട്ട് മേജർ യൂസസ് ഓഫ് പെസ്റ്റിസൈഡ്സ് എന്നൊരു ലിങ്ക് ഉണ്ട്. ഒന്നുകൂടെ പറയാം, മേജർ യൂസസ് ഓഫ് പെസ്റ്റിസൈഡ്സ്, അതിൽ ക്ലിക്ക് ചെയ്താൽ മതി സർ. അതിനകത്ത് ഏത് കീടത്തിനെതിരെ എത്ര ഡോസിൽ അടിക്കണം, എത്ര വെയിറ്റിംഗ് പീരീഡ്, ഇത്രയും ഡീറ്റെയിൽസ് ഉണ്ട്. അതുപോലെ സർ കുമിൾനാശിനിയുടെ ഉണ്ട്, ഹെർബിസൈഡ്സ് കളനാശിനിയുടെ ഉണ്ട്, അതുപോലെ ജൈവ കീടനാശിനികളുടെ ഉണ്ട്, എല്ലാ വിവരണങ്ങളും. ഏറ്റവും പ്രധാനം അതൊരു ലീഗൽ ഡോക്യുമെന്റ്, അതെന്ന് പറഞ്ഞാൽ നമ്മൾ ആധികാരിക ഒരു ഗ്രന്ഥം തന്നെയാണ് അത്. ആ ഒരു ഡോക്യുമെന്റ് ഡൗൺലോഡ് ചെയ്ത് നമ്മൾ മൊബൈലിൽ ഇട്ട് കഴിഞ്ഞാൽ ഏതൊരു സമയത്തും കർഷകർക്ക് മാത്രമല്ല, ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന എക്സ്റ്റൻഷൻ ആൾക്കാർക്കും ഇത് വളരെ പ്രയോജനമാണ് സർ, ആ ഒരു ഡോക്യുമെന്റ്. പിന്നെ അവർ റെഗുലറായിട്ട് അത് റിവൈസും ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും അതിനകത്ത് മാറ്റണമുണ്ടെങ്കിൽ അവർ മാറ്റുന്നുണ്ട്, ആഡ് ചെയ്യാനുള്ളത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് വളരെ പക്കയായിട്ട് അവരത് ചെയ്യുന്നുണ്ട് CIBRC.
1: അതിന്റെ അകത്ത് ഈ ബാൻ ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിരോധിച്ച കീടനാശിനികൾ, അതിന്റെ
0: ലിസ്റ്റും അതിനകത്ത് അവൈലബിൾ ആണ്. അതായത് സർ ബാൻഡ് ലിസ്റ്റ് റെസ്ട്രിക്റ്റഡ്, ചില കീടനാശിനികൾ റെസ്ട്രിക്റ്റഡ് ആണ്. എക്സാമ്പിൾ DDT. DDT നമുക്ക് തോന്നും ബാൻഡ് ആണ്, അല്ല, അത് റെസ്ട്രിക്റ്റഡ് ആണ്. കാരണം മൊസ്കിറ്റോ കൺട്രോളിന്, കൊതുക് നിയന്ത്രണത്തിൽ ഇപ്പോഴും അത് ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ അതിന് റെസ്ട്രിക്ഷൻ ഉണ്ട്, നമ്മുടെ വിളകളിൽ അത് ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ മോണോക്രോട്ടോഫോസ് പച്ചക്കറികളിൽ ഉപയോഗിക്കാൻ പാടില്ല, എന്നാൽ പ്ലാന്റേഷൻ ക്രോപ്പിലും മറ്റതിനും നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ അതിന്റെ ലിസ്റ്റും അതിനകത്തുണ്ട്.
1: മേഡം, നമ്മൾ പുത്തൻ തലമുറ പെസ്റ്റിസൈഡ്സ് കീടനാശിനികൾ ആവട്ടെ അല്ലെങ്കിൽ നമ്മുടെ പഴയ പെസ്റ്റിസൈഡ്സ് ആവട്ടെ, ഇതിന്റെയൊക്കെ ഉപയോഗം ചെയ്യാൻ നേരം പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു, ഇതിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാം.
0: ഈ പുത്തൻ തലമുറ കീടനാശിനികൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പഴയ തലമുറ പോലെ തന്നെയാണ്. അപ്പൊ ഏത് കീടനാശിനി ഉപയോഗിച്ചാലും നമ്മൾ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പ്രധാനമായിട്ടും കർഷകർക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, കീടനാശിനികൾ മൂക്കിലൂടെയും വായിലൂടെയും മാത്രമേ നമ്മുടെ ശരീരത്തിൽ കടക്കുകയുള്ളൂ എന്ന്. അല്ല, തൊലിപ്പുറത്തൂടെ കടക്കാൻ പറ്റിയ കീടനാശിനികളും നാം ഉപയോഗിക്കുന്നതിന്റെ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് കൈയുറകൾ മസ്റ്റായിട്ട് ധരിച്ചിരിക്കണം, മാസ്ക് ഉപയോഗിക്കുക, അതുപോലെ കൈയും ശരീരം മൊത്തം മൂടുന്ന വസ്ത്രങ്ങൾ ധരിക്കുക. കൂടുതൽ സമയം നമ്മൾ കാണുമ്പോൾ ഉടുപ്പിടാതെ കർഷകർ കീടനാശിനി സ്പ്രേ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, അതൊരിക്കലും പാടില്ല. തൊലിപ്പുറത്തൂടെ കയറും എന്നുള്ള ഒരു ഇത് അവരറിയുന്നില്ല. അപ്പൊ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക, ശരീരം മൊത്തം മൂടുന്ന വസ്ത്രങ്ങളൊന്ന് ധരിക്കുക. പിന്നെ നമ്മൾ ഈ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന

0: കഴിക്കുമ്പോൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളത്, ഇതിൻ്റെ ഇടയ്ക്ക് ഭക്ഷണം കഴിക്കുക, ചിലപ്പോൾ ഒരു സിഗരറ്റൊക്കെ ഉപയോഗിക്കുന്നവരൊരു സിഗരറ്റ് വലിക്കുക, ഈ ഒരു കാര്യങ്ങളൊന്നും ഇതിൻ്റെ ഇടയ്ക്ക് ചെയ്യരുത്. പ്രത്യേകിച്ച് ഭക്ഷണം കഴിക്കുക ചെയ്യരുത്. പിന്നെ നമ്മൾ കാണാറുള്ളതാണ് ഈ നോസിൽ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്പ്രെയറിൻ്റെ നോസിൽ. അത് പലപ്പോഴും അടയുമ്പോൾ അതെടുത്ത് വായിൽ വെച്ച് ഇങ്ങനെ ഊതുന്നത് കാണാം, അതിനകത്തുള്ള മണ്ണ് പോകുന്നത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് സ്പ്രെയർ നല്ലവണ്ണം ഒന്ന് ടെസ്റ്റ് ചെയ്യണം, അത് ശരിക്കും വർക്കിംഗ് കണ്ടീഷനാണോ, ഒരു സ്പ്രേ ഫ്ലൂയിഡൊക്കെ നല്ലവണ്ണം സ്പ്രേ ആയിട്ട് തന്നെയാണോ പുറത്ത് വരുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു എഫക്റ്റ് കിട്ടത്തില്ല നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ. അപ്പം അതൊക്കെ അതിന് മുമ്പും പിമ്പും ഒക്കെ നമ്മളൊന്ന് സൂക്ഷിക്കുക. പിന്നെ വളരെ പ്രധാനം, മരുന്ന് ഉപയോഗിച്ച ശേഷം, അത് കീടനാശിനി സ്പ്രേ ചെയ്ത ശേഷം നല്ലവണ്ണം ശരീരം വൃത്തിയാക്കി കഴിയുമെങ്കിൽ കുളിച്ചതിന് ശേഷം മാത്രം ഭക്ഷണം കഴിക്കുക. പിന്നെ എന്തെങ്കിലുമൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് ബുദ്ധിമുട്ടോ വല്ലതും നമുക്ക് ഫീൽ ചെയ്യുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് ഉടൻ തന്നെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം കീടനാശിനി പ്രയോഗം. അത് കഴിഞ്ഞ് നമ്മൾ റെസ്റ്റ് എടുക്കുക, അല്ല എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് ഹോസ്പിറ്റലിൽ പോകുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക. കാരണം കീടനാശിനി എന്ന് പറയുന്നത് ഒരു കെമിക്കലാണ്, അതൊരു രാസ കീടനാശിനിയാണ്. വേണമെങ്കിൽ നമ്മൾ അവനെ ഒരു ജീവനാശിനി എന്ന് പറയുന്നതിൽ തെറ്റില്ല. ശരിക്കും പറയാറുണ്ട്, അശാസ്ത്രീയമായി ഉപയോഗിച്ചാൽ അതൊരു ജീവനാശിനിയാണ്, എന്നാൽ ശാസ്ത്രീയമായി ഉപയോഗിച്ചാൽ അതൊരു ജീവ പോഷണിയാണ്. കാരണം കർഷകരുടെ ഫീൽഡിലെ കീടങ്ങളെ നശിപ്പിച്ച് കർഷകർക്ക് വിളവ് കൂട്ടാനായിട്ട് തീർച്ചയായിട്ടും സഹായിക്കുന്ന ഒരു ഉപാധി തന്നെയാണ് ശാസ്ത്രീയമായ കീടനാശിനി പ്രയോഗം.
1: പിന്നെ അതെങ്ങനെയാണെങ്കിലും അത് ആദ്യം സൂചിപ്പിച്ച മാതിരി അത് വിഷം
0: തന്നെയാണ്, അതെപ്പോഴും കർഷകരുടെ മനസ്സിലിരിക്കുക.
1: മേഡം, ഈ ന്യൂ ജനറേഷൻ പെസ്റ്റിസൈഡ്സ് അല്ലെങ്കിൽ പുത്തൻ തലമുറ കീടനാശിനികൾ, നമ്മൾ ഇതിന്റെ സവിശേഷതകളെ കുറിച്ച് ചർച്ച ചെയ്ത്, പക്ഷെ ഇതിന്റെ ഒരു നെഗറ്റീവ് സൈഡും കാണുമല്ലോ.
0: തീർച്ചയായിട്ടും
1: അതിനെ കുറിച്ച് ഒന്ന് പറയാമോ?
0: ഞാൻ ഇത്രയും നേരം പുത്തൻ തലമുറയെ പറ്റി പറഞ്ഞെങ്കിലും പഴയ തലമുറകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും വലിയ ഇതെന്ന് പറയുന്നത് അമിതമായ വിലയാണ്. ശരിക്കും നമ്മുടെ പഴയ തലമുറ കീടനാശിനികൾ ഒരു 100 മില്ലിയൊക്കെ 100 രൂപയുടെ അടുത്തൊക്കെ വില ഉള്ളപ്പോൾ ഇത് 3000 മുതൽ 3500 വരെ വിലയാണ്. എല്ലാം പറയുന്നില്ല, മിക്ക പുത്തൻ തലമുറ കീടനാശിനികൾക്കും അത് കർഷകന് വഹിക്കുന്നതിനും കുറച്ച് കൂടുതലാണ്. പക്ഷേ അതിനകത്ത് ഒരു വേറൊരു സൈഡുണ്ട്, ഡോസ് വളരെ കുറവാണ്. അവിടെ 2 മില്ലി 1 ലിറ്റർ ഉപയോഗിക്കുന്നിടത്ത് ഇവിടെ 0.1 മില്ലിയൊക്കെ മതിയാവും 1 ലിറ്ററിൽ. എന്നാലും പലപ്പോഴും കർഷകർ ഉപയോഗിക്കുമ്പോൾ കുറച്ച് ഡോസ് ഒന്ന് കൂടിയിരിക്കും. അങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്ക് സാമ്പത്തികമായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടാണ് ഈ പുത്തൻ തലമുറ കീടനാശിനികൾ. പിന്നെ ഇതിന്റെ അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ സുലഭം ആയിട്ട് കിട്ടുന്നത് കുറവാണ്. പക്ഷേ സിറ്റിയിലൊക്കെ ഇതിന്റെ അവൈലബിലിറ്റി വളരെ കൂടുതലാണ്. ഗ്രാമപ്രദേശങ്ങളിലോട്ട് പോകും തോറും പുത്തൻ തലമുറയുടെ ലഭ്യത കുറച്ച് കുറവായിട്ടാണ് കർഷകർ പറയാറ്. പിന്നെ മൂന്നെന്ന് പറഞ്ഞാൽ സാർ, നമ്മൾ പൊതുവെ കീടനാശിനികളുടെ ദൂഷ്യവശങ്ങൾ പറയുമ്പോൾ ഒരു 4-6 പറയാറുണ്ട് സാർ. റെസിസ്റ്റൻസ്, റിസർജൻസ്, റെസിഡ്യൂ, റിസ്ക് എന്ന് പറഞ്ഞൊരു 4-6. ഇതിൽ ആദ്യത്തേത് റെസിസ്റ്റൻസ്, അതായത് പ്രതിരോധ ശേഷി ഉണ്ടാകും കീടങ്ങളിൽ. അതായത് ഒരേ കീടനാശിനികൾ തുടർച്ചയായി പ്രയോഗിച്ചാൽ കീടങ്ങളിലുണ്ടാകുന്ന ഒരു പ്രതിരോധ ശേഷിയാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ അത് പുത്തൻ തലമുറയ്ക്കും ഉണ്ട്. പല റിപ്പോർട്ടും നമ്മളിപ്പോൾ കാണുന്നുണ്ട്, പുത്തൻ തലമുറ കീടനാശിനികളും കണ്ടിന്യൂസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ റെസിസ്റ്റൻസ് ഉണ്ടാവാം, റിസർജൻസ് ഉണ്ടാവാം. ഈ ഒരു 4 ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട ദൂഷ്യ വശങ്ങൾ ഈ പുത്തൻ തലമുറയ്ക്കും ബാധകം തന്നെയാണ്. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട, ഒരേ കീടനാശിനികൾ കണ്ടിന്യൂസ് പ്രയോഗിക്കരുത്, അത് പഴയതായിക്കോട്ടെ പുതിയതായിക്കോട്ടെ. രണ്ടാമത്തെ റിസർജൻസ് എന്ന് പറയുമ്പോൾ ഡോസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കറക്റ്റ് ഡോസ് വരണം, കുറവും ആയിപ്പോരുത് കൂടുതലും ആയിപ്പോരുത്, അത് കറക്റ്റ് ആയിരിക്കണം. പിന്നെ റെസിഡ്യൂ, അവശിഷ്ട വിഷാംശം, അതും പഴയ തലമുറകളുമായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തിയാൽ പുത്തൻ തലമുറകളുടെ അവശിഷ്ട വിഷാംശം കുറച്ച് കുറവാണ്. എന്നാലും നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ അവശിഷ്ട വിഷാംശത്തിന്റെ പഠനങ്ങൾ നടത്തുമ്പോൾ ഇതിൻ്റെയും വിഷാംശം നമുക്ക് പച്ചക്കറികളിൽ നിന്നും മറ്റ് പഴവർഗ്ഗങ്ങളിൽ നിന്നെല്ലാം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം പഴയ തലമുറകളോട് ഏകദേശം സെയിം തന്നെയാണ് പുത്തൻ തലമുറ എന്ന് പറയുന്നത്.
1: പിന്നെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മാഡം ആദ്യം സൂചിപ്പിച്ച മാതിരി ഇതെല്ലാം ഒരു ഗ്രീൻ ലേബലിൽ വരുന്നത്,
0: ഗ്രീൻ അല്ലെങ്കിൽ ബ്ലൂ ലേബൽ എന്നുള്ളത് കുറച്ച് സുരക്ഷിതമാണ്. പിന്നെ ഡോസ് കുറവാണ്, പിന്നെ മമേലിയൻ ടോക്സിസിറ്റി കുറവാണ്, പിന്നെ നോൺ ടാർജറ്റ് ആയിട്ട് അതായത് മിത്ര കീടങ്ങൾക്ക് കുറച്ച് കമ്പാരിറ്റീവ്ലി സേഫാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ പുത്തൻ തലമുറ കുറച്ച് നല്ലതാണ് എന്നുള്ളതാണ്.
1: പിന്നെ നമുക്ക് ഇനി അവോയ്ഡ് ചെയ്യാനും പറ്റത്തില്ല, ഇനി വരുന്ന സമയത്ത് ഇത് തന്നെയാണ്,
0: ഇത് തന്നെയാണ് ഇനിയുള്ള. അപ്പൊ കർഷകർ അതൊന്ന് ഉപയോഗിച്ച് ശീലിക്കുന്നത് നല്ലതായിരിക്കും. അത്യാവശ്യങ്ങൾക്ക് കീടനാശിനി പ്രയോഗം എന്ന് പറയുന്ന അത്യാവശ്യത്തിന് മാത്രം അത് ശാസ്ത്രീയമായിട്ട് ഉപയോഗിക്കുക.
1: ഡോക്ടർ അംലി പോൾ, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് നമ്മൾ പുത്തൻ തലമുറ കീടനാശിനികളെ കുറിച്ച് ഇത്രയും ചർച്ച ചെയ്യാൻ നമുക്ക് സാധിച്ചു, വളരെ നന്ദി.
0: നന്ദി സർ.
2: പുത്തൻ തലമുറ കീടനാശിനികളെ കുറിച്ചുള്ള അറിവുകൾ ഇതുവരെ നമ്മോട് പങ്കുവച്ചത് വെള്ളായണി കാർഷിക കോളേജിലെ കീടനാശിനി അവശിഷ്ട പരിശോധനാ ലബോറട്ടറി പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ അംബിളി പോൾ. ഡോക്ടർ അംബിളി പോളുമായി സംസാരിച്ചത് ഷിബു ജോർജ്.
3: ഈ വർഷം കൃഷി നന്നായിരിക്കുമെന്ന് കരുതിയതായിരുന്നു, പക്ഷേ

0: കാലാവസ്ഥാ വ്യതിയാനം എല്ലാം തകർത്തു.
1: പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലല്ലോ, എന്നാൽ അതുമൂലമുള്ള വിളനഷ്ടത്തിൽ നിന്ന് തീർച്ചയായും നമുക്ക് സംരക്ഷണം നേടാം.
0: എങ്ങനെ?
1: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിൽ ചേരൂ. കുറഞ്ഞ പ്രീമിയത്തിൽ വിള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലിക്കാറ്റ് തുടങ്ങിയ വിവിധ പ്രതികൂല സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന വിളനഷ്ടത്തിന് സാമ്പത്തിക പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്.
2: കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവൻ, ബാങ്ക് അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുമായി ബന്ധപ്പെടൂ. പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, കർഷകന്റെ കരുതൽ, കൃഷിയുടെ സുരക്ഷ.

0: ഇനി കമ്പോള വില നിലവാരം. ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം പ്രസിദ്ധീകരിച്ച വിപണി വിലനിലവാര പ്രകാരം വെളിച്ചെണ്ണ ക്വിന്റലിന് 25,300 രൂപ മുതൽ 28,700 രൂപ വരെയും കൊപ്ര ക്വിന്റലിന് 16,100 രൂപ മുതൽ 21,900 രൂപ വരെയും വില രേഖപ്പെടുത്തി. നാളികേരം തൊണ്ടോടുകൂടിയത് 1,000 എണ്ണത്തിന് 22,500 രൂപ മുതൽ 27,000 രൂപ വരെയാണ് വില. കുരുമുളക് അൺഗാർബിൾഡ് ക്വിന്റലിന് 66,500 രൂപ മുതൽ 70,300 രൂപ വരെയും ഏലം കിലോഗ്രാമിന് 3,000 രൂപ മുതൽ 4,100 രൂപ വരെയും വിലയുണ്ട്. കശുവണ്ടിപ്പരിപ്പ് ക്വിന്റലിന് 84,300 രൂപയും അടയ്ക്ക 1,000 എണ്ണത്തിന് 4,300 രൂപ മുതൽ 4,600 രൂപ വരെയും വില രേഖപ്പെടുത്തി. റബ്ബർ ലോട്ട് ക്വിന്റലിന് 22,500 രൂപ മുതൽ 26,500 രൂപ വരെയും പൈനാപ്പിളിന് 5,800 രൂപ മുതൽ 6,800 രൂപ വരെയും മഞ്ഞളിന് 18,000 രൂപ മുതൽ 23,500 രൂപ വരെയും വിലയുണ്ട്. പച്ചക്കപ്പ ക്വിന്റലിന് 2,300 രൂപ മുതൽ 3,200 രൂപ വരെയും ഉണക്കക്കപ്പയ്ക്ക് 6,200 രൂപ മുതൽ 8,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. കൂടുതൽ വിവരങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് ബുള്ളറ്റിൻ പരിശോധിക്കാവുന്നതാണ്. നിങ്ങൾ കേട്ടത് കമ്പോള വില നിലവാരം.
1: കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിളപരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം. തെങ്ങോലകൾക്ക് നല്ല പച്ചനിറം കിട്ടാനും എണ്ണയുടെ ഉൽപാദനം കൂടാനും തെങ്ങൊന്നിന് 500 ഗ്രാം വീതം മഗ്നീഷ്യം സൾഫേറ്റ് ചേർക്കുന്നത് നല്ലതാണ്. വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ ചാലിക്കീറി നീർവാർച്ച മെച്ചമാക്കണം. തറനിരപ്പിൽ നിന്ന് ചുരുങ്ങിയത് 1 മീറ്റർ താഴെയാകണം ജലനിരപ്പ്. ചരിവുള്ള തോട്ടങ്ങളിൽ മണ്ണൊലിപ്പ് തടയുന്നതിനുള്ള മാർഗങ്ങൾ സ്വീകരിക്കണം. മഴക്കാലമായതിനാൽ തെങ്ങിലെ കൂമ്പുചീയൽ രോഗത്തിന് മുൻകരുതലായി സുഷിരങ്ങളിട്ട മാംഗോസപ് സാഷ് 1 പാക്കറ്റ്

0: അഞ്ച് ഗ്രാം വീതം മൂന്നെണ്ണം ഓരോ തെങ്ങിന്റെയും കൂമ്പിനു ചുറ്റും വയ്ക്കുക. നേന്ത്രവാഴയുടെ വിളവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന തോട്ടങ്ങളിൽ കുല വെട്ടിയെടുത്ത മാതൃവാഴകളിൽ നിന്ന് ആരോഗ്യമുള്ള സൂചിക്കന്നുകൾ ഇളക്കിയെടുത്ത് വൃത്തിയാക്കി സൂക്ഷിക്കണം. പഴയ വേരുകൾ നീക്കി തണ്ട് അരയടി നീളത്തിൽ നിർത്തി മുറിച്ച ശേഷം കന്ന് ചാണകവും ചാരവും വെള്ളത്തിൽ കലർത്തിയ മിശ്രിതത്തിൽ മുക്കിയെടുത്ത് തണലിൽ ഉണക്കി സൂക്ഷിക്കണം. പിന്നീട് രണ്ടാഴ്ചയോളം തണലുള്ള സ്ഥലത്ത് മഴ നനയാതെ സൂക്ഷിച്ചു വച്ചതിനു ശേഷം നടാം. പിണ്ടിപ്പുഴുവിന്റെ പുഴുവുള്ള തണ്ടുകൾ വെട്ടി കഷ്ണങ്ങളാക്കി തെങ്ങോലയോ മറ്റോ കൂട്ടിയിട്ട് കത്തിച്ച് വണ്ടിനെയും പുഴുക്കളെയും കൊല്ലണം. കേരള കാർഷിക സർവകലാശാല നൽകിയ ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങളാണ് കേട്ടത്.
1: വിളവൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്കിടെ പണത്തിന് ഞെരുക്കം വരികയാണ്.
0: കർഷകർക്ക് കൈത്താങ്ങായി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി PM കിസാൻ പദ്ധതിയുണ്ടല്ലോ. അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപ 3 ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നു. ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ സഹായം പ്രയോജനപ്പെടും.
2: കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും അടുത്തുള്ള കൃഷിഭവൻ, കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ കൃഷിവകുപ്പ് ഓഫീസുമായി ബന്ധപ്പെടുക. PM കിസാൻ, കർഷകന്റെ വളർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ കരുതൽ.
3: ഇന്നത്തെ പരിപാടിയുടെ സമയം കഴിയാറായല്ലോ. എങ്കിൽ നമുക്ക് തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം നോക്കിയാലോ. ചോദ്യം ഇതായിരുന്നു, കാർഷിക മേഖലയിൽ ഹിഡൻ ടെറർ അഥവാ ഒളിഞ്ഞിരിക്കുന്ന ഭീകരത എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? ഉത്തരം കേട്ടോളൂ, കളകൾ അഥവാ വീഡ്സിനെയാണ് ഹിഡൻ ടെറർ അഥവാ ഒളിഞ്ഞിരിക്കുന്ന ഭീകരത എന്ന് കാർഷിക മേഖലയിൽ പറയുന്നത്. കാരണം രോഗങ്ങളും കീടങ്ങളും മൂലമുള്ള നഷ്ടം നമുക്ക് പ്രത്യക്ഷത്തിൽ പ്രകടമാകും, എന്നാൽ കളകൾ മൂലമുള്ള നഷ്ടം പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല.
4: ഉത്തരം വ്യക്തമായല്ലോ. എങ്കിൽ നമുക്ക് ഇന്നത്തെ പരിപാടിയിൽ നിന്നും വിട പറയാം. ഏവർക്കും ശുഭാശംസകളോടെ നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം കൃഷ്ണ ദിലീപ്.

ಪ್ರಾಣಿ ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഹൈറേഞ്ച് വൃത്താന്തം.

സെപ്റ്റംബർ 24-25 തീയതികളിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന ഇടുക്കി ജില്ലാ സിവിൽ സർവീസ് കായികമേള സെപ്റ്റംബർ 28-29 തീയതികളിലേക്ക് മാറ്റിവച്ചതായി ജില്ലാ സ്പോർട്സ് കൌൺസിൽ സെക്രട്ടറി അറിയിച്ചു. മത്സരവേദികൾക്ക് മാറ്റമുണ്ടാകില്ല. കൂടുതൽ വിവരങ്ങൾക്ക് 9895112027 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. അഴുത ICDS പ്രൊജക്ടിന് കീഴിലെ പീരുമേട്, ഏലപ്പാറ, പെരുവന്താനം, കൊക്കയാർ എന്നീ പഞ്ചായത്തുകളിലെ 136 അങ്കണവാടികളിലേക്ക് 2026-27 സാമ്പത്തിക വർഷത്തിൽ അങ്കണവാടി പ്രീ സ്കൂൾ കിറ്റ് വിതരണം ചെയ്യുന്നതിന് ടെൻഡർ ക്ഷണിച്ചു. ഒക്ടോബർ 6 ഉച്ചയ്ക്ക് 1 വരെ ടെൻഡറുകൾ സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 0489-23-32-81 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ദേവികുളം താലൂക്കിലെ നെല്ലിപ്പെട്ടിക്കുടി, മറയൂർ, തീർത്ഥമലക്കുടി, കാന്തല്ലൂർ എന്നീ ഉന്നതികളിലേക്ക് നേരിട്ട് ഭക്ഷ്യധാന്യങ്ങൾ എത്തിക്കുന്ന സഞ്ചരിക്കുന്ന റേഷൻ കട പദ്ധതിയുടെ ഉദ്ഘാടനം ഞായറാഴ്ച പൊതുവിതരണ ഉപഭോക്തൃകാര്യ ലീഗൽ മെട്രോളജി വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ് നിർവഹിക്കും. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ICDS അഴുത പ്രോജക്ട് പരിധിയിലെ പീരുമേട്, ഏലപ്പാറ, പെരുവന്താനം, കൊക്കയാർ എന്നീ ഗ്രാമപഞ്ചായത്തുകളിലെ 136 അങ്കണവാടികളിൽ ആഴ്ചയിൽ 3 ദിവസം വീതം കോഴിമുട്ട, പാൽ എന്നിവ വിതരണം ചെയ്യുന്നതിന് ടെൻഡർ ക്ഷണിച്ചു. ഒക്ടോബർ 30 ഉച്ചയ്ക്ക് 1 വരെ ടെൻഡറുകൾ സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 8281460209 അല്ലെങ്കിൽ 0486823-3281 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. ജില്ലയിലെ എല്ലാ മഞ്ഞ, പിങ്ക്, നീല, വെള്ള റേഷൻ കാർഡ് ഉടമകളും ഉപയോഗത്തിലുള്ള തങ്ങളുടെ ഫോൺ നമ്പറും കാർഡിൽ ഉൾപ്പെട്ട എല്ലാ അംഗങ്ങളും അവരുടെ ആധാർ നമ്പറും റേഷൻ കാർഡിൽ ചേർക്കേണ്ടതാണ്. കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരം സ്മാർട്ട് PDSലേക്ക് മാറുന്നതിന്റെ ഭാഗമായി മഞ്ഞ, പിങ്ക് കാർഡുകളിൽ ഉൾപ്പെട്ട അംഗങ്ങൾ തങ്ങളുടെ പേര് ഉൾപ്പെട്ടിട്ടുള്ള റേഷൻ കാർഡിൽ ഇതുവരെ ആധാർ സീഡിംഗ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ ചെയ്യണം. ഉപയോഗത്തിലുള്ള ഫോൺ നമ്പറും റേഷൻ കാർഡിൽ അടിയന്തരമായി ചേർക്കേണ്ടതാണെന്നും ജില്ലാ സപ്ലൈ ഓഫീസർ അറിയിച്ചു. ഇതോടെ ഹൈറേഞ്ച് വൃത്താന്തം സമാപിച്ചു.

ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. സ്വതന്ത്ര വ്യാപാര കരാറുകൾ രാജ്യത്തെ യുവാക്കൾക്ക് പുതിയ അവസരങ്ങൾ തുറക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 20-ാമത് റോസ്കർ മേളയിൽ 51,000-ത്തിലധികം നിയമന ഉത്തരവുകൾ വിതരണം ചെയ്തു. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലുള്ള സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് റോസ്കർ മേള പ്രതിഫലിപ്പിക്കുന്നതെന്നാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. കേരളത്തിൽ ഇന്ന് നിയമനം ലഭിച്ചത് 300-ഓളം പേർക്ക്. പ്രളയം നാശം വിതച്ച നേപ്പാളിലേക്ക് 11 ടൺ ദുരിതാശ്വാസ സാമഗ്രികളുടെ പുതിയ ഗഡുകൂടി അയച്ച് ഇന്ത്യ. അന്താരാഷ്ട്ര തീര ശുചീകരണ ദിനത്തോടനുബന്ധിച്ച് രാജ്യമെമ്പാടുമുള്ള കടൽ തീരങ്ങളിൽ ഇന്ന് ശുചീകരണ യജ്ഞം നടന്നു. കേരളത്തിൽ കനത്ത മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ് ജാഗ്രത. നാളെ ഉച്ചവരെ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയെന്നും മുന്നറിയിപ്പ്. 20-ാമത് ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിൽ തുടക്കം. 501-ാം ഇന്ത്യൻ സംഘത്തെ നയിച്ച് മനു ഭാക്കറും പവൻ സെഹ്റാവത്തും. വാർത്തകൾ വിശദമായി. മാറിക്കൊണ്ടിരിക്കുന്ന സമ്പദ്വ്യവസ്ഥയ്ക്കനുസൃതമായി രാജ്യത്തെ യുവാക്കളുടെ വിദ്യാഭ്യാസവും നൈപുണ്യവും മെച്ചപ്പെടുത്തുന്നതിൽ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 20-ാമത് റോസ്കർ മേളയുടെ ഭാഗമായി വിവിധ സർക്കാർ വകുപ്പുകളിൽ 51,000-ത്തിലധികം നിയമന ഉത്തരവുകൾ വെർച്വലായി വിതരണം ചെയ്യുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.

0: മേഖലയിലെ തൊഴിലവസരങ്ങൾ വിപുലീകരിക്കുന്നതിന് സർക്കാർ ശ്രമിക്കുന്നുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന പദ്ധതിയിലൂടെ ഏകദേശം 2 കോടി യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ നൽകാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ശ്രീ മോദി അറിയിച്ചു. വിവിധ രാജ്യങ്ങളുമായുള്ള വ്യാപാര കരാറുകൾ രാജ്യത്തെ സംരംഭകർക്ക് പുതിയ വിപണികൾക്ക് വഴിയൊരുക്കുകയും യുവാക്കൾക്ക് പുതിയ തൊഴിൽ സാധ്യതകൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: आज भारत तेजी से ग्रो करने वाली बड़ी अर्थव्यवस्था है. इस फाइनेंशियल ईयर की पहली तिमाही में भारत की ग्रोथ रेट 7.8% रही है. इन्वेस्टमेंट में करीब 12% की बढ़ोतरी हुई है. रेटिंग एजेंसियां भारत की रेटिंग सुधार रही है और ये प्रगति ऐसे समय में हो रही है जब दुनिया अनेक अनिश्चितताओं से गुजर रही है.
0: രാജ്യത്തുടനീളം 45 കേന്ദ്രങ്ങളിലായാണ് റോസ്ഗാർ മേള സംഘടിപ്പിച്ചത്. ഇതോടെ നിയമന ഉത്തരവുകൾ ലഭിച്ച ഉദ്യോഗാർത്ഥികളുടെ എണ്ണം 12,75,000 ആയി. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലുള്ള സർക്കാരിന്റെ പ്രതിബദ്ധതയും രാജ്യവികസനത്തിന് സംഭാവന നൽകാൻ യുവജനങ്ങൾക്ക് അവസരം നൽകുന്നതിനുമുള്ള ശ്രമങ്ങളുമാണ് റോസ്ഗാർ മേള പ്രതിഫലിപ്പിക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. കൊച്ചിയിൽ ആദായ നികുതി വകുപ്പ് സംഘടിപ്പിച്ച റോസ്ഗാർ മേളയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭരണനിർവഹണത്തിന്റെ സ്വഭാവം നിരന്തരം മാറിക്കൊണ്ടിരിക്കുകയാണെന്നും പൊതുസേവനത്തിൽ നൈപുണ്യം, പൊരുത്തപ്പെടാനുള്ള കഴിവ്, തുടർച്ചയായ പഠനം എന്നിവയുടെ പ്രാധാന്യം യുവ ഉദ്യോഗസ്ഥർ തിരിച്ചറിയണമെന്നും ശ്രീ സുരേഷ് ഗോപി വ്യക്തമാക്കി. ചടങ്ങിൽ 183 ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവുകൾ കൈമാറി. ദേശീയതല റോസ്ഗാർ മേളയുടെ ഭാഗമായി കേന്ദ്ര പരോക്ഷ നികുതി കസ്റ്റംസ് ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് കൊച്ചിയിൽ തൊഴിൽ മേള സംഘടിപ്പിച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി ജയന്ത് ചൌധരി പരിപാടിയിൽ മുഖ്യാതിഥിയായി. യുവാക്കളുടെ വികസനത്തിലും അവർക്കുള്ള തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിലും സർക്കാരിന്റെ പ്രതിജ്ഞാബദ്ധതയുടെ തെളിവാണ് റോസ്ഗാർ മേളയെന്ന് ശ്രീ ജയന്ത് ചൌധരി പറഞ്ഞു. 102 ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവുകൾ കൈമാറി. ഡൽഹി, ജമ്മുകാശ്മീർ, ലഡാക്ക്, ഝാർഖണ്ഡ്, കർണാടക ഹൈക്കോടതികളിലേക്ക് 14 ജുഡീഷ്യൽ ഉദ്യോഗസ്ഥരെ ജഡ്ജിമാരായും അഡീഷണൽ ജഡ്ജിമാരായും നിയമിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ചീഫ് ജസ്റ്റിസുമായി കൂടിയാലോചിച്ച ശേഷമാണ് നിയമനങ്ങൾ നടത്തിയതെന്ന് നീതിന്യായ മന്ത്രാലയം അറിയിച്ചു. നിവേദിത, അനിൽ ശർമ്മ, നിഷ സഹായ് സക്സേന എന്നിവരെ ഡൽഹി ഹൈക്കോടതി ജഡ്ജിമാരായി നിയമിച്ചു. 11 ടണ്ണോളം വരുന്ന പുതിയ ബാച്ച് ദുരിതാശ്വാസ സാമഗ്രികൾ നേപ്പാളിലേക്ക് അയച്ച് ഇന്ത്യ. മരുന്നുകൾ, ഫോറൻസിക് സാമഗ്രികൾ, ശുചിത്വ കിറ്റുകൾ, സ്ലീപ്പിംഗ് ബാഗുകൾ, മറ്റ് അവശ്യവസ്തുക്കൾ എന്നിവയുൾപ്പെടെയുള്ള ദുരിതാശ്വാസ സാമഗ്രികളാണ് നേപ്പാളിന് കൈമാറിയതെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. വെള്ളപ്പൊക്കം സാരമായി ബാധിച്ച നേപ്പാളിന്റെ തിരിച്ചുവരവിനായി ഇന്ത്യ നൽകുന്ന സഹായ സഹകരണം തുടരുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സമൂഹമാധ്യമത്തിൽ വ്യക്തമാക്കി. അതേസമയം പ്രളയത്തിന് പിന്നിലെ കാരണങ്ങൾ അന്വേഷിക്കുന്നതിനായി നേപ്പാൾ സർക്കാർ 7-അംഗ വിദഗ്ധ സമിതിയെ രൂപീകരിച്ചു. 1,400-ലധികം ആളുകളുടെ മരണത്തിനും 6,000-ലധികം ആളുകളെ കാണാതാകുന്നതിനും ഇടയാക്കിയ പ്രളയത്തെക്കുറിച്ചാണ് അന്വേഷണം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിലെ വിവിധ തീരദേശങ്ങളിൽ സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ തീരദേശ ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു. തിരുവനന്തപുരത്തെ കോവളം ഹവാബീച്ചിൽ വിഴിഞ്ഞം കോസ്റ്റ്ഗാർഡ് സ്റ്റേഷന്റെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനം നടന്നു. ശംഖുമുഖം ബീച്ചിലെ ശുചീകരണ പ്രവർത്തനം തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ VV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. കൊച്ചി പുതുവൈപ്പ് ബീച്ചിൽ വൈപ്പിൻ MLA ടോണി ചമ്മിണി ഉദ്ഘാടനം നിർവഹിച്ചു. കോഴിക്കോട് ബീച്ചിൽ നടന്ന ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് മേയർ O സദാശിവൻ നേതൃത്വം നൽകി. കണ്ണൂരിലെ മുഴപ്പിലങ്ങാട് ഡ്രൈവിൻ ബീച്ചിലും പ്രചാരണം സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികൾ, NCC, NSS വോളണ്ടിയർമാർ, പൊതുജനങ്ങൾ എന്നിവർ ശുചീകരണ ശ്രമങ്ങളിൽ പങ്കെടുത്തു. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് സ്വച്ഛ് ഭാരത് മിഷൻ രാജ്യവ്യാപകമായി സംഘടിപ്പിക്കുന്ന സ്വച്ഛതാഹി സേവ പ്രചാരണ പരിപാടിയുടെ ഭാഗമായി കാസർഗോഡ് ജില്ലയിൽ വിപുലമായ പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി P ജഗന്നിവാസൻ.
3: കൈകോർക്കാം മാലിന്യരഹിത പുതുയുഗ കേരളത്തിനായി എന്നതാണ് ക്യാമ്പയിന്റെ ആപ്തവാക്യം. മാലിന്യ കൂനകൾ കണ്ടെത്തി നീക്കം ചെയ്യുക, ശുചീകരിച്ച ഇടങ്ങളിൽ വീണ്ടും മാലിന്യം തള്ളാതിരിക്കാൻ സംരക്ഷണം ഒരുക്കുക, പ്രവർത്തനങ്ങളിൽ യുവജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കുക തുടങ്ങിയവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ. ഇതിനു പുറമെ സംസ്ഥാനത്തെ ശുചീകരണ തൊഴിലാളികളുടെ ഉന്നമനത്തിനായുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും മാലിന്യത്തെ വിഭവമാക്കി മാറ്റി പുനരുപയോഗ സാധ്യതകൾ വർദ്ധിപ്പിക്കാനും ക്യാമ്പയിനിലൂടെ ലക്ഷ്യമിടുന്നു.
0: കേരളത്തിൽ ഇന്നും നാളെയും പരക്കെ മഴയ്ക്ക് സാധ്യത. കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം

0: കൊല്ലം, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ നാളെ ഉച്ചവരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സംഘടിപ്പിക്കുന്ന ഒരു മാസം നീളുന്ന സേവാ സങ്കല്പ് അഭിയാൻ പുരോഗമിക്കുന്നു. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന ആശയം മുൻനിർത്തി 2047 വികസിത ഭാരതം കൈവരിക്കാനുള്ള പരിശ്രമങ്ങൾ അനാവരണം ചെയ്യുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. വിശദാംശങ്ങളിലേക്ക്.
1: സേവാ സങ്കല്പ് അഭിയാൻ പ്രത്യേക പരമ്പരയിലൂടെ പ്രഗതി പ്ലാറ്റ്ഫോമിന്റെ നേട്ടങ്ങളാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന മന്ത്രാലയങ്ങളുമായും സഹകരിച്ചുകൊണ്ട് വിവിധ പദ്ധതികളുടെ വേഗത്തിലുള്ള നടത്തിപ്പും പരാതി പരിഹാരവും ഉറപ്പാക്കുന്നതിനായി 2015 പ്രഗതി പ്ലാറ്റ്ഫോം ആരംഭിച്ചത്. രാജ്യത്തെ പ്രധാനപ്പെട്ട അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രഗതിയിലൂടെ സാധിച്ചു. ഈ സംവിധാനത്തിലൂടെ 85 ലക്ഷം കോടി രൂപയുടെ പദ്ധതികൾ തടസ്സങ്ങൾ നീക്കി വേഗത്തിലാക്കാൻ സാധിച്ചുവെന്ന് ഈ വർഷം ഫെബ്രുവരിയിൽ രാജ്യസഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നു. കേന്ദ്രത്തെയും സംസ്ഥാനങ്ങളെയും ഒരൊറ്റ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഒന്നിപ്പിച്ചുകൊണ്ട് സഹകരണ ഫെഡറലിസത്തിന്റെ മികച്ച മാതൃകയായി ഈ സംവിധാനം നിലകൊള്ളുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: 20th ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിൽ ഔദ്യോഗിക തുടക്കമായി. 2 തവണ ഒളിമ്പിക് മെഡൽ ജേതാവായ മനു ഭാക്കറും കബഡി താരം പവൻ സെഹ്റാവത്തും ചേർന്നാണ് 501 ഇന്ത്യൻ സംഘത്തെ നയിച്ചത്. ഔദ്യോഗിക വസ്ത്രം കൃത്യസമയത്ത് ലഭിക്കാത്തതിനെ തുടർന്ന് ഷോട്ട്പുട്ട് താരം തജീന്ദർ പാൽ സിംഗ് ടൂറിന് പകരമാണ് പവൻ സെഹ്റാവത്ത് പതാകയേന്തിയത്. അതേസമയം വനിതാ ക്രിക്കറ്റിൽ ഇന്നലെ ജപ്പാനെ 8 വിക്കറ്റിന് പരാജയപ്പെടുത്തി ഇന്ത്യ സെമിഫൈനലിൽ പ്രവേശിച്ചു. സെമിഫൈനലിൽ നാളെ ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. ടെക്ബോൾ ഇനത്തിൽ വനിതാ സിംഗിൾസ് സെമിഫൈനലിൽ ഇന്ത്യയുടെ ക്വിൻസി ഡിസൂസ ഇന്തോനേഷ്യയുടെ ഇമ സുമയയോട് പരാജയപ്പെട്ടു. വെങ്കല മെഡലിനായുള്ള മത്സരത്തിൽ ക്വിൻസി നാളെ ജപ്പാൻ താരത്തെ നേരിടും. ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ കായിക താരങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസകൾ നേർന്നു. ഓരോ കായിക താരവും കഠിനാധ്വാനം ചെയ്തും അപാരമായ നിശ്ചയദാർഢ്യം പ്രകടിപ്പിച്ചുമാണ് എത്തിയിരിക്കുന്നതെന്നും ഇന്ത്യയ്ക്ക് അവരിൽ അഭിമാനമുണ്ടെന്നും തന്റെ സന്ദേശത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. ഡാക് സേവാ ഗിഫ്റ്റ്സ് പദ്ധതിക്ക് കീഴിൽ പോസ്റ്റ് ഓഫീസിൽ നിന്ന് സമ്മാനങ്ങൾ വിതരണം ചെയ്യുന്നുണ്ടെന്ന തരത്തിൽ സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുന്ന സന്ദേശം വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഡാക് സേവാ ഗിഫ്റ്റ്സ് എന്ന പേരിൽ സമ്മാനങ്ങളോ പാരിതോഷികങ്ങളോ ലക്കിഡ്രോയോ ആയ യാതൊരു പദ്ധതിയുമായും ഇന്ത്യ പോസ്റ്റിന്റെ ബന്ധമില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. സ്വതന്ത്ര വ്യാപാര കരാറുകൾ രാജ്യത്തെ യുവാക്കൾക്ക് പുതിയ അവസരങ്ങൾ തുറക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 20th റോസ്ഗർ മേളയിൽ 51,000-ത്തിലധികം നിയമന ഉത്തരവുകൾ വിതരണം ചെയ്തു. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലുള്ള സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് റോസ്ഗർ മേള പ്രതിഫലിപ്പിക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. കേരളത്തിൽ ഇന്ന് നിയമനം ലഭിച്ചത് 300 പേർക്ക്. പ്രളയം നാശം വിതച്ച നേപ്പാളിലേക്ക് 11 ടൺ ദുരിതാശ്വാസ സാമഗ്രികളുടെ പുതിയ ഗഡുകൂടി അയച്ച് ഇന്ത്യ. അന്താരാഷ്ട്ര തീരശുചീകരണ ദിനത്തോടനുബന്ധിച്ച് രാജ്യമെമ്പാടുമുള്ള കടൽ തീരങ്ങളിൽ ഇന്ന് ശുചീകരണ യജ്ഞം നടന്നു. കേരളത്തിൽ കനത്ത മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. നാളെ ഉച്ചവരെ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയെന്നും മുന്നറിയിപ്പ്. 20th ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിൽ തുടക്കം. 501 ഇന്ത്യൻ സംഘത്തെ നയിച്ച് മനു ഭാക്കറും പവൻ സെഹ്റാവത്തും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
2: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് FM.

നമസ്കാരം. ശനിച്ചേച്ചിയാണേ. ഇന്നത്തെ ഇതളുകൾ തുടങ്ങാം. ഇന്നത്തെ നമ്മുടെ കടങ്കഥ എന്താണെന്നറിയോ? വെള്ളവും വേണ്ട, വറ്റും വേണ്ട, വായു മാത്രം മതി എനിക്ക്. ഇതിന്റെ ഉത്തരം എന്താന്ന് ഇന്നത്തെ ഇതളുകൾ തീരുന്നതിന് മുമ്പ് ശനിച്ചേച്ചി പറഞ്ഞുതരാട്ടോ. ഇന്നത്തെ ഇതളുകളിലെ നമ്മുടെ കൂടെ ഉള്ളത് ഒരു പുതിയ കൂട്ടുകാരിയാണ്, ഫെബ മരിയ ബൈജു. ഫെബ എന്തൊക്കെയാ ചെയ്യണേന്ന് നോക്കാം. ഒരു കവിത കേട്ടാലോ ആദ്യം?

കമ്മലു പണിയുന്നു ഓണത്തപ്പന്നെത്താറായി പൊന്നുണ്ണികളെ കുരവേടൂ. ആകാശത്തമ്പിളി മാമൻ ഓണനിലാവു ചുരത്തുമ്പോൾ ഓർമ്മയിലൊരു പൊന്നൂഞ്ഞാൽ ആകാശം മുട്ടുന്നു.

ചതുരത്തിൽ വർണ്ണത്താൽ കളമിട്ടു. പാടവരമ്പിലെ മുക്കുറ്റി കാതിൽ കമ്മലു പണിയുന്നു. ഓണത്തപ്പൻ എത്താറായി പൊന്നുണ്ണികളെ.

0: ಗತಿ ನಾಡಿದಲ್ಲೋ ಭಾರತ ಏ ದೇಶ ಹಮಾರಾ ಜಾನ್ಯಸೆ ಪ್ಯಾರಾ ಪ್ಯಾರ ಹಮಾರಾ ಆಸಾದಿ ಆಸಾದಿ ಆಸಾದಿ.
1: സ്കൂൾ പ്രവേശനോത്സവത്തിനൊക്കെ പാടുന്ന ഒരു പാട്ട് കേട്ടാലോ.
0: മിന്ന മിനുങ്ങിനെ പിടിക്കലല്ല ജീവിതം, സൂര്യനെ പിടിക്കണം, പിടിച്ചു സ്വന്തമാക്കണം. മിന്ന മിനുങ്ങിനെ പിടിക്കലല്ല ജീവിതം, സൂര്യനെ പിടിക്കണം, പിടിച്ചു സ്വന്തമാക്കണം.

തക തക തക തക തക തക താലോലം മെട്ടിൽ കള കള കള കള കള കിളി കുലമിളകുന്നേ. തക തക തക തക തക തക താലോലം മെട്ടിൽ കള കള കള കള കള കിളി കുലമിളകുന്നേ. മിന്നാമിനുങ്ങിനെ പിടിക്കലല്ല ജീവിതം, സൂര്യനെ പിടിക്കണം, പിടിച്ചു സ്വന്തമാക്കണം. അറിവ്.

വസന്തവാടിയിൽ ലഹരി വണ്ടുകൾ കടിച്ചിടാതെ കാവലാകണം. കരുതലും കരുത്തുമുള്ള പുതിയ തലമുറയ്ക്കു നാം പുതിയ പാഠമാകണം. മേലെ മല മേലെ മതിയോളം കളിയാടണം, കുനുകുന ചിരിമൊഴി ചിതറണ കൂടെ കൂടാൻ വാ. ഏ തക തക തക തക തക തക താലോലം മെട്ടിൽ കളകള കളകള കള കിളി കുലമിളകുന്നേ. തക തക തക തക തക തക താലോലം മെട്ടിൽ കളകള കളകള കള കിളി കുലമിളകുന്നേ.

0: പാടി പാഠമൊക്കെ നേടിടാം പറന്നിടാം, അക്ഷരങ്ങൾ കോർത്തു നമുക്കാഞ്ഞലൂഞ്ഞലാടാം. ഈ തക തക തക തക തക തക താലോലം മേട്ടിൽ കള കള കള കള കള കിളി കുലമിളകുന്നേ. തക തക തക തക തക തക താലോലം മേട്ടിൽ കള കള കള കള കള കിളി കുലമിളകുന്നേ.
1: ഒരു കവിത കൂടി കേട്ടാലോ?

കാത്തിടേണം. എന്നാലും എൻ്റെ ഈ വാക്കുകൾ നിങ്ങളിൽ മായാതെ നിലനിർത്തിടേണം. ഇതു നോക്കുവിൻ, നിങ്ങൾ അറിയുമോ ഈ നല്ല അറിവിൻ്റെ അഭിമാന ഗ്രന്ഥം. ഇതു നോക്കുവിൻ, നിങ്ങൾ അറിയുമോ ഈ നല്ല അറിവിൻ്റെ അഭിമാന ഗ്രന്ഥം.

സ്വരങ്ങൾ തമ്പുരു നീട്ടും ശ്രീരാഗം. മുത്തശ്ശിക്കഥകൾ പോയി, കഥകൾ പോയി പോയി, മൂവാണ്ടൻ മാവും പോയി, മാവും പോയി പോയി. മുത്തശ്ശിക്കഥകൾ പോയി, മൂവാണ്ടൻ മാവും പോയി. മുറ്റങ്ങ

അപ്പൊ അങ്ങനെ ഇന്നത്തെ ഇതലുകൾ തീരാൻ പോവാണ്. ഇന്നത്തെ നമ്മുടെ കടങ്കഥ എന്തായിരുന്നു? വെള്ളവും വേണ്ട, വറ്റും വേണ്ട, വായു മാത്രം മതി എനിക്ക്. ഇതിന്റെ ഉത്തരം എന്താണെന്നറിയോ? ബലൂൺ. ഇന്നത്തെ ഇതലുകളിലെ ഏതെങ്കിലും ഭാഗം ആരെങ്കിലും കേൾക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വിഷമിക്കണ്ട കേട്ടോ. തിങ്കളാഴ്ച രാത്രി 8 മണിക്ക് ഇന്നത്തെ ഇതലുകളുടെ പുനഃപ്രക്ഷേപണം ഉണ്ട്. അപ്പൊ എല്ലാരും മറക്കാണ്ട് കേക്കണേ. ഇതലുകളെ പറ്റി നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഷൈൻ ചേച്ചിനെ അറിയിക്കണേ. അഡ്രസ് ഞാൻ പറഞ്ഞുതരട്ടെ. സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി ദേവികുളം, 6856 1 3. ഒന്നുകൂടെ പറയണോ? സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി ദേവികുളം, 6856 1 3. കത്തുകളൊന്നും അയക്കാൻ പറ്റില്ലെങ്കിലും ആരും വിഷമിക്കണ്ട. അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ സ്മാർട്ട് ഫോൺ എടുത്തിട്ട് ആകാശവാണി ദേവികുളം സ്പൈസ് FM എന്ന ഫേസ്ബുക്ക് പേജിലേക്കും ആകാശവാണി സ്പൈസ് FM എന്ന ഇൻസ്റ്റഗ്രാം പേജിലേക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാട്ടോ. അപ്പൊ എല്ലാവരും സന്തോഷമായിട്ട് ഉഷാറായിട്ടിരിക്കുക. ഇന്ന് ഷാൻ ചേച്ചി പോവാണ്. വീണ്ടും അടുത്താഴ്ച വരാം. ടാറ്റാ.

0: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് എഫ് എം.
1: സാഹിത്യവേള.
2: പ്രിയ ശ്രോതാക്കളെ, സാഹിത്യവേളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാഹിത്യവേളയിൽ ആദ്യം പൂന്തോട്ടത്ത് വിനയകുമാർ എഴുതി അവതരിപ്പിക്കുന്ന കഥ വലിയച്ഛന്റെ ബോബൻ കേസ്.
3: ആകാശവാണി വാർത്തകൾ വായിക്കുന്നത് ശങ്കരനാരായണൻ. വൈകിട്ടുള്ള റേഡിയോ വാർത്തകൾ കേൾക്കാൻ ആഴ്ചയിൽ ഒരു ദിവസം വീട്ടിൽ നിന്നും വലിയച്ഛൻ്റെ വീട്ടിലേക്ക് സദാനന്ദൻ എത്താറുണ്ട്. അക്കരയുള്ള കുന്നിൻ മുകളിലാണ് വലിയച്ഛൻ്റെ ഓടിട്ട വലിയ വീട്. അവൻ്റെ വീടും ഇക്കരയുള്ള മറ്റൊരു കുന്നിൻ്റെ മുകളിലാണ്. കുന്നിറങ്ങി ഒറ്റയടിപ്പാതയിലൂടെ താഴ്വാരത്തെത്തി പിന്നെ അവിടെ നിന്നും മുകളിലേക്ക്, അവിടെയാണ് വലിയച്ഛൻ്റെ വീട്. വർഷങ്ങൾക്കിപ്പുറം ഗതകാല സ്മരണകൾ അയവിറക്കുക എന്നത് അയാളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു ലഹരിയാണ്. ചന്നം ഭിന്നം പെയ്യുന്ന നൂൽമഴ നോക്കി സിറ്റൗട്ടിലെ ചാരുകസേരയിൽ ചാരിക്കിടന്ന് ആവി പൊങ്ങുന്ന ചൂട് കട്ടൻ കാപ്പി ആസ്വദിച്ച് ഊതിക്കുടിച്ച് അയാൾ പഴയകാലം അയവിറക്കി. എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങൾ. പക്ഷേ ഈ വിശ്രമവേളയിൽ ചാരുകസേരയിൽ ചാരിയിരുന്ന് കണ്ണുകൾ അടച്ചിരിക്കുമ്പോൾ എല്ലാം ഇന്നലെ എന്ന പോലെ മുന്നിൽ തെളിഞ്ഞു വരുന്നു. എന്തെല്ലാം ഓർമ്മകൾ, ഓർമ്മകളുടെ കുത്തൊഴുക്കുകൾ. അതിലൂടെ അയാൾ നീന്തി നടക്കുമായിരുന്നു. അന്നും മഴയും കാറ്റും പേമാരിയും ഒക്കെ ഉണ്ടായിരുന്നു. കാലാവസ്ഥാ പ്രവചനം അക്കരയുള്ള വലിയച്ഛൻ്റെ വീട്ടിലെ റേഡിയോയിൽ നിന്നും അവിടെ പോകുന്ന ദിവസം മാത്രം അവൻ കേട്ടിരുന്നു. പക്ഷേ അന്ന് അതിനെക്കുറിച്ചൊന്നും ആരും അധികം വ്യാകുലപ്പെടുന്നത് സദാനന്ദൻ കണ്ടിരുന്നില്ല. അപ്രതീക്ഷിതമായി പകപൊക്കലെന്ന പോലെ രൂക്ഷമായി കടന്നുവരുന്ന മലങ്കാറ്റ് ചീറിയടിക്കും. മുറ്റത്തെ പ്ലാവും മാവുമെല്ലാം കാവിലെ ക്ഷേത്രത്തിലെ വെളിച്ചപ്പാടിനെ പോലെ തുള്ളിയുറയും. മേൽക്കൂരയിൽ നിന്നും അവിടെവിടെയായി പെയ്തു വെള്ളം കുത്തിയൊലിച്ചിറങ്ങും. മൺകട്ട കൊണ്ട് കെട്ടിയുണ്ടാക്കിയ

ഇല്ലുമേഞ്ഞ മേൽക്കൂര ഏതു സമയവും പറന്ന് കുന്നിൻ ചെരുവിലുള്ള നെൽപ്പാടത്തിലേക്ക് മൂകുകുത്തി വീഴുമെന്ന് എത്രയോ തവണ അവൻ ഭയപ്പെട്ടിരുന്നു. തടിക്കഷ്ണം ചേർത്ത കതകുപാളികൾ അതിശക്തമായി വീശുന്ന കാറ്റിൻ്റെ ശക്തിയിൽ പിടിച്ചു നിൽക്കാൻ ആവതില്ലാതെ പഴകിത്തുരുമ്പിച്ച വിജാഗിരികൾ നേർത്ത പരുപരുത്ത ശബ്ദത്തിൽ പ്രതിഷേധിച്ചപ്പോൾ ആർത്തലച്ച മഴയുടെയും കാറ്റിൻ്റെയും ശക്തിയിൽ അവ ദുർബലമായി. കുറെയൊക്കെ എതിർത്ത ശേഷം പിന്മാറിയപ്പോൾ അപ്പനും മക്കളുമെല്ലാം ചേർന്ന് ആ കതകുപാളികൾ തങ്ങളാവും വിധം ബലം കൊടുത്തു പ്രതിരോധിച്ചതും എല്ലാം ഇന്നലെ എന്ന പോലെ സദാനന്ദന്റെ മനസ്സിലൂടെ കടന്നു വരുന്നുണ്ടായിരുന്നു. റേഡിയോ വളരെ ചുരുക്കം ചില വീടുകളിലെ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. അതിലൊരു വീടായിരുന്നു സദാനന്ദന്റെ വലിയച്ഛൻ്റെ. അവിടെ ഫിലിപ്സിൻ്റെ വലിയൊരു റേഡിയോ ഉണ്ടായിരുന്നു. വൈകിട്ട് 5 മണി കഴിയുമ്പോൾ ഓടിട്ട മച്ചുള്ള ആ വീടിൻ്റെ അകത്തുനിന്നും കറുത്ത നിറമുള്ള ലെതറിൻ്റെ കട്ടിക്കുപ്പായമിട്ട റേഡിയോയുമായി വലിയച്ഛൻ പുറത്തേക്ക് വരും. സിമെന്റ് തേച്ച നിറം മങ്ങിയ അരഭിത്തിയിൽ റേഡിയോ ഭദ്രമായി വെക്കുമ്പോൾ ബാൻഡ് മീറ്ററും ബട്ടണുകളും മാത്രം കവറിന് പുറത്ത് കാണുമായിരുന്നുള്ളൂ. ചുവന്ന കളറടിച്ച വരാന്തയിൽ ഇട്ടിട്ടുള്ള നിറം മങ്ങിയ തടി ബെഞ്ചിലാണ് അവൻ ഇരിക്കാറുള്ളത്. പ്ലാസ്റ്റിക് വരിഞ്ഞ ഓഫീസുകളിൽ കാണുന്ന കസേരയിൽ വലിയച്ഛൻ ഇരുന്നു. ഒരു വെളുത്ത തുണി കഷ്ണം കൊണ്ട് റേഡിയോ തുടച്ച് വൃത്തിയാക്കി. പുതുപുത്തൻ പോലെ റേഡിയോയിൽ ബാറ്ററി ഇടേണ്ടതുണ്ടിനിയും. കറണ്ട് ഇല്ലായിരുന്നല്ലോ. അവിടെ കറണ്ടുള്ള വീടുകൾ അവൻ കണ്ടിട്ടുണ്ട്. ഒരിക്കൽ ദൂരെയുള്ള നാട്ടിലെ അപ്പച്ചിയുടെ വീട്ടിൽ പോയപ്പോൾ സന്ധ്യയാകുമ്പോൾ കറണ്ടിൻ്റെ സ്വിച്ചിടും. അപ്പോൾ അടുക്കളയിൽ നിന്നും വരുന്ന പുകയെല്ലാം പിടിച്ച് നിറം മങ്ങിയ ഹോൾഡറിൽ എല്ലാം ചുക്കില വല പിടിച്ചു കിടക്കുന്ന ബൾബ് കത്തും. മഞ്ഞ നിറമായിരുന്നു ആ ബൾബുകൾ. വലിയ വരാന്തയിലെ കോളാമ്പി പോലുള്ള കട്ടിയുള്ള പ്ലാസ്റ്റിക്കിൻ്റെ കവറിനകത്തെ ബൾബ് കത്തുമ്പോൾ അതിൻ്റെ പ്രകാശം മുറ്റത്തെല്ലാം എത്തും. അത് കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു. എന്തൊരു ഐശ്വര്യം! വീടിനകത്തും മുറ്റത്തും തൊടിവരെ നിറയുന്ന വെളിച്ചം. പിന്നെ കണ്ടിട്ടുള്ളത് അകലെയുള്ള പട്ടണത്തിലാണ്. അതും ഒരു തവണ മാത്രം. പഴയ ബാറ്ററി മാറി നീല കളറുള്ള പുത്തൻ എവറെഡി ബാറ്ററി വലിയച്ഛൻ റേഡിയോയുടെ പുറകുവശം തുറന്ന് അതിലേക്ക് നിക്ഷേപിച്ചു. പിന്നെ റേഡിയോ ഓൺ ചെയ്തു. റേഡിയോ പരിപാടികൾക്കിടയിൽ വലിയച്ഛൻ ചെറിയ കറുത്ത ഒരു പാസ്ബുക്ക് കാണിച്ചു പറഞ്ഞു, അടുത്ത മാസം റേഡിയോയ്ക്ക് ലൈസൻസ് പുതുക്കണമത്രേ. അതൊക്കെ വലിയ ആളുകളുടെ കാര്യം, തനിക്കെന്ത്? വലിയച്ഛൻ പല കാര്യങ്ങളും പറയുമായിരുന്നു. വാർത്തകളിൽ വരുന്ന കാര്യങ്ങൾ കേൾക്കുന്നതും വലിയച്ഛൻ പറഞ്ഞു തരുന്നതുമായ കാര്യങ്ങളായിരുന്നു സദാനന്ദന്റെ ലോകവിവരം ആകെ പറയുന്നത്. തടിബെഞ്ചിലിരുന്ന് അവിടെ നിന്നും കിട്ടുന്ന മധുരമിട്ട പാൽചായ മുത്തിക്കുടിച്ച് റേഡിയോ ശ്രദ്ധിച്ച് സദാനന്ദൻ പ്രധാനമായും വലിയച്ഛൻ വാർത്താപ്രിയങ്കരനായിരുന്നു. കസേരയിൽ ഇരുന്ന് റേഡിയോ ഉച്ചത്തിൽ വെക്കും. വിശാലമായ പറമ്പിന്റെ അങ്ങേയറ്റം വരെ റേഡിയോയുടെ സൗണ്ട് കേൾക്കാൻ കഴിയും. പിന്നെ തൊട്ടടുത്തെങ്ങും വീടുകളുമില്ലല്ലോ. അടുത്ത വീട് കാണണമെങ്കിൽ 10 മിനിറ്റ് നടക്കണം. അവിടെയിട്ട് റേഡിയോ ഇല്ലതാനും. വാർത്തകളിലുപരിയായി വലിയച്ഛൻ്റെ വാക്കുകളിലൂടെ EMSഉം നയനാരും കെ കരുണാകരനും സദാനന്ദന്റെ മനസ്സിൽ കുടിയേറി. ഇവരൊക്കെ ഏത് പാർട്ടിയാണെന്നോ എന്ത് സ്ഥാനം വഹിക്കുന്നോ എന്നൊന്നും അവന് അറിയില്ലായിരുന്നു. തന്റെ വീട്ടിലും ഒരു റേഡിയോ വാങ്ങണമെന്ന് അവൻ വഴക്കിടാറുണ്ട്. അത് നടക്കുന്ന കാര്യമല്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ വലിയച്ഛനെ പോലെ വലിയ പൈസയുള്ളവർക്ക് മാത്രമാണ് റേഡിയോ വാങ്ങുവാൻ കഴിയുമായിരുന്നുള്ളൂ. ബാങ്കിൽ അക്കൗണ്ടുള്ള ആളാണ്. 1000 രൂപ അവിടെ നിക്ഷേപമുണ്ടെന്നും വീട്ടിൽ പറയുന്നത് കേട്ടു. സദാനന്ദന്റെ സ്വപ്നങ്ങളിൽ റേഡിയോ നിറഞ്ഞു നിന്നു. വീടിന്റെ ഉമ്മറത്തിരുന്ന് റേഡിയോ ഓൺ ചെയ്ത് വലിയ സൗണ്ടിൽ വീട്ടുകാരെയും കൂട്ടുകാരെയും കേൾപ്പിക്കുന്നതായി അവൻ പതിവായി സ്വപ്നം കണ്ടു. അവിടെയെങ്ങും സിനിമാ പാട്ടുകളും രാമചന്ദ്രന്റെയും പ്രതാപന്റെയും വാർത്തകൾ നിറഞ്ഞു. റേഡിയോ പ്രക്ഷേപണം രാത്രി ഏറെ വരെ ഉണ്ടായിരുന്നെങ്കിലും വലിയച്ഛന്റെ റേഡിയോ പ്രക്ഷേപണ പരിപാടി എന്നും വൈകിട്ട് 5 മണി മുതൽ 6 മണി വരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ റേഡിയോ ഓഫ് ചെയ്ത് വീണ്ടും ലെതർ കവറിലാക്കി വലിയച്ഛൻ ഭദ്രമായി അകത്തെ മുറിയിൽ കൊണ്ടുപോയി. ഞായറാഴ്ച ദിവസം മാത്രം ആ പതിവിന് ഒരു വ്യത്യാസമുണ്ട്. അന്ന് മാത്രം വലിയച്ഛൻ രാത്രി 7:30 വീണ്ടും പ്രക്ഷേപണം ആരംഭിക്കും. ഡൽഹി വാർത്തകളും പിന്നെ 8:30 വരെ തുടരും. അതിനുശേഷം ഉണ്ടാവാറില്ല. അന്ന് ആ വലിയ വീട്ടിലുള്ള എല്ലാവരും റേഡിയോ കേൾക്കുന്ന ചുറ്റുവട്ടത്തിൽ ഉണ്ടാവും. റേഡിയോ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും ട്യൂൺ ചെയ്യാനും ഒന്നും വലിയച്ഛനല്ലാതെ മറ്റാർക്കും അധികാരമുണ്ടായിരുന്നില്ല. ഒരിക്കൽ അത്യധികമായ ആഗ്രഹത്തോടെ അവൻ വലിയച്ഛനോട് ചോദിച്ചിരുന്നു, റേഡിയോ സ്റ്റേഷൻ ഒന്ന് ട്യൂൺ ചെയ്യട്ടെ എന്ന്. അദ്ദേഹം അത് കർശനമായി വിലക്കി. പിന്നെ പറഞ്ഞു, കുട്ടികളൊക്കെ അത് തിരിക്കുകയും ഒക്കെ ചെയ്താൽ അതിന്റെ ബോബൻ കേസ് ഒടിഞ്ഞു പോകുമെന്ന്. ഓ, എന്നാൽ വേണ്ട എന്ന് മനസ്സില്ലാ മനസ്സോടെ സദാനന്ദൻ ആ ആഗ്രഹം മനസ്സിൽ തന്നെ കുഴിച്ചുമൂടി. വർഷങ്ങൾക്ക് ശേഷം വീട്ടിൽ റേഡിയോ വാങ്ങിയപ്പോൾ മുതൽ അന്വേഷിക്കുകയാണ് വലിയച്ഛൻ പറഞ്ഞ ആ ബോബൻ കേസ് എവിടെയെന്ന്. പിന്നീട് വീട്ടിൽ ഒരു തയ്യൽ മെഷീൻ വാങ്ങിയപ്പോഴാണ് മനസ്സിലായത് ബോബൻ കേസ് തയ്യൽ മെഷീനാണ് ഉള്ളതെന്നും റേഡിയോ തൊടാതിരിക്കാൻ വലിയച്ഛൻ തന്നെ ഉണ്ടാക്കിയ ഒരു സാങ്കേതിക പദമാണ് റേഡിയോയുടെ ബോബൻ കേസ് എന്നതും. ഇപ്പോൾ 10 ആണ്ടുകൾക്ക് ശേഷം വലിയ വീടിന്റെ വരാന്തയിലെ ചാരുകസേലിൽ ചാരിക്കടഞ്ഞ് കണ്ണുകൾ അടച്ചു കിടക്കുമ്പോൾ അറിയാതെ അതെല്ലാം ചിരി പടർത്തു. സദാനന്ദൻ സത്യത്തിൽ അറിയാതെ ചിരിച്ചുപോയി. വലിയച്ഛന്റെ ബോബൻ കേസ് ഓർത്ത് വലിയച്ഛൻ റേഡിയോ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ സദാനന്ദനോട് പറയാതെ തന്നെ പറയുന്ന ഒരു സൂചന കൂടിയാണത്. അവന്

തിരികെ വീട്ടിൽ പോകാനുള്ള സമയമായിരിക്കുന്നു എന്നുള്ളത്. വേഗത്തിൽ നടന്നാൽ 20 മിനിറ്റ് കൊണ്ട് വീട്ടിലെത്താം, പക്ഷേ അവിടെ നിന്നും ഇറങ്ങിയാൽ ഒറ്റ ഓട്ടമാണ്. 6-7 മിനിറ്റ് കൊണ്ട് കുന്നിറങ്ങി അടുത്ത കുന്നിൻ മുകളിലുള്ള തൻ്റെ വീട്ടിലെത്താറുണ്ടായിരുന്നു അവൻ. ഇടവഴിയിലൂടെ പതുക്കെ നടന്ന സദാനന്ദന് പണ്ടേ ശീലവുമില്ലല്ലോ. സ്കൂളിൽ നിന്നും തിരികെ വരുന്നതും അങ്ങനെ തന്നെയായിരുന്നു. 4 കിലോമീറ്റർ നടന്നു പോകണം സ്കൂളിലേക്ക്, 3/4 മണിക്കൂർ എടുക്കും നടന്നെത്താൻ. നടക്കാൻ അവിടെയും 15 മിനിറ്റ് 20 മിനിറ്റ് കൊണ്ട് അവൻ ഓടിയത്. ആ ഓട്ടത്തിൽ ഒരിക്കലും അന്നൊന്നും തളർന്നിരുന്നില്ലെന്ന് സദാനന്ദൻ അതിശയത്തോടെ ഇപ്പോൾ ഓർമ്മിക്കുന്നു. വലിയച്ഛന്റെ വീട്ടിൽ നിന്നും ഇറങ്ങി സ്വന്തം വീട്ടിലേക്കുള്ള യാത്രക്കിടയിൽ ഒരു വലിയ പുളിമരമുണ്ട്. അത് നിറയെ കായ്ച്ചു കിടക്കും. അതിനപ്പുറത്തുള്ള പഴം കൊഴിക്കുന്ന വലിയൊരു നാട്ടുമാവും ഓടുന്നതിനിടയ്ക്ക് മാവിൽ നിന്നും പഴുത്ത മാങ്ങകൾ പലപ്പോഴും അവന്റെ മുന്നിൽ വന്നു വീണിട്ടുണ്ട്. അവൻ അതും എടുത്തുകൊണ്ടായിരിക്കും ഓട്ടം തുടരുക. വലിയച്ഛൻ സംഭാവന ചെയ്ത ആ സാങ്കേതിക പദം പിന്നീട് അവർ കുടുംബത്തിൽ പലപ്പോഴും ഉപയോഗിച്ചു. അത് മനസ്സിൽ പതിഞ്ഞു പോയിരുന്നതുകൊണ്ട് തന്നെ അറിയാതെ പറഞ്ഞു പോകുന്നത് തന്നെയായിരുന്നു ബോബൻ ഗെയ്സ് എന്ന പദം. സദാനന്ദന്റെ ജീവിതത്തിൽ തന്നെ ഒരു ഭാഗമാകുകയായിരുന്നു ആ പദം. പലപ്പോഴും പലയിടങ്ങളിലും ആ പദം പ്രയോഗിച്ചു. കുട്ടികൾ TV തൊട്ടപ്പോൾ, മൊബൈൽ എടുത്തപ്പോൾ, ഫ്രിഡ്ജ് തുറന്നു വെച്ചപ്പോൾ എന്നുവേണ്ട, ചായക്കപ്പ് താഴെ വീണപ്പോൾ വരെ നമുക്കിഷ്ടമില്ലാത്തത് ആരെങ്കിലും തൊട്ടാൽ വഴക്കു പറയുന്നതിന് പകരം ഉപയോഗിക്കാൻ പറ്റിയ സാങ്കേതിക പദം. തുടരുത്, അതിൻ്റെ ബോബൻ ഗെയ്സ് പോകും. കഴിഞ്ഞ ദിവസം മകൾ അവൾ ഓമനിച്ച് വളർത്തുന്ന പൂച്ചക്കുട്ടിയോടും ഇതുതന്നെ പറയുന്നത് കേട്ടു. ചിന്നു, നീ ഈ ടേബിളിൽ കയറരുത്, അതിൻ്റെ ബോബൻ ഗെയ്സ് പോകുമെന്ന്. വീണ്ടും സദാനന്ദന് ചിരി വന്നു. വലിയച്ഛൻ ഈ ഭൂമിയിൽ നിന്ന് പോയിട്ട് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു, പക്ഷേ വലിയച്ഛൻ്റെ ആ വാക്ക് ഇന്നും ജീവനോടെ പറന്നു കളിക്കുന്നു. ഒരുപക്ഷെ അടുത്ത തലമുറയിലും അത് കഴിഞ്ഞും വരെ. ഒരിക്കൽ റേഡിയോയിൽ ജലവൈദ്യുത പദ്ധതിയെക്കുറിച്ച് പറയുന്നത് കേട്ട് കുട്ടിയായിരുന്ന അവൻ വലിയച്ഛനോട് ചോദിച്ചു, വെള്ളത്തിൽ നിന്ന് എങ്ങനെയാണ് കറണ്ട് ഉണ്ടാക്കുന്നത്? അവന് അന്നൊക്കെ എത്ര ആലോചിച്ചിട്ടും അതിനെപ്പറ്റി പിടികിട്ടിയിരുന്നില്ല. വെള്ളത്തിലൂടെ കറണ്ട് ഉണ്ടാക്കുകയോ? അവൻ കൂട്ടുകാരോട് ഇതിനെപ്പറ്റി ചോദിച്ചതുമാണ്. അങ്ങനെയെങ്കിൽ വീടിൻ്റെ കുറെ താഴെയുള്ള ഓലിയിൽ ഒരുപാട് വെള്ളമുണ്ടല്ലോ, ആ വെള്ളം പോരെ കറണ്ട് ഉണ്ടാക്കാൻ. പോരെങ്കിൽ നല്ലപോലെ വെള്ളമൊഴുകുന്ന ഒരു തോടും പറമ്പിൻ്റെ അരികിലുണ്ട്. അപ്പോൾ കൂട്ടുകാർക്ക് തൃപ്തിയായ വിശദീകരണം നൽകുന്നതിന് കഴിഞ്ഞിരുന്നില്ല. അവൻ വലിയച്ഛനോട് തന്നെ അതുകൊണ്ടാണ് ചോദിച്ചത്. വലിയച്ഛൻ പറഞ്ഞു, അതിന് വലിയ യന്ത്രമൊക്കെ ഉണ്ട്, അതിലൂടെയാണ്. അതെങ്ങനെ വെള്ളമൊഴിക്കുവോ? അവന് വീണ്ടും സംശയം. അതിന് പ്രത്യേക സംവിധാനമൊക്കെ ഉണ്ട്, വലിയച്ഛൻ പറഞ്ഞൊഴിഞ്ഞു. അവനൊരു പിടിയും കിട്ടിയുമില്ല. വല്ലപ്പോഴും വലിയച്ഛൻ്റെ കയ്യിൽ നിന്നും 25 പൈസ കിട്ടിയിരുന്നത് ഈ ഒരൊറ്റ ചോദ്യം കൊണ്ട് ഇല്ലാതാക്കാൻ അവന് മനസ്സ് വന്നില്ല. അങ്ങനെ ഇരിക്കെ വലിയച്ഛന്റെ മരുമകൻ ദുബായിൽ നിന്നും ഒരു വലിയ ടേപ്പ് റെക്കോർഡർ ആയിട്ടുമാണ് വന്നത്. അതിൽ റേഡിയോയും ഉണ്ടെന്ന്, റേഡിയോയിൽ 4 ബാറ്ററിയാണ് ഇട്ടിരുന്നെങ്കിൽ ഇതിൽ 8 ബാറ്ററി വേണമായിരുന്നു. ഒരുപാട് ബട്ടണൊക്കെ ഉണ്ട്. റേഡിയോ എന്നും കൈകാര്യം ചെയ്തിരുന്ന വലിയച്ഛനും ടേപ്പ് റെക്കോർഡർ തൊടാൻ വലിയ പേടിയായിരുന്നു. ഓൺ ചെയ്യുമ്പോൾ സൂക്ഷിച്ചു നോക്കിയാൽ റിബൺ ചുറ്റിയ കാസറ്റ് കിടന്ന് കറങ്ങുന്നതായി കാണാം. ഉച്ച സമയങ്ങളിൽ വലിയച്ഛൻ ടേപ്പ് റെക്കോർഡർ വലിയ ഉച്ചത്തിൽ വെപ്പിച്ചു. തൊടിയിൽ പണിയെടുക്കുന്നവരെ അകലെ നിർത്തി യേശുദാസിന്റെയും ജയചന്ദ്രന്റെയും പാട്ടുകൾ കേൾപ്പിച്ചു. ആരെയും ടേപ്പ് റെക്കോർഡർ തൊടാൻ അദ്ദേഹം സമ്മതിച്ചിരുന്നില്ല. ബോബൻ ഗെയ്സ് ഒടിഞ്ഞുപോയാലോ, സദാനന്ദൻ മനസ്സിൽ പറഞ്ഞു. ഒരിക്കൽ പാട്ട് കേട്ടുകൊണ്ടിരുന്നതിനിടയ്ക്ക് ടേപ്പ് റെക്കോർഡിൽ നിന്നും മനോഹരമായ പാട്ടിന് പകരം ഒരു വികൃത ശബ്ദം പുറത്തു വന്നുകൊണ്ടിരുന്നു. വലിയച്ഛൻ പരിഭ്രാന്തിയിലായി. അടുത്തുനിന്ന് ഞങ്ങളോട് ദേഷ്യപ്പെട്ട് തട്ടിക്കേറി, അല്ലെങ്കിലും ദുർബല വിഭവങ്ങളോടാണല്ലോ എപ്പോഴും പഴിക്കുക. ഒരു കാര്യം ഇല്ലെങ്കിൽ പോലും സദാനന്ദനും അടുത്തുനിന്ന കുട്ടികളും വാ പൊളിച്ചു നിന്നു. ഇതെന്താ കൂത്ത്? ഞങ്ങളെന്തു പിഴച്ചു എന്ന മട്ടിൽ. തൊടിയിലെ വലിയ പടർന്നു പന്തലിച്ച ചീമച്ചക്കപ്ലാവിൻ്റെ കൊമ്പിലിരുന്ന് മൂത്ത് പാകമായ ചീമച്ചക്ക ഒരു അരുവാത്തൂട്ടിക്കൊണ്ട് അറത്തിക്കൊണ്ടിരുന്ന വലിയച്ഛൻ്റെ മരുമകൻ മരത്തിൽ നിന്നും ഓർന്നിറങ്ങി ടേപ്പ് റെക്കോർഡറിന് അരികിലേക്ക് ഓടിയെത്തി. ഇത് നശിപ്പിച്ചോ എന്ന ചോദ്യത്തോടെ എല്ലാവരും ആശങ്കയോടെ, അതിലേറെ ആകാംക്ഷയോടെ അത് നോക്കി നിന്നു. വലിയച്ഛൻ കലിപ്പിൽ പറഞ്ഞു, മാറി നിൽക്കട പിള്ളാരെ, അവർ കാരണമാണ് ഇത് സംഭവിച്ചെന്ന മട്ടിൽ. എന്നിട്ടും ടേപ്പ് റെക്കോർഡറിന് അരികിൽ നിന്നും മാറാതെ സദാനന്ദനും ഒപ്പമുള്ള മറ്റു കുട്ടികളും അവിടെ ചുറ്റിപ്പറ്റി നിന്നു. വലിയച്ഛന്റെ മരുമകൻ ടേപ്പ് റെക്കോർഡറിന്റെ ഏതോ ഒരു സ്വിച്ചിൽ പിടിച്ച് ഞെക്കി. കാസറ്റ് ഇടുന്ന ഭാഗം തുറന്നു വന്നു. അതിൽ നിന്നും അദ്ദേഹം കാസറ്റ് വലിച്ചൂരിയെടുത്തു. കാപ്പിപ്പൊടി കളറിലുള്ള ചെറിയ റിബൺ പുറത്തേക്ക് വന്നു. പിന്നെ അത് സമയമെടുത്ത് അകത്തു ചുറ്റിയ ചെറിയ റിബൺ പുറത്തേക്ക് വലിച്ചിട്ടു. കുറേ നാൾ മുമ്പ് ഒരു സർക്കസുകാരൻ അവൻ്റെ സ്കൂളിൽ അവതരിപ്പിച്ച ഒരു സർക്കസ് ഐറ്റം പോലെ, പക്ഷേ അത് സർക്കസുകാരൻ്റെ വായിൽ നിന്നാണെന്ന് മാത്രം. വലിയച്ഛൻ്റെ മരുമകൻ്റെ ബോബൻ ഗെയ്സ്, സദാനന്ദൻ പറഞ്ഞു. വലിയച്ഛൻ്റെ മരുമകൻ അവിടെ കൂടി നിന്നവർക്ക് ഒരു ക്ലാസ് എടുത്തു. എല്ലാവരും ഒരാവശ്യമില്ലെങ്കിൽ കൂടി അത് കേട്ടു നിന്നു. ഇനി ഈ കാസറ്റ് ഉപയോഗിക്കാൻ കഴിയില്ല, റിബൺ അതിനകത്ത് കുടുങ്ങിപ്പോയതാണ്. കാസറ്റ് പാടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ വളരെ ശ്രദ്ധിക്കണം. കാസറ്റ് പൂർണ്ണമായും കറങ്ങിത്തീരുന്നതുവരെ വെയിറ്റ് ചെയ്യരുത്. ടേപ്പ് നിർത്തണം, അല്ലെങ്കിൽ റിബൺ പൊട്ടിപ്പോകും. വലിയച്ഛന്റെ മരുമകൻ അടുത്തൊരു കാസറ്റിട്ടു. വീണ്ടും കാസറ്റ് കറങ്ങി. പാട്ടുകൾ, നാടകങ്ങൾ, അങ്ങനെ പലതും. ഇതിനിടയ്ക്ക് വേറൊരു സംഭവം ഉണ്ടായി. അതൊരു ഞായറാഴ്ച

0: ദിവസം 4 മണി കഴിഞ്ഞ നേരത്താണ്. വരാന്തയിലെ ഹാളിൽ എല്ലാവരും ഇരുന്ന് സംസാരിക്കുന്നതിനിടയിൽ വലിയച്ഛന്റെ മരുമകൻ ഒരു കാസറ്റുമായി വന്നു. സാംബശിവന്റെ കഥാപ്രസംഗമാണത്രേ. എല്ലാവരും വട്ടം കൂടിയിരുന്ന് വലിയച്ഛന്റെ പതിവുള്ള പ്ലാസ്റ്റിക് കഴിഞ്ഞ കസേരയിലും കാസറ്റ് ഇട്ടതിന് ശേഷം വലിയച്ഛന്റെ മരുമകൻ ടേപ്പ് റെക്കോർഡിന്റെ 2 ബട്ടണുകളിൽ ഒന്നിച്ച് ഞെക്കി. ചിരിച്ചുകൊണ്ട് വലിയച്ഛന്റെ മകം എല്ലാവരോടുമായി പറഞ്ഞു, എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ. ഷെടാ, ഇത് നല്ല തമാശ. ടേപ്പ് റെക്കോർഡറിന്റെ അടുത്തൊന്നും ആരും സംസാരിക്കരുതെന്ന് ഇന്നലെ കൂടി പറഞ്ഞതാണ്. ഇപ്പോൾ പറയുന്നു എന്തെങ്കിലും സംസാരിക്കാൻ. സദാനന്ദൻ എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കി. വലിയച്ഛൻ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിച്ചു, ടെസ്റ്റ് ചെയ്യാനാണ്, എന്തെങ്കിലും പറയൂ. സംസാരിക്കാൻ പറഞ്ഞപ്പോൾ ആർക്കും ഒന്നും സംസാരിക്കുകയും വേണ്ട, അവൻ മനസ്സിലോർത്തു. കുട്ടികൾ എന്തൊക്കെയോ പറഞ്ഞു. വലിയച്ഛൻ മറ്റൊന്നും ഓർക്കാതെ പെട്ടെന്ന് ഉറക്കെ തൊടിയിലേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു, രാജാ, വെട്ടുകത്തി അവിടെ ഇട്ടിട്ട് പോകരുതേ, അതുകൂടെ എടുത്തുവെക്കണേ. വലിയച്ഛന്റെ മരുമകന്റെ മുഖത്ത് ഒരു കള്ളച്ചിരി പടരുന്നത് അവൻ കണ്ടു. എന്തൊക്കെയോ ബട്ടണുകളിൽ വലിയച്ഛന്റെ മരുമകൻ ഞെക്കി. വീണ്ടും കാസറ്റ് റിവൈൻഡ് ചെയ്തു, പിന്നെ ടേപ്പ് റെക്കോർഡറിന്റെ ഒച്ച കൂട്ടി. അത്ഭുതം! കുറച്ചു മുമ്പ് വലിയച്ഛനും അവിടെ ഇരുന്നവരും എല്ലാം പറഞ്ഞത് ടേപ്പിലൂടെ കേൾക്കുന്നു. അതോടെ വലിയച്ഛന്റെ മരുമകൻ നാട്ടിലെ സ്റ്റാർ ആവുകയായിരുന്നു. നാട്ടിലെ കല്യാണങ്ങളുടെ തലേദിവസം മുൻകൂട്ടി അദ്ദേഹത്തെ ബുക്ക് ചെയ്തു. അവർ കൂട്ടിക്കൊണ്ടുപോയി. അവിടെയെല്ലാം ടേപ്പ് റെക്കോർഡുകളിലൂടെ പാട്ടുകളും കഥാപ്രസംഗവുമെല്ലാം ഇടതടവില്ലാതെ ഒഴുകിപ്പരുന്നു. കാസറ്റ് കുരുക്കിയത് കാരണം സദാനന്ദനും കൂട്ടുകാർക്കും മറ്റൊരു ഉപകാരവുമുണ്ടായി. കാവിലെ ക്ഷേത്രത്തിലെ ഉത്സവം 10 ദിവസമായിരുന്നു. ആദ്യ ദിവസം തന്നെ സംഗീത സൗണ്ട്സിലെ വിജയൻ ചേട്ടൻ വലിയ കോളാമ്പിയും അനുബന്ധ കിടിപിടികളുമായി എത്തും. പിന്നെ കുട്ടികൾ വിജയൻ ചേട്ടന്റെ പിറകെയായിരിക്കും. വയറു വലിക്കാനും കോളാമ്പി കെട്ടാനും പിണ്ടിലേറ്റ് ഘടിപ്പിക്കാനും ഒക്കെ അവരുണ്ടാകും. ആകെ പൊടിപൂരം. ഉച്ച കഴിയുമ്പോഴേ വലിയ ജനറേറ്റർ കൊണ്ടുവരും. അത് കുറച്ചകലേ വെക്കുകയുള്ളൂ. ആ ജനറേറ്ററുകളുടെ കാതടപ്പിക്കുന്ന വലിയ ഘടകട ശബ്ദം അടുത്ത മലകളിൽ തട്ടി പ്രതിഫലിക്കും. കോളാമ്പിയിൽ നിന്നുയരുന്ന ഭക്തിഗാനങ്ങൾ അതുപോലെ തന്നെ ചുറ്റിനുമുള്ള മലകളിൽ തട്ടി പ്രതിധ്വനിച്ചു. 10 നാൾ 10 മിനിറ്റ് പോലെ കടന്നുപോകും. ഉത്സവം കഴിഞ്ഞാൽ പിന്നെ സദാനന്ദനും കൂട്ടുകാരും ഉത്സവം. പിന്നെയും 1 മാസക്കാലം തുടരും. വേനലവധി കാലമായിരിക്കും. അപ്പോൾ കോളാമ്പിക്ക് പകരം ചിരട്ടയിൽ കാപ്പിമരത്തിന്റെ കമ്പ് മുറിച്ച് അവർ കോളാമ്പി ഉണ്ടാക്കി. വയറുകൾക്ക് പകരം പൊട്ടിയ കാസറ്റിന്റെ വള്ളികളും പിണ്ടിലേറ്റുകൾക്ക് പകരം വാഴപ്പിണ്ടിയും. സദാനന്ദൻ ചാറുകസരയിൽ ഒന്ന് ഇളകി ഇരുന്നു. ഗേറ്റിന് മുകളിലൂടെ റോഡിലൂടെ കടന്നുപോകുന്ന മിക്ക കുട്ടികളെയും അയാൾ ശ്രദ്ധിച്ചു. കുനിഞ്ഞ ശിരസുമായാണ് എല്ലാവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെന്ന് അയാൾ നോട്ട് ചെയ്തു. പരിസരങ്ങൾ ആരും തന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. എല്ലാവരുടെയും ശ്രദ്ധ കയ്യിലിരിക്കുന്ന അവരവരുടെ സ്മാർട്ട് ഫോണുകളിലായിരുന്നു. എതിരെ ആരൊക്കെയോ വരുന്നു പോകുന്നു. മൊബൈൽ ഫോണുകൾക്ക് ഒരുപാട് ഗുണങ്ങൾ ഉള്ളതിനേക്കാൾ ഏറെ ദോഷമുണ്ടെന്ന് അയാൾക്ക് തോന്നി. തലയുയർന്ന് നിവർത്ത് നടക്കേണ്ട യുവത, വരുന്ന തലമുറ ഇനി എന്തായിരിക്കും? അയാൾ അകത്തേക്ക് ചെന്നു. പിന്നെ റിമോട്ട് എടുത്ത് TV ഓൺ ചെയ്തു. ആദ്യം കണ്ട ചാനൽ ഒരു കോമഡി പ്രോഗ്രാം ആയിരുന്നു. ജഡ്ജ് ആയിരിക്കുന്ന ആളിൽ ഒരാൾ ഇതുവരെ കോമഡി പറഞ്ഞിട്ടില്ലാത്ത ആളായിരുന്നു. അയാൾ ചാനൽ മാറ്റി. അവിടെ പാട്ടുകളുടെ മത്സരവേദി. അവിടെയും ജഡ്ജുമാരിൽ ഒരാൾ ജീവിതത്തിൽ ഇന്നുവരെ ഒരു മോളിപ്പാട്ട് പോലും പാടിയിട്ടില്ലാത്ത ഒരാളും. കഷ്ടം. അയാൾ TV ഓഫ് ചെയ്തു. തൻ്റെ റേഡിയോ എടുത്തുകൊണ്ട് വീണ്ടും സിറ്റൗട്ടിലെത്തി. റേഡിയോ ഓൺ ചെയ്തു. അപ്പോൾ വാർത്തകളുടെ സമയം ആയിരുന്നു. വാർത്തകൾ വായിക്കുന്നത്. വാർത്തകൾ കഴിഞ്ഞു. പഴയ വാർത്തകൾക്ക് അർത്ഥമുള്ള ചലച്ചിത്ര ഗാനങ്ങൾ. അയാൾ കസേരയിലേക്ക് ചാരിക്കിടന്നു. പിന്നെ ആ പഴയ റേഡിയോ തന്നെ നെഞ്ചോട് ചേർത്തു. വീണ്ടും പഴയകാല ഓർമ്മകൾ വീണ്ടും അയവിറക്കാൻ. വലിയച്ഛനും മരുമകനും അമ്പലമുറ്റവും പിണ്ടിലേറ്റും എല്ലാമുള്ള മധുരമുള്ള ത്രസിപ്പിക്കുന്ന ഓടിപ്പാഞ്ഞു നടക്കുന്ന എന്തിനും ഏതിനും കടന്നു ചെല്ലുന്ന കൂട്ടുകാരും കുന്നും മലകളും പുഴകളും ഒക്കെയുള്ള ആ നല്ല കാലത്തിലേക്ക് അറിയാതെ മനസ്സുകൊണ്ട് ഒരു മടക്കയാത്ര. മടിയിൽ വെച്ചിരുന്ന കണ്ണടയുടെ ബോക്സ് അറിയാതെ താഴേക്ക് വീണു. സദാനന്ദൻ താഴേക്ക് കുനിഞ്ഞു. അതെടുത്തു. കവറിൻ്റെ ഒരു ചെറിയ സ്ക്രൂ താഴെ വീണ ആഘാതത്തിൽ തെറിഞ്ഞുപോയിരിക്കുന്നു. ഇതിൻ്റെ ബോവൻ കേസ് പോയെന്നാ തോന്നുന്നത്. അയാൾ സ്വയം പിറുപിറുത്തു. പിന്നെ ആ പദമോർത്ത് അയാൾ സ്വയം അറിയാതെ ചിരിച്ചുപോയി.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് പൂന്തോട്ടത്ത് വിനയകുമാർ എഴുതി അവതരിപ്പിച്ച കഥ വലിയച്ഛന്റെ ബോബൻ കേസ്. സാഹിത്യവേളയിൽ ഇനി ശശികല സുരേഷ് എഴുതി ചൊല്ലുന്ന കവിതകൾ.
2: അവശേഷിപ്പുകൾ. തനിച്ചാകുമ്പോൾ സ്മരണകളുടെ വളപ്പൊട്ടുകൾ ഒന്നോർത്തെടുക്കാൻ ആത്മാവ് കൊതിക്കുകയാണ്. കൊഴിഞ്ഞുപോയ ഇന്നലകളെ വീണ്ടും നിഴലായി ഈ ഭൂമി എന്ന പൂന്തോപ്പിൽ പൂക്കളായി വിരിയുവാനേറെ മോഹം. അവശേഷിപ്പിൻ്റെ അടയാളം നോവായും കണ്ണീർ കണങ്ങളായും സ്നേഹമായും മനസ്സിൻ്റെ അടിത്തട്ടിൽ മായാതെ ഇന്നും ഒരു ചിത്രം പോലെ കൊത്തിവയ്പ്പു. ഇടവഴികൾ. ഇല

0: മഞ്ഞുമഴ അനുരാഗമായെന്നാൽ മാവിനുള്ളിൽ നീയൊരു മഞ്ഞുമഴയായി പെയ്തിറങ്ങൂ. മനസ്സിനുള്ളിൽ എരിയുന്ന കനൽക്കെടുത്തി നീയൊരു കുളിർമഴയായി പെയ്തിറങ്ങൂ. കനവുകളൊന്നുമില്ലിനി, നനവുകളൊന്നുമില്ലിനി, ഒരു വസന്തമായി നീയൻ ഹൃത്തിൽ പെയ്തിറങ്ങൂ. ഒരു നറുതെന്നലായി, ഒരു കുളിർക്കാറ്റായി, ഒരു പൊൻവസന്തമായി പൂവാടിയിൽ നീയൊരു അനുരാഗമഴയായി പെയ്തൊഴിയട്ടെ, എന്നും പെയ്തൊഴിയട്ടെ.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് ശശികല സുരേഷ് എഴുതി ചൊല്ലിയ കവിതകൾ. മൊഴിയഴക്. മൊഴിയഴകിൽ ഇന്ന് മലയാള കവിതയുടെ ഭാവുകത്വ പരിണാമവും ഡോക്ടർ കെ അയ്യപ്പ പണിക്കരും. കാലത്തോടൊപ്പം നടക്കുകയും മലയാള കവിതയെ ഭാവിയിലേക്ക് കൈപിടിച്ചുയർത്തുകയും ചെയ്ത കവിയാണ് ഡോക്ടർ കെ അയ്യപ്പ പണിക്കർ. കേവലമൊരു കവി എന്നതിലുപരി മികച്ച അധ്യാപകൻ, പ്രബന്ധകാരൻ, സാഹിത്യ നിരൂപകൻ, വിവർത്തകൻ എന്നീ നിലകളിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചു. വൃത്തനിബദ്ധമായ കവിതകളിൽ നിന്ന് പരീക്ഷണങ്ങളിലൂടെ ഗദ്യ കവിതകളിലേക്കും കാർട്ടൂൺ കവിതകളിലേക്കും ഭാവുകത്വത്തെ നയിച്ച് അദ്ദേഹം ഭാവനയെ ചടുലമാക്കി. ടി എസ് എലിയറ്റിന്റെ വേസ്റ്റ്ലാൻഡ് ലോക സാഹിത്യത്തിൽ സൃഷ്ടിച്ച മാറ്റത്തിനു സമാനമാണ് അയ്യപ്പ പണിക്കരുടെ കുരുക്ഷേത്രം മലയാളത്തിൽ സൃഷ്ടിച്ച ചലനങ്ങൾ. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള മനുഷ്യന്റെ നിരാശ, അന്യവൽക്കരണം, ആത്മീയ ശൂന്യത, നഗരജീവിതത്തിന്റെ സങ്കീർണതകൾ എന്നിവയെല്ലാം ഈ കവിതയിൽ ദർശിക്കാം. ഭാരതീയമായ കുരുക്ഷേത്ര സങ്കല്പത്തെയും ഗീതോപദേശത്തെയും മുൻനിർത്തി മനുഷ്യജീവിതത്തിന്റെ സന്ദേഹങ്ങളെ മലയാള മണ്ണിലേക്ക് അദ്ദേഹം പ്രതിഷ്ഠിച്ചു. കണ്ണു കണ്ണീർ കുടിക്കുന്നുവേവും ചെന്നിണം കുടിക്കുന്നു സിരകൾ, മജ്ജ വീണ്ടും നുണഞ്ഞിറങ്ങുന്നിതസ്ഥിമാടം തൊലികരളുന്നു എന്ന് വൈകാരികതയുടെ വിസ്ഫോടനങ്ങൾ പുതിയൊരു ഭാഷയിൽ കുരുക്ഷേത്രത്തിൽ അവതരിപ്പിച്ച പണിക്കർ കവിതകളുടെ മറ്റൊരു സവിശേഷത പരിഹാസശരങ്ങളാണ്. സമൂഹത്തിലെ വഞ്ചനകളെയും രാഷ്ട്രീയ അഴിമതികളെയും അധപ്പതനങ്ങളെയും പരിഹസിക്കാൻ അദ്ദേഹം കറുത്തഹാസ്യം സമർത്ഥമായി ഉപയോഗിച്ചു. എവിടെയൊരു യുദ്ധമുണ്ട്, എവിടെയൊരു ക്ഷാമമുണ്ടെന്നു കേട്ടേടിലും കവിത എഴുതിയിട്ടതും കാശാക്കി മാറ്റുന്നു ബഹുജനഹിതാർത്ഥം ജനിച്ചു ജീവിപ്പവൻ എന്നിങ്ങനെ കവിത എഴുതി കാശുവാങ്ങുന്ന കവികളെ കവി കളിയാക്കുന്നു. അടിയന്തരാവസ്ഥക്കാലത്ത് കാർട്ടൂൺ കവിത ഒരു പ്രസ്ഥാനം തന്നെയായി വികസിച്ചതിന് നേതൃത്വം കൊടുത്തത് പണിക്കരാണ്. കുതിരയ്ക്ക് കൊമ്പുണ്ടെന്ന് നേതാവ് പ്രഖ്യാപിച്ചാൽ നട്ടെല്ലൂരിയെടുത്ത് നെറ്റിയിലൊട്ടിച്ച് പ്രഖ്യാപനത്തെ സാർത്ഥകമാക്കുന്ന, നട്ടെല്ലു നഷ്ടപ്പെട്ട അനുയായി വർഗത്തെ കളിയാക്കുന്ന കുതിരക്കൊമ്പ്, 200,000 അമുക്കുന്ന മോഷണം ആരാധ്യമായും, 2 ഞരുടുന്ന കക്കൽ നിന്ദ്യമായും കരുതുന്ന കഴുതയായ ബഹുജനത്തോട് സ്വന്തം ആവശ്യങ്ങൾക്കും സുഖങ്ങൾക്കും സൗകര്യങ്ങൾക്കും മാത്രമായി മോഷ്ടാവായി തീർന്ന എന്നെ നിങ്ങൾ കള്ളനെന്ന് വിളിച്ചില്ലേ എന്ന് പരിഭവം പറയുന്ന മോഷണമെന്ന കവിത, ഇവയെല്ലാം ഇതിനുദാഹരണങ്ങളാണ്. മലയാള കവിതയെ

ഭാവുകത്വ പരിണാമത്തിനിടയാക്കിയ അയ്യപ്പ പണിക്കരുടെ ചില കവിതാശകലങ്ങൾ മലയാളിയുടെ മനസ്സിൽ എന്നും തങ്ങി നിൽക്കുന്നവയാണ്. കാടെവിടെ മക്കളെ, മേടെവിടെ മക്കളെ, കാട്ടുപുൽ തകിടിയുടെ വേരെവിടെ മക്കളെ, കാട്ടുപൂഞ്ചോലയുടെ കുളിരെവിടെ മക്കളെ, കാറ്റുകൾ പുലർന്ന പൂങ്കാവെവിടെ മക്കളെ എന്നും, അതേപോലെ ഭക്തിരസത്തെക്കാൾ ഉപരിയായി മനുഷ്യസഹജമായ വികാരങ്ങൾക്കും പ്രണയത്തിലെ വിരഹവേദനയ്ക്കും പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിനും പ്രാധാന്യം കൊടുക്കുന്ന കവിതയാണ് ഗോപികാ ദണ്ഡകം. അറിയുന്നു ഗോപികേ നിന്നെ ഞാൻ എൻ്റെ ഈ വരളുന്ന ചുണ്ടിലെ, നനവാർന്നൊരോർമതൻ മധുവായി മധുരമായി. അറിയുന്നു നിന്നെ ഞാൻ ഗോപികേ നിന്റെ ഈ ചിരകാല വിരഹത്തിൽ, ഒരു നാളിൽ ഉറയുന്ന കനിവായി കാവ്യമായി. അറിയുന്നു ഗോപികേ. അയ്യപ്പ പണിക്കരുടെ കാവ്യപ്രപഞ്ചത്തിലൂടെയുള്ള സഞ്ചാരം മലയാളിയുടെ ഭാവുകത്വത്തെ തന്നെ പുനർനിർവചിക്കുന്ന അനുഭവമാണ്. പാരമ്പര്യത്തിന്റെ ഉറച്ച തറയിൽ നിന്നുകൊണ്ട് ആധുനികതയുടെയും ഉത്തരാധുനികതയുടെയും പുതിയ ആകാശങ്ങളിലേക്ക് മലയാള കവിതയെ ചിറകടിച്ചുയർത്തിച്ചത് അദ്ദേഹമാണ്. കേവലം വൈകാരികമായ അനുഭവങ്ങൾക്കപ്പുറം കവിതയെ ചിന്തയുടെയും നവീകരണത്തിന്റെയും പുതിയൊരു തലത്തിലേക്ക് എത്തിച്ചതാണ് അയ്യപ്പ പണിക്കരുടെ ഏറ്റവും വലിയ സംഭാവന. ഇന്നത്തെ സാഹിത്യവേള സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. നിർവഹണം വിദ്യപ്രകാശ്, നിർവഹണ സഹായം ഡോക്ടർ അനില സി എസ്.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്. പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന.
1: ഇന്ത്യയുടെ ഊർജ ഭൂപടം മാറ്റിമറിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു ചരിത്രാത്മക പദ്ധതിയാണ് പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന. 2024 ഫെബ്രുവരിയിൽ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഈ പദ്ധതി സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നതിനായി സബ്സിഡി നൽകുന്നു. സബ്സിഡിയോടെ മേൽക്കൂര സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നതിലൂടെ വീടുകളുടെ വൈദ്യുതി ചെലവുകളും അതുവഴി സർക്കാരിന്റെ വൈദ്യുതി ചെലവുകളും കുറയ്ക്കാൻ കഴിയുമെന്നും പദ്ധതി വിഭാവന ചെയ്യുന്നു. ഇങ്ങനെ രാജ്യത്ത് സോളാർ ഊർജത്തിന്റെ വ്യാപക ഉപഭോഗം പ്രോത്സാഹിപ്പിച്ച് ഏകദേശം 75,000 കോടി രൂപയുടെ ലാഭമാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. രാജ്യത്ത് സുസ്ഥിരവും പരിസ്ഥിതി സൌഹൃദവുമായ ഊർജ്ജ മാർഗങ്ങൾ ഉൾപ്പെടുത്തുന്നതിനും പദ്ധതി സഹായിക്കുന്നു. സോളാർ ഊർജത്തിലേക്ക് മാറുന്നതിലൂടെ ഇന്ത്യയുടെ കാർബൺ പാദമുദ്ര കുറയ്ക്കാമെന്നും സർക്കാർ ലക്ഷ്യമിടുന്നു. 2026-27 സാമ്പത്തിക വർഷം വരെയാണ് പദ്ധതി നടപ്പാക്കുക. പദ്ധതിക്ക് മൊത്തം 75,021 കോടി രൂപയുടെ നിക്ഷേപമാണ് ഉള്ളത്. പദ്ധതി ദേശീയ തലത്തിൽ ദേശീയ പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ ഏജൻസിയും സംസ്ഥാന തലത്തിൽ സ്റ്റേറ്റ് ഇംപ്ലിമെന്റേഷൻ ഏജൻസികളും മുഖേന നടപ്പാക്കും. പദ്ധതി പ്രകാരം 2 കിലോവാട്ട് വരെ ശേഷിയുള്ള സിസ്റ്റങ്ങൾക്ക് യൂണിറ്റ് വിലയുടെ 60% സബ്സിഡിയും 2 കിലോവാട്ട് മുതൽ 3 കിലോവാട്ട് ശേഷിയുള്ള അധിക വിഭാഗത്തിന് 40% സബ്സിഡിയും ലഭിക്കും. 3 കിലോവാട്ട് വരെ ശേഷിയുള്ള റെസിഡൻഷ്യൽ റൂഫ് ടോപ്പ് സോളാർ RTS സംവിധാനം സ്ഥാപിക്കുന്നതിനായി വീടുകൾക്ക് ബാധ്യതാരഹിതവും കുറഞ്ഞ പലിശ നിരക്കിലുമായ വായ്പയും ലഭ്യമാകും. ഇവ വഴി പദ്ധതിയിൽ പങ്കെടുക്കുന്ന വീടുകൾക്ക് തുടക്കച്ചെലവിൽ വലിയ ആശ്വാസം ലഭിക്കും. സോളാർ സംവിധാനം എളുപ്പത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാനുമാകും. സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയുടെ പ്രയോജനം ലഭിക്കാൻ ഇനി പറയുന്ന നിബന്ധനകൾ ബാധകമാണ്. അപേക്ഷകൻ ഭാരതീയ പൌരനായിരിക്കണം. സൌരോർജ പാനലുകൾ സ്ഥാപിക്കാൻ അനുയോജ്യമായ ടെറസ് അഥവാ റൂഫ് ഉള്ള വീട് ഉണ്ടായിരിക്കണം. വൈദ്യുതി കണക്ഷൻ ഉണ്ടായിരിക്കണം. മുൻപ് മറ്റേതെങ്കിലും സോളാർ സബ്സിഡി പ്രയോജനപ്പെടുത്തിയിട്ടില്ലെങ്കിൽ മാത്രമേ

0: അപേക്ഷിക്കാൻ കഴിയും. പദ്ധതിയിൽ അപേക്ഷിക്കാൻ ഉപഭോക്താവ് PM സൂര്യഘർ.gov.in എന്ന ഔദ്യോഗിക പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. അതിൽ സംസ്ഥാനവും വൈദ്യുതി വിതരണ ഏജൻസി അഥവാ ഡിസ്കോം തിരഞ്ഞെടുക്കണം. ദേശീയ പോർട്ടലിലൂടെ ഉപഭോക്താക്കൾക്ക് ഉചിതമായ യൂണിറ്റ് വലിപ്പം, ആനുകൂല്യ കാൽക്കുലേറ്റർ, വെഞ്ചർ റേറ്റിംഗുകൾ ഇങ്ങനെയുള്ള വിവരങ്ങൾ ലഭ്യമാകും. ഉപഭോക്താവിന് തനിക്കിഷ്ടപ്പെട്ട വെൻഡറും സൗരോപാധിയും തിരഞ്ഞെടുക്കാം. അങ്ങനെ ദേശീയ പോർട്ടൽ വഴി സബ്സിഡിക്ക് അപേക്ഷിക്കാം. പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന എന്ന പദ്ധതിയിലെ മോഡൽ സോളാർ വില്ലേജ് ഘടകത്തിന്റെ ലക്ഷ്യം ഇന്ത്യയിലെ ഓരോ ജില്ലയിലും ഒന്നുവീതം മോഡൽ സോളാർ ഗ്രാമം സ്ഥാപിക്കുക എന്നതാണ്. ഈ പദ്ധതിയിലൂടെ ഗ്രാമസമൂഹങ്ങളെ സോളാർ ഊർജം സ്വീകരിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും ഊർജ സ്വയം പര്യാപ്തത നേടാൻ അവരെ ശക്തമാക്കുകയും ചെയ്യും. ഇതിനായി 800 കോടി വകയിരുത്തലോടെ ഓരോ തെരഞ്ഞെടുക്കപ്പെടുന്ന ഗ്രാമത്തിനും 1 കോടി രൂപ വീതം ധനസഹായം നൽകും. മോഡൽ ഗ്രാമം അർഹതയാർജിക്കാൻ ജനസംഖ്യ 5000-ൽ കൂടുതലായിരിക്കണം. പ്രത്യേക വിഭാഗത്തിൽപ്പെടുന്ന സംസ്ഥാനങ്ങളിൽ ഈ പരിധി 2000 ആണ്. ഗ്രാമങ്ങൾ മത്സരാത്മകമായ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെടുന്നു. പിന്നീട് ജില്ലാതല കമ്മിറ്റി അഥവാ DLC തിരിച്ചറിയുന്ന തീയതിയോട് അനുബന്ധിച്ച് ഗ്രാമത്തിന്റെ ആകെ പുനരുപയോഗയോഗ്യ ഊർജ്ജശേഷി അടിസ്ഥാനമാക്കി അവ പരിശോധിക്കുകയും റാങ്ക് ചെയ്യുകയും ചെയ്യും. ജില്ലയിൽ ഏറ്റവും കൂടുതൽ പുനരുപയോഗ ഊർജ്ജശേഷിയുള്ള ഗ്രാമത്തിനാണ് 1 കോടി രൂപ ധനസഹായം ലഭിക്കുക. ബന്ധപ്പെട്ട സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും പുനരുപയോഗ ഊർജ്ജ വികസന ഏജൻസികൾ വഴി ജില്ലാതല കമ്മിറ്റിയുടെ മേൽനോട്ടം നടക്കും. ഇങ്ങനെ മോഡൽ ഗ്രാമങ്ങൾ സ്വയം സോളാർ ഊർജ ഉൽപാദനത്തിലേക്ക് മാറുകയും രാജ്യത്തെ മറ്റ് ഗ്രാമങ്ങൾക്ക് മാതൃകയാവുകയും ചെയ്യുമെന്ന് സർക്കാർ പ്രതീക്ഷിക്കുന്നു. പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ഇന്ത്യയുടെ സുസ്ഥിര ഊർജത്തിന്റെയും സാമ്പത്തിക ശാക്തീകരണത്തിന്റെയും ദിശയിൽ ഒരു പരിവർത്തനാത്മക ചുവടുവെപ്പാണ്. മോഡൽ സോളാർ വില്ലേജുകളെ പോലുള്ള നൂതന ഘടകങ്ങൾക്കായി പ്രത്യേക ധനവിഹിതം ഉൾപ്പെടുത്തിയിരിക്കുന്നത് പദ്ധതിയുടെ ദൃഢമായ പ്രതിബദ്ധതയുടെയും ദീർഘകാല പ്രത്യാശകളുടെയും തെളിവാണ്.
1: പ്രിയ ശ്രോതാക്കൾ, ഇതുവരെ കേട്ടത് പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയെക്കുറിച്ചുള്ള പരിപാടിയാണ്. പദ്ധതികൾ ജനനന്മയ്ക്ക്. ആകാശവാണി, സമയം 8 മണി കഴിഞ്ഞ് 54 മിനിറ്റും 55 സെക്കൻഡും. ഇനി അല്പസമയത്തിനുള്ളിൽ വാർത്താ ബുള്ളറ്റിൻ.
2: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് പാർവതി വിജയൻ. മാറിക്കൊണ്ടിരിക്കുന്ന സമ്പദ് വ്യവസ്ഥയ്ക്കനുസൃതമായി രാജ്യത്തെ യുവാക്കളുടെ വിദ്യാഭ്യാസവും നൈപുണ്യവും മെച്ചപ്പെടുത്തുന്നതിൽ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 20-ാമത് റോസ്ഗാർ മേളയുടെ ഭാഗമായി വിവിധ സർക്കാർ വകുപ്പുകളിൽ 51,000-ലധികം നിയമന ഉത്തരവുകൾ വെർച്വലായി വിതരണം ചെയ്യുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിവിധ രാജ്യങ്ങളുമായുള്ള വ്യാപാര കരാറുകൾ രാജ്യത്തെ സംരംഭകർക്ക് പുതിയ വിപണികൾക്ക് വഴിയൊരുക്കിയതായും യുവാക്കൾക്ക് പുതിയ തൊഴിൽ സാധ്യതകൾ സൃഷ്ടിച്ചതായും പ്രധാനമന്ത്രി വ്യക്തമാക്കി. രാജ്യത്തുടനീളം 45 കേന്ദ്രങ്ങളിലായാണ് റോസ്ഗാർ മേള സംഘടിപ്പിച്ചത്. കേന്ദ്ര നികുതി, എക്സൈസ്, കസ്റ്റംസ് വകുപ്പുകളുടെ നേതൃത്വത്തിൽ 20-ാമത് ദേശീയ റോസ്ഗാർ മേള കൊച്ചിയിൽ നടന്നു. കേന്ദ്ര സഹമന്ത്രി ജയന്ത് ചൌധരി ചടങ്ങിൽ പങ്കെടുത്തു. സർക്കാർ ഉദ്യോഗസ്ഥർ എപ്പോഴും ജനങ്ങളോട് ഉത്തരവാദിത്വമുള്ളവരായിരിക്കണമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. കൊച്ചിയിൽ ആദായ നികുതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച റോസ്ഗാർ മേള കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. തൊഴിൽ സൃഷ്ടിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് റോസ്ഗാർ മേള പ്രതിഫലിപ്പിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. സബ്സിഡിയുള്ള ഗാർഹിക LPG സിലിണ്ടറുകൾക്ക് ബയോമെട്രിക് ആധാർ പരിശോധന 1 ഒക്ടോബർ മുതൽ നിർബന്ധമാക്കിയതായി കേന്ദ്ര സർക്കാർ അറിയിച്ചു. സബ്സിഡി നിരക്കിൽ സിലിണ്ടറുകൾ ബുക്ക് ചെയ്യുന്നതിന് ഉപഭോക്താക്കൾ ബയോമെട്രിക് ആധാർ ഒതന്റിക്കേഷൻ പൂർത്തിയാക്കണമെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. സബ്സിഡി അർഹരായ കുടുംബങ്ങളിലേക്ക് മാത്രം എത്തുന്നുവെന്ന് ഉറപ്പാക്കാൻ ഗാർഹിക സിലിണ്ടറുകൾ വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് തടയാനും വ്യാജ കണക്ഷനുകൾ ഒഴിവാക്കാനും ഇതുവഴി സാധിക്കും. ആധാർ പരിശോധന പൂർത്തിയാക്കുന്നവർ വീണ്ടും ചെയ്യേണ്ടതില്ല. ശബരിമല തീർത്ഥാടന കാലത്തെ റോഡ് ഗതാഗതം സുരക്ഷിതമാക്കുന്നതിനായി 13.88 കോടി രൂപയുടെ പ്രത്യേക പദ്ധതികൾക്ക് കേരള റോഡ് സുരക്ഷാ അതോറിറ്റി അംഗീകാരം നൽകിയതായി ഗതാഗത മന്ത്രി CP ജോൺ അറിയിച്ചു. തീർത്ഥാടകർക്കും പൊതുജനങ്ങൾക്കും സുഗമവും അപകടരഹിതവുമായ യാത്ര ഉറപ്പുവരുത്തുകയാണ് ഈ പദ്ധതികളുടെ ലക്ഷ്യം. പൊതുമരാമത്ത് വകുപ്പ് മുഖേനയാണ് പദ്ധതി നടപ്പാക്കുന്നത്. അന്താരാഷ്ട്ര തീരശുചീകരണ ദിനാചരണത്തിന്റെ ഭാഗമായി ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് കേരളത്തിലും മാഹിയിലും വിപുലമായ തീര

0: ശുചീകരണ പ്രവർത്തനം നടത്തി. കോവളം, ഫോർട്ട് കൊച്ചി, പുതുവൈപ്പ്, കുഴുപ്പിള്ളി, കോഴിക്കോട് ബീച്ചുകൾ ഉൾപ്പെടെയുള്ള തീരങ്ങളിലായിരുന്നു ശുചീകരണം. വിവിധ കേന്ദ്രങ്ങളിലായി 3000 കിലോ പ്ലാസ്റ്റിക് മാലിന്യവും കടൽ മാലിന്യവും ശേഖരിച്ചു. ശേഖരിച്ച മാലിന്യം സുരക്ഷിതമായി സംസ്കരിക്കുന്നതിനായി ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൈമാറി. കോഴിക്കോട് മാനാഞ്ചിറ വെള്ളിമാടുങ്ങുന്ന റോഡ് നിർമ്മാണ പദ്ധതിയിലെ ക്രമക്കേട് ആരോപണത്തിൽ വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണത്തിന് മന്ത്രി രമേശ് ചെന്നിത്തല ഉത്തരവിട്ടു. ടെൻഡർ നൽകിയതിലുൾപ്പെടെ ഉദ്യോഗസ്ഥർ വീഴ്ച വരുത്തിയെന്ന് ചൂണ്ടിക്കാട്ടി കോഴിക്കോട് നോർത്ത് MLA കെ ജയന്ത് നൽകിയ പരാതിയിലാണ് പ്രാഥമിക അന്വേഷണം. കേരള റോഡ് ഫണ്ട് ബോർഡ് മുഖേനയാണ് നഗരപാത വികസന പദ്ധതിയായാണ് മാനാഞ്ചിറ വെള്ളിമാടുങ്ങുന്ന റോഡ് പദ്ധതി നടപ്പാക്കുന്നത്. സംസ്ഥാനത്തിന്റെ വ്യവസായ വിനോദസഞ്ചാര വികസനത്തിനായി ഭൂവിനിയോഗ നിയന്ത്രണങ്ങളിലും ഭൂപരിമിതികളിലും ആവശ്യമായ നിയമ ഭേദഗതികൾ വരുത്താൻ സർക്കാർ തീരുമാനിച്ചതായി റവന്യൂ മന്ത്രി AP അനിൽകുമാർ അറിയിച്ചു. കോഴിക്കോട് കണ്ടംകുളം ജൂബിലി ഹാളിൽ നടന്ന ജില്ലാ പട്ടയമേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കോഴിക്കോട് ജില്ലയിൽ 1350ലധികം പട്ടയങ്ങൾ ഇന്ന് വിതരണം ചെയ്തു. സംസ്ഥാനത്ത് ഇന്നും നാളെയും പരക്കെ മഴയ്ക്ക് സാധ്യത. കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ നാളെ ഉച്ചവരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. സംസ്ഥാനത്ത് സ്മാർട്ട് PDS പദ്ധതി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി തുടർച്ചയായി 6 മാസമായി റേഷൻ വിഹിതം കൈപ്പറ്റാത്ത കാർഡുകൾ ഡീആക്ടിവേറ്റ് ചെയ്യും. ഇത്തരത്തിലുള്ള സൈലന്റ് റേഷൻ കാർഡുകൾ എല്ലാ മാസവും 21 കണ്ടെത്തി തൊട്ടടുത്ത മാസം 1 തീയതി മുതൽ റേഷൻ ലഭിക്കാത്ത വിധം റദ്ദാക്കുമെന്ന് പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണർ അറിയിച്ചു. ഡീആക്ടിവേറ്റ് ചെയ്ത കാർഡുകളിലെ എല്ലാ ഗുണഭോക്താക്കളും 3 മാസത്തിനകം EKYC പൂർത്തിയാക്കിയാൽ മാത്രമേ കാർഡ് വീണ്ടും ആക്ടിവേറ്റ് ചെയ്യുകയുള്ളൂ. തിരുവനന്തപുരം കുടപ്പനംകുന്ന് തപോവനം സിദ്ധാശ്രമത്തിന്റെ സ്ഥാപകൻ ബോധിസത്വൻ മാധവാചാര്യന്റെ സംസ്കാര ചടങ്ങുകൾ നാളെ നടക്കും. ഉച്ചയ്ക്ക് ആശ്രമത്തിലാണ് ചടങ്ങ്. 20th ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിൽ തുടക്കമായി. 2 തവണ ഒളിമ്പിക് മെഡൽ ജേതാവായ മനു ഭാക്കറും കബഡി താരം പവൻ സെഹ്റാവത്തും ചേർന്നാണ് 501 അംഗ ഇന്ത്യൻ സംഘത്തെ നയിച്ചത്. അതേസമയം ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ കായിക താരങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസകൾ നേർന്നു. 30th സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവം നവംബർ 18 മുതൽ 21 വരെ പാലക്കാട് മണ്ണാർക്കാട് നടക്കും. ശാസ്ത്രമേളയുടെ സംഘാടക സമിതി രൂപീകരണ യോഗം മന്ത്രി N. ശംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി ദേവികുളം സ്പൈസ് FM. ഇപ്പോൾ അനാർക്കലി എന്ന ചിത്രത്തിനുവേണ്ടി P. സുശീല പാടിയ ഒരു ഗാനം കേൾക്കാം. രചന വയലാർ, സംഗീതം MS ബാബുരാജ്.

സമയം 8 മണി കഴിഞ്ഞ് 44 മിനിറ്റും 35 സെക്കൻഡും. ഇനി 8:45 സമാചാര സന്ധ്യ, തുടർന്ന് 9 മണിക്ക് ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ.

0: അങ്ങനെയുണ്ട്. ദിലീപ് ഗവിറ്റ് എന്ന് പറയുന്ന സഹതാരം ആണ് ഇന്ത്യക്ക് വേണ്ടി T47 100 മീറ്ററിൽ സ്വർണം നേടിയത്. എങ്ങനെയാണ് ഗവിറ്റുമായിട്ടുള്ള ആ ഒരു കൂട്ടുകെട്ട്? മുമ്പ് പരിചയം ഉണ്ടായിരുന്നോ അതോ?
1: പരിചയമില്ല, പക്ഷെ ആ ഫോർവേഡാ ചെയ്യുന്ന 100
0: ചെയ്യുന്നത്,
1: അവനെ പറ്റി കൂടുതൽ അറിയില്ല.
0: അറിയില്ല. ഒരു അന്ന് ആ മത്സരത്തിന് തൊട്ട് മുമ്പാണ് കാണുന്നതല്ലേ?
1: അല്ലല്ല, നമുക്ക് കണ്ടിട്ടുണ്ട്, പക്ഷേ
0: ഇല്ല. അപ്പം ഒരു വലിയ പരിചയങ്ങളൊന്നുമില്ല. എങ്കിൽ പോലും ഇന്ത്യക്ക് വേണ്ടി പോഡിയത്തിൽ നിൽക്കുമ്പോൾ രണ്ട് ഇന്ത്യക്കാര് നിൽക്കുന്നു എന്നുള്ള ഒരു വലിയ അഭിമാനകരമായ നേട്ടമല്ലായിരുന്നോ? അതുപോലെ തന്നെ ഈ പാരാ അത്ലറ്റിക്സ് ഒരുപാട് മെഡലുകൾ നേടിയില്ലേ? അത് എങ്ങനെയുണ്ട്, എങ്ങനെ കാണുന്നു?
1: തീർച്ചയായും ആദ്യമായിട്ടാണ് പാരാ അത്ലറ്റിക്സ് ഇത്ര മെഡൽ വരുന്നത് കോമൺവെൽത്ത്.
0: ഇന്ത്യക്ക് 4th സ്ഥാനത്ത് എത്താൻ കഴിഞ്ഞത് തന്നെ പാരാ അത്ലറ്റിക്സിലെ മികച്ച പ്രകടനത്തോടു കൂടിയാണ്.
1: അതെ അതെ.
0: പാരാ അത്ലറ്റിക്സ് അതുപോലെ തന്നെ വെയിറ്റ് ലിഫ്റ്റിംഗ് ഒക്കെ നമുക്ക് മെഡൽ കിട്ടിയില്ലേ? അപ്പൊ അതെങ്ങനെ കാണുന്നു അത്?
1: ഇപ്പം 2022 ഒരു മെഡൽ പോലും വന്നിട്ടില്ല കോമൺവെൽത്ത് പാരാ. ഇതുവരെ നടന്നതിലൊന്നും ഒരു മെഡലോട്ടാ വന്നിട്ടുണ്ടോ? ഇപ്പൊ ഈ ഒരു കോമ്പറ്റീഷനിൽ വന്നത് 6-7 മെഡലാ വന്ന.
0: അപ്പൊ
1: ഒരുപാട് സന്തോഷം എല്ലാവർക്കും, കാരണം ഈ ഒരു ലോകം മൊത്തം അറിയുന്ന ഒരു കോമ്പറ്റീഷനിൽ ഇങ്ങനെ മെഡലടിച്ചു, ഒരുപാട് സന്തോഷം എല്ലാവരും.
0: ബാസിൽ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് LNCB എത്തിയപ്പോൾ തന്നെ നമ്മൾ ഫോട്ടോയിൽ മാത്രം കണ്ടിട്ടുള്ള, പത്രത്തിലൊക്കെ ഫോട്ടോ വന്ന് മാത്രം കണ്ടിട്ടുള്ള അത്ലറ്റ്സ് എല്ലാം നമുക്ക് ചുറ്റും ഇങ്ങനെ അവർ വർക്കൗട്ട് ചെയ്യുന്നതും എല്ലാം നമുക്ക് കാണാൻ കഴിഞ്ഞു. അതൊരു അത്ഭുതം പോലെ തന്നെയായിരുന്നു. ഇപ്പോൾ കോമൺവെൽത്ത് ഗെയിംസിന് മത്സരിക്കാൻ പോകുമ്പോൾ അവിടെ നീരജ് ചോപ്ര എന്ന് പറയുന്ന ഇന്ത്യക്ക് ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ നേടിത്തന്ന, 2 ഒളിമ്പിക്സിൽ മെഡൽ നേടിയ കളിക്കാരനുൾപ്പെടെയുള്ള വലിയ വലിയ അത്ലറ്റുകളുണ്ട്, അവരുമായിട്ട് പരിചയപ്പെടാനും ഒക്കെ കഴിഞ്ഞു. അതെങ്ങനെയുണ്ടായിരുന്നു?
1: കണ്ടിട്ടുള്ളൂ, കണ്ടപ്പം ഒരാളെ കണ്ടിട്ട് പറയാൻ പറ്റില്ലല്ലോ, നല്ല മനുഷ്യനാണെന്ന് പറഞ്ഞു. അപ്പം നല്ല ആളാ.
0: ഇപ്പൊ അതിനുശേഷം കോമൺവെൽത്ത് ഗെയിംസ് കഴിഞ്ഞിവിടെ തിരിച്ചെത്തി. തിരിച്ചെത്തിയപ്പോ പ്രധാനമന്ത്രിയുടെ സ്വീകരണം ഉണ്ടായിരുന്നല്ലേ, അതെങ്ങനെ ഉണ്ടായിരുന്നു?
1: നല്ലൊരു മൂവ്മെന്റ് ആണ്. ഒരു പ്രധാനമന്ത്രിന്റെ, പിന്നെ അതുപോലെ സ്പോർട്സ് മന്ത്രി ഉണ്ടായിരുന്നു,
0: സ്പോർട്സ് സഹമന്ത്രി ഉണ്ടായിരുന്നു,
1: പി ടി ഉഷ
0: മാഡത്തിനോട് സംസാരിച്ചോ?
1: ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്.
0: അപ്പൊ എന്തോ പറഞ്ഞു
1: സംസാരിച്ചു. അപ്പം
0: വീടും വീട്ടുകാര്യങ്ങളൊക്കെ ചോദിച്ചോ?
1: ഇന്ന അറിയാന്ന് പറഞ്ഞു.

0: അങ്ങനെ പ്രധാനമന്ത്രി കണ്ടു, സംസാരിച്ചു,
1: അതെ എന്ത് പറഞ്ഞു?
0: എവിടെയാണ്, കേരളത്തിലാണെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് നിന്നെ അറിയാമെന്ന് പറഞ്ഞിട്ട് നടപ്പത്തുങ്ങുന്ന് ഇങ്ങനെ
1: തോളി തട്ടി.
0: തുള്ളിത്തട്ടി. ഒരുപാട് സന്തോഷം.
1: അത് പ്രതീക്ഷിച്ചിരുന്നു അങ്ങനെ ഒരു വലിയൊരു, കാരണം രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് എനിക്ക് നിന്നെ അറിയാന്ന് പറയുന്നത്.
0: ഒരുപാടധികം ആൾക്കാർ കാണാനും, ഭയങ്കര ഗ്ലോ ആണ് പുള്ളിയുടെ ഫേസ് ആയാലും,
1: ആ വലിയൊരു ഓറയുണ്ട്,
0: ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ആളാണ്, എല്ലാം നല്ല മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണ്.
1: അപ്പൊ പ്രധാനമന്ത്രി, ഈ സ്പോർട്സിൽ നിങ്ങൾ എന്തൊക്കെയാണ് ലക്ഷ്യം വെക്കേണ്ടത്, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിരുന്നു ആ ചടങ്ങില്?
0: അവര് ഹിന്ദിയിലാ പറഞ്ഞു, എനിക്ക് ഹിന്ദി അത്ര അറിയില്ല. അവരെല്ലാ രീതിയിലുള്ള സപ്പോർട്ട് ചെയ്യും. ഈ 2036 ഒളിമ്പിക്സ് വരുന്നുണ്ടല്ലോ, അപ്പൊ അത് വരെയുള്ള കുറച്ചുകൂടെ ഡെവലപ്പ് ആക്കാൻ പോവാന്ന് പറഞ്ഞു.
1: അത് നമ്മുടെ പരിശീലനം, കായിക
0: പരിശീലനം കാര്യങ്ങളും,
1: പുതിയ ട്രാക്കുകൾ,
0: സപ്പോർട്ട് ആയാലും എല്ലാവർക്കും ഭയങ്കര
1: സ്പോർട്സിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വം, സത്യത്തിൽ അതല്ലേ അനുഭവപ്പെട്ടു? ശരിക്കും ഒരു സ്പോർട്സ് താരമാകണം എന്നുള്ള ഒരു ചിന്ത മനസ്സിൽ വന്നത് കുട്ടിക്കാലത്ത് തന്നെയാണോ?
0: കുട്ടിക്കാലത്ത്
1: ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പോർട്സ് താരം ആരായിരുന്നു?
0: ഉസൈൻ ബോൾട്ട് ആണ്. ഉസൈൻ ബോൾട്ട് പുള്ളിയുടെ ഓട്ടം ഞാൻ ഇങ്ങനെ കണ്ടോണ്ടേയിരിക്കും. പുള്ളിയുടെ പിന്നെ അതല്ലേ ജസ്റ്റിൻ ഗാറ്റ്ലിൻ,
1: ഗാറ്റ്ലിൻ
0: അവരുടെ ഓട്ടം ഞാൻ കണ്ടോണ്ടിരിക്കും. ഭയങ്കര ഇതുപോലെ ഓടണം, ഇതുപോലത്തെ ടെക്നിക്കിൽ ഓടണം, അതൊക്കെ ആയിരുന്നു മൈൻഡിൽ.
1: ഈ ഉസൈൻ ബോൾട്ട് എന്നൊക്കെ പറയുമ്പോൾ വളരെ പൊക്കവും വളരെ എന്താണ് രണ്ട് കൈയും നീളമുള്ള കാലുകളും ഒക്കെ ഉള്ള, നമുക്കിപ്പോ ഒരു കൈ പകുതി വരെ ഉള്ളു, അപ്പൊ നമുക്കത് മനസ്സിൽ എപ്പോഴെങ്കിലും ഒരു വേദനയായിട്ട് തോന്നിയിട്ടുണ്ടോ, നമുക്ക് ഇത്രയും ഇങ്ങനെ ഒരു പരിമിതി ഉണ്ടല്ലോ എന്നുള്ളത്?
0: ഇപ്പൊ എന്നെ കൊണ്ട് ഇത്ര ഓടാൻ പറ്റുന്നുണ്ടെങ്കിൽ എനിക്ക് ഇനി ഓടാൻ പറ്റുന്നുള്ള പ്രതീക്ഷ ഉണ്ട്.
1: പരിമിതികളെ നമ്മള് ശക്തിയാക്കി മാറ്റുകയാണ് തീർച്ചയായും ഏറ്റവും വലിയ, മാനസികമായിട്ടുള്ള ഏറ്റവും വലിയൊരു പവർ അതാണ്. അതായത് നമുക്ക് പരിമിതികളുണ്ട് എന്ന് കരുതി പിറകോട്ട് മാറുന്നതാണ് പലരും സംഭവിക്കുന്നത്. അപ്പം എന്തെങ്കിലും ഒക്കെ ഇപ്പൊ പലർക്കും അപകടത്തിലോ ഒക്കെ ഒരുപാട് ശാരീരിക വൈകല്യങ്ങളോ ആ പരിമിതികളോ ഒക്കെ വരുന്നേക്കാം. അപ്പൊ അവരോട് എന്താണ് പറയാനുള്ളത്?
0: ഒരിക്കലും ഞാൻ ഒരു സ്റ്റെപ്പിൽ നിന്ന് വന്ന ഒരാളല്ല. കാരണം എന്റെ ഒരു ജേണി എന്ന് പറഞ്ഞാൽ ഞാൻ 7 കൊല്ലമായിട്ട് ചെയ്യുന്നുണ്ട് ഈ സ്പോർട്സ്. അപ്പം എനിക്ക് വരുന്നത് ഒരു ഇന്റർനാഷണൽ മെഡൽ വരുന്നത് 7 കൊല്ലം കഴിഞ്ഞിട്ട, 6.5 കൊല്ലം കഴിഞ്ഞിട്ട. അപ്പം ഒരിക്കലും ഒന്നിലിറങ്ങി തോറ്റെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും പിന്നോട്ട് പോകരുത്,
1: തളരരുത്.
0: കാരണം നമ്മൾ അതിനു വേണ്ടി പരിശ്രമിക്കുക. കാരണം പഠിപ്പായാലും ഇപ്പൊ ഇന്ന് മാർക്കില്ലെങ്കിൽ നാളെ മാർക്ക് മേടിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുക. അതാണ്, ഇപ്പൊ ഇന്ന് തോറ്റാലും നാളെ ജയിക്കാൻ വേണ്ടി ശ്രമിക്കുക.
1: ഒരു പരാജയം ഒന്നിന്റെയും അവസാന
0: വാക്കല്ല. അതെ,
1: അതാണ് ബാസിലിന് പറയാനുള്ളത്. ബാസിലിനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ വലിയ വെല്ലുവിളികളെയൊക്കെ വിദഗ്ധമായിട്ട് മുന്നിട്ടിറങ്ങുകയാണ്, വിദഗ്ധമായിട്ട് അതിനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. ബാസിലിന്റെ ഇനിയുള്ള ലക്ഷ്യം എന്താണ്?
0: ഇനിയുള്ള ലക്ഷ്യം, ഇപ്പൊ 21 വയസ്സേ ഉള്ളൂ, ഇനി ഒരുപാട് കിടക്കുന്നുണ്ട്. അപ്പം ഇനിയും ഇതിനെക്കാട്ടി നന്നായി ചെയ്യണം, നല്ലൊരു ടൈമിംഗിൽ ഓടണം, ലോകം മൊത്തം അറിയുന്ന ഒരു അത്ലീറ്റ് ആവണം. കുറച്ചായെങ്കിലും ഇനിയും എനിക്ക് ഇന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പോലെ ഞാൻ ചെയ്യും.
1: ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ.
0: അതെ അതെ
1: അതെ, തീർച്ചയായും പാരാ ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ 100 മീറ്ററിൽ നേടുന്ന ഒരു മുഹമ്മദ് ബാസിലിനെ ഞങ്ങൾക്ക് കാണാനുള്ള ആഗ്രഹമുണ്ട്. അത് ഉണ്ടാകും 2028
0: അപ്പം അതിനുവേണ്ടിയുള്ള ഒരു ഇതാണ്. അടുത്ത കൊല്ലം ഞാൻ തുടങ്ങും അതിനായിട്ടുള്ള പ്രിപ്പറേഷൻ എന്തായാലും നല്ല രീതിക്കുള്ള പ്രിപ്പറേഷൻ തന്നെ ആയിരിക്കും.
1: ഈ പാരാ അത്ലറ്റിക്സിൽ നിങ്ങളുടെ T47 100 മീറ്ററിലെ ഒരു പ്രധാനപ്പെട്ട കോമ്പറ്റീഷൻ ലോകത്ത് ആരൊക്കെയാണ് ഉള്ളത്?
0: ലോകത്ത് കോമ്പറ്റീഷൻ പറയുകയാണെങ്കിൽ ബ്രസീലാണ് മെയിൻ ആയിട്ടുള്ളത്.
1: ബ്രസീലിയൻ താരങ്ങളാണ്. എത്രയാണ് അവരുടെ റെക്കോർഡ്?
0: ഇപ്പം റാങ്കിലിപ്പം 10-6-2 ആണ് ബ്രസീലിൽ ഒരാൾ കിടക്കുന്നത്. സെക്കൻഡിൽ
1: നമ്മൾ 10-6-3 ഓടിയിട്ടില്ലേ?
0: ഞാൻ സെക്കൻഡിലുള്ള
1: അപ്പൊ അതിനകത്തൊരു റെക്കോർഡ് കിട്ടാനുള്ള ഒരു സാധ്യത ഉണ്ട്. നന്നായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്തല്ലേ, ആ റെക്കോർഡിന് വേണ്ടിയിട്ടാണോ അടുത്ത ശ്രമം?
0: അതെ അതെ, ഇതിനെക്കാട്ടി നല്ല ടൈം ഓടണം. 10-4, 10-3 ഓടണം.
1: 10-3 ഓടിയെത്തുക എന്നുള്ളതാണ്. കഴിഞ്ഞ പാരാ ഒളിമ്പിക്സിൽ ഈ T47 100 മീറ്റർ എത്ര
0: സെക്കൻഡ്? 6-8
1: 6-8 ആണ് വന്നത്. അപ്പൊ അതിനേക്കാളും മികച്ച സമയത്ത് നമ്മളിപ്പോ ഓടിയിട്ടുണ്ട് നിലവിൽ. നമ്മളൊന്ന് നന്നായിട്ട് ആ ഒരു രീതിയിലേക്ക് ഒന്ന് നന്നായിട്ടൊന്ന് പിടിച്ചാൽ ഒളിമ്പിക്സ് കിട്ടും, മെഡൽ കിട്ടും അല്ലേ? തീർച്ചയായും അത് ഒരു വലിയ നേട്ടം തന്നെയാണ്. ബാസിൽ, ഒരു കായിക താരം എന്ന നിലയ്ക്ക് ഇപ്പൊ നല്ല കഠിനമായ പരിശീലനമാണല്ലോ, എങ്ങനെയാണ് പരിശീലനം? രാവിലെ എഴുന്നേറ്റ് എത്ര മണിക്ക് എഴുന്നേക്കും, എത്ര നേരം പ്രാക്ടീസ് ചെയ്യും?
0: ഇപ്പം ഒരു വീക്കിൽ 6 ദിവസമാണ് വർക്കൗട്ട് ഉണ്ടാവുക. ഞായറാഴ്ച റെസ്റ്റ് ആണ്. തിങ്കളാഴ്ച രാവിലെ 7 മണിക്ക് തുടങ്ങും. 6:30 എണീക്കും. 7 മണിക്ക് ഗ്രൗണ്ടിൽ എത്തുന്ന രീതിയിൽ എല്ലാം ചെയ്ത് പ്രിപ്പറേഷനായി വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യും. 10 മണിയാകുമ്പോൾ ഒരു 9:00 തീരും. പിന്നെ ഫുഡ് കഴിക്കും. ക്ലാസ്സിന് എക്സാമിന് അത്ര പോകാറുള്ളൂ.
1: കോളേജിലാണോ?
0: അല്ല, ഞാൻ മാറി മാനസിലാണ്. അപ്പം 10 മണിക്ക് ഫുഡ് കഴിക്കും, വന്ന് കിടക്കും. അതുപോലെ വൈകിട്ട് ഒരു 4 മണിക്ക് 4:30 വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യും, പോവും. 7 മണി വരെ ഫുഡ് കഴിക്കും. ഉറക്കമാണ് മെയിൻ.
1: അതായത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ചിടത്തോളം ഉറക്കം. ഈ കോമൺവെൽത്ത് ഗെയിംസ് ഒക്കെ അതുപോലെയുള്ള വലിയ ചാമ്പ്യൻഷിപ്പ് ഒക്കെ വരുമ്പോൾ പ്രാക്ടീസ് സമയം കൂട്ടൂ?
0: ഇല്ല, കുറയാ ചെയ്യുക. കാരണം റിക്കവറി കൂടുതൽ വേണം.
1: വേണം
0: ഈ ഒരു സ്പ്രിന്റർ ആയി കഴിഞ്ഞാൽ ചെറിയ ചെറിയ വർക്കൗട്ട് ഉണ്ടാവുള്ളൂ.

0: റിക്കവറി കുറച്ച് കൂടുതൽ.
1: മത്സരത്തിന് സമയം വരുമ്പോഴത്തേക്ക് ശരീരത്തിന് കൂടുതൽ ദോഷം വരാത്ത രീതിയിൽ പരിശീലനത്തിന്റെ അളവ്
0: മെയിൻറ്റെയിൻ ഒരു ഇതിൽ കൊണ്ടുപോകും.
1: അതൊരു രീതിയിൽ ഒരു അഡ്ജസ്റ്റ് ചെയ്ത് വേണം പോകാൻ, കാരണം അല്ലെങ്കിൽ ആ സമയത്ത് നമുക്ക് അത്ര ശരീരം ഇതായിട്ട് വരില്ലല്ലേ. അപ്പോൾ ഈ ഇപ്പോഴത്തെ കോമൺവെൽത്ത് ഗെയിംസിൽ നേരത്തെ പറഞ്ഞ കണക്ക് ഭയങ്കരമായിട്ടുള്ള കാലാവസ്ഥയൊക്കെ ഭയങ്കര ഇതായിരുന്നു, അങ്ങനെയൊക്കെയുള്ള അവസ്ഥകളിൽ എങ്ങനെ മത്സരിക്കും? വിദേശത്തൊക്കെ പോകുമ്പോൾ
0: എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, കാരണം നമ്മളെ കേരളത്തിൽ പോകുമ്പോൾ ഭയങ്കര ചൂടാണ്, ഇതുപോലത്തെ ക്ലൈമറ്റ് ഒന്നും വരാറില്ല. ഭയങ്കരമായിട്ട് എ സിന്ന് 16 കാറ്റടിക്കുന്ന പോലെയാണ് മൂത്തോട്ട് അടിക്കുന്നത്, ഭയങ്കര തലവേദനയൊക്കെ ആയിരുന്നു. ഇപ്പൊ വാമപ്പ് ചെയ്താലും
1: വാമാവത്തില്ല,
0: വാമാവുന്നില്ല. ഞാൻ രണ്ട് ജാക്കറ്റ് രണ്ട് ട്രാക്ക് ഷീറ്റ് ഒക്കെ ചെയ്ത ജസ്റ്റ് ഒന്ന് ദൂരി ടൈറ്റ്സ് ഇട്ടപ്പം
1: അപ്പോഴത്തേക്കും
0: പിന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, കാരണം എങ്ങനെ ഓടി തീർക്കും. എനിക്ക് വാമായിട്ട് ഓടിട്ട് വരുള്ള വാമാവാതെ എനിക്ക് ഓടാറില്ല,
1: പറ്റില്ല. അത് ശരീരം
0: ഓടി ഓപ്പൺ ആവില്ല,
1: ഓപ്പൺ ആവില്ല. അത് ഒന്നാമത് ശരീരത്തിന് അത്രയും കൂടെ പവർ നമ്മൾ കൊടുക്കേണ്ടതാണല്ലോ. അപ്പൊ ശരിക്കും നന്നായിട്ട് വാമപ്പ് ചെയ്താലേ ഓടാൻ
0: പറ്റും.
1: ഒരു ദിവസം എത്ര തവണ 100 മീറ്റർ ഓടും സാധാരണ പ്രാക്ടീസ് കാല സമയത്ത്?
0: ഇല്ല, 100 മീറ്റർ ഓടാറില്ല.
1: ഇല്ല,
0: 150, 120 അങ്ങനെ വർക്കൗട്ടാണ്.
1: വർക്കൗട്ട് ഓരോ കുറച്ചുകൂടെ ദൂരം കൂട്ടിയാണ് ഓടുന്നത് അല്ലെ, അതാണ് അതിന്റെ ഒരു സാങ്കേതികത. ശരിക്കും കുടുംബത്തെ കുറിച്ചൊക്കെ ഒന്ന് പറയൂ.
0: എന്റെ വീട്ടില് ഉപ്പ ഉണ്ട്, ഉപ്പ സൗദിയിലായിരുന്നു, കഴിഞ്ഞ വർഷം റിട്ടയർ ആയിട്ട് വന്ന. പിന്നെ ഉമ്മ ഹൗസ് വൈഫാണ്. ചേട്ടൻ ഉണ്ട്.
1: ചേട്ടൻ എന്ത് ചെയ്യുന്നു?
0: ചേട്ടൻ വർക്ക് ചെയ്യാ ഇവിടെ ചെന്നൈയിലാണ്, പല്ലിയുടെ ഡിസൈനിങ്ങിന്റെ. പിന്നെ അനിയ പഠിക്കുക.
1: നിങ്ങൾ മൂന്ന് പേരാണോ ഉള്ളത്?
0: മൂന്നാണുങ്ങളോ.
1: ഈ മൂന്ന് പേരിൽ നിങ്ങൾ ബാക്കി ആരെങ്കിലും സ്പോർട്സിലോ ഉണ്ടായിരുന്നോ?
0: ഇല്ല ഇല്ല ഇല്ല
1: ഇല്ല, ബസ്സിൽ മാത്രമേ ഉള്ളായിരുന്നു സ്പോർട്സിനോടൊരു ഇത്. നിങ്ങളുടെ മലപ്പുറത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുട്ബോളിന്റെ ഒരു കേന്ദ്രമാണ്
0: പൊന്നാനി. ഭയങ്കര ഇഷ്ടം ഫുട്ബോൾ.
1: ഫുട്ബോളിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുട്ബോളർ ആരാണ്? ക്രിസ്ത്യാനോ റൊണാൾഡോ ആണോ മെസ്സി?
0: റൊണാൾഡോ.
1: എന്തുകൊണ്ടാണ് റൊണാൾഡോ ഇഷ്ടപ്പെടുന്നത്?
0: കാരണം പുള്ളിയുടെ ഡെഡിക്കേഷൻ ആയാലും പുള്ളി എത്ര എത്ര ആൾക്കാർ വിമർശിച്ചാലും പുള്ളി അതിനെ പരിശ്രമിച്ച് അത് ഒരു സൈഡായിട്ട് കാണുന്ന ഒരാളാണ്. അപ്പം കുറെ ഹേറ്റേഴ്സ് ഉണ്ട്. അതൊക്കെ ഒരു
1: പുള്ളി അദ്ദേഹത്തിന്റെ ശരീരം സൂക്ഷിക്കുന്നതിനകത്തും അദ്ദേഹം പ്രാക്ടീസ് ചെയ്യുന്നതിനകത്തും ഈ പ്രായത്തിലും 41-ാമത്തെ വയസ്സ് കഴിഞ്ഞു
0: ഡെഡിക്കേഷൻ,
1: ആ ഒരു ഡെഡിക്കേഷൻ ഫുട്ബോളിന് വേണ്ടി അദ്ദേഹം സോഡ പോലും കുടിക്കാറില്ലാത്ത അത്രയ്ക്കും ശരീരം നോക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ ആ
0: പാഷനാണ്.
1: പാഷനാണ്.
0: ഇപ്പം എനിക്കും ഇവര് തോന്നുന്നുണ്ട് ഒരു ഹെൽത്തി ആയിട്ട് നിൽക്കുക, ജീവിതകാലം വരെ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കണം അങ്ങനെയൊക്കെ.
1: ശരിക്കും നമ്മുടെ ഈ നാട്ടിലെ പയ്യന്മാരെ ഉണ്ടല്ലോ, ഇപ്പോഴത്തെ പയ്യന്മാർക്കൊക്കെ സ്പോർട്സിനോട് വലിയ താല്പര്യമൊന്നും വളരെ കുറവായിട്ട് തോന്നുന്നുണ്ടോ? അവരുടെ ജീവിതശൈലി മൊബൈലിനൊക്കെ അഡിക്റ്റ്
0: മാറി. ഇപ്പം പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം 4 മണിയൊക്കെ കഴിഞ്ഞാൽ കളിക്കാൻ പോവാ, പൂട്ടെടുത്ത് കളിക്കാൻ പോവാ, അങ്ങനെയൊക്കെ ആയിരുന്നു പണ്ടൊക്കെ. ഇപ്പത്തെ കാലം എന്ന് പറഞ്ഞാൽ ഇപ്പം കുറെ പിള്ളേരിങ്ങനെ ഡ്രഗ്സും അതും ഇതുമൊക്കെ ആയിട്ട് ഇങ്ങനെ പോകും. ഇപ്പം ലോകം മാറണം, കാരണം ഈ ജനറേഷൻ ഭയങ്കരമായിട്ട് കുറെ പേര് കഴിവുള്ളവരുണ്ട്, കൊറേ പേര് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അപ്പൊ ഇവരൊക്കെ ഇതിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇന്ത്യക്ക് തന്നെ ഒളിമ്പിക്സിൽ ഒന്നാമത് എത്താൻ പറ്റും
1: സ്പോർട്സിൽ.
0: അത്രയും ആൾക്കാർ, അത്രയും
1: 140 കോടി ജനങ്ങളുണ്ട്, അതിൽ കുറച്ചുപേരെങ്കിലും സ്പോർട്സ് ഒരു പാഷനായിട്ട് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലോകത്തെ കായിക ശക്തിയായിട്ട് മാറാൻ കഴിയും.
0: അതെ അതെ, എല്ലാ ഇവന്റിനും നല്ല രീതിയിലുള്ള ആൾക്കാരുണ്ടാവും. ഇപ്പം ഡ്രഗ്സ് ഒക്കെ ഇന്നും നാളെയും ജീവിതം മാറ്റും. അതായത് നമ്മളിപ്പം നല്ല രീതിയിൽ പോവാണെങ്കിലും ഈ ഡ്രഗ്സ് കാരണം അപകടത്തിലേക്ക് പോകും. ഒരിക്കലും സ്പോർട്സ് ചെയ്ത് ഒരിക്കലും അപകടത്തിൽ പോകില്ല. നിങ്ങൾ അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സ്പോർട്സ് ആയാലും ആർട്സ് ആയാലും പഠിപ്പായാലും ഇപ്പം ഫ്യൂച്ചറിൽ ഇപ്പം നമ്മളെ കാണും. അപ്പം
1: നമ്മുടെ ശരീരം ഏറ്റവും നന്നായിട്ട് നമ്മളെ സൂക്ഷിക്കുക, അതിന് ഏറ്റവും നല്ല വഴിയാണ് സ്പോർട്സ് അല്ലെ.
0: സ്പോർട്സ് അല്ലെങ്കിലും പാട്ടായാലും ആർട്സ് ഇപ്പം പഠിക്കുന്നവരുണ്ട്.
1: വഴിതെറ്റി പോകാതിരിക്കുക, അതാണ് യുവതലമുറയോട് പറയാനുള്ളത്,
0: പിള്ളേരോട് പറയാനുള്ളത്.
1: തീർച്ചയായും ബാസില് ഈ പുതിയ തലമുറയ്ക്ക് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ്. അത് ഈ പറയുന്ന കോമൺവെൽത്ത് ഗെയിംസിലെ മെഡലോ അല്ലെങ്കിൽ അടുത്ത ഒളിമ്പിക്സിലേക്ക് ഉള്ള പ്രതീക്ഷകൾക്കോ അപ്പുറം മാനസികമായിട്ട് കരുത്തുള്ള, ഭാവിയെ മുന്നോട്ട് നോക്കി ആത്മവിശ്വാസത്തോടെ നേരിടാൻ കഴിവുള്ള ഒരു കായിക താരമാണ്. സ്പോർട്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട സ്പോർട്സ് കൊണ്ടുള്ള ഗുണവും ജീവിതത്തെ നേരിടാനുള്ള ആത്മവിശ്വാസമാണ്. തീർച്ചയായും ബാസിലിന് ഈ സ്പോർട്സ് അല്ലേ ജീവിതത്തിലേക്കുള്ള ഒരു ആത്മവിശ്വാസം നൽകിയത്?
0: അതെ.
1: ഇപ്പോ ഒരു സ്പോർട്സ് താരമായില്ലായിരുന്നെങ്കിൽ ബാസിലിന് ഇത്രയും ആത്മവിശ്വാസത്തോടെ നിൽക്കാൻ കഴിയുമായിരുന്നു?
0: ഞാൻ സ്പോർട്സ് താരമല്ലെങ്കിൽ ഞാൻ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെറുതെ നടക്കണ്ടാവും.
1: അപ്പൊ നമ്മളെ ജീവിതം രക്ഷിച്ചത്
0: സ്പോർട്സ് ആണ്. സ്പോർട്സ് ആണ് എന്നെ നല്ല രീതിയിലോട്ട് എത്തിച്ചത്.
1: തീർച്ചയായും ബാസിൽ ഇനിയും ഒരുപാട് നേട്ടങ്ങൾ ബാസിലിനെ തേടി വരട്ടെ. ലോകത്തിലെ ഏറ്റവും മികച്ച ഒരു അത്ലറ്റായിട്ട് മാറാൻ ബാസിലിന് കഴിയട്ടെ. ബാസിലിന്റെ സ്വപ്നം പോലെ ലോകത്തുള്ള എല്ലാവരും തിരിച്ചറിയുന്ന ഒരു മികച്ച അത്ലറ്റായിട്ട് കഴിയട്ടെ. ഇനിയും ഒരുപാട് സമയങ്ങളിൽ നമുക്ക് ഒരുമിച്ച് സംസാരിക്കാൻ അവസരം ലഭിക്കട്ടെ. അപ്പോഴൊക്കെ ഒരുപാട് മെഡലുകൾ ബാസിലിന്റെ കഴുത്തിൽ അണിയട്ടെ. തീർച്ചയായും എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു. നന്ദി, ആകാശവാണിക്ക് വേണ്ടി സംസാരിച്ചതിൽ നന്ദി, നമസ്കാരം.
0: താങ്ക് യു, താങ്ക് യു, താങ്ക് യു.
2: 23-ാമത് ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസ് പാരാ അത്ലറ്റിക്സിൽ വെള്ളി മെഡൽ നേടിയ കായിക താരം മുഹമ്മദ് ബാസിലുമായി അൻസാർ എസ് രാജ് നടത്തിയ അഭിമുഖം.

0: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര. സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
1: ഞായറാഴ്ച രാത്രി 8 നാട്ടുചിന്തിൽ അമ്പലപ്പുഴ സുരേഷ് വർമ്മയും സംഘവും അവതരിപ്പിക്കുന്ന ഓട്ടൻതുള്ളൽ, കഥ പാത്രചരിതം.

0: സാധിച്ചരുളി. മറക്കാതെ കേൾക്കുക ഞായറാഴ്ച രാത്രി 8 മണിക്ക്
1: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് FM.

മഴ പ്രകൃതിയുടെ സംഗീതമാണ്. മണ്ണിൽ വീഴുന്ന ഓരോ മഴത്തുള്ളിയും ഓർമ്മകളുടെ ഒരു പുതിയ ഈണം തീർക്കുന്നു. കാത്തിരുന്ന വേനലിന് ശേഷമെത്തുന്ന ആദ്യ മഴയ്ക്ക് ഒരു പ്രത്യേക സൗന്ദര്യമുണ്ട്. അതുകൊണ്ട് തന്നെ മലയാള സിനിമാ ഗാനങ്ങളിലും പുതുമഴ പ്രണയത്തിൻ്റെയും പ്രതീക്ഷയുടെയും പുതുജീവൻ്റെയും പ്രതീകമായി പലപ്പോഴും കടന്നു വരുന്നു. പുതുമഴ എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ തെളിയുന്നത് നനഞ്ഞ മണ്ണിൻ്റെ ഗന്ധവും ഇലത്തുമ്പിലെ മഴത്തുള്ളികളും കാറ്റിൽ പാറുന്ന ഓർമ്മകളുമാണ്. പുതുമഴ പോലെ ചില ഗാനങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. ഒരു നിമിഷം കൊണ്ട് മനസ്സിനെ നനയ്ക്കും. പിന്നെ എത്ര കാലം കഴിഞ്ഞാലും ആ ഈണം മനസ്സിൽ തങ്ങി നിൽക്കും. അത്തരത്തിലുള്ള പുതുമഴയിൽ തുടങ്ങുന്ന മഴയുടെ കുളിരും പ്രണയത്തിൻ്റെ മാധുര്യവും ഓർമ്മകളുടെ നനവും നിറച്ച ഗാനങ്ങളിലേക്ക് നമുക്ക് ഇനി ചേക്കേറാം. കേൾക്കാം പുതുമഴയുടെ സംഗീതം. ആദ്യ ഗാനം ആകാശഗംഗ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയത്. രചന എസ് രമേശൻ നായർ, സംഗീതം ബേണി ഇഗ്നേഷ്യസ്.

തരുമ്പോൾ എന്ന ഗാനം. പുതുമഴയിൽ മുളപൊട്ടുന്ന നാമ്പു പോലെ പ്രണയം മനസ്സിൽ പതിയെ വീരുന്നുന്ന അനുഭൂതിയാണ് ഈ ഗാനത്തിൻ്റെ വരികളിൽ നിറയുന്നത്. പാടിയത് മെഹ്റൂഫ് മുഹമ്മദും ഹരിതാരാജും.

പുതുമഴയിലെ ആദ്യ തുള്ളി പോലെ നമുക്കേറെ കുളിർമ സമ്മാനിച്ച ഒരു ഗാനമാണ് ചാർലി എന്ന ചിത്രത്തിലെ പുതുമഴയായി എന്ന ഗാനം. പാടിയത് ശ്രേയ ഘോഷൽ, രചന റഫീഖ് അഹമ്മദ്, സംഗീതം ഗോപി സുന്ദർ.

ഇനി ഹിസ്റ്ററി ഓഫ് ജോയ് എന്ന ചിത്രത്തിനു വേണ്ടി യെങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ രചന നിർവഹിച്ച് ജോവി ജോർജ് സുജോയ് ഈണം നൽകി നിരഞ്ജ സുരേഷും വൈക്കം വിജയലക്ഷ്മിയും പാടിയ ഗാനം.

മഴയെത്തുമ്പോൾ മണ്ണിൽ മാത്രമല്ല മനസ്സിലും ഒരു പുതു നനവ് പടരുന്നു. ഓർമ്മകളുടെ ജനലുകൾ തുറന്ന് മറന്നുപോയ ചില മുഖങ്ങളെയും നിമിഷങ്ങളെയും വീണ്ടും നമ്മിലേക്ക് കൊണ്ടുവരുന്ന മാന്ത്രികതയാണ് മഴയ്ക്കുള്ളത്. അത്തരമൊരു മഴയുടെ കുളിരും മനസ്സിൻ്റെ നനവും മധുരമായ ഓർമ്മകളുടെ സ്പർശവും ചേർത്ത് വച്ച ഗാനമാണ് ഇത്രമാത്രമെന്ന ചിത്രത്തിലെ പുതുമഴ എന്നാരംഭിക്കുന്നത്. പുതുമഴത്തുള്ളികൾ മനസ്സിൽ പതിയുന്നതുപോലെ ഈ ഗാനത്തിൻ്റെ ഈണവും വരികളും പതിയെ ഹൃദയത്തിലേക്ക് പെയ്തിറങ്ങുന്നു. മഴയെ ഒരു പ്രകൃതി പ്രതിഭാസമായി മാത്രമല്ല മനസ്സിലെ വികാരങ്ങളുടെ പ്രതിബിംബമായി അവതരിപ്പിക്കുന്ന മനോഹരമായൊരു ഗാനാനുഭവം. നമുക്ക് ആ പുതുമഴയുടെ കുളിരിലേക്ക് ഒന്നിറങ്ങിച്ചെല്ലാം. പാടിയത് വേണുഗോപാൽ. രചന റഫീഖ് അഹമ്മദ്. സംഗീതം ജെയ്സൺ ജെ നായർ.

പുതുമഴ പെയ്തിറങ്ങുമ്പോൾ മണ്ണിന് ഒരു പുതുമണം, മനസ്സിന് ഒരു കുളിർമ, ഓർമ്മകൾക്ക് ഒരു പുതിയ ഈണം. പുതുമഴ എന്ന വാക്കിൽ തുടങ്ങി നമ്മുടെ ഹൃദയത്തിലേക്ക് പെയ്തിറങ്ങിയ ഈ ഗാനങ്ങൾ മഴത്തുള്ളികൾ പോലെ മനസ്സിൽ ചില മധുരമായ ഓർമ്മകൾ ബാക്കി വെച്ചുകൊണ്ട് കടന്നു പോവുകയാണ്. മഴ തീർന്നാലും അതിൻ്റെ നനവ് മണ്ണിൽ ബാക്കി നിൽക്കും പോലെ ഈ ഗാനങ്ങളുടെ മാധുര്യം നമ്മുടെ മനസ്സിലും ഏറെ നേരം തങ്ങി നിൽക്കട്ടെ. ഇനിയും മറ്റൊരു സംഗീതയാത്രയിൽ മറ്റൊരു ഈണവുമായി വീണ്ടും കാണാം. അതുവരെ പുതുമഴയുടെ കുളിരും പാട്ടിൻ്റെ മാധുര്യവും ഓർമ്മകളുടെ നനവും നിങ്ങൾക്കൊപ്പം ഉണ്ടാവട്ടെ. ഏവർക്കും ശുഭരാത്രി.

0: With that, we conclude the violin recital by Shri S. Harikumar in the broadcast of National Program of Music. He was accompanied by Shri Changanasheri K.R. Jayan on the Mridangam and Shri Anjal H. Krishna Iyer on the Ghatam. This broadcast was recorded at Akashwani Thiruvananthapuram and came to you from the Delhi station of Akashwani.
1: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ ദയ എന്ന ചിത്രത്തിനു വേണ്ടി ഹരിഹരൻ പാടിയ ഒരു ഗാനം കേൾക്കാം.

0: after a car carrying devotees was swept away by a rain-swollen stream near Nalkheda. The Akhil Bharatiya Vidyarthi Parishad ABVP secured three major posts in the Delhi University Students' Union DUSU election. ABVP's Yash Dabas won the post of president, while Riya Chhavri secured victory for secretary and Laksharaj Singh for joint secretary. Meanwhile, independent candidate Dipanshu Shaukeen emerged victorious for the position of vice president. The 20th Asian Games officially got underway today at Mizuho Park Athletic Stadium in Japan, with Emperor Naruhito declaring the games open. India's 501-member contingent was led by double Olympic medalist Manu Bhakar and kabaddi player Pawan Sehrawat during the athletes' parade. And that is the end of this news bulletin.
1: Agashwani. ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 10 മിനിറ്റ്. ഇതോടെ ഈ നിലയത്തിൽ നിന്നും ഇന്നത്തെ പരിപാടികൾ സമാപിച്ചു. അടുത്ത പ്രക്ഷേപണം നാളെ വൈകുന്നേരം 3:55 ആരംഭിക്കും. ശുഭരാത്രി. ജയ് ഹിന്ദ്.